ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 5. മലയാള വർഷം 1201, ഇടവം 12. 2026 മെയ് 26, ചൊവ്വാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെർട്സിലും FM 101.1 മെഗാ ഹെർട്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 48 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ജയകുമാർ രാമകൃഷ്ണൻ.
1: മനുഷ്യ ജീവിതത്തിൽ സർവകർമ്മങ്ങളുടെയും ഏക ലക്ഷ്യം സംതൃപ്തിയാണ്. എന്നാൽ പ്രഥമദൃഷ്ട്യാ ഇത് അവ്യക്തമായി തോന്നിയേക്കാം. ഒരു കുഞ്ഞ് കളിപ്പാട്ടത്തിനായി കരയുമ്പോൾ നമുക്ക് തോന്നും കളിപ്പാട്ടമാണ് അവൻ്റെ ലക്ഷ്യമെന്ന്. എന്നാൽ കളിപ്പാട്ടം കൈക്കലാക്കി എന്ന സംതൃപ്തിയാണ് കുഞ്ഞിൻ്റെ ലക്ഷ്യം എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാലറിയാം. കാരണം അതേ കുഞ്ഞ് അടുത്ത നിമിഷം ആ കളിപ്പാട്ടം മറ്റൊരാൾക്ക് സസന്തോഷം നൽകുന്നു. ആഗ്രഹപൂർത്തീകരണത്തിൻ്റെ ഒരു പ്രത്യേക നിമിഷത്തിൽ ലഭിക്കുന്ന സംതൃപ്തിയാണ് ഏവരുടെയും ലക്ഷ്യം. സ്ത്രീയോ പുരുഷനോ വിദ്യാർത്ഥിയോ കുടുംബസ്ഥനോ വൃദ്ധരോ ആരുമാവട്ടെ, അവരുടെ ഏതു തരത്തിലുള്ള ആഗ്രഹമോ ആവട്ടെ, അവിടെയൊക്കെ ആഗ്രഹങ്ങൾ പലതായാലും ലക്ഷ്യം ആഗ്രഹം നിറവേറുന്നതിലുള്ള സംതൃപ്തിയാണ്. അതിൻ്റെ സാക്ഷാത്കാരത്തിനുള്ള ഉപാധികൾ മാറുന്നു എന്നു മാത്രം. സംതൃപ്തിയുടെ വിശകലനം നടത്താത്തത് കൊണ്ടാണ് നാം അസംതൃപ്തരായി

0: ലോകം മുഴുവൻ ഓടി നടക്കുന്നത്. പലപ്പോഴും നിരാശാഭരിതരായി ജീവിതത്തെ ഞെരിച്ചു കളയുകയും ചെയ്യുന്നത്. നാനാവിധത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ടോ സന്താനങ്ങളെക്കൊണ്ടോ സുഖസൗകര്യങ്ങളെക്കൊണ്ടോ സംതൃപ്തി ലഭിക്കാതെ ചിലർ, അതേസമയത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കാതെയുള്ള പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് സംതൃപ്തി ലഭിക്കുന്ന മറ്റു ചിലർ. അതുകൊണ്ട് തന്നെ സംതൃപ്തി എന്ത്, എങ്ങനെ എന്നെല്ലാം പരിശോധിക്കേണ്ടത് ആവശ്യമായി വരുന്നു. സംതൃപ്തി എന്നത് കേവലം വ്യക്തിനിഷ്ഠമാണ്. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണത്. ഒരു സന്യാസിക്ക് ലളിതമായ വസ്ത്രധാരണം സംതൃപ്തി നൽകുമ്പോൾ ചക്രവർത്തിക്കത് അത്യാഡംബര വസ്ത്രധാരണ രീതിയിലായിരിക്കും. അതായത് സംതൃപ്തി എന്നത് കേവലം മാനസികാവസ്ഥയാണ്. അതിന് നാം ഓരോ ഉപാധികളെ കരുവാക്കുന്നു എന്നു മാത്രം. ഒരു കുഞ്ഞ് തൻ്റെ വിരൽ കുടിച്ചിട്ട് തൃപ്തനാകുന്നത് പോലെയാണത്. ഈ രഹസ്യം അറിയുമ്പോഴാണ് നമ്മുടെ ജീവിത വീക്ഷണം മാറുന്നത്. വെട്ടിപ്പിടിക്കാനും ആസ്വദിക്കാനും കീഴ്പ്പെടുത്താനും വേണ്ടി ഓടി ഓടി നടക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന മാനസിക സംതൃപ്തിക്ക് അവനവനിൽ നിന്നും ഭിന്നമായി യാതൊന്നും തന്നെ ആവശ്യമില്ല എന്ന തിരിച്ചറിവ് വ്യക്തിക്കും സമൂഹത്തിനും നൽകുന്ന ശാന്തിയും സമാധാനവും അത്ഭുതകരമായതാണ്. ഈയൊരു ചിന്താശേഷി ഇല്ലായ്മ തന്നെയാണ് എന്നും ലോകത്തിൽ അശാന്തിയെയും അക്രമത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതും. മലത്തിൽ പുഴുവായി കഴിയുന്നത് പോലും ചിന്താശേഷിയില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ കേമമാണ് എന്നാണ് ആപ്തവചനം. ശാരീരിക മാനസിക രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള കാരണവും ഈ ചിന്താശേഷിയില്ലായ്മ തന്നെ. ഉള്ളതിൽ തൃപ്തിപ്പെട്ടും ഇല്ലാത്തതിൽ ദുഃഖിക്കാതെയും നമ്മുടെ പൂർവികർ അവരുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി മാറ്റിയപ്പോൾ മണിമാളികയിലെ ശീതീകരിച്ച മുറിയിലിരുന്ന് ലോകം മുഴുവൻ വിരൽത്തുമ്പിലിട്ട് അമ്മാനമാടിയിട്ടും നാം അസംതൃപ്തരായിരിക്കുന്നു എങ്കിൽ അത് ഗൗരവം അർഹിക്കുന്ന കാര്യമാണ്. ചിന്താശേഷി ഉപയോഗിക്കേണ്ടത് ആത്യന്തികമായ ജീവിത സമസ്യകൾക്ക് ഉത്തരം നൽകുവാനാണ്. കേവലം ഇന്ദ്രിയാനുഭൂതികൾക്ക് മാത്രമുള്ളതല്ല. ഓരോ ജീവിത സാഹചര്യങ്ങളിലും ലക്ഷ്യബോധത്തെ ഉൾക്കൊണ്ട് മുൻപോട്ട് സഞ്ചരിക്കുന്നവർക്ക് ജീവിതം സംതൃപ്തിയുടെ രജതരേഖകളാൽ വർണ്ണമനോഹരമായിരിക്കും. ഒപ്പം അപൂർവമായ അന്തശീതളിമയുമുണ്ടാകും. അതിനാൽ മനനം ചെയ്യുന്നവൻ മാനവൻ എന്ന അർത്ഥത്തെ ഉൾക്കൊണ്ടുകൊണ്ടാവണം നാം നമ്മുടെ ജീവിതത്തിൽ മുന്നേറേണ്ടത്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. അവതരിപ്പിച്ചത് ജയകുമാർ രാമകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് കുട്ടമത്തിന്റെ കേരള വിലാസം എന്ന കവിതയിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. ആലാപനം ആദർശ്.

0: of the cable car, some hanging nearly 500 feet above the ground, triggering panic among tourists, including women and children. Emergency evacuation protocols were activated immediately. U.S. President Donald Trump has said that any agreement to end the Iran war should include a requirement for several additional countries, including Saudi Arabia, to join the Abraham Accords. In a post on Truth Social, U.S. President Donald Trump said negotiations with Iran are proceeding nicely. However, he warned it will only be a great deal for or no deal at all, adding that failure to reach an agreement could mean back to the battlefront and shooting, but bigger and stronger than ever before. He also linked any potential deal with Tehran to the expansion of the Abraham Accords, calling it a possible historic event for West Asia. In football, India thrashed Maldives 11-0 in their opening Group B match of the SAF Women's Championship in Goa yesterday. India will now face Bangladesh in the next match on Sunday. In IPL playoff cricket, defending champions Royal Challengers Bengaluru will take on Gujarat Titans in qualifier 1 in Dharamshala today. And that is the end of this news bulletin.
1: Agashavani Trishur Aripul Innathe Parivadigal 65 പ്രഭാതവന്ദനം ദയാശതകം ആയുർവേദ വെല്ലുപാടിയത് 6:35 ഐവിഷ്ണായി ഹോസ്പിറ്റൽ വിളംബരം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ 6:40 ഇന്നത്തെ ചോദ്യം 6:45 പ്രാദേശിക വാർത്തകൾ 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ 7:00 പുലരിപ്പൂക്കളിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ 7:05 ഇന്നർ ഷോ പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി 7:10 റൈറ്റ് ട്രാക്ക് വീണ്ടും നടത്തുന്ന നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ട രീതികളെക്കുറിച്ചും പാരാമെഡിക്കൽ കോഴ്സുകളെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചും എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ സംസാരിക്കുന്നു. 7:20 ആര്യായി കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീജുലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 കഥകൾ അതിസാദരം. 7:50 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 6:40 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 9:30 താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരി പാടിയ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, ആർ രാജനാരായണൻ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീജുലേഴ്സ് കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഓട്ടൻ തുള്ളൽ ടി സരോജിനിയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനതരംഗിണി ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം. ദസ്തേവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം 29 ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 സ്വരസാഗരം വി ദക്ഷിണാമൂർത്തി പാടിയ കൃതികൾ. എം ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പരിപാടി. 5:15 ലൈവ് വിന്യാസം ട്രിച്ചി ശങ്കരൻ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, സമഗ്ര ശിക്ഷാഭിയാൻ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും വിരിപ്പു നെൽകൃഷി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ സുരേന്ദ്രൻ എമ്മുമായി അഭിമുഖം തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷരകേരളം പുനഃപ്രക്ഷേപണം. പുസ്തക പരിചയം. ബാബു എബ്രഹാം എഴുതിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നത് ലാവണ്യ മുല്ലശ്ശേരി. തുടർന്ന് കവിത. മാതൃഭാഷ എഴുതിയത് പ്രീത വിജയ്. ആലപനം സൂര്യ മേനോൻ. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സാഹിത്യരംഗം സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിച്ചു.

0: എന്ന കഥ ഗുണ്ടാചരിതം കാവലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിത ഉള്ളനക്കങ്ങൾ. 8:30 പദ്ധതികളിൽ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. PM സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫോർമേഷൻ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. അബാക്കസ് ട്രെയിനറായ സുരഭി സുമേഷുമായി 5 PR നടത്തുന്ന അഭിമുഖം ആദ്യ ഭാഗം. 9:30 കഥാപ്രസംഗം. ആലഞ്ചേരി VK ശ്രീകുമാറും സംഘവും അവതരിപ്പിക്കുന്ന കഥ സൂര്യമാനസം. 10:00 കഥകളി പദങ്ങൾ. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചതിരിഞ്ഞ് 3:00 ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചതിരിഞ്ഞ് 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്.
2: ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
4: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
3: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പ്രഭാതമന്ദിരം കേൾക്കാം. ദയാശതകം. R. വേദവല്ലി പാടിയത്.

त्वं च गुणेषु सार्वभौमि विदुषी स्थिति विदृशीं स्वयं माया।

0: ആർ വേദവല്ലി പാടിയ ദയാശതകമാണ് പ്രഭാതമന്ദിരത്തിൽ ഇതുവരെ കേട്ടത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം നാളെ പുലരിപ്പൂക്കളിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ.
7: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
8: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
9: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
10: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
11: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. അട്ടപ്പാടി ആൾക്കൂട്ട ആക്രമണത്തിൽ ആദിവാസി യുവാവ് മധു കൊല്ലപ്പെട്ട കേസിൽ 12 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ട്രിപ്പിൾ ജീവപര്യന്തമായി ഉയർത്തി. വിചാരണ കോടതി 7 വർഷം വരെ തടവ് ശിക്ഷ വിധിച്ച കേസിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ശിക്ഷ വിധിച്ചത്. സംസ്ഥാനത്ത് 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ 3:00 പ്രഖ്യാപിക്കും. നമ്മുടെ കേരളം .kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും ഫലമറിയാം. പ്ലസ് വൺ പ്രവേശനത്തിന് June 3 അപേക്ഷിക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 289 റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി. May 25 August 31 ഇടയിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി November 30 വരെയാണ് നീട്ടിയത്. ഇക്കൊല്ലത്തെ പത്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ആലപ്പുഴ സ്വദേശിയായ വനപാലക ദേവകിയമ്മ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നും പത്മശ്രീ ഏറ്റുവാങ്ങി. വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാൻ ഇന്ത്യ തീരുമാനമെടുത്തു. പുതിയ 114 വിമാനങ്ങൾ കൂടിയെത്തുന്നതോടെ വ്യോമസേനയുടെ റഫാൽ വ്യൂഹത്തിൽ 150 വിമാനങ്ങളായി ഉയരും. ഹജ്ജ് തീർത്ഥാടനത്തിലെ സുപ്രധാനമായ അറഫ സംഗമത്തിന് ഇന്ന് പുണ്യഭൂമി സാക്ഷ്യം വഹിക്കും. 3 മാസമായി നടക്കുന്ന പശ്ചിമേഷ്യ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനായി ഇറാൻ US സമാധാന കരാർ മധ്യസ്ഥതയ്ക്കായി ഖത്തർ പ്രതിനിധി സംഘം ഇറാൻ സന്ദർശിച്ചു.

0: നിർമ്മിത ബുദ്ധിയെ ആരോഗ്യപരമായ രീതിയിൽ നിയന്ത്രിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യ ചാക്രിക ലേഖനം മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് പുറത്തിറക്കി. ഫെഡറേഷൻ കപ്പ് സീനിയർ അത്ലറ്റിക്സിൽ കേരളത്തിന്റെ KA അനാമിക ഹെപ്റ്റാത്ലണിൽ സ്വർണം നേടി. ട്രിപ്പിൾ ജമ്പിൽ അബ്ദുള്ളയും 200 മീറ്ററിൽ ജിഷ്ണുവും വെള്ളി നേടി. IPL ഒന്നാം ക്വാളിഫയർ ഇന്ന് നടക്കും. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും മത്സരത്തിൽ മാറ്റുരയ്ക്കും.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
6: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്,
7: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
9: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
0: ഇനി ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം. സ്ത്രീകൾക്ക് ജോലിസ്ഥലത്തെ ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ചോദ്യം ആവർത്തിക്കാം. സ്ത്രീകൾക്ക് ജോലിസ്ഥലത്തെ ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.
10: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
11: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
12: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
13: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
12: പ്രായോജകർ
13: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
12: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

ചോദ്യമുദ്രം ചിന്താ വിഷയ പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി. സ്ത്രീകൾക്ക് ജോലിസ്ഥലത്തെ ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

പുലരി പൂക്കളിൽ ഇന്ന് രാവിലെ 7:10 റൈറ്റ് ട്രാക്ക്. വീണ്ടും നടത്തുന്ന നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ട രീതികളെക്കുറിച്ചും പാരാമെഡിക്കൽ കോഴ്സുകളെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചും എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ സംസാരിക്കുന്നു ഇന്ന് രാവിലെ 7:10.

ഉച്ചയ്ക്ക് 12:10 ഓട്ടൻ തുള്ളൽ, ടി സരോജിനിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാരയിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ, ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ

0: പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
2: സമയം 6:43 ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്ത മാസം 21 നീറ്റ് യു ജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. ഐപിഎൽ പ്ലേ ഓഫ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ ഒന്നാം ക്വാളിഫയറിൽ വൈകിട്ട് നേരിടും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ 11:15 പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് കൂടിക്കാഴ്ച. ഉച്ചകഴിഞ്ഞ് ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും മുഖ്യമന്ത്രി കാണും. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി വി ഡി സതീശൻ നാളെ കൂടിക്കാഴ്ച നടത്തും. സിബിഎസ്ഇ പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട പരാതികളിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കത്തയച്ചു. നിരവധി വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറഞ്ഞ മാർക്കാണ് ലഭിച്ചതെന്ന പരാതി വ്യാപകമാണ്. തുടർന്ന് പുനർമൂല്യനിർണയ നടപടികളിലും പരാതി ഉയർന്നു. വെബ്സൈറ്റിലും രജിസ്ട്രേഷനിലും ഫീസടയ്ക്കുന്നതിലും ഉണ്ടായ ബുദ്ധിമുട്ടും മുഖ്യമന്ത്രി കത്തിൽ വിശദീകരിച്ചു. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMGയിലെ വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ SP റാങ്ക് മുതൽ മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ ഉന്നതതല യോഗമാണിത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ യോഗത്തിൽ അധ്യക്ഷനായിരിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. അടുത്ത മാസം 21 നടത്താനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. വടക്കേ ഇന്ത്യയിലെ ഉഷ്ണതരംഗം പരിഗണിച്ച് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് ശുദ്ധജലവും ഇരിപ്പിട സൌകര്യങ്ങളും ശൌചാലയങ്ങളും സജ്ജമാക്കണമെന്ന് കത്തിൽ പറയുന്നു. പരീക്ഷാ ദിവസം വേണ്ടത്ര വാഹന സൌകര്യമൊരുക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാവിലെ BSFന്റെ രാജസ്ഥാൻ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. സുരക്ഷാ സേനാംഗങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹം ഏതാനും ക്ഷേമ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി മേഖലയിലെ സുരക്ഷാസ്ഥിതി അദ്ദേഹം അവലോകനം ചെയ്യും. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാന കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട, കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുൻപ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. പനിയോ പേശിവേദനയോ കടുത്ത ക്ഷീണമോ അടക്കം രോഗലക്ഷണങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനകം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടെത്തുന്നവർ വൈദ്യസഹായം തേടുകയും അക്കാര്യം

0: വിമാനത്താവളത്തിലെ ആരോഗ്യ ഓഫീസിൽ അറിയിക്കേണ്ടതുമാണ്. ഗ്രാമ നഗര സഹകരണ ബാങ്കുകളിൽ തുടർച്ചയായി 10 വർഷം കാലാവധി പൂർത്തിയാക്കിയ ഡയറക്ടർമാർ തുടർന്ന് ഇടവേളയെടുക്കണമെന്ന ഭേദഗതി റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം പരിശോധിച്ച് അടുത്ത ജനുവരിയോടെ കരട് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുമെന്ന് RBI അറിയിച്ചു. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 അടിയോളം ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: HSC, VHSC, THSC പരീക്ഷാഫലങ്ങൾ 3 മണിക്ക് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നമ്മുടെ കേരള മൊബൈൽ ആപ്പിലൂടെയും ലഭ്യമാകും. വെബ്സൈറ്റിലൂടെ ഒരേ സമയം നിരവധി പേർ ഫലം പരിശോധിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാൻ മൊബൈൽ ആപ്പ് സഹായകമാകുമെന്ന് അധികൃതർ അറിയിച്ചു. result.kerala.gov.in അടക്കമുള്ള വെബ്സൈറ്റുകളിലും ഫലം ലഭ്യമാകും. 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് മാർച്ച് മാസത്തിൽ നടത്തിയ പ്ലസ് ടു പരീക്ഷ എഴുതിയത്.
0: 1-ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ജൂൺ 3 വരെ 10 ദിവസം ഏകജാലകം വഴി അപേക്ഷ നൽകാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന് മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 18 ലക്ഷത്തിലധികം തീർത്ഥാടകർ അണിനിരക്കും. നമ്മൂറാപ്പള്ളിയിൽ ഉച്ചയ്ക്ക് പ്രത്യേക പ്രഭാഷണത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് തീർത്ഥാടകർ അറഫയിൽ സംഗമിക്കുന്നത്. സന്ധ്യയോടെ അറഫ വിടുന്ന തീർത്ഥാടകർ പ്രാർത്ഥനകളുമായി മുസ്ദലിഫിലേക്ക് നീങ്ങും. തുറന്ന ആകാശത്തിന് താഴെ വിശ്രമിച്ച ശേഷം നാളെ പുലർച്ചെ ജംറയിലെത്തി പിശാചിന്റെ പ്രതീകത്തിന് കല്ലെറിയുകയും മുടി മുറുകുകയും ചെയ്യുന്നതോടെ ഹജ്ജ് കർമ്മങ്ങൾക്ക് അർദ്ധവിരാമമാകും. തുടർന്ന് മിനായിലെ കൂടാരങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകർ ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കും. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം വെങ്ങാനൂർ BPS ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC സഹവാസ ക്യാമ്പ് ഐക്യ 2026 സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചെന്നിത്തല. ക്യാമ്പിൽ 939 കേഡറ്റുകൾ പങ്കെടുത്തു. സെറിമോണിയൽ പരേഡിൽ മന്ത്രി കേഡറ്റുകളുടെ അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാന പോലീസ് മേധാവി അടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ധന വിലവർദ്ധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വൈകിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ തിരുവനന്തപുരത്ത് അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ 4 തവണ ഇന്ധനവില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് പ്രതിഷേധം. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും മുഖ്യമന്ത്രി VD സതീശന്റെ മുഖംമൂടി അഴിഞ്ഞുവീണെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. UDF അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നുവെന്നും സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ പ്രതികളായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ MLA AD തോമസ്, യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജ്യുവൽ കുര്യാക്കോസ് എന്നിവർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ അഭ്യാസമുറകൾ ഇന്ന് പ്രദർശിപ്പിക്കും. വ്യാഴാഴ്ചത്തെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായാണ് പ്രദർശന പരിപാടി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: കേഡറ്റുകളുടെ രക്ഷിതാക്കൾക്കും അക്കാദമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും മുന്നിലാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുക. അക്കാദമി മൈതാനിയിൽ 1.5 മണിക്കൂറോളം നീളുന്ന പ്രദർശനം കഠിനമായ പരിശീലന മുറകളുടെ നേർക്കാഴ്ചയായിരിക്കും. നാവിക അക്കാദമി കമാൻഡന്റ് വൈസ് അഡ്മിറൽ മനീഷ് ചദ്ദ മുഖ്യാതിഥിയായി പങ്കെടുക്കും. നാളെ ബിരുദദാന ചടങ്ങുണ്ടാവും. 28 നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ ദക്ഷിണ നാവികസേനാ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആകെ 311 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ഇതിൽ 66 പേർ വനിതാ കേഡറ്റുകളാണ്. വിയറ്റ്നാം, സീഷെൽ, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കിയവരിൽ ഉൾപ്പെടും.
0: IPL പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1-ാം ക്വാളിഫയറിൽ ഇന്ന് നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. ഇതിലെ വിജയി നേരിട്ട് IPL ഫൈനലിലെത്തും. തോൽക്കുന്ന ടീമിന് 2-ാം ക്വാളിഫയറിൽ ഒരവസരം കൂടി ലഭിക്കും. മഡ്ഗാവോയിൽ സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഗ്രൂപ്പ് ബിയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ മാലദ്വീപിനെ മറുപടിയില്ലാത്ത 11 ഗോളിന് തോൽപ്പിച്ചു. ഇന്ത്യ ഞായറാഴ്ച അടുത്ത മത്സരത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർഗോഡിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്. എലൈറ്റ് ഡിവിഷൻ ഫുട്ബോൾ

0: ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടോട്ടി EMEA കോളേജ് കരസ്ഥമാക്കി. ഇന്നലെ കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ സോക്കർ ക്ലബ്ബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ തോൽപ്പിച്ചത്. സാറ്റ് തിരൂരാണ് റണ്ണേഴ്സപ്പ്. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട്. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തിരുവനന്തപുരം പാളയത്ത് രാത്രി SFI KSU സംഘർഷമുണ്ടായി. 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചാണ് പോലീസ് വിദ്യാർത്ഥികളെ പിരിച്ചുവിട്ടത്. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 37-ൽ 35 സീറ്റും SFIക്കാണ്. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 28-ന് വിൽപ്പനശാലകൾക്ക് അവധിയായിരിക്കും. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ബക്രീദ് പ്രത്യേക കിറ്റ് വിൽപ്പന നാളെ വരെ നീട്ടിയിട്ടുണ്ട്. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് മുഖ്യമന്ത്രി വി ഡി സതീശന് നിവേദനം നൽകി. ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി KFB ഭാരവാഹികൾ തിരുവനന്തപുരത്ത് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ രാവിലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. അടുത്തമാസം 21-ലെ നീറ്റ് യു ജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്ക് കത്തെഴുതി. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന്. 1ാം വർഷ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധിഃ ഝാഃ. അഥ വാർത്താഃ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു ഹ്യഃ രാഷ്ട്രപതി ഭവനെ ആയോജിതെ നാഗരിക അലങ്കരണ സമാരോഹേ ഷഡ്ഷഷ്ടിഃ പ്രമുഖാഗ്രഗണ്യ വിഭൂതിഭ്യഃ പദ്മ പുരസ്കാരാൻ പ്രാദാത്. ഏതേഷു ദ്വാഭ്യാം വിഭൂതിഭ്യാം പദ്മവിഭൂഷണം ഷഡ്ഭ്യഃ പദ്മഭൂഷണം സഹൈവ അഷ്ടപഞ്ചാശത് വിഭൂതിഭ്യഃ പദ്മശ്രീഃ പ്രദത്താഃ. കലാക്ഷേത്രേ വിശിഷ്ട യോഗദാനാർത്ഥം സുപ്രസിദ്ധഃ ചലച്ചിത്ര അഭിനേതാ ധർമേന്ദ്രസിംഹ ദേവുൽ മഹോദയഃ മൃത്യോപരാന്തം പദ്മവിഭൂഷണ സമ്മാനേന അലങ്കൃതഃ. അഭിനേതുഃ ഭാര്യാ ഹേമാ മാലിനീ ഏതം പുരസ്കാരം സ്വീകൃതവതി. പ്രഖ്യാതഃ ഭാരതീയ സാരംഗിവാദകഃ ഡോക്ടർ എൻ രാജമപി പദ്മവിഭൂഷണ സമ്മാനേന സുപൂജിതഃ. അസ്മിന് അലങ്കരണ സമാരോഹേ ഉപരാഷ്ട്രപതിഃ CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി അമിത്ഷാഹ ഗജേന്ദ്രസിംഹ ശേഖാവതഃ HD കുമാരസ്വാമി ച ഉപസ്ഥിതാഃ ആസൻ. രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹ് അദ്യ ആരഭ്യ സിക്കിം രാജ്യസ്യ ത്രിദിവസാത്മികാം യാത്രാം വിധാസ്യതി. സിക്കിം പ്രവാസകാലേ സാ വിവിധേഷു കാര്യക്രമേഷു ഭാഗം ഗ്രഹീഷ്യതി. അനേകാനി സ്ഥാനാനി ച ദ്രക്ഷ്യതി. രാഷ്ട്രപതി മഹോദയ സായംകാലേ ഗംഗ്ടോക് നഗരെ സ്ഥിതെ നൈംനോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിബറ്റോളജി ഇതി സംസ്ഥാം പ്രതി ഗമിഷ്യതി. സിക്കിം സർവകാരേണ തസ്യാഃ സ്വാഗതായ വിപുലാഃ പ്രബന്ധാഃ വിഹിതാഃ. വിശ്വ സ്വാസ്ഥ്യ സംഘടനേന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ അഥ യുഗാണ്ട ദേശേഷു ഇബോള സംക്രമണം അന്താരാഷ്ട്രീയ ചിന്തായാഃ സാർവജനിക സ്വാസ്ഥ്യ ആപാത്കാലത്വേന ഘോഷിതം. ഏതദന്തരം നഗര വിമാനന മഹാദേശാലയേന വിമാന വിപണീനാം കൃതെ ഏക മാനക സഞ്ചാലന പ്രക്രിയ പ്രസാരിത. അത്രാവധേയാസ്പദം വർത്തതെ യത് വിമാനേഷു അനിവാര്യരൂപേണ പദക്ഷേപാഃ വിഹിതവ്യാഃ ഭവിഷ്യന്തി. യഥാ ഇബോള സങ്കടം ദൃഷ്ട്വാ യദി കസ്യാപി യാത്രിണഃ ജ്വരഃ ദൗർബല്യം പീഡാ ശിരോവേദന കണ്ഠദാഹഃ വമനമിത്യാദിനി ലക്ഷണാനി ദൃശ്യന്തേ തർഹി സഹ സദ്യഃ ഏവ വിമാനകർമ്മചാരിഭ്യഃ ആഗമാനന്തരം ചികിത്സാ വിഭാഗേഭ്യഃ സൂചയേത്. മഹാനിദേശാലയേന സ്പഷ്ടീകൃതം യത് ഭാരതെ ആഗമനാത് ഏക വിംശതി ദിനാനാം മധ്യേ യദി ഏതാദൃശാനി ലക്ഷണാനി ഉത്പദ്യന്തേ തർഹി യാത്രിണഃ നിർദിഷ്ട ചികിത്സാലയേഭ്യഃ ചികിത്സാ സഹായം പ്രാപ്നുയുഃ. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗേന അദ്യ യാവത് മധ്യപ്രദേശ് ഒഡീസ തെലങ്കാന ഉത്തരപ്രദേശ് വിദർഭ ക്ഷേത്രേഷു ഊഷ്ണസ്ഥിതിമുദ്ദിശ്യ റെഡ് അലർട്ട് ഇതി രക്ത

0: പുലരിപ്പുകളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 90 48 255 333.
4: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
5: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തു വരുന്നു.
4: കൂടുതൽ വിവരങ്ങൾക്ക്
5: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493326262.
0: കാർഷിക മേഖലയെ സ്മാർട്ടാക്കാൻ സഹായകരമായ പുതുമയുള്ള കാർഷിക ആശയങ്ങളെ സംരംഭമാക്കി മാറ്റുന്നതിനുള്ള PMRKPY പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 30 മാർച്ച് 4 മണിവരെയാക്കി പുതുക്കി നിശ്ചയിച്ചു. കേരള കാർഷിക സർവകലാശാല നടപ്പിലാക്കുന്ന അഗ്രിപ്രണർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാം, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാം എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള തീയതിയാണ് നീട്ടിയിരിക്കുന്നത്. സ്മാർട്ട് കൃഷിരീതികൾ, കാർഷിക ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ, പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, മാലിന്യ സംസ്കരണ മാർഗങ്ങൾ എന്നിങ്ങനെ വിവിധ കാർഷികാനുബന്ധ മേഖലയിലെ ആശയങ്ങൾ സ്റ്റാർട്ടപ്പുകളാക്കാൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലൂടെയാണ് പദ്ധതിയുടെ സേവനങ്ങൾ നൽകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് rabi.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യാം. നിശ്ചിത മാതൃകയിൽ പൂരിപ്പിച്ച അപേക്ഷകൾ rabi@kau.in എന്ന ഇമെയിൽ വിലാസത്തിലേക്കോ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിലേക്ക് പോസ്റ്റ് വഴിയോ ഗൂഗിൾ ഫോം മുഖേനയോ അയക്കാവുന്നതാണ്. വിലാസം: ഡോക്ടർ KP സുധീർ, അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ മേധാവി, കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗം, കാർഷിക കോളേജ്, കേരള കാർഷിക സർവകലാശാല, വെള്ളാനിക്കര, തൃശൂർ 6806656. ഫോൺ നമ്പർ 9778362656. മറ്റൊരു നമ്പർ 0487243832. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം, ജൈവജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് June 3 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി CELKAU.IN/e-learning എന്ന ലിങ്ക് വഴി കോഴ്സിൽ പേര് രജിസ്റ്റർ ചെയ്യാം. June 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനലി പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മേൽ പറഞ്ഞ ലിങ്കിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ജൂൺ

യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487-243-8566. നമ്പർ ആവർത്തിക്കാം, 0487-243-8566. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം 9:00 വൈകിട്ട് 4:00 ഇടയിൽ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9188-24-8481. നമ്പർ ഒരിക്കൽ കൂടി 9188-24-8481.

0: BV 380 കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8547070773, മറ്റൊരു നമ്പർ 0487237773. വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8547070773, മറ്റൊരു നമ്പർ 0487237773.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
5: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: പുലരിപ്പുകളിൽ ഇനി
6: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ, ഗാനസ്മൃതി. പ്രായോജകർ
7: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ, നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയർസിനൊപ്പം കുർത്തകൾ, ടോപ്പുകൾ എന്നിവയും.
8: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
9: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.

0: തയ്യാറാക്കിയത് YS പൗർണമി.
1: ഏത് ഭാവമായാലും ആ ഭാവത്തിൽ ലയിക്കുന്ന ശബ്ദവും ആലാപനവും. ശബ്ദമാധുര്യം കൊണ്ട് മലയാള മനസ്സുകളിൽ ലബ്ധപ്രതിഷ്ഠ നേടിയ AM രാജയ്ക്കൊപ്പം B വസന്തയും ചേർന്ന് ആലപിക്കുന്ന ഒരു ഗാനമാണ് ഇന്ന് ഗാനസ്മൃതിയിൽ. ലോറ നീയെവിടെ എന്ന ചിത്രത്തിലെ മനോഹരമായൊരു പ്രണയഗാനം. വെണ്ണിലാവിനെ സ്വർണക്കരകൾ നിറഞ്ഞ മന്ത്രകോടി ഞൊറിഞ്ഞൊടുത്ത ക്രിസ്ത്യാനി പെണ്ണിനോട് ഉപമിച്ച കാവ്യഭാവന. വയലാറിൻ്റെ വരികൾക്ക് ബാബുരാജിൻ്റെ സംഗീതസ്പർശം.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയർസിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50 തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: പുലരിപ്പൂക്കളിൽ അടുത്തതായി
5: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
6: റൈറ്റ് ട്രാക്കിൽ ഇന്ന് വീണ്ടും നടത്തുന്ന നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ട രീതികളെക്കുറിച്ചും പാരാമെഡിക്കൽ കോഴ്സുകളെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസാരിക്കുന്നത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ. ആദ്യം വീണ്ടും നടത്തുന്ന നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ട രീതികൾ.
7: രണ്ടായിരത്തി 2026 മാറ്റിവെച്ച നീറ്റ് പരീക്ഷ June 21 വീണ്ടും നടത്താൻ പോവുകയാണ്. ഒരർത്ഥത്തിൽ വിദ്യാർത്ഥികൾ കോച്ചിങ് കേന്ദ്രങ്ങളിൽ നിന്ന് ഹോസ്റ്റൽ ഉപേക്ഷിച്ച് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അവർ വീണ്ടും കോച്ചിങ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. ഇനി കഴിഞ്ഞ പരീക്ഷയെ പോലെ തന്നെ ആകുമോ ഈ പരീക്ഷ എന്നൊരാശങ്ക വിദ്യാർത്ഥികളിലുണ്ട്. ഈ ഒരർത്ഥത്തിലാണ് നീറ്റിന്റെ രണ്ടാമത്തെ പരീക്ഷ നടത്തുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വളരെ അനാസ്ഥയോടുകൂടിയാണ് ഈ പരീക്ഷ നടത്തുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പരീക്ഷയിലെ നടത്തിപ്പിനെ കുറിച്ചും ചോദ്യപേപ്പറിലെ ചോർച്ചയും വലിയ വാർത്തയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നാണ് ഇത്തവണ ചോദ്യം ചോർന്നത്. ചോദ്യം തയ്യാറാക്കിയവർ തന്നെ കേരളത്തിലെ കോച്ചിങ് കേന്ദ്രങ്ങൾക്ക് പരീക്ഷാ ചോദ്യങ്ങൾ കൈമാറി എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. ഈ ഒരു കോണ്ടെക്സ്റ്റ് വിലയിരുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ ഇതൊരു ചാലഞ്ച്, ഒരു വെല്ലുവിളിയായി എടുക്കണം, നന്നായി തയ്യാറെടുക്കണം. ഞാൻ ഇതിനു മുമ്പ് എഴുതിയ നീറ്റിനേക്കാളും നന്നായി പരീക്ഷ എഴുതാൻ തയ്യാറാകും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകണം. നീറ്റ് പരീക്ഷയ്ക്ക് മൊത്തം 150 ചോദ്യങ്ങളാണ് ഉണ്ടാകുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്ന്, അതിൽ ബയോളജിയിൽ നിന്ന് സുവോളജി, ബോട്ടണി എന്നിവയിൽ നിന്നായി 45 വീതം ചോദ്യങ്ങൾ ഉണ്ടാകും. ഒരു ചോദ്യത്തിന് 4 മാർക്ക് വീതം, മൊത്തം 720 മാർക്കാണ് നീറ്റിനുള്ളത്. നീറ്റിന്റെ വിജയം തീരുമാനിക്കുന്നത് ബയോളജിയാണ്. കാരണം മറ്റൊന്നുമല്ല, ബയോളജിയിലെ ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ഫിസിക്സിലെയും മാത്തമാറ്റിക്സിലെയും കെമിസ്ട്രിയിലെയും ചോദ്യങ്ങൾക്ക് അല്പം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ ആലോചിച്ച് സമയമെടുത്ത് ഉത്തരം എഴുതേണ്ടി വരും. ബയോളജിയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും. നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായി ഉത്തരം എഴുതാനും പറ്റും. അത് തന്നെയാണ് പറയുന്നത്, ബയോളജിയാണ് നീറ്റിലെ വിജയം തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം.

0: ഘടകം എന്നത്. ആദ്യം തന്നെ പറ്റുമെങ്കിൽ ബയോളജിയിലെ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ബയോളജിയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ ശേഷം തുടർന്ന് കെമിസ്ട്രി ഫിസിക്സ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മാത്തമാറ്റിക്സ് നീറ്റിനില്ല, മാത്തമാറ്റിക്സ് ചോദ്യങ്ങൾ എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് മാത്രമേ ഉള്ളൂ. അതിനാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്ന് 45 വീതം ചോദ്യങ്ങൾ, സുവോളജി, ബോട്ടണിയിൽ നിന്ന് 45 വീതം ചോദ്യങ്ങൾ, അങ്ങനെ 150 ചോദ്യങ്ങളാണ് നീറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടാകുക. ഇത് പ്രത്യേകം വിലയിരുത്തണം. ഇതിനു മുമ്പ് ഞാൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞത് എഞ്ചിനീയറിംഗിനെ ഉദ്ദേശിച്ചു മാത്രമാണ്. ബയോളജിയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നന്നായി വായിച്ചാൽ മതി. ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ബയോളജി ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക, തുടർന്ന് കെമിസ്ട്രിയും അറ്റംപ്റ്റ് ചെയ്യുക. കെമിസ്ട്രിയും പിന്നീട് ഫിസിക്സും. ഫിസിക്സിലെ വളരെ ബുദ്ധിമുട്ടുന്ന പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടി സമയം കളയണ്ട. കുറെ സമയം അതിനുവേണ്ടി ആലോചിച്ചിരുന്ന സമയം കളഞ്ഞാൽ ഒരുപക്ഷെ ബയോളജിക്ക് ചോദ്യം എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാകും. ചില ചോദ്യങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ ചോയ്സിന്റെ എണ്ണം ഈ വർഷവും കുറച്ചിട്ടുണ്ട്. ആ ചോയ്സ് ഉള്ള ചോദ്യങ്ങളുടെ എണ്ണവും നോക്കേണ്ടതാണ്. നീറ്റ് പരീക്ഷയ്ക്ക് കറക്റ്റ് സമയത്ത് എത്തണം. ഹോൾ ടിക്കറ്റിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കണം. ഡ്രസ് കോഡ് വളരെ നിർബന്ധമാണ്. അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പ് ആവശ്യമാണ്. പരീക്ഷാ കേന്ദ്രത്തിൽ 1 മണിക്കൂർ മുമ്പെങ്കിലും എത്താൻ ശ്രമിക്കണം. പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് സഹപാഠികളുമായി ചോദ്യം ചർച്ച ചെയ്യുന്നതും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതും ഒഴിവാക്കണം. വളരെ ഏകാഗ്രതയോടെ, വളരെ കമ്മിറ്റ്മെന്റോടുകൂടി പരീക്ഷ എഴുതാനായിരിക്കണം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളും തയ്യാറാകേണ്ടത്. എല്ലാ കാര്യവും നമ്മുടെ കയ്യിലല്ല. പലപ്പോഴും ഈ ചോദ്യപേപ്പർ ചോർച്ച വരുന്നത് തന്നെ നമ്മൾ ആരും അറിഞ്ഞോ? നമ്മൾ അറിയാതെ രാജസ്ഥാനിൽ നിന്നും കേരളത്തിലേക്ക് ചോദ്യങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ്. 140 ചോദ്യങ്ങളാണ് ചോർന്നത്. അവിടെ നടത്തിയ മോഡൽ പരീക്ഷയുടെ ചോദ്യങ്ങൾ 140 ചോദ്യങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 4 മാർക്ക് വെച്ചാൽ തന്നെ ഏതാണ്ട് 560 മാർക്കോളം വരും. ഇനി ആ ചോദ്യപേപ്പർ ചോർച്ചയെ കുറിച്ചോ അതുണ്ടാക്കുന്ന അങ്കലാപ്പിനെ കുറിച്ചോ ഒന്നും നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. വളരെ പോസിറ്റീവ് ചിന്താഗതിയോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ പരീക്ഷ എഴുതണം. ഞാൻ പരീക്ഷ എഴുതും, നമ്മൾ നേടും എന്നതായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത്. ചില കോച്ചിങ് കേന്ദ്രങ്ങളെ കുറിച്ചുള്ള പരസ്യങ്ങൾ കാണാറുണ്ട്. ആ പരസ്യങ്ങളിൽ പ്രശസ്ത സിനിമാ നടന്മാരും നടിമാരും നമ്മൾ നേടും എന്നുള്ള വാക്കുകൾ പറയാറുണ്ട്. ആ നമ്മൾ നേടും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ തയ്യാറായി കഴിഞ്ഞാൽ നീറ്റിൽ നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. മികച്ച മാർക്ക് നേടി രാജ്യത്തെ മികച്ച മെഡിക്കൽ കോളേജുകളിലോ ഡെന്റൽ കോളേജുകളിലോ കാർഷിക വെറ്റിനറി കോളേജുകളിലോ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. അതിനുള്ള ഒരു തയ്യാറെടുപ്പാകട്ടെ June 21 നടക്കുന്ന നീറ്റ് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഹോൾ ടിക്കറ്റിലും ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പഴയ ഹോൾ ടിക്കറ്റ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ആലോചിക്കണം. പലപ്പോഴും നീറ്റ് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം ചില ഡ്രസ്സുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. ആ നിബന്ധനകൾ പരമാവധി പാലിക്കാൻ രക്ഷിതാക്കളും പരീക്ഷാ സൂപ്പർവൈസർമാർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ വിദ്യാർത്ഥികളും തയ്യാറാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
1: റൈറ്റ് ട്രാക്കിൽ ഇനി പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ.
0: പ്ലസ് ടുവിന് ബയോളജി പഠിച്ച വിദ്യാർത്ഥികൾ സാധാരണ ചോദിക്കാറുണ്ട്, എനിക്ക് MBBS കോഴ്സിനോട് താല്പര്യമില്ല, നീറ്റ് എഴുതാനും താല്പര്യമില്ല, മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടുന്ന ഏതെങ്കിലും കോഴ്സുകളുണ്ടോ? നിരവധി കോഴ്സുകളുണ്ട്. നിരവധി പാരാമെഡിക്കൽ കോഴ്സുകളാണ്. പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ. 4 വർഷത്തെ ഫിസിയോതെറാപ്പി, BSc നഴ്സിംഗ്, ഒപ്റ്റോമെട്രി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി തുടങ്ങി നിരവധി കോഴ്സുകളുണ്ട്. ഇത്തരം കോഴ്സുകൾക്ക് പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നേടാം. ഫിസിയോതെറാപ്പിക്ക് ഒരുപാട് സാധ്യതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാർമസി കോഴ്സുകൾക്കും പഠിക്കാം. പക്ഷേ ഫാർമസി കോഴ്സിന് സെലക്ഷൻ ലഭിക്കണമെങ്കിൽ സംസ്ഥാന പ്രവേശന പരീക്ഷ കമ്മീഷൻ നടത്തുന്ന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് തുല്യമായ ഫാർമസി എൻട്രൻസ് ടെസ്റ്റ് എഴുതേണ്ടതുണ്ട്. ഇതും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഫാർമസി കോഴ്സിന് അടുത്ത കാലത്തായിട്ട് വലിയ സാധ്യത വന്നുകൊണ്ടിരിക്കുകയാണ്. ബയോഫാർമ ഏറെ സാധ്യതയുള്ള മേഖലയായി കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ വിശദീകരിച്ചിരുന്നു. ബയോഫാർമ പൂർത്തിയാക്കിയവർക്ക് ഗവേഷണത്തിന് വിദേശ രാജ്യങ്ങളിലും ഒരുപാട് അവസരങ്ങളുണ്ട്. ബയോഫാർമ, ബയോ ഇൻഫോർമാറ്റിക്സ് ഇത്തരം കോഴ്സുകളോടൊപ്പം തന്നെ ടെക്നോളജി രംഗത്ത് ബയോടെക്നോളജിക്കും പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കോഴ്സുകൾക്ക് സാധ്യതയുള്ള വിദ്യാർത്ഥികൾ രാജ്യത്തു നിന്നും ബിരുദം പൂർത്തിയാക്കി വിദേശ രാജ്യങ്ങളിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കാം. അവിടെയും അവസരങ്ങളുണ്ട്. വിദ്യാർത്ഥികൾ ഒരു കോഴ്സിന് മാത്രം ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ഏതെങ്കിലും സാധ്യതയുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ അത്തരം കോഴ്സുകൾക്ക് കൂടി ചേരുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇത് രക്ഷിതാക്കളും ഏറെ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്ലസ് ടു മാർക്ക് വിലയിരുത്തിയാണ് അഡ്മിഷൻ വരുന്നത്. പ്ലസ് ടു മാർക്കിന്റെ വിലയിരുത്തുമ്പോൾ പ്രത്യേക പ്രവേശന

0: പരീക്ഷ ഇല്ല എന്ന് തന്നെയാണ് അഡ്മിഷൻ വളരെ എളുപ്പത്തിലാക്കുന്നത്. ബി എസ് സി നഴ്സിംഗിനെ കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ നീറ്റ് പരീക്ഷ സ്കോർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില കോളേജുകളിൽ സി എം സി വെല്ലൂരായാലും AFMC യിലും അതുപോലെ ജിപ്മറിലൊക്കെ നീറ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെയുള്ള അഡ്മിഷൻ പ്രക്രിയയുമുണ്ട്. അപ്പോൾ ഇതും വിലയിരുത്തിക്കൊണ്ട് നന്നായി പഠിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണം. പൂനെയിലുള്ള ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലെ ബി എസ് സി നഴ്സിംഗിന് നീറ്റ് പരീക്ഷ സ്കോറാണ് മാനദണ്ഡം. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സസ് ഒരുപാടുണ്ട്. ഈ പാരാമെഡിക്കൽ കോഴ്സസിന് ചേരാൻ വിദ്യാർത്ഥികളും തയ്യാറാകുന്നു. കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് തൊഴിലവസരങ്ങളും ഏറെയുണ്ട്. ഈ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ അഡ്മിഷൻ മാനദണ്ഡങ്ങളും അതിന്റെ പാത്ത് വേ, ഞാൻ ഏത് കോഴ്സ് പഠിച്ചാൽ എവിടത്തേക്ക് എത്താൻ പറ്റും, അതിനെയാണ് പാത്ത് വേ എന്ന് പറയുന്നത്. ആ പാത്ത് വേ മനസ്സിലാക്കി തയ്യാറെടുക്കണമെന്നാണ് എനിക്ക് വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറയാനുള്ളത്.
1: പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളാണ് ഇതുവരെ കേട്ടത്. സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ TP സേതുമാധവൻ. റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
2: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
3: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35. പ്രായോജകർ
4: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
5: പുലരിപ്പൂക്കളിൽ അവസാനമായി
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. സേവന വാർത്തകൾ
7: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ കുന്നംകുളം.
8: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
9: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
9: ഫോൺ 8129110887.
8: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
9: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
10: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
12: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
11: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
10: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഇന്ന് പാലക്കാട് റവന്യൂ ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 29 മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. ഇന്ന് പഴയന്നൂർ പഞ്ചായത്തിലും ഈ മാസം 30 കയ്പമംഗലം പഞ്ചായത്തിലും സിറ്റിംഗ് നടത്തുന്നു. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ അടിയന്തര റോഡ് നിർമ്മാണ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഈ റൂട്ടിലൂടെയുള്ള ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. റോഡ് പണി നടക്കുന്നതിനാൽ ഈ റൂട്ടിൽ താൽക്കാലികമായി പൂർണ്ണ ഗതാഗത നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തമിഴ്നാട് ഭാഗത്തു നിന്ന് അതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാതരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുന്നതായിരിക്കും. ഈ വാഹനങ്ങൾക്ക് വനമേഖലയിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തു നിന്ന് മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ തടയും. ഈ ഭാഗത്തു നിന്നുള്ള സഞ്ചാരികൾക്കും മറ്റു വാഹനങ്ങൾക്കും വാഴച്ചാലിനപ്പുറത്തേക്ക് പ്രവേശനമില്ല. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണൂത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കേണ്ടതാണ്. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കാണം വെറുമ്പാട്ട് അവകാശ ഭൂമിക്ക് ജന്മം അനുവദിച്ച് ക്രയ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ ലാൻഡ് ട്രൈബ്യൂണൽ ആൻഡ് ഡെപ്യൂട്ടി കളക്ടർ ഇന്നലെ കളക്ടറേറ്റിൽ നടത്താനിരുന്ന എല്ലാ SM കേസുകളുടെയും വിചാരണ ജൂലൈ 20 മാറ്റിയതായി ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
7: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ. ബ്രാഞ്ചുകൾ ചേർ കുന്നംകുളം.
10: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: മൗലന്ന ഹോസ്പിറ്റലിൽ

0: ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
1: അമിത വണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
3: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
4: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം മുരളി.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300+ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഡി ജി സി എ. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാഥുല ചുരത്തിൽ എത്തും. ഗാംഗ്ടോക്കിലെ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും സംബന്ധിക്കും. വ്യാഴാഴ്ച സിക്കിം പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സഹകരണം, നിലവിലുള്ള പദ്ധതികളുടെ പുരോഗതി എന്നിവ യോഗം ചർച്ച ചെയ്യും. ഇൻഡോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളും മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളും യോഗം വിലയിരുത്തും. ആഗോള അനിശ്ചിതാവസ്ഥയുടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിൽ സവിശേഷ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തമാണുള്ളതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഏറെ പ്രാധാന്യവും സ്വാധീനവുമുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: Between India and Japan, of course, we have a special strategic and global partnership, and that signals that our ties have a larger implication, importance, impact. Today, I look forward to discussing our bilateral cooperation, to discussing global and regional issues, particularly in this current situation, and West Asia is important.
1: എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ ഭേദഗതി പ്രകാരം എൽ പി ജി സിലിണ്ടറിനൊപ്പം പി എൻ ജി കണക്ഷനും സ്വന്തമാക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനി പറയുന്ന 2 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും. പി എൻ ജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽ പി ജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി ഉപഭോക്താക്കൾക്ക് അപേക്ഷിക്കാം. ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽ പി ജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ അദ്ദേഹം സംബന്ധിക്കും. ഇന്നലെ രാത്രി രാജസ്ഥാനിലെ ബിക്കാനീറിലെത്തിയ ആഭ്യന്തരമന്ത്രി ഇന്ന് രാവിലെ ബി എസ് എഫിന്റെ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാസ്ഥിതി ശ്രീ അമിത്ഷാ അവലോകനം ചെയ്യും. വെള്ളിയാഴ്ച ഗുജറാത്തിലെ ഭുജിലെത്തുന്ന അദ്ദേഹം അടുത്ത മാസം 5 ത്രിപുരയുടെ അതിർത്തി പ്രദേശങ്ങളും സന്ദർശിക്കും. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്നലെയാണ് 300+ സഞ്ചാരികൾ റോപ്പ് വേയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയത്. 500 മുകളിൽ 65 ക്യാബിനുകളിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. NDRF, SDRF, ജമ്മുകശ്മീർ പോലീസ്, കരസേനയുടെ ചിനാർ കോർപ്സ് തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 7 മണിക്കൂർ നീണ്ട

0: രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും യുഗാണ്ടയിലും എബോള വൈറസ് പടർന്നതോടെ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് DGCA. വിശദാംശങ്ങളിലേക്ക്.
1: യുഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ഫയൽ ചെയ്ത് ശേഖരിക്കുന്നത് ഉറപ്പാക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. നിലവിലെ എബോള ഭീഷണി കണക്കിലെടുത്ത് പനി, ക്ഷീണം, പേശിവേദന, തലവേദന, തൊണ്ടവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായാലും യാത്രക്കാർ ആശുപത്രികളിൽ നിന്ന് വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസിനെ അറിയിക്കുകയും ചെയ്യണമെന്ന് DGCA അറിയിച്ചു. ട്രിപ്പിൾ ലെയർ മാസ്കുകൾ, ഡിസ്പോസിബിൾ ഗ്ലൗസുകൾ, PPE കിറ്റുകൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ, ബയോഹസാർഡ് ഡിസ്പോസൽ ബാഗുകൾ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് സൂക്ഷിക്കാനും വിമാന കമ്പനികൾക്ക് DGCA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ സേവാതീർത്ഥിലാണ് കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 10 ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. ശക്തമായ തിരമാലയെ തുടർന്ന് നാളെ കടലാക്രമണം ഉണ്ടാകാനും സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന 9 ജില്ലകളിൽ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത തുടരും. അതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഇന്നും മഞ്ഞ ജാഗ്രതയായി. ചാലക്കുടി, അന്തിക്കാട് എന്നിവിടങ്ങളിൽ ഇന്ന് 10 mm, വർക്കലയിൽ 7 mm മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് കനത്ത കാറ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1 ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98 ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 9 ഉച്ചയ്ക്ക് 2:30 പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 May 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫാ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ഇന്ത്യക്കാരടക്കം 20 ഹാജിമാർ മിനായിലെത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് മുൻപ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. കേരളത്തിൽ 2 വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 സമർപ്പിക്കാം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയിൽ പങ്കാളികളാകണമെന്ന നിബന്ധന കൂടി ഉൾപ്പെടുത്തണമെന്ന് യു

0: പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെ എത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡി ജി സി എ. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: സഹപ്രായോജകർ
5: മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
6: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
5: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
6: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
5: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
1: ഇന്ന് വിവാഹിതരാകുന്ന അഫ്സലിനും ഹസ്നയ്ക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു ചങ്ങനംകുളത്ത് നിന്നും KK സയ്യിദ് മുഹമ്മദ്. നാളെ ജന്മദിനം ആഘോഷിക്കുന്ന രാമാനുജന് 1000 പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പാലക്കാട് അത്തിപ്പട്ടിയിൽ നിന്നും അച്ഛൻ രാമൻകുട്ടി, അമ്മ സുധീര, ചേട്ടൻ ജാനകിരാമൻ, അനുജൻ ലക്ഷ്മിരാമൻ എന്നിവർ. ഇന്നലെ May 25 പിറന്നാൾ ആഘോഷിച്ച പ്രിയപ്പെട്ട അമ്മയ്ക്ക് 1000 ജന്മദിന ആശംസകൾ നേർന്നിരിക്കുന്നു. ചേലക്കരയിൽ നിന്നും മക്കളായ വിപിൻ വെള്ളിയാട്ട്, വിദ്യ ഉന്മേഷ്, മരുമകളായ കവിത വിപിൻ, ഉന്മേഷ് എന്നിവരും പേരക്കുട്ടികളും. ഏവർക്കും ആശംസകളോടെ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. സത്യനന്ദിക്കാടിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ചിത്രം കളിയിൽ അല്പം കാര്യം.

0: റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സഹപ്രായോജകർ
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
4: ഫോൺ 94 97 45 79 70.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
0: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്. തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. കാക്കനാടൻ രചിച്ച ലൂക്കോസ് എന്ന കഥ. അവതരണം മെജോ.
7: കൊട്ടാരക്കരയ്ക്ക് 1 മൈൽ വടക്ക് മൈലം എന്നൊരു ഗ്രാമമുണ്ട്. ഒരമ്പലവും ഒരു പള്ളിയും ഒരു പകുതി കച്ചേരിയും മദ്യനിരോധനം വരുന്നതിന് മുൻപ് ഒരു കള്ളുഷാപ്പും ഉണ്ടായിരുന്നൊരു ഗ്രാമം. അവിടെയാണ് ലൂക്കോസ് ജീവിച്ചത്. ലൂക്കോസ് കൃഷിക്കാരനായിരുന്നു. കാരണം ലൂക്കോസിന്റെ അപ്പനും അപ്പന്റെ അപ്പനും അയാളുടെ അപ്പനും കൃഷിക്കാരായിരുന്നു. ലൂക്കോസിന്റെ മക്കൾ കൃഷിക്കാരാവുകയില്ല. കാരണം ലൂക്കോസിന് മക്കളില്ല, ഉണ്ടാവുകയുമില്ല. ലൂക്കോസ് ഏക പുത്രനായിരുന്നു. അപ്പന്റെ മറ്റു മക്കൾ പുത്രിമാരായിരുന്നു. പശുത്തൊഴുത്ത് പോലുള്ളൊരു മുറിയിൽ ചാണകം മെഴുകിയ നിലത്ത് വിരിച്ച കീറിയൊരു തടപ്പായിലേക്കാണ് പിറന്നു വീണത്. അവിടെ കിടന്ന് നിലവിളിച്ചു, മലമൂത്ര വിസർജനം നടത്തി. അവിടെ കിടന്ന് അമ്മയുടെയും നെല്ലുകുത്തുകാരി മറിയയുടെയും വരണ്ട മുലകൾ വലിച്ചു കുടിച്ചു. അവിടെ തന്നെ കമിഴ്ന്നു വീണു. ഇളകിയ ചാണകത്തിലൂടെ നീന്തി നടന്നു, പിന്നെ മുട്ടിൽ നടന്നു. അവിടെ ഇളകിക്കിടന്ന ചാണകത്തുണ്ടുകളും ആട്ടിൻപുഴുക്കളും പെറുക്കി തിന്നു. ആടുമാടുകളുടെയും 6 സഹോദരിമാരുടെയും കൂടെ വളർന്നു. മുറ്റത്തെ മാവിന്റെയും കിണറ്റുകരയിലെ പൂവൻ വാഴകളുടെയും പറമ്പിലെ കപ്പയുടെയും കൂടെ വളർന്നു. ആരോ എടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി ലൂക്കോസ് എന്ന് പേരിട്ടു. എല്ലാവരും ലൂക്ക എന്ന് വിളിച്ചു. കുറെ വളർന്നപ്പോൾ ലൂക്കോസ് കന്നുകാലിയെ അഴിച്ചുകൊണ്ട് പരുത്തിമലയിലും കൊയ്ത്തുകഴിഞ്ഞ പാടത്തും പോയി. കന്നുകാലിയെ മേയാൻ വിട്ടിട്ട് പിള്ളേരുടെ കൂടെ കളിത്തട്ട് കളിച്ചു. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ അപ്പൻ തല്ലി. എന്നിട്ടും ലൂക്കോസ് കന്നുകാലിയെ മേയ്ക്കാൻ ഇഷ്ടപ്പെട്ടു. അപ്പൻ ലൂക്കോസിനെ മണ്ണിലേക്ക് ഓടിച്ചുവിട്ടു. കിളയ്ക്കാൻ പറഞ്ഞു, കുഴിവെട്ടാൻ പറഞ്ഞു, ചേനയും കാച്ചിലും കപ്പയും കുഴിച്ചു വയ്ക്കാൻ പറഞ്ഞു. പണി കഴിഞ്ഞപ്പോൾ പള്ളിയിൽ പോകാൻ പറഞ്ഞു. അതുകൊണ്ട് പള്ളിയിൽ പോയി. അയൽപക്കത്തെ പിള്ളേർ സ്കൂളിൽ പോകുന്നത് കണ്ടപ്പോൾ ലൂക്കോസിനും ഒരാശ തോന്നി. അപ്പൻ വിലക്കി, ശകാരിച്ചു,
8: വേലയെടുത്ത് ജീവിച്ചാ മതി, പള്ളിക്കൂടത്തി വായി നോക്കാൻ പോണ്ട. ഓ, ഇയാൾ മൈസ്രേട്ടാവാൻ പോവില്ലയോ.
7: ലൂക്കോസ് മണ്ണിലേക്ക് പോയി. കളിത്തട്ട് കളിക്കാൻ പോയപ്പോഴും അപ്പൻ പറഞ്ഞു,
8: പോവണ്ട, ചേനയ്ക്ക് തടെടുക്ക്, വാഴയ്ക്ക് വളമിട്.
7: ലൂക്കോസ് ചേനയ്ക്ക് തടമെടുക്കുകയും വാഴയ്ക്ക് വളമിടുകയും ചെയ്തു. ചേന വളർന്നപ്പോൾ കിളച്ചെടുത്തു, വാഴക്കുല വെട്ടിയെടുത്തു. അപ്പൻ നിർബന്ധിച്ചതുകൊണ്ട് പള്ളിയിൽ പോയി. അമ്മ നിർബന്ധിച്ചതുകൊണ്ട് കൊളഞ്ഞിക്കുഴിയിൽ കുളിക്കാൻ പോയി. തലവൂരമ്പലം 4-5 നാഴിക കിഴക്കാണ്. അവിടെ ഉത്സവത്തിന് വെടിക്കെട്ടുണ്ട്. വലിയ വെടിക്കെട്ടാണ്. എല്ലാവരും അത് കാണാൻ പോകും. ആൾക്കാർ പറഞ്ഞ് ലൂക്കോസ് വിവരമറിഞ്ഞു. അവൻ അപ്പനോട് അനുവാദം ചോദിച്ചു. അപ്പൻ കയർത്തു,
8: ഇനി ഇയാൾക്ക് അതിന്റെ കുറവേ ഉള്ളൂ ഇല്ലയോ. മിണ്ടിപ്പോവരുത്, കൊന്നുകളയും ഞാൻ. ഇയാൾക്ക് വെടിക്കെട്ട് കണ്ടേ വെക്കുവോ. പോടാപ്പുറത്ത് ഏമദ്രോഹി.
7: ലൂക്കോസ് മിണ്ടാതിരുന്നു. വെടിക്കെട്ട് കാണാൻ പോയില്ല. ആ നേരത്ത് പള്ളിയിൽ നിന്ന് പഠിച്ച പാട്ടുകൾ പാടിക്കൊണ്ട് വീട്ടിലിരുന്നു. സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന ചൊല്ലി. കുരിശു വരച്ചു. കിടന്നുറങ്ങി. വെടിക്കെട്ട് സ്വപ്നത്തിൽ കഴിഞ്ഞു. ഭരണിക്കാവിൽ മീനഭരണിക്കാണ് ഉത്സവം. കുതിരയെടുപ്പും കഥ

0: ആ കാലക്ഷേപവുമുണ്ട്. അടുത്താണ് ദാനം. വിളിപ്പാട് അകലമേയുള്ളൂ. അപ്പൻ എതിര് പറയില്ലെന്ന് ലൂക്കോസ് കരുതി. ലൂക്കോസ് കുതിരയെടുപ്പ് കാണാൻ ഭരണിക്കാവിലേക്ക് പുറപ്പെട്ടു. പക്ഷേ വഴിക്ക് വച്ച് തന്നെ അപ്പൻ അവനെ പിടികൂടി വലിച്ചിഴച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അമ്മയുടെ മുമ്പിലിട്ട് തൊഴിച്ചു. ചീത്ത പറഞ്ഞു,
1: നിന്റെ മോന് കുതിരയെടുപ്പ് കാണണമെന്ന്. അവന്റെ അമ്മയുടെ കുതിരയെടുപ്പ്.
0: ഇടിയും തൊഴിയും കുറെ ആയപ്പോൾ അമ്മ ഇടപെട്ടു. ഇനി നിർത്തൂ, അല്ലെങ്കിൽ ചത്തുപോവും. അപ്പൻ മർദ്ദനം നിർത്തി. ശരീരം നിറയെ ചുവന്ന തടിപ്പുകളുമായി ലൂക്കോസ് മുറിക്കുള്ളിൽ കയറിക്കിടന്നു. മണ്ണും പള്ളിയുമായി ലൂക്കോസ് വളർന്നു. ലൂക്കോസ് മണ്ണിനെ ഇഷ്ടപ്പെട്ടു, മരങ്ങളെ ഇഷ്ടപ്പെട്ടു. അപ്പനമ്മമാരെയും കളിത്തട്ടുകളിയെയും ഉത്സവങ്ങളെയും പള്ളിയെയും വെറുത്തു. വളർന്നപ്പോൾ ലൂക്കോസിന് ശക്തി കൂടി. കൈകാലുകളിൽ മാംസപേശികൾ ഉരുണ്ടു കയറി. അപ്പോഴേക്കും ലൂക്കോസിന്റെ അപ്പൻ തളർന്നിരുന്നു. ആറു പെൺമക്കളെ പറഞ്ഞുവിട്ടതോടെ അയാൾ അവശനായി. ദേഹബലം കുറഞ്ഞു, എല്ലുകൾ തെളിഞ്ഞു. അയാൾക്ക് പണിയെടുക്കാൻ വയ്യാതായി. ലൂക്കോസ് പണിയെടുത്ത് തന്തയും തള്ളയെയും പോറ്റി. അപ്പോൾ ലൂക്കോസ് അപ്പനായി. അപ്പനമ്മമാർ അവനെ ശകാരിക്കാതായി, നിയന്ത്രിക്കാതായി. ലൂക്കോസിന് എവിടെ വേണമെങ്കിലും പോകാമെന്നായി, എന്തു വേണമെങ്കിലും ചെയ്യാമെന്നായി. പക്ഷേ ലൂക്കോസ് വിശേഷിച്ചെങ്ങും പോയില്ല, വിശേഷിച്ചൊന്നും ചെയ്തുമില്ല. രാവിലെ മണ്ണിലേക്കിറങ്ങി, മണ്ണിൽ പണിയെടുത്തു. കന്നുകാലികൾക്ക് തീറ്റ കൊടുത്തു. അവയെക്കൊണ്ട് വേല ചെയ്യിച്ചു. കാലത്ത് പഴങ്കഞ്ഞി കുടിച്ചു. ഉച്ചയ്ക്ക് പോക്കഞ്ഞി കുടിച്ചു. വൈകിട്ട് കപ്പയും മീനും ചോറും തിന്നു. ഞായറാഴ്ച പള്ളിയിൽ പോയി. അതിനുവേണ്ടി വെള്ളമുണ്ടും വെള്ളഷർട്ടും ധരിച്ചു. മറ്റു സമയങ്ങളിൽ തോർത്തുമുണ്ടുടുത്തു. തലവൂരമ്പലത്തിൽ വെടിക്കെട്ട് വന്നു. ഭരണിക്കാവിൽ കുതിരയെടുപ്പ് വന്നു. ലൂക്കോസ് തന്റെ പണിയിലല്ലാതെ മറ്റൊന്നിലും താൽപര്യം കാണിച്ചില്ല. പശുക്കിടാങ്ങളെ കെട്ടിപ്പിടിച്ചു. വാഴക്കൈയിന്മേൽ ഉമ്മ വെച്ചു. മാവിനെ പുണർന്നു. ചിലപ്പോൾ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി കിണറ്റുകരയിലെ പൂവൻ വാഴയെ കെട്ടിപ്പിടിച്ച് നിന്ന് സ്വകാര്യം പറയും. ഒരിക്കൽ ലൂക്കോസ് കിളിച്ചുണ്ടൻ മാവിനെ കെട്ടിപ്പിടിച്ച് കണ്ണും പൂട്ടി നിൽക്കുന്നത് അവന്റെ അമ്മ കണ്ടു. അവർ അന്താളിച്ചുപോയി. ലൂക്ക, അവർ വിളിച്ചു. ലൂക്കോസ് ഞെട്ടിത്തിരിഞ്ഞപ്പോൾ അമ്മ തിരക്കി. നീ എന്തോ നാടായി കാണിക്കുന്നേ. ഒന്നുമില്ല. ലൂക്കോസിന്റെ മുഖം നാണം കൊണ്ട് ചുമന്നിരുന്നു. അവന്റെ അമ്മ രാത്രിയിൽ ഭർത്താവിനോട് താൻ കണ്ടത് പറഞ്ഞു. അയാൾ ചിരിച്ചു.
1: അവൻ എന്റെ മോനാടി, വേലയെടുക്കുന്നവന് അവനുണ്ടാക്കിയ വകയോട് മക്കളുടെ കണക്ക് സ്നേഹ
2: എന്ന് വിചാരിച്ച് നിങ്ങളും അവനെ കെട്ടിപ്പിടിക്കാൻ പോണണ്ടോ?
1: എനിക്ക് കെട്ടിപ്പിടിക്കാൻ നീയില്ലയോടി.
0: കിഴവൻ ഇത്തിരി അടുത്തേക്ക് നീങ്ങിക്കിടന്നു.
2: ദാൻ്റെ വായിരിക്കുന്നതൊന്നും കേൾക്കരുത്, മുതുക്കൻ കൊഞ്ചാൻ വന്നിരിക്കുന്നു.
1: നിന്റെ തന്തയാടി മുതുക്കൻ,
2: നിങ്ങൾ ചീത്ത പറയാതെ കാര്യം പറയിന്. ഇപ്പോഴെന്തു ചെയ്യും?
1: എന്തു ആടി, ചെറുക്കന് പ്രാന്ത് പിടിക്കും. അതിന് ഞാനെന്തോ വേണം?
2: എന്റെ കർത്താവേ, ഇങ്ങൊരു മനുഷ്യനാണോ?
1: അറിഞ്ഞില്ലയോടി ഇതുവരെ.
2: നിങ്ങൾ ഞാൻ പറയണതൊന്ന് കേൾക്കുവോ?
1: പറഞ്ഞു തൊലക്കി പിശാശെ.
2: അവൻ ഒരെണ്ണത്തിനെ കെട്ടിച്ചുകൊട്, പിന്നെ അവൻ മാവേ തൂങ്ങാൻ പോവത്തില്ല.
1: അത് ശരിയാ, നിനക്കും ബൂദ്ധിയുണ്ട്.
0: താമസിയാതെ അപ്പനും അമ്മയും ചേർന്ന് ലൂക്കോസിന് പെണ്ണു തേടാൻ തുടങ്ങി. ഒടുവിൽ ഒരേർപ്പാട് ഏകദേശം ശരിയായി. അപ്പൻ ലൂക്കോസിന് വിളിച്ചു. ലൂക്കോസ് വിളി കേട്ടു.
1: നിനക്ക് എന്ന് ഇങ്ങനെ ഇരുന്നാ മതിയോ?
0: അപ്പൻ ചോദിച്ചു. ലൂക്കോസ് മിണ്ടിയില്ല.
1: വായി നാക്കില്ലയോടാ?
0: ഉണ്ട്.
1: എന്നാ പിന്നെ ചോദിക്കുന്നതിന് ഉത്തരം പറ. മതിയോന്ന്?
0: മതി.
1: ആ, അത് നീയാണോ തീരുമാനിക്കുന്നേ?
0: എന്നാ പറ.
1: അങ്ങനെ വഴിക്കുവാ.
0: ലൂക്കോസ് മൗനം പാലിച്ചു.
1: എടാ.
0: എന്തോ?
1: നിനക്ക് ഞങ്ങളൊരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? ആ തെക്കേ പുരക്കിലെ ഉണ്ണുണ്ണിച്ചാന്റെ മോള് അച്ചാമ.
0: ഉണ്ട്.
1: നല്ലൊരു പെണ്ണല്ലയോ?
0: ആന്ന്.
1: നിനക്ക് ഇഷ്ടാണോ?
0: ആന്ന്. അപ്പൻ സന്തോഷത്തോടെ പറഞ്ഞു.
1: എന്നാ പിന്നങ്ങ് ഉറപ്പിക്കാം. 500 രൂപയുടെ കാശും തരും, 10 സെന്റ് തറയും.
0: തെല്ലിട മൗനമായിരുന്നിട്ട് ലൂക്കോസ് അന്വേഷിച്ചു.
2: എന്തുവാ ഉറപ്പിക്കുന്നേ?
1: യവനാരടാ?
0: അപ്പൻ അന്താളിച്ചു.
1: കല്യാണം? പിന്നല്ലാതെ എന്തുവാ?
0: എനിക്ക് വേണ്ട.
1: എന്തോ വേണ്ടെന്ന്?
0: കല്യാണം.
1: എന്തോ പറ്റി?
0: എനിക്ക് പിന്നെ വേലയെടുക്കാൻ നേരം കിട്ടത്തില്ല.
1: അത്രയുള്ളോ? അത് കുറച്ച് വേലയെടുത്താ മതി.
0: അതൊക്കത്തില്ല, ലൂക്കോസ് ഉറപ്പിച്ചു പറഞ്ഞു. എന്നിട്ടവൻ മുറ്റത്തിറങ്ങി. പശുവിനെ അഴിച്ചുകൊണ്ട് പടിഞ്ഞാറെ വിളയിലേക്ക് പോയി. അപ്പൻ അമ്പരന്ന് നിന്നു. വാതിൽ മറഞ്ഞു നിന്ന അമ്മ ഇറങ്ങി വന്നു. രണ്ടാളും പരസ്പരം അതിശയിച്ചു നോക്കി. വളരെ നേരം കഴിഞ്ഞാണ് ശബ്ദം പുറത്തേക്ക് വന്നത്.
1: എടേ.
0: എന്താ?
1: നീ കേട്ടോ?
0: കേട്ടു.
1: എന്തുവാടിയത്?
0: ആ. വീണ്ടും മൗനം. കുറെ കഴിഞ്ഞ് ലൂക്കോസിന്റെ അമ്മ പറഞ്ഞു. പിന്നെ?
1: എന്തുവാടി?
0: സ്വല്പം കഴിയുമ്പോ അങ്ങ് മാറും. ലൂക്കോസിന്റെ അപ്പൻ മിണ്ടിയില്ല. കുറെ നേരം കഴിഞ്ഞ് അയാൾ പറഞ്ഞു.
1: എടേ.
0: ഓ,
1: ശരിയാ, സ്വല്പം കഴിയുമ്പോ അങ്ങ് മാറും.
0: അവർ ആശ്വസിച്ചു. പക്ഷേ ലൂക്കോസ് മാറിയില്ല.
2: പകരം രോഗബാധിത

0: വഴിയെ പോയൊരു പനി ലൂക്കോസിനെ പിടിച്ചു. കൊടും പനി. അപ്പനും അമ്മയും ശുശ്രൂഷിച്ചു, അയൽക്കാരും ബന്ധുക്കളും ശുശ്രൂഷിച്ചു. ലൂക്കോസ് പിച്ചും പേയും പറഞ്ഞു, വിളവിനെക്കുറിച്ചും വേലിയെക്കുറിച്ചും കന്നുകാലിയെക്കുറിച്ചുമൊക്കെ അവ്യക്തമായി സംസാരിച്ചു. രാവും പകലും ഒരുപോലെ ഞരങ്ങിക്കൊണ്ടിരുന്നു. ഒരു ദിവസം വൈകിട്ട് ലൂക്കോസ് പുലമ്പൽ നിർത്തി, ഉറങ്ങും പോലെ കിടന്നു. കണ്ടവരൊക്കെ പറഞ്ഞു, രക്ഷപ്പെടും, പനി വിട്ടുമാറുന്ന മട്ട. അന്നാണ് ലൂക്കോസിന്റെ അപ്പനും അമ്മയും കുറെ നാൾ കൂടി ഒന്നുറങ്ങിയത്. രാവിലെ എണീറ്റപ്പോൾ കിടക്കയിൽ ലൂക്കോസിനെ കണ്ടില്ല. മുറ്റത്തിറങ്ങി നോക്കിയപ്പോൾ കിണറ്റുകരയിലെ വാഴയുടെ ചുവട്ടിൽ അവൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവന്റെ കൈകൾ വാഴയെ ചുറ്റിപ്പിടിച്ചിരുന്നു.
1: കാക്കനാടൻ രചിച്ച ലൂക്കോസ് എന്ന കഥയാണ് കേട്ടത്. അവതരിപ്പിച്ചത് മെജു. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജകർ,
4: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
5: ആകാശവാണി തൃശൂർ.
6: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ, ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
7: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
8: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
7: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
8: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
9: ഫോൺ 7025-13119.
1: ആരോഗ്യക്കുറിപ്പുകൾ. പോഷക ചാർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഊർജത്തിന്റെ ആവശ്യകത. ഓരോ വ്യക്തിക്കും ആവശ്യമായ പോഷകങ്ങളുടെ അളവ് നിർണ്ണയിക്കുന്ന ചാർട്ടാണ് റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസസ് അഥവാ പോഷക ചാർട്ട്. നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസൃതമായി ഓരോ പ്രായത്തിനും ലിംഗവിഭാഗത്തിനും ആരോഗ്യപൂർണമായിരിക്കാൻ സഹായിക്കുന്ന വിധം പോഷകങ്ങളുടെ ആവശ്യകത നിർണ്ണയിക്കുന്നതാണ് ഈ ചാർട്ട്. പ്രായം, ലിംഗം, ശാരീരിക അധ്വാനം, ശരീരവലുപ്പവും തൂക്കവും, ആരോഗ്യാവസ്ഥ, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളൊക്കെ ഭക്ഷണത്തിന്റെ അളവും പോഷകങ്ങളും നിർണ്ണയിക്കുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേശകാല ലിംഗ ഭേദമനുസരിച്ച് പോഷക ചാർട്ടിനും മാറ്റം വരുന്നുണ്ട്. ഭാരതീയ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് ആവശ്യമായ ഊർജം അഥവാ കാലറീസ് കണക്കാക്കുന്നത് അയാളുടെ ശാരീരിക അധ്വാനം, ഉയരം, ഭാരം, പ്രായം, ലിംഗം, ശാരീരിക ക്ഷമത, സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടുകൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ്. ഉദാഹരണത്തിന്, ചൂടുകൂടുന്ന കാലത്ത് കഴിക്കുന്ന ഭക്ഷണമാകണമെന്നില്ല തണുപ്പുകാലത്ത് കഴിക്കുക. ഉയർന്ന വരുമാന ശ്രേണിയിലുള്ളവരുടെ ഭക്ഷണശീലങ്ങളാകില്ല മറ്റുള്ള വിഭാഗങ്ങൾക്ക്. അതിനാൽ തന്നെ ഊർജ ലഭ്യതയ്ക്ക് ആവശ്യമായ ഭക്ഷണങ്ങളിലും വ്യത്യാസം കാണപ്പെടും. ശിശുക്കളുടെ ഊർജ ആവശ്യകതയാവില്ല വാർദ്ധക്യത്തിൽ വേണ്ടിവരിക. ഇങ്ങനെ നിരവധി ഘടകങ്ങളാണ് പോഷക ആവശ്യകത നിർണ്ണയിക്കുക. ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ന്യൂട്രീഷൻ എക്സ്പെർട്ട് ഗ്രൂപ്പ് 2020 പോഷക ചാർട്ട് അവസാനമായി പുതുക്കിയിരിക്കുന്നത്. ശാരീരിക അധ്വാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹെവി, മോഡറേറ്റ്, സെഡൻഡറി അഥവാ കടുത്ത ജോലികൾ, മിതമായ ജോലികൾ, ഇരുന്നുകൊണ്ടോ ശാരീരിക അധ്വാനം വളരെ കുറവുള്ളതോ ആയ ജോലികൾ ചെയ്യുന്നവർ എന്നിങ്ങനെ 3 വിഭാഗമാണ് പുരുഷന്മാരിലും സ്ത്രീകളിലും ഉള്ളത്. ഇവരിൽ തന്നെ പ്രായഭേദമനുസരിച്ച് ഊർജ ആവശ്യകത വ്യത്യസ്തമായിരിക്കും. 2020 ചാർട്ട് പ്രകാരം 19 മുതൽ 39 വയസ്സുവരെയുള്ള കടുത്ത അധ്വാനം ആവശ്യമുള്ള ജോലികൾ ചെയ്യുന്ന പുരുഷന് 3470 കിലോ കാലറി ഊർജമാണ് പ്രതിദിനം ആവശ്യമുള്ളത്. മിതമായ അധ്വാനമുള്ള ഒരു പുരുഷന് 2710 കിലോ കാലറി പ്രതിദിനവും ശാരീരിക അധ്വാനം തീരെയില്ലാത്ത 19 മുതൽ 39 വയസ്സുവരെയുള്ള ഒരു പുരുഷന് 2110 കിലോ

0: കാലറിയുമാണ് പ്രതിദിനം ആവശ്യമുള്ളത്. സ്ത്രീകളിലാവട്ടെ ഗർഭകാലത്തും മുലയൂട്ടൽ കാലത്തും കൂടുതൽ ഊർജം ആവശ്യമാണ്. ഭാരമേറിയ ജോലികൾ ചെയ്യുന്ന 19 മുതൽ 39 വയസ്സുവരെയുള്ള സ്ത്രീകൾക്ക് 2720 കിലോ കാലറിയും മിതജോലിക്കാർക്ക് 2130 കിലോ കാലറിയും കായികാധ്വാനം തീരെയില്ലാത്തവർക്ക് 1660 കിലോ കാലറിയുമാണ് പ്രതിദിനം വേണ്ടത്. ഗർഭാവസ്ഥയിൽ 350 കിലോ കാലറി അധികവും മുലയൂട്ടൽ കാലത്ത് ആദ്യത്തെ 6 മാസം 600 കിലോ കാലറി അധികവും 7 മുതൽ 12 മാസം വരെ 520 കിലോ കാലറി അധികവുമാണ് സ്ത്രീകൾക്ക് വേണ്ടത്. 6 മുതൽ 12 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 670 കിലോ കാലറിയും 1 മുതൽ 3 വയസ്സുവരെയുള്ളവർക്ക് 1010 കിലോ കാലറിയും 4 മുതൽ 6 വയസ്സുവരെയുള്ളവർക്ക് 1360 കിലോ കാലറിയും 7 മുതൽ 9 വയസ്സുവരെയുള്ളവർക്ക് 1700 കിലോ കാലറിയുമാണ് പ്രതിദിനം വേണ്ടത്. 10 മുതൽ 18 വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഊർജ ആവശ്യകത വ്യത്യസ്തമാണ്. 10 മുതൽ 12 വരെയുള്ള ആൺകുട്ടികൾക്ക് 2220 കിലോ കാലറി വേണമെന്നിരിക്കെ പെൺകുട്ടികൾക്കത് 2060 ആണ്. 13 മുതൽ 15 വയസ്സുവരെ ആൺകുട്ടികൾക്ക് 2860 കിലോ കാലറിയും പെൺകുട്ടികൾക്ക് 2400 കിലോ കാലറിയും ഊർജം വേണം. 16 മുതൽ 18 വരെയുള്ള ആൺകുട്ടികൾക്ക് 3320 കിലോ കാലറി ഊർജവും പെൺകുട്ടികൾക്ക് 2500 കിലോ കാലറി ഊർജവും പ്രതിദിനം ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. 40 വയസ്സിന് ശേഷം ഊർജ ആവശ്യകത ഓരോ 10 വർഷത്തിനും 5% വീതം കുറയ്ക്കണം. 60 വയസ്സിന് ശേഷം അത് 10% കുറയ്ക്കാം. കൂടുതൽ ഊർജം കൊഴുപ്പായി സംഭരിക്കപ്പെടും എന്നതിനാൽ തന്നെ അമിത ഊർജ ലഭ്യത ആരോഗ്യത്തിന് ഹാനികരമായേക്കാം. സ്വീകാര്യവും രുചികരവും ആരോഗ്യദായകവുമായ ഭക്ഷണത്തിൽ നിന്ന് ഊർജ സ്രോതസ്സുകൾ ഓരോ വ്യക്തിക്കും സ്വീകരിക്കാം. അതുവഴി ആരോഗ്യവും ഉറപ്പുവരുത്താം. പോഷക ചാർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഊർജത്തിന്റെ ആവശ്യകത. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
2: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
3: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. www.accountantsacademy.in.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: ആകാശവാണി തൃശൂർ.
9: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
10: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
11: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ.
11: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
10: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
11: മെഡിസപ് ആനുകൂല്യങ്ങൾ.
10: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
11: ഫോൺ 8078788881.
8: ചോദ്യം ഇതായിരുന്നു. സ്ത്രീകൾക്ക് ജോലിസ്ഥലത്തെ ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഉത്തരം ഷീ ബോക്സ്, സെക്ഷൽ ഹറാസ്മെന്റ് ഇലക്ട്രോണിക് ബോക്സ്. പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ സംഘടിത മേഖലയിലോ അസംഘടിത മേഖലയിലോ ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും അവരുടെ തൊഴിൽ നില പരിഗണിക്കാതെ ഒരു സിംഗിൾ വിൻഡോ ആക്സസ് നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമമാണ് ഷീ ബോക്സ്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. സ്ത്രീകൾക്ക് ജോലിസ്ഥലത്തെ ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഉത്തരം ഷീ ബോക്സ്, സെക്ഷൽ ഹറാസ്മെന്റ് ഇലക്ട്രോണിക് ബോക്സ്. പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ സംഘടിത മേഖലയിലോ അസംഘടിത മേഖലയിലോ ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും അവരുടെ തൊഴിൽ നില പരിഗണിക്കാതെ ഒരു സിംഗിൾ വിൻഡോ ആക്സസ് നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമമാണ് ഷീ ബോക്സ്. ഇനി ചിന്താവിഷയം. പരിമിതമായ നിരാശകളെ നമുക്ക് സ്വീകരിക്കാം, എന്നാൽ അനന്തമായ പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ. പരിമിതമായ നിരാശകളെ നമുക്ക് സ്വീകരിക്കാം, എന്നാൽ അനന്തമായ പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ.
9: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
10: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
11: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
3: തിങ്കൾ ബുധൻ ശനി

0: fresh. Maldives 11-0 in their opening Group B match of SAF Women's Football Championship. And in IPL cricket, defending champions Royal Challengers Bengaluru to take on Gujarat Titans this evening. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. പട്ടുതൂവാല എന്ന ചിത്രത്തിനു വേണ്ടി കമുകുര പുരുഷോത്തമൻ, പി സുശീല എന്നിവർ പാടിയ ഗാനങ്ങൾക്കാം ആദ്യം. വയലാറിൻ്റെ വരികൾ, ദേവരാജൻ്റെ സംഗീതം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50
1: തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒപ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട്
2: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം
3: പാടിയവർ പി ജയചന്ദ്രൻ പി മാധുരി എന്നിവർ പി ഭാസ്കരന്റെ പേരുകൾ ജി ദേവരാജന്റെ സംഗീതം ചിത്രം

0: ചേച്ചി ഇത് കണ്ടോ?
1: ഹാപ്പി ബർത്ത്ഡേ കുട്ട.
0: കാണട്ടെ? വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: ആർബിഐ പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: പി ഭാസ്കരന്റെ വരികൾ, വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം, കമുകറ പുരുഷോത്തമൻ, എസ് ജാനകി എന്നിവരുടെ ആലാപനം. ചിത്രം ലേഡി ഡോക്ടർ.

0: കൗണൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55 പ്രായോജകർ
1: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
4: ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, ജി ദേവരാജൻ. അയൽക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

ഗംഗയമരൻ സംഗീതം നൽകി യേശുദാസും വാണി ജയറാമും പാടിയതാണ് അടുത്ത ഗാനം ചിത്രം ജീവിതം. ഗാനരചന പൂവച്ചൽ ഖാദർ.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
3: ചട്ടക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി, ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
4: ചിറ്റഞ്ഞൂർ ശശി എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനം. ഗാനമേള എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10-15 കേൾക്കാം.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
1: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: ആകാശവാണി തൃശൂർ. ഇന്ന് ശ്രീ താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരി പാടുന്നു. സർവശ്രീ സി എസ് അനുരൂപ് വയലിൻ, ആർ രാജനാരായണൻ മൃദംഗം. ആദ്യമായി ആദിപരാശക്തി എന്നാരംഭിക്കുന്നു. രാഗം ആഭോഗി, വയലാർ രാമവർമ്മ കൃതി.
1: ആദിപരാശക്തി അമര തേജസ്വിനി.

അവസാനമായി പാരിൻ ഹൃദയം നിൻ തിരുനിലയം, ഒ എൻ വി കുറുപ്പിന്റെ കൃതി, ശ്യാമരാഗം ആദിതാളം.

ഇതുവരെ പാടിയത് ശ്രീ താമരക്കാട് ഗോവിന്ദൻ നമ്പൂതിരി, സർവശ്രീ സി എസ് അനുരൂപ് വയലിൻ, ആർ രാജനാരായണൻ മൃദംഗം.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം മുരളി,
1: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി. NHM സ്പോൺസർഡ് പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഹാമാരിയും പ്രളയവും സൃഷ്ടിച്ച ഭീതിയിൽ നിന്നും നാം കരകയറിയിട്ട് അധിക നാളുകളായിട്ടില്ല. അപ്പോഴിതാ മറ്റൊരു മഹാവിപത്ത് നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കി കഴിഞ്ഞു. അതെന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, യുവതലമുറയിലെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം. ഇത് തടഞ്ഞേ മതിയാകും. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കൗമാരപ്രായക്കാരെയും യുവാക്കളെയും സമൂഹം തിരിച്ചറിഞ്ഞ് അവരെ കർത്തവ്യബോധമുള്ള, സാമൂഹ്യബോധമുള്ള പൗരന്മാരാക്കി മാറ്റേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് പ്രൊഫസറും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് നമ്മുടെ യുവതലമുറയിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ശരിക്കും ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത്. എന്താണ് സർ ഇത്തരത്തിൽ നമ്മുടെ യുവതലമുറയിൽ ലഹരിയുടെ സ്വാധീനം ഇത്രത്തോളം ഉണ്ടാകുന്നത്?
2: കൗമാരക്കാരിലും അതുപോലെ യുവാക്കളിലും കുട്ടികളിലും മദ്യം മയക്കുമരുന്ന് ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ ക്രൈം റെക്കോർഡ്സിൽ നോക്കുമ്പോഴത്തേക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ട് പോലീസ് റെക്കോർഡുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ അടുത്തിടെയായിട്ടൊരു കുട്ടിയെ കൊണ്ടുവന്ന് ഒരു 11-ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയെ, കുട്ടി അമ്മയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. കുട്ടിയുടെ പേരിലുള്ള പരാതി എന്ന് പറഞ്ഞാൽ കുട്ടി സ്കൂളിൽ സീനിയേഴ്സിനെ അടിച്ചു. അത് സ്കൂളിൽ വെച്ചിട്ടല്ല, കുട്ടിയുടെ വീട്ടിൽ പോയി അടിച്ചു, സീനിയറിൻ്റെ വീട്ടിൽ പോയി അടിച്ചു. അങ്ങനെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട് കുട്ടിയെ കൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ മാനസിക വിശകലനം നടത്തിയപ്പോഴത്തേക്ക് കുട്ടി MDMA ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും കണ്ടെത്താൻ സാധിച്ചു. ആദ്യം കുട്ടി ഇത് വെളിവാക്കിയില്ല, പിന്നെ നമ്മൾ ഇൻ്റർവ്യൂവിലാണത് വെളിവായത്. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു കുടുംബ പശ്ചാത്തലം പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് അച്ഛൻ മദ്യപാനിയാണ്. അച്ഛൻ കുറേ നാളായിട്ട് വീട് വിട്ടു പോയിരിക്കുകയാണ്. അവരെ കുടുംബമായിട്ട് ചിലവിന് കൊടുക്കുക ഒന്നും ചെയ്യുന്നില്ല. അമ്മ ഒരു പാവപ്പെട്ട ഒരു അമ്മ, ഒരു ഫ്ലാറ്റിൽ ജോലിക്ക് പോയിട്ട് അമ്മ കുടുംബം പോയിട്ട് നേരം. അപ്പോൾ ഇങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ നിറഞ്ഞ അന്തരീക്ഷം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള കുടുംബങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന. ഒന്ന്, വളരെ അരക്ഷിതാവസ്ഥ നിറഞ്ഞ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ, പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള അരക്ഷിതാവസ്ഥ നിറഞ്ഞ കുടുംബാന്തരീക്ഷം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്തരം കുട്ടികളിൽ മയക്കുമരുന്ന് ഉപയോഗം വർധനമുള്ളതായിട്ട് ക്ലിനിക്കൽ അനുഭവങ്ങളും സ്റ്റഡീസും തെളിയിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മധ്യവർഗ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ കുട്ടികളെ പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി മറ്റ് താല്പര്യമുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിർബന്ധിച്ച് പഠനത്തിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കുട്ടികൾക്കൊരു മാനസികമായിട്ടൊരു ശൂന്യത അനുഭവപ്പെടും. ഒന്നും ചെയ്യാനില്ലാത്തവരാ, അവർക്ക് മെൻ്റൽ എനർജി കൂടുതലുമായിരിക്കും അഡോളസൻ്റ് ആകുമ്പോൾ. പക്ഷേ മാനസികമായിട്ടുള്ള ശൂന്യം, അപ്പോൾ ഇത്തരത്തിലുള്ള ശൂന്യതയും മുതലാക്കിക്കൊണ്ട് മയക്കുമരുന്ന് ലോബി അവരുടെ കൂടെയുള്ള കുട്ടികളെ ഉപയോഗിച്ച് അവർ വഴി ഇത്തരം കുട്ടികളെ സ്വാധീനിച്ച് മയക്കുമരുന്നിലേക്ക് കൊണ്ടുവരുന്ന പ്രവണതയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ തരത്തിലുള്ള അവസ്ഥയിലുള്ള കുടുംബങ്ങളിലെ കുട്ടികളാണ് കൂടുതൽ ഇത് കാണുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും.
1: സർ, തങ്ങളുടെ കുട്ടികൾ അത് വീടുകളിലാവട്ടെ അതുപോലെ തന്നെ സ്കൂളുകളിലാവട്ടെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും എങ്ങനെയാണ് കണ്ടെത്താൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കുക?
2: അതേപോലെ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിക്ക് മോശപ്പെട്ട തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടി, 5-ാം ക്ലാസ്സിലെ കുട്ടി, 10-ാം ക്ലാസ്സിലെ കുട്ടിയായിട്ടാണ് അടുപ്പം കൂടുതൽ. അങ്ങനെ രീതിയിലുള്ള പ്രായത്തിന് അതീതമായ തരത്തിലുള്ള സുഹൃബന്ധം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കുട്ടികളുടെ സുഹൃബന്ധം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും. കൂടുതൽ മുതിർന്ന കുട്ടികളുടെ സുഹൃബന്ധം ഭയങ്കര ചേഞ്ച് സൗഹൃദത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ പരിസരത്തുള്ള മുറുക്കാങ്കടയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന കുട്ടിയെ തിരക്കിയാൽ അവിടെ മാത്രമേ കാണത്തുള്ളൂ, വേറെ എവിടെയും കുട്ടിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ വീട്ടിന് പരിസരത്ത് ഇത്തരം കുട്ടികൾ തെങ്ങുംപുരയിടത്തിലൊക്കെ ഇരുന്ന ആൾക്കാർ മുതിർന്നവർ ചീട്ട് കളിക്കുമ്പം മദ്യപിക്കുമ്പോൾ അവിടെ പോയി സഹായിയായിട്ട് കൂടും. അവരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലേക്ക് വീടിൻ്റെ പരിസരത്തുള്ള. അപ്പോൾ ഇത്തരം കുട്ടികൾ നേരത്തെ കൂട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടെത്താൻ ക്ലിനിക്കൽ അനുഭവങ്ങൾ. അതുപോലെ

പിന്നെ കുട്ടികളിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളുടെ സ്വഭാവമാറ്റം പ്രകടമാകും പെട്ടെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം, അകാരണമായ കോപം, വഴക്ക്, മാതാപിതാക്കളെ അനുസരിക്കാത്ത രീതിയിൽ, അധ്യാപകരെ അനുസരിക്കാത്ത രീതിയിൽ, അവരുമായിട്ട് തർക്കിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സ്വഭാവ രീതി നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. ഇത്തരം കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകുന്നത്, അപ്പോൾ സുഹൃത്ബന്ധങ്ങളിലുള്ള മാറ്റത്തിനോടൊപ്പമാണ് പഠനത്തിൽ പിന്നോക്കം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിൽ പ്രത്യേകിച്ച് കൗമാരകാലത്തിൽ എത്തുമ്പോഴത്തേക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനൊപ്പം പോർണോഗ്രാഫിയിലും കൂടെ പ്രത്യേകം ഈ അശ്ലീല സെക്സ് വീഡിയോസ് കാണുന്നത്, സെക്സ് വീഡിയോസ് ക്ലാസ്സിൽ കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെ പോർണോഗ്രാഫി, പിന്നെ അതുപോലെ സെക്സ് ക്രൈംസിൽ പെൺകുട്ടികളെയൊക്കെ പരസ്യമായിട്ട് ചുംബിക്കുക അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള സെക്ഷൽ ഡീവിയൻ്റ് ബിഹേവിയർ ചില കുട്ടികളെ നമ്മൾ MDMA ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇത് ഒരു ഇത്ര ഒരു സാഹചര്യമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ. ഇനി മയക്കുമരുന്ന് ആസക്തിയിലേക്ക്

0: ങ്ങളിലുള്ള മാറ്റത്തിനോടൊപ്പമാണ് പഠനത്തിൽ പിന്നോക്കം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളിൽ പ്രത്യേകിച്ച് കൗമാരകാലത്തിൽ എത്തുമ്പോഴത്തേക്ക് ഈ മയക്കുമരുന്ന് ഉപയോഗത്തിനൊപ്പം പോർണോഗ്രാഫിയിലും കൂടെ പ്രത്യേകം അശ്ലീല സെക്സ് വീഡിയോസ് കാണുന്നത്, സെക്സ് വീഡിയോസ് ക്ലാസ്സിൽ കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, അങ്ങനെ പോർണോഗ്രാഫി, പിന്നെ അതുപോലെ സെക്സ് ക്രൈംസിൽ പെൺകുട്ടികളെയൊക്കെ പരസ്യമായിട്ട് ചുംബിക്കുക അല്ലെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള സെക്ഷൽ ഡീവിയൻ്റ് ബിഹേവിയർ ചില കുട്ടികളെ നമ്മൾ MDMA ഉപയോഗിക്കുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇത് ഇത്ര ഒരു സാഹചര്യമാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ. ഇനി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുന്ന ഒരു അടിമ, മയക്കുമരുന്ന് അടിമ എന്ന് പറയുന്ന ആസക്തിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികളിൽ പെട്ടെന്ന് വേഗത്തിൽ വയലൻ്റ് ആകുന്ന ഒരു സ്വഭാവ രീതി, ചിത്തഭ്രമം ബാധിച്ചതുപോലെയുള്ള രീതിയിൽ പെട്ടെന്ന് വയലൻ്റ് ആകുന്ന ഒരു സ്വഭാവ രീതി നമുക്ക് കാണാൻ സാധിക്കും. പണം, വലിയ തോതിൽ പണം മോഷ്ടിക്കുക, ആ പണം ഉപയോഗിച്ചിട്ട് മയക്കുമരുന്ന് കിട്ടാതെ വരുമ്പോൾ അത് വാങ്ങുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക, വീട് വിട്ടിറങ്ങുക, റോഡിൽ ചുറ്റിത്തിരിയുക, ഇതൊക്കെ മയക്കുമരുന്ന് ഡിപ്പെൻഡൻസി, ആൽക്കഹോൾ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പോലെ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിപ്പെൻഡൻസി മയക്കുമരുന്ന് ആസക്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യവും കൂടെ നമ്മൾ കാണേണ്ടത്, എന്തുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള മാറ്റം വരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് തലച്ചോറിൻ്റെ ഒരു ഭാഗവും കൂടെ ഞാൻ പറയാം. അതായത് ഈ കുട്ടികളുടെ തലച്ചോറ് വളർച്ച പൂർത്തിയായിട്ടില്ല. പ്രീ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത്, പ്രീ ഫ്രോണ്ടൽ ലോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിലുള്ള അക്രമ പ്രവണതയെ നിയന്ത്രിച്ച് അയാളുടെ അക്രമ പ്രവണതയെ കുറച്ച് കൊണ്ടുവരുന്നതിൽ പ്രത്യേക പങ്ക് വഹിക്കുന്നതാണ് പ്രീ ഫ്രോണ്ടൽ ലോബ്. അപ്പോൾ ഈ കുട്ടികളുടെ പ്രീ ഫ്രോണ്ടൽ ലോബ് കൗമാരക്കാരിൽ മെച്ചുറായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ മെച്ചുറാകാത്ത പ്രീ ഫ്രോണ്ടൽ ലോബിൽ ഈ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതം കുട്ടിയുടെ നിയന്ത്രണശേഷി നഷ്ടപ്പെടുത്തും. അതുപോലും അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ അൺപ്രെഡിക്റ്റബിൾ അൺകൺട്രോൾഡ് വയലൻസിലേക്ക് പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം ഈ തലച്ചോറിൽ മയക്കുമരുന്നുണ്ടാക്കുന്ന ആഘാതമാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്.
1: സർ പറഞ്ഞതുപോലെ കുട്ടികൾ ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും അടുത്തതായി എന്താണ് ചെയ്യേണ്ടത്?
0: അതിൽ വളരെ പ്രധാനമാണ്. അതായത് പ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മദ്യമയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നത് മിക്കവാറും സ്കൂളിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട, പിന്നെയാണ് വീട്ടിലേക്ക് വ്യാപിക്കുന്നത് സ്കൂളിലെ കേസുകളിൽ. അപ്പോൾ ഇവിടെ നമ്മൾ സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് അധ്യാപകനാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും നല്ല രീതിയിലുള്ള സൗഹൃദം സ്ഥാപിക്കണം. അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് അങ്ങനെ അവരുമായിട്ട് കൂടുതൽ വിശകലനം നടത്തുക, അങ്ങനെ പിന്നെ അവരുടെ കൂട്ടുകാരെ തിരിച്ചറിയുക, കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക, കൂട്ടുകാരുടെ രീതികളെ മനസ്സിലാക്കുക, അങ്ങനെ നമ്മൾ ഈ കുട്ടികളെ പിന്നെ ക്രൂരമായി ശിക്ഷിക്കാതെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്താതെ കുട്ടിയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് കുട്ടിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് കുട്ടിയെ പുറത്താക്കുക അല്ലെങ്കിൽ കൂടുതൽ കുറ്റപ്പെടുത്തുക അങ്ങനെയുള്ള രീതികൾ നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുമായിട്ട് അങ്ങനെ ഒരു സംശയിക്കപ്പെടുന്ന കുട്ടിയുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകുന്ന ഉള്ള ഒരു അധ്യാപകന് അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് അച്ഛന് കുട്ടിയുമായിട്ട് കൂടുതൽ ചർച്ച ചെയ്തിട്ട് യഥാർത്ഥത്തിൽ കുട്ടി അതിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് ആ വിഷയം തന്നെ നേരിട്ട് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ നല്ല സൗഹൃദമില്ലാത്തൊരു അധ്യാപകനോ അമ്മയ്ക്കോ ഈ കുട്ടിയെ നേരിട്ട് വിഷയത്തിലേക്ക് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. പക്ഷേ സൗഹൃദമുള്ള ഒരു അമ്മയ്ക്ക് അച്ഛന് അല്ലെങ്കിൽ അധ്യാപകന് കുട്ടിയുമായിട്ട് വിഷയത്തിലേക്ക് നേരിട്ട് പോയി നമുക്ക് വിശകലനം നടത്തി നോക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്. അവന് സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് കുട്ടിയെ അടിച്ച് കുറ്റം സമ്മതിപ്പിക്കുന്ന ഒരു രീതി മാതാപിതാക്കൾ പ്രത്യേകിച്ച് അച്ഛന്മാർ പുലർത്താറുണ്ട്. അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം നമുക്ക് കുട്ടിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് കുട്ടിയെ നമുക്ക് സ്വാധീനിച്ച് നല്ല രീതിയിലോട്ട് മാറ്റി കൊണ്ടുവരാൻ സാധിക്കാതെ വരും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു, അതുപോലെ സംശയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കുട്ടിയുമായിട്ടുള്ള പ്രത്യേകിച്ച് സ്കൂൾ അന്തരീക്ഷത്തിൽ അധ്യാപകൻ രഹസ്യമായിട്ട് വേണം കുട്ടിയുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസ് നടത്തി പിന്നെ മനസ്സിലാക്കി ഇത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുകയും വേണം. അപ്പോൾ ടീച്ചേഴ്സ് റൂമിലൊക്കെ ഇത്തരം കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു പരസ്യമായ ചർച്ച കുട്ടികൾ തന്നെ കേൾക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാഹചര്യത്തിൽ കുട്ടികൾ മനസ്സ് തുറന്ന് പുറത്തേക്ക് അവർ വരത്തില്ല, എങ്ങനെ അവരിതിലേക്ക് വന്നു അല്ലെങ്കിൽ എന്തോ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നതിന് അധ്യാപകർ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ കുട്ടിയുമായിട്ട് നിരീക്ഷണം നടത്തുന്നില്ല കുട്ടികളുടെ സുഹൃത്തുക്കളെ നിരീക്ഷിക്കുന്നതിനും സ്കൂൾ അധികൃതർ അതുപോലെ അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് ഉപയോഗം ഉണ്ടെന്ന് കണ്ടെത്തിയാൽ സ്കൂൾ തല കൗൺസിലിംഗ് കൊടുക്കുന്നതിന് അധ്യാപകൻ നല്ല രീതിയിൽ പരിശീലിക്കപ്പെട്ട അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ ഉണ്ടെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ സ്കൂൾ കൗൺസിലിംഗ് നടത്തി കുട്ടി ഇതിലേക്ക് വന്ന സാഹചര്യം കുടുംബ പശ്ചാത്തലം കുട്ടി ഇപ്പം എത്രത്തോളം ഉപയോഗിക്കും ഇപ്പാടാണ് കുട്ടി

0: കുട്ടിയുടെ കൂട്ടുകാർ, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഇതിനകത്തുണ്ട്, കയ്യിലുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത് അതാണ് വളരെ പ്രധാനം. അതുപോലെ അവരുടെ സുഹൃത്തുക്കളുമായിട്ടും സൗഹൃദം സ്ഥാപിക്കുന്നതും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മതിലിന് പുറത്തുള്ള സുഹൃത്തുക്കളുണ്ട്, മുതിർന്ന സുഹൃത്തുക്കൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മുറുക്കാങ്കട പോലെയുള്ള അവിടുത്തെ അവർ, അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധം, മുതിർന്ന കുട്ടികളുമായിട്ടുള്ള ബന്ധവും നിരീക്ഷിക്കണം. മുതിർന്ന കുട്ടികൾ ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത കൂട്ടുകാരാണ് ഇത് ഒരു പ്രധാന ഘടകമാണിത്. അപ്പോൾ അങ്ങനത്തെ കൂട്ടുകാരെയും അങ്ങനത്തെ അവർ അതുപോലുള്ള ബന്ധങ്ങളെയും നിരീക്ഷിക്കുകയും അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്കൂളിലൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ സമചിത്തതയോടുകൂടി പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കേൾക്കുമ്പം വിഷമിക്കുമ്പം ഇത് അറിയുമ്പോഴത്തേക്ക് അധ്യാപകർക്ക് പ്രത്യേകിച്ച് ഒരു പിന്നെ വിഷമം ദേഷ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് പേരൻസിനും. അങ്ങനെ നമ്മൾ ഇടപെട്ടിട്ടൊരു കാര്യവുമില്ല. സമചിത്തതയോടുകൂടി ഇടപെട്ട് ആവശ്യമായ തരത്തിലുള്ള കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുക്കുന്നതിന് അധ്യാപകനോ അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലറോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ കുടുംബ സാഹചര്യത്തിൽ കുട്ടിയെ ഇത്തരത്തിൽ കണ്ടെത്തുന്ന ഒരു അമ്മയോ അച്ഛനോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് താല്പര്യമുള്ള വളരെ പിന്നെ ബന്ധമുള്ള ഒരു സ്കൂൾ അധ്യാപകനുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂൾ തലത്തിൽ ഈ അധ്യാപകൻ കോൺഫിഡൻഷ്യലായിട്ട് തന്നെ കുട്ടിയെ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുമെന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ രീതിയിലുള്ള പ്രാഥമിക ഇടപെടലുകൾ അധ്യാപകൻ നടത്തുന്നു, ഈ പറഞ്ഞ രഹസ്യമായിട്ട് കുട്ടിയുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നു, കൗൺസിലറുടെ സഹായത്തിൽ കൊടുക്കുന്നു. ഇതിലെല്ലാം നമ്മൾ മതിയായ തരത്തിലുള്ള ഒരു പുരോഗതി കാണുന്നില്ല. കുട്ടി ഇപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യുന്നു, നമ്മളുമായിട്ട് ബന്ധത്തിൽ വരാൻ കുട്ടി വിമുഖത പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി കുട്ടിക്ക് മതിയായ തരത്തിലുള്ള ചികിത്സ തന്നെ കൊടുക്കേണ്ടി വരും. ഒരു പക്ഷേ അടിമത്തത്തിലേക്ക്, മയക്കുമരുന്ന് അടിമത്തത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ചികിത്സ, അങ്ങനെ നമ്മൾ ചികിത്സ കൊടുത്ത് നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടുന്നത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് നല്ലൊരു ധാരണ നമുക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വേണ്ടതുണ്ട്. നമ്മളെ നടത്തുന്നു, നമ്മളെ ഇടപെടൽ നടത്തുന്നു, ഓരോ കുട്ടി സഹകരിക്കുന്നില്ല, പക്ഷേ കുട്ടി ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ, അതുപോലെ സുഹൃത്ത് ബന്ധത്തിലും ഒരു മാറ്റവും നമ്മൾ പറഞ്ഞതിന് ശേഷം വന്നിട്ടില്ല, ഇപ്പോഴും അതേപോലെ തന്നെ തുടരുന്നു എന്ന് തോന്നിയാൽ, എപ്പോഴും തോന്നിയാലും ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിവിധി എന്ന് പറയുന്നത് മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടി. തീർച്ചയായിട്ടും അത്തരം കുട്ടികളിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായത്തോടുകൂടി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ആവശ്യമായിട്ടുള്ള ചികിത്സ, മാനസികാരോഗ്യ ചികിത്സ നൽകി, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയൊക്കെ നൽകി നമുക്ക് കുട്ടിയെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നതെന്നുള്ളതാണ് ക്ലിനിക്കൽ അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അമാന്തം കാണിക്കരുത്, അതാണ് ഒരു മെസ്സേജ്. ഈ കുട്ടി ആവശ്യമാണെങ്കിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക എന്നുള്ളതാണ്.
1: സർ, ഈ അവസരത്തിൽ എന്ത് സന്ദേശമാണ് അങ്ങേക്ക് സമൂഹത്തോട് പറയാനുള്ളത്?
0: കുട്ടികളെ മാതാപിതാക്കളും അധ്യാപകരും കുട്ടിയെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. കുട്ടിയുമായിട്ട് നല്ല സൗഹാർദ്ദമുള്ളൊരു മാതാപിതാക്കൾക്കും അമ്മയ്ക്കും അച്ഛനും അധ്യാപകർക്കും തീർച്ചയായിട്ടും ഇതിൽ വിജയകരമായി ഇടപെടാൻ കഴിയും. അപ്പോൾ ആ സൗഹാർദ്ദം സ്ഥാപിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് കൗമാരക്കാരുമായിട്ടുള്ള ഒരു സൗഹാർദ്ദം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ, അവരെ അംഗീകരിക്കുകയും അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അവരോട് പെരുമാറുന്നത്, ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനം പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല സ്നേഹത്തിലൂടെ തന്നെ ഒത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഒരു യാഥാർത്ഥ്യം.
1: യുവതലമുറയും ലഹരി ഉപയോഗവും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ജയപ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: എല്ലാവർക്കും നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHMRadioHealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി തൃശൂർ, ചലച്ചിത്ര ഗാനങ്ങൾ. BR പ്രസാദ് എഴുതി, അൽഫോൺസ് ജോസഫ് സംഗീതം നൽകിയ ഗാനം. ജലോത്സവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
5: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ചിത്രം ദി ഡോൾഫിൻസ്, അനൂപ് മേനോൻ എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി പാടിയ ഗാനം.

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാര്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,565 രൂപയ്ക്കും പവന് 360 രൂപ കുറഞ്ഞ് 116,520 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാര്യ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: സംഗമം. റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഓട്ടൻ തുള്ളൽ ടി സരോജിനിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാര, പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ, ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു. 2:30 തുടർന്നാണ് ക്ഷമിക്കണം 2:30 സ്വരസാകലം, വി ദക്ഷിണാമൂർത്തി പാടിയ കൃതികൾ, എം ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം. ഇന്നുച്ചയ്ക്ക് 2:30.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ, സമയം 10:30. കാലാവസ്ഥ: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 476.2 മീറ്ററിൽ മീഡിയം വേവ് 600 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.1 MHz ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം അഭിമന്യു എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന കൈതമ്പ്രം, സംഗീതം രവീന്ദ്രൻ, പാടിയവർ MG ശ്രീകുമാർ, ചിത്ര എന്നിവർ.

അടുത്തതായി സൂത്രധാരൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ, പാടിയവർ എം ജി ശ്രീകുമാർ, സുജാത, യേശുദാസ് എന്നിവരാണ്.

സൂത്രധാരൻ എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി കിഴക്കുണരും പക്ഷി, ഈ ചിത്രത്തിൽ രവീന്ദ്രൻ ഈണം പകർന്ന ഗാനങ്ങൾ. ആദ്യം കോന്നിയൂർ ഭാസ് എഴുതി, യേശുദാസും ചിത്രയും പാടിയത്.

കിരണമണിയും ഉദയമതിലുതിർന്നു സാമ സംഗീതം ചരണ ചരണ പങ്കജങ്ങൾ തേടി അലയുന്നു പ്രേമ സായുജ്യം അസിതലസിതലാസ്യം സരസമധുരം സുമശരങ്ങളെയ്തു അമൃതപുളിന പ്രണയഭരിതരാഗം ഹൃദയ തരളം മലതി ഗുഞ്ചമായി ഹരിത ഭുവനമനുഭവം.

കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിൽ കോന്നിയൂർ ഭാസ് എഴുതിയ ഗാനമാണ് കേട്ടത്. ഇനി ഈ ചിത്രത്തിൽ കെ ജയകുമാർ രചിച്ച ഗാനങ്ങൾ. ആലാപനം ചിത്ര, യേശുദാസ് എന്നിവർ.

കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിൽ യേശുദാസ്, രവീന്ദ്രൻ, ലേഖ, ചിത്ര എന്നിവർ പാടിയ ഏതാനും ഗാനങ്ങൾ. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

പൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി മനസ്സിനക്കരെ, ഈ ചിത്രത്തിലെ ഗാനങ്ങൾ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ, എം ജി ശ്രീകുമാർ, ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയ ഏതാനും ഗാനങ്ങൾ.

0: ടി സരോജിനിയും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളലാണ് ഇതുവരെ കേട്ടത്.
1: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഗാനതരംഗിണി, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നവയാണ്: 04872323571, മറ്റൊരു നമ്പർ 04872323572. ഇന്നുച്ചയ്ക്ക് 1 മണി മുതൽ 2 മണിവരെ ഗാനതരംഗിണി. വിളിക്കേണ്ട നമ്പറുകൾ ആവർത്തിക്കാം: 04872323571, മറ്റൊരു നമ്പർ 04872323572.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി ഷിബു ബേബി ജോൺ. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ചേർന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്രസുരക്ഷ, നിരീക്ഷണം, ചരക്ക് ഗതാഗത ശൃംഖല, പരിശീലനം, മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ക്വാഡ് രാജ്യങ്ങളുടെ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്നും ശ്രീ ജയശങ്കർ അറിയിച്ചു. യോഗത്തിൽ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സേവാതീർത്ഥിലായിരുന്നു കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. PMGയിലെ വിജിലൻസ് ആസ്ഥാനത്താണ് യോഗം. SP റാങ്ക് മുതൽ

0: മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയായി ശ്രീ രമേശ് ചെന്നിത്തല ചുമതലയേറ്റ ശേഷം ചേരുന്ന വിജിലൻസിന്റെ ആദ്യ ഉന്നതതല യോഗമാണിത്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി വനംമന്ത്രി ഷിബു ബേബി ജോൺ. മരിച്ച ജെസിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കുമെന്നും അദ്ദേഹം ചവറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: എന്തുകൊണ്ടാണ് ഇത് ഇറങ്ങുന്നതെന്നുള്ള ഒരു ശാസ്ത്രീയ പഠനം ഇതുവരെ ഗവൺമെന്റിന്റെ പക്കലില്ല. അതാണ് എന്നെ ഞെട്ടിച്ചത്. അത് അടിയന്തരമായി അതിന്റെ ഒരു ഹ്രസ്വമായ റിപ്പോർട്ട് അടിയന്തര പ്രാധാന്യത്തോട് നൽകാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതെല്ലാം ലോങ് ടേം മെഷേഴ്സ് ആണ്. ഷോർട്ട് ടേം മെഷേഴ്സ് എന്നുള്ള നിലയിൽ
0: സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഫലപ്രഖ്യാപനം നടത്തും. ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ കേരളം kerala.gov.in സൈറ്റിലൂടെയും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും കൂടാതെ വാട്സാപ്പിലൂടെയും പരീക്ഷാ ഫലമറിയാം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച് ഉന്നതതല യോഗം നാളെ ചേരും. ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഇന്ന് നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ ഉപകരണമകപ്പെട്ട് ദുരിതമനുഭവിച്ച ഹർഷിനയ്ക്ക് മെഡിക്കൽ കോളേജിൽ ജോലി ലഭിച്ചു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഓഫീസ് അസിസ്റ്റന്റായി സ്ഥിരം നിയമനമാണ് നൽകിയത്. രാജ്യത്ത് CNG വിലയിൽ വർധന. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിന്റെ വില കിലോഗ്രാമിന് 2 രൂപയാണ് ഇന്ന് വർധിച്ചത്. രാവിലെ 6 മണി മുതൽ പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു. നിലവിൽ CNGക്ക് കിലോഗ്രാമിന് 83.09 രൂപയാണ് വില. സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡിന് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി കണ്ണൂർ ഏഴിമല നാവിക അക്കാദമി. വ്യാഴാഴ്ച നടക്കുന്ന ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യ അതിഥിയാകും. ഇന്ത്യൻ നാവികസേന, തീരസംരക്ഷണ സേന എന്നിവയ്ക്ക് പുറമെ സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News.
0: ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. ത്യാഗത്തിന്റെ സ്മരണകൾ പുതുക്കുന്ന ബക്രീദിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ പെരുന്നാളിനായി കോഴിക്കോടൊരുങ്ങി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കോഴിക്കോട്ടെ പ്രധാന വ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിലും നിരവധി പേരാണ് വസ്ത്രങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നതിനായി എത്തുന്നത്. പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും ഉറപ്പാക്കി സപ്ലൈകോയും പത്തരം വസ്തുക്കൾ അടങ്ങിയ ബക്രീദ് സ്പെഷ്യൽ കിറ്റും ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈകോ വിൽപ്പശാലകളിൽ
0: സംസ്ഥാനത്ത് ഇന്ന് ഭേദപ്പെട്ട മഴ ലഭിക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മറ്റു ജില്ലകളിൽ മഴയുടെ ശക്തി കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള ലക്ഷദ്വീപ് തീരത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1st qualifier നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29th രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98th ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ്

0: സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. 1928 മെയ് 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. കണ്ണൂരിൽ ഒരു മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. തീർത്ഥാടകർക്ക് അക്കരെ കൊട്ടിയൂരിലെത്താനായി ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച പാലം മന്ത്രി കെ മുരളീധരൻ അല്പം മുമ്പ് ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മന്തഞ്ചേരിയിൽ നിന്ന് അക്കരെ കൊട്ടിയൂരിലേക്ക് 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലമാണ് നിർമ്മിച്ചത്. നേരത്തെയുണ്ടായിരുന്ന പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്നാണ് 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് പുതിയ പാലം പണിതത്. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുതി മന്ത്രി.
0: ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 91 പോയിന്റ് നഷ്ടത്തിൽ 76,407 നിഫ്റ്റി 2 പോയിന്റ് നേട്ടത്തിൽ 24,035 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 14,565 പവന് 360 രൂപ കുറഞ്ഞ് 116,520 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. തൃശൂർ വാണിയമ്പാറയിൽ ആംബുലൻസിൽ കടത്തിയ MDMA പിടികൂടി. 280 ഗ്രാം MDMAയുമായി വെട്ടിക്കൽ അഞ്ചേരി സ്വദേശികളാണ് പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനാധിപത്യ രാജ്യങ്ങൾ എന്ന നിലയിൽ ഭീകരവാദത്തെ ചെറുക്കുന്നതിൽ ക്വാഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി വിദേശകാര്യമന്ത്രി SJ ശങ്കർ. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി വനം മന്ത്രി ഷിബു ബിബി ജോൺ. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഇന്ന്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ക്യാമ്പയിനുമായി ആരോഗ്യവകുപ്പ്. IPL ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി

0: പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു.
1: ഓരോ വ്യക്തിയും തന്റെ ചിന്താഗതിയിൽ വ്യത്യസ്തരായിരിക്കുന്നത് പോലെ തന്നെ ജീവിത സാഹചര്യങ്ങളോടുള്ള തങ്ങളുടെ സമീപനങ്ങളിലും പ്രതികരണങ്ങളിലും വ്യത്യസ്തരായിരിക്കും. തന്റെ സ്വഭാവത്തിലുള്ള ഇത്തരം സവിശേഷതകൾ ചെറുപ്രായത്തിൽ തന്നെ പ്രത്യക്ഷമാവുകയും പൊതുവെ ജീവിതത്തിലുടനീളം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത്തരം സവിശേഷതകളുടെയും പ്രത്യേകതകളുടെയും ആകെത്തുകയാണ് നമ്മൾ ഒരാളുടെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും അടിസ്ഥാനപരമായി ചില വ്യക്തിത്വ സ്വഭാവ രീതികൾ ഉണ്ടാകും. എന്നാൽ ചിലപ്പോൾ ഇത്തരം ചില പ്രത്യേകതകൾ അമിതമായി ഉണ്ടാവുകയും തന്മൂലം അവരുടെ വ്യക്തിബന്ധങ്ങളെയോ കുടുംബജീവിതത്തെയോ തൊഴിലിനെയോ ഒക്കെ സാരമായി ബാധിക്കുകയോ ചെയ്യുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇതിനെ വ്യക്തിത്വ വൈകല്യം അഥവാ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് വ്യക്തിത്വ വൈകല്യങ്ങൾ കണ്ടുവരുന്നത്. ചിലർക്ക് മറ്റുള്ളവരെ വിശ്വസിക്കുവാനുള്ള പ്രയാസമാണെങ്കിൽ മറ്റു ചിലർക്ക് എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന രീതിയിലായിരിക്കും ഇത്തരം വ്യതിയാനങ്ങൾ ഉണ്ടാകുക. ജനിതക ഘടകങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, ശൈശവത്തിലും ബാല്യത്തിലും ഒക്കെ ഉണ്ടാകുന്ന ജീവിത അനുഭവങ്ങൾ, ഇവയൊക്കെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു.

ഇവയിൽ പലതും ഭാവി ജീവിതത്തിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂട്ടുന്നു. വ്യക്തിത്വ വൈകല്യങ്ങളെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കാം. ക്ലസ്റ്റർ എ, ബി, സി. നമുക്ക് ഓരോ വിഭാഗക്കാരെയും അല്പം വിശദമായി മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ക്ലസ്റ്റർ എ വിഭാഗക്കാർ പൊതുവെ അസാധാരണ സ്വഭാവ രീതികൾ ഉള്ളവരാണ്. ഇവരിൽ ചിലർ സദാ സംശയാലുക്കളാണ്, ആരെയും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല, മറ്റുള്ളവർ തന്നെ പാര വയ്ക്കുന്നുവെന്നും വ്യക്തികളെയും സാഹചര്യങ്ങളെയും തനിക്കെതിരായി തിരിക്കുന്നു എന്നും ഇവർക്ക് തോന്നുകയും അതിനനുസരിച്ച് പെരുമാറുകയും ചെയ്യാറുണ്ട്. ഇവരുടെ ഈ അവസ്ഥയെ നമ്മൾ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. കുടുംബ ജീവിതത്തെ പോലും സാരമായി ബാധിക്കുന്ന തരത്തിൽ ജീവിത പങ്കാളിയെ സംശയവും ഇവരിൽ കാണാറുണ്ട്. ക്ലസ്റ്റർ എയിൽ പെടുന്ന മറ്റൊരു സ്വഭാവ വൈകല്യത്തെ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ജീവിതത്തോട് തന്നെ ഒരു നിസ്സംഗതയും തണുപ്പൻ സ്വഭാവ പ്രകൃതവും ആണ് ഇവർക്കുള്ളത്. ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളോടാണ് ഇവർക്ക് താല്പര്യം. മറ്റുള്ളവരുമായി ഒത്തുചേർന്ന് ചെയ്യാവുന്ന കാര്യങ്ങളിൽ നിന്ന് ഇവർ വിട്ടുനിൽക്കുകയോ അതിൽ താല്പര്യപ്പെടാതിരിക്കുകയോ ചെയ്യുന്നു. തികച്ചും വിചിത്രമായ പ്രകൃതമുള്ള സ്കിസോട്ടിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറും ക്ലസ്റ്റർ എ വിഭാഗത്തിൽ പെടുന്നു. ഇനി നമുക്ക് ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്താണെന്ന് നോക്കാം. ക്ലസ്റ്റർ ബി തികച്ചും നാടകീയവും വൈകാരികവുമായി പെരുമാറുന്നവരാണ്. ഇക്കൂട്ടർ അസ്ഥിരതയുള്ള സ്വഭാവ രീതി കാണിക്കാറുണ്ട്. ഇവർക്ക് പൊതുവെ എടുത്തുചാട്ടം അഥവാ ഇമ്പൾസിവിറ്റി കൂടുതലായി കണ്ടുവരുന്നു. ചിലർ തീവ്രമായ ബന്ധങ്ങളിലേക്ക് ചുരുങ്ങിയ സമയത്തിൽ എത്തിപ്പെടുകയും ബന്ധങ്ങളിൽ നിന്ന് ചെറിയ കാര്യങ്ങൾക്ക് വിട്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ ആ വൈകാരിക അവസ്ഥ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ആത്മഹത്യാ ചിന്തകളിലേക്കും ശ്രമങ്ങളിലേക്കും തിരിയുന്നു. ഈ സ്വഭാവ പ്രകൃതത്തെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് വിളിക്കാറ്. ഇനി ചിലരാകട്ടെ വസ്ത്രധാരണം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവർ അവരെ ശ്രദ്ധിക്കാതിരുന്നാൽ പെട്ടെന്ന് അസ്വസ്ഥരാവുകയും അമിത വികാര പ്രകടനങ്ങൾ കാണിക്കുകയും ചെയ്യാം. ഇത്തരം നാടകീയമായ പെരുമാറ്റ രീതിയെ നമ്മൾ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ക്ലസ്റ്റർ ബിയിലുള്ള സവിശേഷമായ മറ്റൊരു വ്യക്തിത്വ വൈകല്യമാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. പേര് സൂചിപ്പിക്കുന്ന പോലെ നിയമലംഘനവും സൈക്കോപതിക് വ്യക്തിത്വ രീതികളും ഇക്കൂട്ടരിൽ കണ്ടുവരുന്നു. അടുത്ത ഒരു കൂട്ടരാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഞാനാണ് വലുത്, ഞാൻ സവിശേഷപ്പെട്ട ആളായതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ആരാധിക്കുകയും എനിക്കായി കരുതുകയും വേണമെന്ന ചിന്താഗതിയുള്ളവരാണ് ഇവർ. കൂടെ ജോലി ചെയ്യുന്നവർക്കും ജീവിത പങ്കാളിക്കും ഒക്കെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ക്ലസ്റ്റർ സി പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് മനസ്സിലാക്കാം. ഉത്കണ്ഠയും ഒഴിഞ്ഞുമാറ്റവും ആങ്ഷ്യസ് അവോയ്ഡന്റ് ഉള്ള സ്വഭാവ രീതി കാണിക്കുന്നവരാണ് ക്ലസ്റ്റർ സി. അത് കാരണം പുതിയ സാഹചര്യവും ആളുകളെയും ഒക്കെ പൊതുവെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇവർ ബന്ധങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അംഗീകരിക്കപ്പെടുമോ എന്ന സംശയം കാരണം ഇവ അവോയ്ഡ് ചെയ്യുന്നു, തന്മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുന്നു. ക്ലസ്റ്റർ സിയിൽപ്പെട്ട മറ്റു ചിലരാകട്ടെ എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. എന്ത് ചെറിയ തീരുമാനം എടുക്കണമെങ്കിലും അവർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒരു ബാധ്യതയായി തോന്നപ്പെടാം. കൃത്യത, പൂർണ്ണത, സമയത്തിനും നിയമത്തിനും ചട്ടങ്ങൾക്കും ഒക്കെ അമിതമായ പ്രാധാന്യം കൊടുക്കുകയും 100% പെർഫെക്റ്റായി പെരുമാറാനുള്ള തത്രപ്പാടിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന വ്യക്തിത്വ വ്യതിയാനമാണ് അനൻകാസ്റ്റിക് അഥവാ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. തങ്ങൾ ആഗ്രഹിക്കുന്ന കൃത്യനിഷ്ഠയും പരിപൂർണതയും അവർ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുകയും അതിനായി അവരെ നിർബന്ധിക്കുകയും അതുമൂലം മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് കരുതലില്ലാതെയും ഇരിക്കാം. ഇപ്പോൾ പറഞ്ഞ മൂന്ന് തരം വ്യക്തിത്വ വൈകല്യങ്ങൾ, അതായത് ആങ്ഷ്യസ് അവോയ്ഡന്റ്, ഡിപ്പെൻഡന്റ്, അനൻകാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നിവ ക്ലസ്റ്റർ സിയിൽ പെടുന്നു. ഏകദേശം 10 തരം വ്യക്തിത്വ വൈകല്യങ്ങളെയും അവയെ ഉൾപ്പെടുന്ന 3 ക്ലസ്റ്ററുകളെയും കുറിച്ചാണ് ഇതുവരെ സംസാരിച്ചത്. പൊതുവെ ചെറുപ്രായത്തിൽ ആരംഭിക്കുകയും ജീവിതാവസാനം വരെ തുടരുകയും ചെയ്യുന്ന സ്വഭാവ രീതികളാണിവ. എന്നാൽ ചിലരില്ലെങ്കിലും മറ്റ് കാരണങ്ങൾ കൊണ്ടും ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് തലച്ചോറിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ, തലച്ചോറിനെ തകരാറിലാക്കുന്ന ട്രാഫിക് ആക്സിഡന്റുകൾ, ലഹരിയുടെ അമിതമായ ഉപയോഗം, ഇതൊക്കെ വ്യക്തിത്വ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഒരു മനോരോഗ വിദഗ്ധനെ കണ്ട് രോഗം നിർണയിക്കുകയും ചികിത്സ തേടുകയും വേണം. ഇനി നമുക്ക് വ്യക്തിത്വ വൈകല്യങ്ങൾ എങ്ങനെയാണ് ചികിത്സ

0: വികസിക്കുന്നതെന്ന് നോക്കാം. വൈവിധ്യമാർന്ന വ്യക്തിത്വ സവിശേഷതകൾ ഉള്ളതുപോലെ തന്നെ വൈവിധ്യമാർന്ന ചികിത്സാ രീതികളും ഇതിനായി ഉപയോഗിക്കുന്നു. രോഗലക്ഷണങ്ങൾ അനുസരിച്ച് വ്യക്തിത്വ വൈകല്യങ്ങൾക്കുള്ള ചികിത്സയിൽ ഔഷധ ചികിത്സയും വിവിധ തരം സൈക്കോതെറാപ്പികളും ഉപയോഗിച്ച് വരാറുണ്ട്. ഉദാഹരണത്തിന്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന് ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി എന്ന ഒരു പ്രത്യേക തരം സൈക്കോതെറാപ്പി, അതായത് മനഃശാസ്ത്ര ചികിത്സ, ഫലപ്രദമായി കണ്ടുവരുന്നു. രോഗാവസ്ഥയെപ്പറ്റി ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കുകയും കൃത്യമായ ചികിത്സയിലൂടെയും മനഃശാസ്ത്ര പരിശീലനത്തിലൂടെയും ഇവരുടെ ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കുവാൻ കഴിയുന്നതാണ്. ഇതിനുപരിയായി ജീവിത പങ്കാളിയെയും കുടുംബാംഗങ്ങളെയും രോഗത്തിന്റെ സങ്കീർണ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. വ്യക്തിത്വ വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിയുകയും കൃത്യമായ ചികിത്സ എടുക്കുകയും ചെയ്യുക വഴി ഇത്തരം വൈകല്യങ്ങൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് ഗണ്യമായി കുറയ്ക്കുവാൻ കഴിയും.
1: പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അഞ്ജു മാത്യു.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. കോംഗോയിലും യുഗാണ്ടയിലും പടരുന്ന എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഗാംഗ്ടോക്കിലെത്തി. ഗവർണർ ഓം പ്രകാശ് മാത്തൂർ, മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാദുല ചുരത്തിൽ എത്തും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയുടെ പുരോഗതിക്കാണ് യോഗം പ്രഥമ പരിഗണന നൽകുകയെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: We have seen encouraging progress on many initiatives as maritime democracies, pluralistic

0: societies and market economies. We share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability. We will be underlining that today, through our deliberations, which I'm confident will be useful and productive.
1: ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിത്സു മൊട്ടേഗി, യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിനുശേഷം ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2026 നാഷണൽ സ്പോർട്സ് ഗവർണൻസ്, നാഷണൽ സ്പോർട്സ് ബോർഡ് ചട്ടം, നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണൽ ചട്ടം 2026 എന്നിവയ്ക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് സമിതി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ദേശീയ സ്പോർട്സ് ബോർഡിൽ ഉൾപ്പെടും. കായികരംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിധി നിർണയ സ്ഥാപനമായി ദേശീയ കായിക ട്രിബ്യൂണൽ പ്രവർത്തിക്കും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതിയ ഇളവുകൾ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് പി എൻ ജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽ പി ജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽ പി ജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൗച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനം തുടരുന്നു. ഒട്ടാവയിൽ കനേഡിയൻ മന്ത്രി മനീന്ദർ സിന്ധു സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ, സംരംഭകത്വ മനോഭാവം, വിപണി അവസരങ്ങൾ എന്നിവയിലൂന്നിയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയുടെ വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, ധൈര്യം, ഏകോപനം എന്നിവയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം, ജമ്മുകാശ്മീർ പോലീസ്, NDRF, SDRF, ഭരണകൂടം എന്നിവയുടെ സംയുക്ത ദൌത്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദൌത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ട് യു എസ് സൈന്യം ആക്രമണം നടത്തി. വെടിനിർത്തൽ വേളയിൽ സമാധാനപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും യു എസ് സൈന്യത്തിന്റെ ഏകീകൃത കോംബാറ്റന്റ് കമാൻഡുകളിൽ ഒന്നായ സെൻകോം വക്താവ് പറഞ്ഞു. അതേസമയം രാജ്യത്തുടനീളം ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ ഉത്തരവിട്ടു. 87 ദിവസത്തിലേറെയായി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാദും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും ദോഹയിൽ. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഖത്തറിലുള്ള $12 ബില്യൺ സ്വത്തുക്കൾ മരവിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ടുകൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിഷേധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ശേഖരിക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന യാത്രക്കാർ വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസറിനെ അറിയിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക

0: കായിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും അദ്ദേഹം സന്ദർശിക്കും. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം മിസോറാമിൽ കാലവർഷം ആരംഭിച്ചു. കേരളത്തിൽ ഇന്നോ നാളെയോ കാലവർഷം എത്തിയേക്കും. സാധാരണയായി ജൂൺ 1 എത്തുന്ന കാലവർഷം ഇത്തവണ മെയ് 26 ആരംഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
1: കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള 14 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 60% ഇടങ്ങളിലെങ്കിലും മെയ് 10 ശേഷം തുടർച്ചയായ 2 ദിവസം 2.5 mm മഴ ലഭിച്ചാലാണ് കാലവർഷം എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലെ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമ്മളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ 10 മുതൽ 5 mm മഴ ലഭിച്ചു വരുന്നുണ്ട്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ 15 mm മഴയും 40 km വരെയുള്ള കാറ്റുമാണ് ഇന്ന് രാവിലെ 10 മുതൽ രേഖപ്പെടുത്തിയത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1st ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29th രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. ലോകമെമ്പാടുമുള്ള 1.5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫ പർവ്വത സമതലങ്ങളിലേക്ക് എത്തി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1st ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി തൃശൂർ. ഗാനതരംഗിണി തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനതരംഗിണിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 04-872-3531. മറ്റൊരു നമ്പർ 04-872-3532. അപ്പതാ ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് വിളിച്ചു തുടങ്ങിക്കോളൂ. നമുക്കൊരു കോളർ ലൈനിലുണ്ട് തോന്നണോ, നമുക്ക് നോക്കാം ആരാന്ന്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാന തരംഗിണിയാണ്. ഇതാരാണ്?
3: അപ്പുക്കുട്ടൻ പെരിങ്ങോട്.
2: ആഹാ, അപ്പുക്കുട്ടൻ പെരിങ്ങോട്, നമ്മുടെ സ്ഥിരം ശ്രോതാവ് അല്ലേ? ഈ ഗാന സല്ലാപത്തിലാണ് കൂടുതൽ പങ്കെടുക്കാറ് തോന്നണു അല്ലേ? ഗാന തരംഗിണിയിൽ അങ്ങനെ പതിവില്ല തോന്നണു അല്ലേ?
3: കൂടുതൽ പങ്കെടുക്കാറ്.
2: എങ്ങനെയുണ്ട് അന്ന് ഒരു ആക്സിഡന്റ് പറ്റി കിടപ്പാണ് എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ
3: സുഖമായോ? ലെവലായിട്ടില്ലേ, പോക്ക് തുടങ്ങിട്ടില്ല. BP മറ്റേ കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങനെ കൂടുതലും പോറത്ത്.
2: ഓ ഓ, അത് ശരി.
3: അപ്പോ കടയിൽ എന്റെ ഭാരം വേറെ ആൾ കയറി.
2: ഓ,
3: സൈക്കിൾ കെട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആ കടയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇപ്പൊ അടുത്ത് ഒഴിഞ്ഞു പോവാ, ഗ്യാപ്പിലേക്ക് വിളിക്കാൻ നമ്മ ഒരാളിമാർ പറഞ്ഞിട്ടുണ്ട്.
2: അത് ശരി, സാരല്ല, കുറച്ച് ദിവസം അപ്പൊ റെസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് അല്ലേ?
3: അതെ.

0: എന്നാലും സുഖമായല്ലോ. മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കൂ കേട്ടോ.
1: ആ അതൊക്കെ ഉണ്ട്, മരുന്ന് കഴിക്കണ്ട്.
0: അങ്ങനെ അല്ലേ. ഇനി ഇന്ന് ഏത് പാട്ടാ വേണ്ടതെന്ന് ആദ്യം പറഞ്ഞോളൂ, എന്നിട്ടാവാം നമുക്ക് മറ്റു വിശേഷങ്ങൾ. സുറുമ എഴുതിയ മിഴികളെ, അത് സുബൈദയല്ല, ഖദീജ അല്ലേ ആ പടത്തിനാണെന്നാണ് എന്റെ ഓർമ്മ. അതെ, ഖദീജയിലെയാണ് കേട്ടോ. അപ്പൊ ആ പാട്ടാണിന്ന് കേൾക്കേണ്ടത് അല്ലേ. പിന്നെ എന്തൊക്കെയാ മറ്റു വിശേഷങ്ങൾ പറയൂ. വേദിക കുട്ടിയൊക്കെ എന്ത്
1: പറയുന്നു?
0: ഓ ഓ അത് ശരി. അപ്പൊ വേദിക അങ്ങടെ അമ്മൂമ്മയുടെ അടുത്ത് പോയിരിക്കായിരിക്കും അല്ലേ. സ്കൂള് തുറക്കാറായി തുടങ്ങിയല്ലോ അല്ലേ, തിങ്കളാഴ്ച. അപ്പൊ വരൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ. എല്ലാവരും സുഖായിരിക്കണല്ലോ.
1: വടക്കേ ഭവൻ മുഹമ്മദ്
0: ശനിയാഴ്ച
1: പ്രസന്ന കുമാരൻ എല്ലാവരും ഇടയ്ക്ക് തന്നെ വിളിക്കാറുണ്ട്. മബീസ കുഞ്ഞിപ്പ വന്ന അവര് വിളിക്കാറുണ്ട്.
0: അത് ശരി. അവരെല്ലാം ഈ ഒരു റേഡിയോ വഴി കിട്ടിയിട്ടുള്ള സൗഹൃദങ്ങളാണ് അല്ലേ.
1: അതെ, ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോ എല്ലാവരും ഇടയ്ക്ക് തന്നെ വിളിക്കും.
0: എന്തായാലും പെട്ടെന്ന് സുഖമായിട്ട് വേഗം ജോലിക്കൊക്കെ പോവാൻ പറ്റട്ടെ കേട്ടോ.
1: പിന്നെ ഗാനത്തെല്ലാം പ്രിയഗീതം എന്നൊക്കെ പറഞ്ഞ കൊറേ ആൾക്കാരിന്റെ അഡ്രസ് പേര് വെച്ച് അയക്കണം പറഞ്ഞിട്ട് കൊറേ ആൾക്കാര് ഫോൺ നമ്പർ ഒക്കെ
0: തന്നിട്ടുണ്ട്. അയക്കാൻ പറഞ്ഞിട്ടല്ലേ. നല്ലൊരു ശ്രോതാവാണെന്ന് അറിയാവുന്നതുകൊണ്ട് അല്ലേ മറ്റുള്ളവര് ഞങ്ങൾക്ക് വേണ്ടിയും കത്തുകൾ അയക്കൂന്ന് പറയൂ അല്ലേ.
1: അയൽവാസികളൊക്കെ ആയിട്ട് ഗാന സന്ദേശം ഒക്കെ ആയിട്ട് കൊറേ ആൾക്കാര് അഡ്രസ് അയക്കണം പറഞ്ഞിട്ടേ.
0: അപ്പൊ എന്തായാലും റേഡിയോ കേൾക്കലും മാത്രല്ല അല്ലെ, ഇതുപോലെ താല്പര്യമുള്ളവർക്ക് വേണ്ടി കത്തുകൾ അയക്കലും കൂടി ചെയ്യുന്ന ഒരാളാണ് അല്ലെ.
1: നമ്മറും പേരൊക്കെ പാട്ടിന്റെ വരിയൊക്കെ അവര് പറഞ്ഞു ഞാൻ അയച്ചാ മതി പറഞ്ഞിട്ടേ.
0: അത് ശരി.
1: കാർഡ് മേടിക്കാൻ പൈസ തരും.
0: അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ എനിക്കും കൊറേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും സംസാരിക്കാൻ സാധിച്ചതില്. അപ്പൊ ഇനി എന്നാ ഇഷ്ട ഗാനം കേട്ടാലോ, ഖദീജ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ സുറുമ എഴുതിയ മിഴികളെ. യൂസഫ് അലി കേച്ചേരി ആയിക്കോട്ടെ കേട്ടോ. യൂസഫ് അലി കേച്ചേരിയാണ് എഴുതിയിട്ടുള്ളത്, എം എസ് ബാബുരാജാണ് ഈണം പകർന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയൂ. ഇനിതാ ഇഷ്ടഗാനം കേട്ടോ. ശരി, ഓക്കെ, താങ്ക് യു.

0: ഹലോ ഹലോ,
1: ഹലോ.
0: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയാണ്. പറയൂ, ഇതാരാ സംസാരിക്കുന്നത്?
1: നമസ്കാരം മാഡം, ഞാൻ താജുദ്ദീൻ നാട്ടിക കോടതി വിളപ്പ്.
0: ആഹാ, താജുദ്ദീൻ നാട്ടിക കോടതി വിളപ്പ് അല്ലേ? ഓക്കെ, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്, അറിയാം. നമ്മൾ
1: അതെ,
0: ഗാന
1: ഞാൻ
0: സല്ലാപത്തിലൊക്കെ
1: ഇവിടെ
0: സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് പുതിയ വിശേഷങ്ങൾ? പറയൂ. ഇപ്പൊ നമ്മുടെ പരിപാടി അല്ലേ,
1: ഇവിടെ
0: കുറെ ആയിട്ട് അല്ലേ ഉണ്ടാവാറില്ല, നിർത്തി വെച്ചിരിക്കുകയായിരുന്നു, വീണ്ടും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തൊട്ട് തുടങ്ങിയിരിക്കുകയാണ് അല്ലേ?
1: നന്നായി വിശേഷങ്ങള്, പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പൊ പുതിയ പരിപാടി തുടങ്ങിയിട്ടില്ലേ, പാട്ടോർമകള്?
0: ഓ, പാട്ടോർമകള്.
1: അതിർത്തി ഞാനൊരു കത്ത് അയച്ചിട്ടുണ്ട്.
0: അയച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ,
1: പരിപാടി നന്നായിരിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ ആരോഗ്യ പരിപാടികള്, മറ്റ് എല്ലാ പരിപാടികളും സിസ്റ്റം തന്നെയാണ്. ഞങ്ങള് രാവിലെ പോലും റേഡിയോന്റെ ആൾക്കാരാണ്.
0: അറിയാം എനിക്ക്, അല്ല രാവിലെ ഓൺ ചെയ്താൽ അല്ലേ പരിപാടികളെല്ലാം കഴിയുന്നത് വരെ കേൾക്കുന്ന ആളാണ് അല്ലേ?
1: പിന്നെ നമ്മളെ സമയം കാര്യത്തിൽ മുന്നോട്ട് പോകും
0: മുന്നോട്ട് പോവും. ഓക്കെ, പിന്നെ വീട്ടില് ബാക്കി എല്ലാവരും സുഖമായിരിക്കണല്ലോ അല്ലേ? സുഖായിരിക്കണോ? ഓക്കെ, ഇന്ന് ഏതു പാട്ടാ കേൾക്കേണ്ടത്? കിലുകിൽ പമ്പരം. ഓക്കെ, ഏതു പാട്ടാ വേണ്ടത്? മണി മണി തിങ്കൾ. ഏതു പാട്ടാ വേണ്ടത്? ആ പാട്ടാണ് വേണ്ടത്. ഓക്കെ, എം ജി ശ്രീകുമാർ പാടിയത് അല്ലേ? പറഞ്ഞോളൂ, തീർച്ചയായിട്ടും പറയൂ.
1: സുലൈമാൻ പൂരിക്കുഴി, സുബ്രഹ്മണ്യം തളിക്കുളം, ശീല വലപ്പാട്, സത്യവ്രതൻ വലപ്പാട് പൂരിത്തറ, പിന്നെ ശേഖരൻ കോണല്ലൂര്, ഹരിദാസ് കുട്ടനല്ലൂര്, പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
0: എല്ലാ ശ്രോതാക്കൾക്കും അല്ലേ? ആദ്യം പറഞ്ഞ പേരുകളൊക്കെ നമുക്ക് വളരെ സുപരിചിതാണ്. നമ്മുടെ ശ്രോതാക്കൾ തന്നെയാണ്, കത്തുകളയക്കും, അതുപോലെ തന്നെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്നവരും ഒക്കെയാണ്.
1: അതെ, ശേഖരൻ കോടല്ലൂര്, അതുപോലെ നമ്മളെ ഹരിദാസ് കുട്ടനല്ലൂര്, അവര് വിളിക്കാറുമില്ല, കത്തെഴുതാറില്ല എന്നൊക്കെ പറഞ്ഞു.
0: അത് ശരി, പക്ഷെ പരിപാടികൾ കേൾക്കുന്ന ആളുകളാണ് അല്ലേ? റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണ് അല്ലേ?
1: ശ്രോതാക്കളാണ്.
0: അത് ശരി, അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറയൂ കേട്ടോ, നമ്മുടെ പരിപാടികളില്. അതുപോലെ പരിപാടി കേട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതി അറിയിക്കാൻ പറയൂ. പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, പിന്നെന്താണ്? പാട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ സുഖായും സന്തോഷായിരിക്കും. ഇഷ്ടഗാനം കേട്ടോളൂ കേട്ടോ, കിലുകിൽ പമ്പരം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എസ് പി വെങ്കടേഷ് ഈണം പകർന്ന ഗാനം. ഓക്കെ, ശരി, ഓക്കെ, ബൈ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒപ്തോൾമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ചാവക്കാട്.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ.
5: കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം. ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
6: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:00.
0: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
7: ഹലോ, ഹലോ,
8: ഹലോ,
7: നമസ്കാരം. തൃശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയാണ്. പറയൂ, ഇതാരാണ്? വളാഞ്ചേരി. അജിത, ഓക്കെ. എങ്ങനെയാ, മുൻപ് പങ്കെടുത്തിട്ടുണ്ടോ പരിപാടിയില്? ആദ്യമായിട്ടാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറയൂ, വീട്ടു വിശേഷങ്ങൾ തന്നെ ആയിക്കോട്ടെ ആദ്യം.
8: സുഖാണ്, കുഴപ്പമൊന്നുമില്ല.
7: സുഖാണ്, ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടില്?
8: വീട്ടില് ഇവിടെ അച്ഛനും അമ്മയും, പിന്നെ ഞങ്ങൾ തന്നെ ഉള്ളു ഇപ്പോ.
7: ഓക്കെ.
8: അച്ഛനും അമ്മയും സ്ഥിരം കേൾക്കുന്നതാണ് റേഡിയോ.
7: ഓ, അത് ശരി. അച്ഛനും അമ്മയാണ് അപ്പൊ നമ്മളുടെ മെയിൻ ശ്രോതാക്കള് അല്ലേ?
8: ഗാനസലാപം പരിപാടിക്കൊക്കെ വിളിക്കാന്ന് പറയും.
7: ഗാനതരംഗിണി അല്ലേ? ഗാനസല്ലാപം നമ്മള് കത്തുകള് അയച്ചിട്ട് അങ്ങനെയാണ്.
8: അപ്പോ ഇന്ന് വിളിച്ചു നോക്കിയതാ.

0: വിളിച്ചു നോക്കിയതാണ്. അപ്പൊ എന്തായാലും കിട്ടി അല്ലേ. ഓക്കേ, മക്കളൊക്കെ?
1: മക്കള് രണ്ടാളാണ്.
0: രണ്ടാള്? ആഹാ, എന്ത് ചെയ്യണം? ആ, രണ്ട് പെൺകുട്ടികൾ അല്ലേ.
1: നാലാം ക്ലാസ്സിലിരിക്കുകയാണ്.
0: ആഹാ,
1: ചെറിയാൾക്ക് ഒന്നര വയസ്സ്.
0: ചെറിയാൾക്ക് ഒന്നര വയസ്സ്. എന്താ അവരുടെ ഒക്കെ പേരുകള്?
1: മൂത്താളുടെ പിന്നെ ദേവകീർത്തി, രണ്ടാമത്തെ ദേവശ്രീ.
0: ആഹാ, ദേവകീർത്തി അല്ലേ, ദേവശ്രീ.
1: ദേവതീർത്ഥ.
0: ദേവതീർത്ഥ. ഓക്കേ, ദേവതീർത്ഥ, ദേവശ്രീ അല്ലേ. വെറൈറ്റി പേരുകളാണ് അല്ലേ. ഓക്കേ, അപ്പൊ മോളെങ്ങനെയാ സംസാരിക്കുവോ നമ്മളോട്? നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ആള് പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: ഇവിടെ വരുമ്പോ കേൾക്കും, പിന്നെ അവിടെ അച്ഛനിന്റെ ഏട്ടന്റെ അടുത്ത് റേഡിയോ, അവിടുന്ന് അങ്ങനെ ചിലപ്പോഴൊക്കെ കേൾക്കുള്ളൂ.
0: അത് ശരി. ഉണ്ടോ, അടുത്തുണ്ടോ ആള്? ഉണ്ട്. എന്നാ പെട്ടെന്ന് ഒന്ന് കൊടുത്തോളൂ.
2: ഹലോ.
0: ഹലോ, ഇതാരാണ്? ദേവതീർത്ഥയാണോ? നമസ്കാരം മോളെ, തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണിയാണ്. ദേവകുട്ടി എങ്ങനെയാ, നമ്മുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ? കേൾക്കും. അമ്മമ്മയുടെ അടുത്ത് വരുമ്പോ കേൾക്കും. മേടിക്കുകയാണല്ലോ. അപ്പൊ അച്ഛനോട് പറയണം ഒരു റേഡിയോ മേടിക്കാൻ ട്ടോ. ഇനി അതല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് പറയാ, ഫോണില് നമ്മളുടെ ഒരു ആപ്പ് ഉണ്ട്, ന്യൂസ് ഓൺ എയർ ആപ്പ്, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാ. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് എല്ലാ സ്റ്റേഷനുകളും കിട്ടും മോളെ, ന്യൂസ് ഓൺ എയർ ആപ്പിൽ കേട്ടോ. അപ്പൊ എല്ലാ പരിപാടികളും നമുക്ക് കേൾക്കാം. അപ്പൊ ഇനി തീർച്ചയായിട്ടും തൃശ്ശൂർ ആകാശവാണിയുടെ പരിപാടികൾ കേട്ട് ദേവകുട്ടി നമുക്ക് കത്തുകൾ അയക്കൂലോ, ഇല്ലേ? അയക്കാം അല്ലേ. ഓക്കെ, മിടുക്കി. അപ്പൊ ഇനി സ്കൂള് തുറക്കുമ്പോ ഏത് ക്ലാസ്സിലേക്കാണ്? നാലിലേക്ക്. ഓക്കെ, അപ്പൊ കൂട്ടുകാരോടൊക്കെ പറയണം കേട്ടോ, നമ്മളിതാ ഇതുപോലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയണം. പറയും അല്ലേ. ഓക്കെ, ഇനി അമ്മയ്ക്ക് കൊടുത്തോളൂ.
1: ഹലോ.
0: ഹലോ, ഏത് പാട്ടാ വേണ്ടത് എന്ന് പറഞ്ഞോളൂ. ഇന്ന്
1: സിനിമയിലെ അമ്പലപ്പുഴ എന്നുള്ള പാട്ട് മതി.
0: ഓക്കെ, അദ്വൈതം എന്ന സിനിമയിലെ അമ്പലപ്പുഴ അല്ലേ ആ പാട്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ ഗാനം തന്നെ കേൾക്കാം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി, എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന ഗാനം. മോള് നന്നായിട്ട് സംസാരിച്ചു, മിടുക്കി കുട്ടിയാണ് കേട്ടോ. ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് പരിപാടികൾ കേട്ട് നമുക്ക് കത്തുകൾ അയക്കാൻ.
1: ഓക്കെ,
0: അപ്പൊ വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയൂ, അച്ഛനോടും അമ്മയോടും ഒക്കെ പറയൂ കേട്ടോ. അവരിതാ ഇഷ്ടഗാനം കേട്ടോളൂ. ഓക്കെ, ശരി. എനിക്കും അതെ, സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ശരി എന്നാല്. ഓക്കെ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
3: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജകർ
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
3: ഫോൺ 9497-45-79-70.
6: ഹലോ.
7: ഹലോ,
6: നമസ്കാരം. തൃശ്ശൂർ ആകാശവാണിയുടെ ഗാനതരംഗിണി പരിപാടിയാണ്. ഇതാരാണ്?
7: ഇത് എടപ്പാൾ പൊൽപ്പാക്ക രാസകുമാരൻ.
6: ആഹാ, നമ്മുടെ സ്ഥിരം ശ്രോതാവ് അല്ലേ?
7: സ്ഥിരം ശ്രോതാവാണ്. ഒരുപാട് കാലായി ഈ പരിപാടി കേൾക്കാൻ പറ്റാതെയിട്ട്.
6: ആ അതെ, നമുക്ക് അന്ന് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് നിർത്തിവെച്ചിരിക്കുന്നല്ലോ. ഇപ്പൊ വീണ്ടും തുടങ്ങി, കഴിഞ്ഞ ആഴ്ച മുതലൊക്കെ തുടങ്ങി.
7: കഴിഞ്ഞ ആഴ്ച എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല.
6: അത് ശരി. ഓക്കെ, പിന്നെന്താണ് പുതിയ വിശേഷങ്ങൾ? മക്കളൊക്കെ ഉണ്ടോ വീട്ടില്?
7: മക്കളാരും ഇല്ല. മോളുണ്ടായിരുന്നു 10 ദിവസം ഇവിടെ, അവൾക്ക് പോയി. കേരക്കുട്ടി പ്രാക്ടീസ് സ്കൂളിൽ ചേർക്കുകയായി.
6: അത് ശരി. അവിടെ അവിടെ ആയിരിക്കും അല്ലേ? ഓക്കെ, ഇനി അടുത്ത തിങ്കളാഴ്ച മുതൽ
7: തുറക്കുകയല്ലോ.
6: അന്ന് മകന്റെ കല്യാണം അല്ലേ? അതൊക്കെ പറഞ്ഞ അന്ന് നമ്മൾ അന്ന് സംസാരിച്ചത് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്.

0: ഒരു വർഷം കഴിഞ്ഞു.
1: ആഹാ, എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങള് ഓടണത് അല്ലേ?
0: അതെ അതെ, ദിവസങ്ങളൊക്കെ ഓടിപ്പോണു.
1: അതെ. അപ്പൊ എല്ലാവരോടും നമ്മളുടെ അന്വേഷണം പറയണം കേട്ടോ, മകനോടും മകളോടും പേരക്കുട്ടിയോടും ഒക്കെ. ഇന്ന് ഏത് ഏത് പാട്ടാ വേണ്ടതെന്ന് പറഞ്ഞോളൂ, എന്നിട്ടാവാം മറ്റു വിശേഷങ്ങള്.
0: ഉൾക്കടലിലുള്ള സിനിമയിലെ കരബിന്ദു മലർദീപ നാളം വെക്കി.
1: ഓക്കെ, ജയചന്ദ്രനും സെൽമ ജോർജും പാടിയത് അല്ലേ, ആ പാട്ടാണ് വേണ്ടത്.
0: ഇത് ഡെലിക്കേറ്റ് ഉണ്ട് കേട്ടോ.
1: ആ പറഞ്ഞോളൂ.
0: അത് എന്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, അവരുടെ 50-ാം വിവാഹ വാർഷികമായിരുന്നു ഈ 23-ാം തീയതി, മെയ് 23-ാം തീയതി. പട്ടാമ്പി കൊടുമുണ്ട എന്ന് പറയും.
1: പട്ടാമ്പി കൊടുമുണ്ട, എന്താ പേര് പറയൂ.
0: അവരുടെ കേശവൻ നമ്പീശൻ ഞാൻ ഉമ്മേട്ടെന്ന് വിളിക്കും, പിന്നെ രാധാ ബ്രാഹ്മണി അമ്മ അമ്മേട്ടി എന്ന് വിളിക്കും. അവര് സ്ഥിരം ശ്രോതാവാണ്.
1: സ്ഥിരം ശ്രോതാക്കളാണ്. പങ്കെടുത്തിട്ടുണ്ടോ നമ്മുടെ പരിപാടിയിലൊക്കെ?
0: പരിപാടികളൊക്കെ കേട്ട അപ്പൊ എനിക്ക് വിളിക്കും.
1: അത് ശരി.
0: അവരുടെ 50-ാം വിവാഹ വാർഷികമായിരുന്നു ഈ മെയ് 23-ന്.
1: മെയ് 23-ന് അല്ലേ, കുറച്ച് ലേറ്റ് ആയി പോയി നമ്മളല്ലേ. എന്നാലും നമ്മളെല്ലാ ആശംസകളും നേരെയാണ് അവർക്ക്.
0: അവരുടെ ഒന്നും കൂടി ഉണ്ട്, ജൂൺ 3-ാം തീയതി ആ ഉണ്ണിയേട്ടന്റെ 84-ാം പിറന്നാളാണ്.
1: ജൂൺ 3-ാം തീയതി. ഓ, അത് പിന്നെ വരണേല്ലോ അല്ലേ. അപ്പൊ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ വിഷസ് പറയാം അദ്ദേഹത്തിന് അല്ലേ.
0: അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാണ്.
1: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ. മറ്റു വേറെന്തെങ്കിലും പറയാനുണ്ടോ നമ്മളോട്? പിന്നെന്താ, നമ്മള് സുഖായിരിക്കണം കേട്ടോ, എല്ലാവരും സുഖായിരിക്കണം.
0: ഈ പരിപാടികൾ കേൾക്കാനായിട്ട് നല്ലൊരു ഇതുണ്ടായിരുന്നു.
1: അതെയോ, വീണ്ടും നമ്മളിപ്പോ വീണ്ടും പഴയ പോലെ ഈ പരിപാടികളൊക്കെ വീണ്ടും തുടങ്ങിയല്ലോ കേട്ടോ.
0: നമുക്കും
1: അതെ, ശ്രോതാക്കളോടൊക്കെ സംസാരിച്ച് നമ്മള് ശരിക്കും ഒരു കുടുംബം പോലെ ചെയ്യല്ലേ. അതെ,
0: കാണുമ്പോഴും പിന്നെ അതുമാതിരി ഫോൺ ചെയ്യും ചെയ്യും.
1: അതെ,
0: പിന്നെ ആകാശവാണിയിൽ പങ്കെടുക്കാന്ന് പറയുമ്പോ അതൊരു
1: സന്തോഷാണല്ലോ അല്ലേ. തീർച്ചയായിട്ടും വർഷങ്ങളായി നമ്മളുടെ ശ്രോതാക്കളാണ്, എല്ലാ പരിപാടികളും കേൾക്കുന്നവരാണ്. അപ്പൊ നമുക്കും അതെ സന്തോഷം തന്നെയാണ്. അതെ അല്ലേ. ഓക്കെ,
0: ആറില് പഠിക്കുമ്പോ തുടങ്ങിയതാ റേഡിയോ കേൾക്കാൻ, ആദ്യമായിട്ട് റേഡിയോ വാങ്ങിയത്.
1: അത് ശരി, അന്ന് തൊട്ട് ഇന്നേ വരെയും അല്ലേ ആ കൂട്ടം ഇങ്ങനെ നിലനിർത്തി പോരുകയാണ്. അപ്പൊ എന്തായാലും എനിക്ക് വീണ്ടും സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം.
0: നാടകോത്സവമാണ്.
1: നാടകോത്സവം, അതെ അതെ അതെ.
0: രണ്ട് നാടകം ഫുള്ളായിട്ട് കേട്ടു, മോഹൻലാലിന്റെ ആദ്യത്തെ ഒരു നാടകവും പിന്നെ അതിന്റെ പിക്ചേഴ്സ് ഉള്ളതും.
1: അത് ശരി,
0: നല്ല നാടകങ്ങളായിരുന്നു എന്തായാലും.
1: ഒരുപാട് സന്തോഷം.
0: പഴയ കാലത്തും കേട്ടിരുന്നു, അതിലിപ്പോഴും എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്ന പ്രഹേളിക എന്ന് പറഞ്ഞൊരു നാടകമാണ്.
1: അത് ശരി, പണ്ട് അല്ലേ അന്ന് കേട്ടത്.
0: പണ്ടത്തെ അതിലൊരു പെൺകുട്ടിയുടെ ഒരു ജീവിതത്തിന്റെ ആയിരുന്നു, ബാലനടിയായിട്ടിരിക്കാൻ വേണ്ടിട്ടുള്ളൊരു അച്ഛൻ്റെ ഒരു ക്രൂരത. ഇപ്പോഴും നല്ല ഇതിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഓർമ്മയിൽ.
1: അത് ശരി. എന്തായാലും ഒരുപാട് ശ്രോതാക്കള് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് കത്തുകൾ അയച്ചിരുന്നു നമുക്ക്. ഒരു കൊറേ കാലങ്ങൾക്ക് ശേഷമാണല്ലോ വീണ്ടും ഈ അഖില കേരള റേഡിയോ നാടകോത്സവം എന്നുള്ളതിൽ വരണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കത്തുകളും നമുക്ക് ലഭിച്ചിരുന്നു, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഇഷ്ടഗാനം കേൾക്കാം അല്ലേ. ശരി എന്നാല് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ അതാ പാട്ട് കേട്ടോളൂ. ഉൾക്കടൽ എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും സെൽമ ജോർജും പാടിയത്, ഒ എൻ വി കുറുപ്പ് എഴുതി, MB ശ്രീനിവാസന്റെ സംഗീതം. ശരി.
0: Okay,
1: ശരി, താങ്ക് യു.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ നമസ്കാരം, തൃശ്ശൂർ ആകാശവാണിയുടെ
1: ഞാൻ
0: ഗാനതരംഗിണിയാണ്. പറഞ്ഞോളൂ, ഇതാരാണ്?
1: ചാലിശ്ശേരിന്നാണ്, നാരായണൻ, പാലക്കാട് ജില്ല.
0: ഓക്കെ, പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയിൽ നിന്ന് നാരായണൻ അല്ലേ? ആ
1: ഞാൻ ഇരിക്കുന്നതിപ്പോ പെരുമണ്ണൂരേ പറഞ്ഞൊരു ഗ്രാമത്തിലാണ്.
0: ഗ്രാമത്തിലാണ്. ഓക്കെ, ശരിക്കുള്ള
1: അതെ
0: സ്ഥലം ഈ ചാലിശ്ശേരിയാണ്
1: അതെ,
0: അല്ലേ?
1: പഞ്ചായത്ത് ചാലിശ്ശേരിയാണ്.
0: ആ ഹാ ഹാ ഓക്കെ, ആ ചാലിശ്ശേരിയാണ്. ഓക്കെ, ആ
1: വിളിച്ചിട്ട് ഇപ്പൊ കുറച്ചു കാലമായി,
0: കുറച്ച്
1: ഇടയ്ക്ക് കുറെ
0: കാലമായി.
1: ഗ്യാപ്പ് വന്നു,
0: ആ ആ ആ ആ
1: പെരുമാറ്റച്ചട്ടം അതെന്തൊക്കെ ആയിട്ട് കുറെ
0: പരിപാടി
1: സമയം പോയി,
0: ഉണ്ടായിരുന്നില്ലല്ലോ നമുക്ക് അല്ലേ?
1: പരിപാടി ഉണ്ടായില്ലല്ലോ.
0: അതെ,
1: അപ്പൊ അങ്ങനെ ഇപ്പോഴാണ് ഇപ്പൊ ഒന്ന് കിട്ടിയത് വിളിച്ചപ്പോ.
0: പേര് കേൾക്കുമ്പോഴും സ്വരം കേൾക്കുമ്പോഴും സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഒരുപാട് ഒരു ഇത് വന്നതുകൊണ്ട് അങ്ങട്.
1: അതെ, മറവി വരികയാണ്,
0: അതെ
1: ഓർമ്മ
0: അതെ
1: ഉണ്ടാവില്ലല്ലോ.
0: അതെ, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം?
1: ഞാൻ ഒരു ബ്ലൈൻഡ് ആണ്, ഇപ്പൊന്നും ചെയ്യണമെന്നില്ല. അപ്പൊ വൈഫ് നായി തെറാപ്പിസ്റ്റ് ആയിട്ട് പോകും.
0: അത് ശരി. ആ, ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ, ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്.
1: പിന്നെ മകൻ ബാംഗ്ലൂരാണ്, ഇപ്പൊ
0: മകൻ ബാംഗ്ലൂരാണ്.
1: ചെന്നൈയിലായിരുന്നു, ബാംഗ്ലൂര് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാ.
0: അത് ശരി, അങ്ങനെ സുഖമായിട്ട് പോണു അല്ലേ?
1: അതെ, അപ്പൊ കുഴപ്പമില്ലാതെ പോണു. വയനാട് വരെ ഒറ്റയ്ക്കാണ് വീട്ടില്.
0: ഒറ്റയ്ക്കല്ലല്ലോ, നമ്മളില്ലേ കൂടെ?
1: സമാധാനം ഉണ്ടാവും, കാരണം ഇങ്ങനെ ഇങ്ങനെയുള്ള ആരും സംസാരിക്കാനും പാട്ട് കേൾക്കാനൊക്കെ
0: നമ്മളുടെ കൂടെ ഒരാളുള്ള ഒരു ഫീൽ ഉണ്ടാവും അല്ലേ? അത് ഈ ഒരു റേഡിയോയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്.

0: ശരിയല്ലേ.
1: ഒരു നിശബ്ദത അങ്ങനെ വല്ലാതെ തോന്നിക്കില്ല.
0: അതെ, നമ്മളിത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടെ ആരോ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവും നമുക്ക്.
1: അതെ, എല്ലാരും പറയാം അങ്ങനെ. ഒറ്റയ്ക്ക് ഇരിക്കണവരൊക്കെ, ഒറ്റയ്ക്ക് താമസിക്കണവരൊക്കെ പറയും. ഒരുപാട് ആളുകൾ ഒറ്റപ്പെട്ടല്ലേ വീട്ടില് കഴിയണം.
0: ശരിയാണ്, മക്കളാണെങ്കിൽ ജോലി സംബന്ധമായിട്ടല്ലേ പുറത്തൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ വരുമ്പോ പണ്ടത്തെ പോലെയല്ലോ.
1: അതെ, വിദേശത്തും ഒക്കെ കുറച്ച് മക്കളൊക്കെ ഉണ്ടാവുള്ളൂ, ഒന്നോ രണ്ടെണ്ണേ ഉണ്ടാവുള്ളൂ.
0: അതെ അതെ അതെ,
1: അവരങ്ങോട്ടും ഇവിടെ പോയാൽ പിന്നെ വീട്ടിലാരുമില്ല.
0: അതെ, അവർക്കും അവരുടെ ഭാവിയും അവരുടെ ജീവിതവും ഒക്കെ നോക്കണ്ടേ അല്ലേ. നമുക്ക് ജോലി ഇല്ലാതെ ഇരിക്കാനും പറ്റില്ല, അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക്
1: പോയല്ലേ.
0: എല്ലാം വേണം അല്ലേ, അച്ഛനും അമ്മയും നോക്കലും നടക്കണം, ജോലിയും നടക്കണം, എല്ലാം നടക്കണം അല്ലേ.
1: അതെ
0: അതെ അതെ, പക്ഷെ എന്താ ചെയ്യാം,
1: കാര്യങ്ങളൊന്നും ഇല്ലല്ലോ.
0: അതെ അതെ, അതാണ് അതാണ്, ശരിയാണ്.
1: കൂട്ടുകുടുംബൊക്കെ അത്തരം
0: വീട്ടില് ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും അല്ലേ, ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അതാണ്,
1: അതെ, ഒരുപാട് മക്കളും അന്നത്തെ കാലത്ത് ഒരുപാട് മക്കളും ഉണ്ടാവും.
0: അതെ, ഇന്ന് ഇന്ന് പിന്നെ എല്ലാവരും ജോലി സംബന്ധമായിട്ട് പുറത്തൊക്കെ ആയിരിക്കും മിക്കവാറും താമസം.
1: ജോലി നാട്ടിലൊക്കെ തന്നെയാ ഉണ്ടാവും, വൈകുന്നേരമായ വരും ചെയ്യും.
0: അതെ,
1: അന്യ നാട്ടിലേക്ക് പോണോര് കുറവാ.
0: ശരിയാണ്,
1: തമിഴ്നാട് വരെയൊക്കെ ഒന്ന് പോവും. പിന്നെ ഗൾഫ് പോക്ക് തുടങ്ങിയപ്പോ കൊറേ ആളുകൾ അങ്ങനെയായി
0: അങ്ങനെയായി.
1: അവര് പിന്നെ നാലും അഞ്ചും കൊല്ലൊക്കെ വേണ്ട, മുമ്പൊക്കെ വന്നിരുന്നേ.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടതെന്ന് പറയൂ.
1: ഇന്നേ ആ ഈ മുത്ത് എന്ന് പറഞ്ഞൊരു പട സിനിമ ഉണ്ട്, അതിലത്തെ ആകാശത്താഴ്വര കാട്ടിൽ പറഞ്ഞിട്ട് പാട്ടുണ്ട്.
0: ഓക്കെ, ആകാശത്താഴ്വര
1: പാടം, അത് ആ പാട്ടാ എനിക്ക് വേണം.
0: തീർച്ചയായിട്ടും ഗാനം കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഡെഡിക്കേഷൻ ഉണ്ടോ, ഡെഡിക്കേറ്റ് ചെയ്യണോ?
1: ഡെഡിക്കേഷൻ ഇത്
0: കേൾക്കുന്നവർക്കൊക്കെ അല്ലേ. ഓക്കെ,
1: പിന്നെ ആകാശവാണിയില് മേളത്തിന് ആകാശവാണിയിൽ പ്രവർത്തിക്കുന്നവർക്ക്
0: എല്ലാവർക്കും തീർച്ചയായിട്ടും. അപ്പൊ ദാ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഗാനം കേൾക്കാം കേട്ടോ. കെ എസ് നമ്പൂതിരി എഴുതി, പ്രതാപ് സിംഗ് ഈണം പകർന്ന്, സതി കെ പാടിയ ഗാനം, മുത്ത് എന്ന ചിത്രത്തിൽ ഇത്. ശരി, ഓക്കെ. അപ്പൊ ഇതുപോലെ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ വീണ്ടും ട്രൈ ചെയ്യാം കേട്ടോ.
1: ആയിക്കോട്ടെ,
0: ശരി എന്നാല്. ഓക്കെ, താങ്ക് യു.

0: ഹലോ,
1: ഹലോ.
0: നമസ്കാരം.
1: നമസ്കാരം സർ. നമസ്കാരം
0: തൃശ്ശൂർ
1: നമസ്കാരം.
0: ആകാശവാണിയുടെ ഗാനതരംഗിണിയാണ്. പറഞ്ഞോളൂ,
1: വളരെ
0: ഇതാരാണ്?
1: സന്തോഷം, വളരെ സന്തോഷം. ഞാനിത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല മാഡം.
0: അത് ശരി.
1: എന്തോ 9 പ്രാവശ്യം ട്രൈ ചെയ്ത് 10-ാമത്തെ പ്രാവശ്യം ഇത് നിർത്താണെന്ന് വിചാരിച്ചോണ്ട് ട്രൈ ചെയ്തതാണ്.
0: ഓ, അപ്പൊ അങ്ങനെ വിചാരിച്ച് ട്രൈ ചെയ്തപ്പോ അതങ്ങോട്ട് കിട്ടി അല്ലേ? ഇനി
1: ഭാഗ്യം ഭാഗ്യം, വളരെ ഇത്, കാരണം ഇത് നിർത്തിയിരിക്കായിരുന്നല്ലോ, ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
0: അതെ,
1: സങ്കടമായിരുന്നു. കഴിഞ്ഞ ആഴ്ച തൊട്ട് കേട്ട് തുടങ്ങി.
0: സന്തോഷം അല്ലേ? ഓക്കെ, നമുക്കും അതെ കേട്ടോ, വീണ്ടും നമ്മുടെ ശ്രോതാക്കളോടൊക്കെ സംസാരിക്കാൻ സാധിക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. പേര് പറഞ്ഞില്ല, പേര് പറയൂ.
1: മക്കളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു, കൊച്ചു മക്കളെ കുറിച്ചൊക്കെ
0: പറഞ്ഞിരുന്നു,
1: കുട്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് കിട്ടിയത് സന്തോഷം. പിന്നെ നമ്മുടെ നാടകങ്ങളെല്ലാം കേട്ടു കഴിഞ്ഞ നാടകം കേട്ട് വളരെ നന്നായിട്ടുണ്ട്. തൃശ്ശൂരിന്റെ വളരെ നന്നായിരിക്കുന്നു. ശരിക്കും വന്ന് പറഞ്ഞാല് അവിടെ പോയിട്ട് പേര് കണ്ട അതെ
0: ഫീല് കിട്ടി നമുക്ക് അല്ലേ?
1: ഓ, തീർച്ചയായിട്ടും. എന്റെ വൈഫിന്റെ വീട് പാലക്കാടാണ്, അത് ടൗണിൽ തന്നെയാണ്. എന്നാലും അതിന്റെ തൊട്ട് അടുത്ത് ഞങ്ങൾ ഇടയ്ക്ക് പോയിട്ട് കാണാറുണ്ട്. ഈ സംഗതി ഉണ്ടാവുന്ന കൊല്ലം ഞങ്ങൾ എന്തായാലും പോയി കാണാറുണ്ട്. പരിപാടിയായിരുന്നു അത്, ശരിക്കും കണ്ടത് പോലെ
0: തോന്നി. ഒരുപാട് സന്തോഷം നമുക്കും ഇങ്ങനെ കേൾക്കുമ്പോ. പിന്നെ കൊറേ കാലങ്ങൾക്ക് ശേഷമാണല്ലോ വീണ്ടും നമ്മളുടെ ഈ ഒരു അഖില കേരള അല്ലേ റേഡിയോ നാടകോത്സവം വീണ്ടും നമുക്ക്.
1: പിന്നെ ഫസ്റ്റ് ഫിലിമില് ഫസ്റ്റ് നാടകത്തിൽ വന്നിട്ട് മോഹൻലാൽ സാറിന്റെ ആ നാടകവും ഞങ്ങൾ കേട്ടു. തിരുവനന്തപുരം ഇന്നലെ ആയിരുന്നല്ലോ, അതിൽ ആത്മീയത ചെറുതായിട്ടുള്ളത് പോലെ തോന്നി. ഉള്ളിൽ എവിടേക്കോ കൊള്ളുന്നൊരു ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എല്ലാ നാടകവും
0: നന്നായിരുന്നു അല്ലേ? ഓക്കെ, ഒരുപാട് സന്തോഷം. പിന്നെ വേറെന്തൊക്കെയാണ് മറ്റു വിശേഷങ്ങൾ പറയൂ.
1: എനിക്ക് ഗുരു ഫിലിമിലെ ഗുരുചരണം ശരണം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് എനിക്ക് വേണ്ടത്. അത് ഞങ്ങളുടെ ഗുരുവിന്റെ 100-ാം ജന്മദിനമാണ്. ഈ വരുന്ന ചിങ്ങമാസത്തിൽ ചോദ്യ നാളിലാണ് 100-ാം ജന്മദിനം. നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിന്റെ ആ ഗുരുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം, നല്ല വിശ്വാസികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം.
0: തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം കേട്ടോ. അപ്പൊ വീട്ടിലെ എല്ലാവരോടും നമ്മളുടെ അന്വേഷണം പറയണം, തുടർന്നും ഇതുപോലെ 2-3 മാസം കഴിഞ്ഞാല് നമ്മുടെ പരിപാടിയിൽ ട്രൈ ചെയ്യണം, പങ്കെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം വീണ്ടും നമുക്ക് സംസാരിക്കാൻ സാധിച്ചാല്. അപ്പൊ ഇനിതാ ഇഷ്ട ഗാനം കേട്ടോളൂ. എസ് രമേശൻ നായർ എഴുതി, ഇളയരാജ ഈണം പകർന്ന് അല്ലെ, വേണുഗോപാലും സംഘവും പാടിയ ഗാനം, ചിത്രം ഗുരു. ആ ശരി, ഓക്കെ ശരി.

0: ഹലോ,
1: ഹലോ, ഞാൻ
0: നമസ്കാരം.
1: നമസ്കാരം. ഞാൻ ലളിത, മലപ്പുറം ജില്ലയിലെ എടപ്പാൾ ഭാഗത്ത് നിന്ന് വിളിക്കുന്നു.
0: അപ്പൊ ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം.
1: ഓക്കെ, താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പ്രായത്തിലേക്ക് ആദ്യമായിട്ടാണ് ഒരു പരിപാടിയിലേക്ക് വിളിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് റേഡിയോ. റേഡിയോ രാവിലെ തൊട്ട് 6 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്താല് 2 മണി വരെയുള്ള പരിപാടികളെല്ലാം ഒരുവിധമുള്ള എല്ലാതും കേൾക്കാറുണ്ട്. പങ്കെടുക്കാൻ ഫോൺ ചെയ്യുമ്പോ കിട്ടാറില്ല. എഴുതാൻ ഇഷ്ടമാണ്, എഴുതിയിട്ടില്ല ഇതുവരെ. പിന്നെ എഴുതണം,
0: തീർച്ചയായിട്ടും എഴുതണം കേട്ടോ.
1: ആയിക്കോട്ടെ, ആയിക്കോട്ടെ.
0: ഒരുപാട് പേര് പറയുന്നുണ്ട് പ്രോഗ്രാമിലേക്ക് വിളിച്ച് കിട്ടാനുള്ള കാരണം. ഒരു ഒരുപാട് കോളുകളാണ് നമുക്ക് ഈ 1 മണിക്കൂറിന്റെ ഉള്ളിൽ വരണതേ. അപ്പൊ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് ആ കണക്ട് ആയി

0: കിട്ടുന്ന കോൾ അത്രയല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ പറയാറുണ്ട്, ഒരു തവണ പങ്കെടുത്തവർ ഒരു രണ്ടു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ശ്രമിക്കാന്നുള്ളത് പറയാറുണ്ട്. പിന്നെ നമ്മള് കോള് വരുമ്പോ നമ്മൾ എടുക്കുകയാണല്ലോ, ആ പാട്ട് ഏകദേശം തീരാറായി തുടങ്ങുമ്പോ അടുത്ത കോള് വരുമ്പോ നമ്മൾ എടുക്കുക, അങ്ങനെയാണല്ലോ ചെയ്യണത്. അതെ, അപ്പൊ നമുക്ക് എടുത്തു കഴിഞ്ഞിട്ടേ ആരാ സംസാരിക്കണത് എന്നുള്ളതും അറിയുള്ളൂ. അപ്പൊ എന്തായാലും പുതിയ ആളാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് വീട്ടിൽ, ആരൊക്കെ ഉണ്ട് പറയൂ?
1: വീട്ടില് ഹസ്ബൻഡും ഞാനും തന്നെ ഉള്ളു. വീട്ടില് മോൻ ഗൾഫിലാണ്, മരുമകളും ഗൾഫിലാണ്, ഒരു കുട്ടിയുണ്ട്, ഒരു മോൻ തന്നെ ഉള്ളു.
0: അത് ശരി. അപ്പൊ പേരക്കുട്ടിക്ക് എന്ത് പ്രായമായി?
1: മൂന്നര വയസ്സായിരുന്നു. ഇപ്പൊ രണ്ടാഴ്ചയായിട്ടുള്ള പോയിട്ട്.
0: അത് ശരി. അപ്പൊ അതിന്റെ ചെറിയൊരു വിഷമം ഉണ്ടാവും അല്ലേ, ഇത്രയും ദിവസം വീട്ടിൽ ആളുണ്ടായിട്ട് അല്ലേ?
1: പോയിട്ട് വന്നതായിരുന്നു. പിന്നെ ഇപ്പഴത്തെ കാലാവസ്ഥ
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ മക്കൾക്ക് അവരുടെ ജോലി സംബന്ധമായിട്ട് പോവാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ നമുക്ക് അതെ,
1: അതുകൊണ്ടാണ്
0: അങ്ങനെ തന്നെ വേണം കേട്ടോ. തുടർന്നും സുഖമായും സന്തോഷമായും ജീവിതം അങ്ങനെ മുന്നോട്ട്
1: പോകട്ടെ. റേഡിയോ എന്റെ കൂട്ടാണ് എപ്പോഴും. അതെനിക്ക് ഞാൻ വീട്ടിലൊറ്റയ്ക്കായ കാരണം, അതായത് പക്ഷേ പുറത്തു പോകുമ്പോഴും അന്യ വീട്ടിലുണ്ടെങ്കിൽ അത് എന്റെ കൂടെ എപ്പോഴും
0: റേഡിയോ ഉണ്ടാവും.
1: രണ്ട് റേഡിയോ അപ്പുറം ഇപ്പുറം അടുക്കളയിലുണ്ട്, ആർക്കേതയിലും ഉണ്ട്, അടുക്കളയിലുണ്ട്.
0: അത് ശരി. അപ്പൊ നമ്മളുണ്ടല്ലോ കൂട്ടിന് കേട്ടോ, ഒറ്റയ്ക്കാണെന്നുള്ള തോന്നല് വേണ്ട, നമ്മളുണ്ടല്ലോ കേട്ടോ.
1: ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് റേഡിയോ. എന്താ പറയുക, പാട്ടിനോടും ഭയങ്കര ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ് അല്ലേ പാട്ടിനോട്? നല്ല ഇഷ്ടമാണ്. ഏത് പാട്ടാ വേണ്ടത് എന്ന് പറയും?
1: കൽപ്പാന്ത കാലത്തോളം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
0: എന്റെ ഗ്രാമം ആ ചിത്രത്തിന് അല്ലേ? ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആ ഗാനം തന്നെ കേൾക്കാം. പാട്ട് പാടില്ല എന്ന് മുന്നേ പറഞ്ഞു അല്ലേ, ഇനി അത് ചോദിക്കണ്ടെന്നാണ്.
1: എനിക്ക് താല്പര്യമാണ് കേൾക്കാൻ, നല്ല ആസ്വദിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ് തീർച്ചയായിട്ടും. എനിക്കും അതെ, ഒരുപാട് സന്തോഷം കേട്ടോ. നമുക്ക് സംസാരിക്കാൻ സാധിച്ചല്ലോ, ഒരുപാട് സന്തോഷം. എന്തായാലും ഇന്ന് വിളിച്ച ഉടനെ തന്നെ കിട്ടിയല്ലോ അല്ലേ?
1: കുറെ നേരമായി എനിക്ക് ട്രൈ ചെയ്ത് നോക്കുന്നു, പിന്നെ ഊണ് ചെയ്തപ്പോ നോക്കിയതാണ്
0: കിട്ടി. അതാണ് ഓരോന്നിനും ഓരോ സമയം ഉണ്ടെന്ന് പറയുന്ന പോലെ, എന്താണ് ആ സമയം എന്നോട് സംസാരിക്കാനാണ് അല്ലേ ഇന്നത്തെ ആ ഒരു ഇത് കിടക്കണത്. എന്റെ പേര് നിഷ. അപ്പൊ എന്തായാലും മക്കളെ വിളിക്കുമ്പോ പറയൂ കേട്ടോ, ഇന്ന് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നൊക്കെ പറയാം. ഓക്കെ ശരി, താങ്ക് യു. അപ്പൊ ഇതാ ഇഷ്ടഗാനം കേട്ടോളൂ, എന്റെ ഗ്രാമം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ശ്രീമൂലനഗരം വിജയൻ എഴുതി, വിദ്യാധരൻ ഈണം പകർന്ന ഗാനം. ശരി, ഓക്കെ, താങ്ക് യു.

പ്രിയമുള്ളവരെ, ഇന്നത്തെ ഗാനതരംഗിണി ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിപാടിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ നിഷ പി മേനോൻ, സാങ്കേതിക സഹായം പ്രീതി പി, അനന്തു വിനയൻ. വീണ്ടും മറ്റൊരു ഗാനതരംഗിണിയിൽ ഒത്തുചേരും വരെ ഏവർക്കും ഞങ്ങളുടെ സ്നേഹാശംസകൾ.

0: In IPL cricket, are beginning today with Gujarat Titans taking on defending champions Royal Challengers Bengaluru in qualifier 1 in Dharamshala this evening. The match is scheduled to begin at 7:30 p.m. The winner of the match will directly advance to the final, while the losing side will get another opportunity in qualifier 2. And now, before we end the bulletin, the headlines once again. External Affairs Minister Dr. S. Jaishankar chairs Quad Foreign Ministers meeting in New Delhi. Quad commits to stable and secure energy markets. India and the US sign key agreement to strengthen supply, mining and processing of critical minerals and rare earths. Union Home Minister Amit Shah visits Sanchu border post in Rajasthan, launches Vibrant Villages Program 2 in border regions of the state. Millions of pilgrims begin main ritual of Hajj pilgrimage in Saudi Arabia. And in the IPL qualifier 1, Gujarat Titans to take on defending champions Royal Challengers Bengaluru in Dharamshala this evening. And with that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 29-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കണ്ണൻ നായർ, മീന നെവിൽ, മിഥുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
2: സ്വിഡ്രിഗെയ്ലോഗ് എന്നൊരു വിഷയലമ്പടന്റെ പേര് കഥയിലേക്ക് കടന്നു വരികയാണ് ഇന്ന്. ഒരു നാടകം തന്നെ ഉള്ളിലൊളിപ്പിച്ചൊരു മനുഷ്യൻ. നിക്കോവിന്റെ പെങ്ങൾ അയാളുടെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു. നിക്കോവിന്റെ അമ്മയും പെങ്ങളും വർഷങ്ങൾക്കു ശേഷം മകനെ കാണാൻ വന്നിരിക്കുകയാണ് റഷ്യയിലെ പീറ്റേഴ്സ്ബർഗിൽ. രണ്ടു സ്ത്രീകളെ കൊലപ്പെടുത്തിയ ആളാണ് മകൻ നിക്കോവെന്ന് അവർക്കറിയില്ലല്ലോ. മരിച്ചുപോയ മർമലഡോവിന്റെ മകൾ സോണിയയും കയറി വരുന്നുണ്ടെന്ന് ചാക്കാല പറയാൻ. ചിലരൊക്കെ മരിക്കുന്നിടത്ത് ചിലരൊക്കെ ജനിക്കുകയാണോ? നിർണായകമായ വഴിതിരിയലുകളുടെ കവലയിലാണിന്ന് നടനം. നിക്കോവിന്റെ ഉടുപ്പിൽ ചോര. ഡോക്ടർ സോസിമോവ്, നിക്കോവ്, അമ്മ, നിക്കോവിന്റെ പെങ്ങൾ സോണിയ, കൂട്ടുകാരൻ റസുംഹീൻ എന്നിവർ സംഭാഷണത്തിൽ.
3: നീ എപ്പോ എണീറ്റ് കുഞ്ഞേ?
4: ഓ, ഇന്നിത്തിരി താമസമേ. അത് കഴിഞ്ഞ് നിങ്ങളെ വന്ന് കാണുമായിരുന്നു. ഇന്ന് കാലത്ത് കുറെ പണിയുണ്ടായിരുന്നു. ഈ വസ്ത്രങ്ങൾ കാരണമാണ് വൈകിയത്. ഞാൻ ഇന്നലെ നസ്താസിയോട് പറയാൻ മറന്നുപോയി ചോര കഴുകിക്കളയാൻ.
3: ചോരയോ? എന്തു ചോര?
4: ഏയ്, ഒന്നുമില്ല, വിഷമിക്കാനൊന്നുമില്ല. ഇന്നലെ ഞാൻ ജ്വരം പിടിച്ച് തെരുവിലൂടെ അലഞ്ഞു തിരിയുമ്പോൾ വാഹനാപകടത്തിൽപ്പെട്ട ഒരാളെ കാണാനിടയായി. അയാളെ ഒന്ന് സഹായിച്ചു.
5: ജ്വരമോ? നീ എല്ലാം ഓർക്കുന്നുണ്ടല്ലോടാ.
4: അത് ശരിയാണ്. എന്തിനു പോയി, എന്തിനു പറഞ്ഞു എന്നൊന്നും വ്യക്തമായി വിശദീകരിക്കാൻ വയ്യ.
6: അതൊരു സാധാരണ പ്രതിഭാസമാണ്. പ്രവൃത്തികൾ അതിവിശുദ്ധമായും തന്ത്രപരമായും ചിലപ്പോൾ ചെയ്യപ്പെടും. എന്നാൽ അതിനുള്ള നിർദ്ദേശങ്ങൾ രോഗബാധിതമായ ബുദ്ധിയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. അതൊരു സ്വപ്നം പോലെയാണ്.
5: ശരിയാണ് ഡോക്ടർ, ശരിയാണ്. ഇവൻ എന്നെ ഭ്രാന്തനായാണ് കാണുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി.
6: ഒരു വിധത്തിൽ ചിന്തിച്ചാൽ നാമെല്ലാം പലപ്പോഴും ഭ്രാന്തന്മാരാകാറുണ്ട്. സമനില തെറ്റിയാൽ നമുക്കൊരു രേഖ വരയ്ക്കേണ്ടി വരും. മനസ്സിന് പൂർണ്ണമായും സമനിലയുള്ള മനുഷ്യർ ഇല്ലെന്നുള്ളത് തന്നെ വാസ്തവം.
3: ആ മോനെ, ഒരു വിശേഷം.
4: എന്താമ്മേ?
3: സ്വിഡ്രിലോഗിന്റെ ഭാര്യ മരിച്ചു.
4: അതെയോ? അല്ല, ചേച്ചി സഹായിയായി നിന്നത് അയാളോടൊപ്പമല്ലേ?
3: ആ അതെ. പിന്നൊരു പ്രധാന കാര്യം, ഇന്ന് രാത്രി 8 മണിക്ക്

0: ലൂഷ്യൻ വരും ഞങ്ങളുടെ താമസ സ്ഥലത്ത്.
1: ആ കോടിക്കാഴ്ച സമയത്ത് ചേട്ടൻ തീർച്ചയായിട്ടും വരണം. ഇതെന്റെ ഒരു ആഗ്രഹമാണ്.
0: എന്താ നീ വരില്ലേ മോനെ?
2: ഇതെന്ത് ചോദ്യമാ? ഡോണിയുടെ കാര്യമല്ലേ, ഞാൻ വരാതിരിക്കോ?
1: ആ പിന്നെ റസ്മുഖിനെയും ക്ഷണിക്കുന്നു കേട്ടോ.
3: വരും, നിക്കോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനും വരും.
0: ഡോണിയയുടെ തീരുമാനം പോലെ നടക്കട്ടെ, എനിക്കും അതൊരാശ്വാസമാകും. ഒളിച്ചുകളിയും ചതിയും എനിക്കിഷ്ടമല്ല. സത്യാവസ്ഥ മുഴുവൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ലൂഷിന് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യട്ടെ.

0: സോണിയ, മനസ്സിലായില്ലേ? ഇന്നലെ മരിച്ച മർമലഡോവിന്റെ മകൾ.
1: ഓ സോണിയ,
0: എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ നിക്കോ?
1: ഇല്ല, നീ ഇവിടെ എന്നെ തേടി വരുമെന്ന് കരുതിയില്ല. ഇവിടിപ്പോ എന്റെ അമ്മ, സഹോദരി ഡോണിയ. സോണിയ ഇരിക്ക്.
0: സുഖമില്ലെന്നറിഞ്ഞു ഞാൻ അല്ല സമയം നിക്കോവിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഇവിടെ വന്ന് ഈ അവസ്ഥയിൽ ഉപദ്രവിച്ചതിന് ക്ഷമിക്കണം. കാതറീനയാണ് എന്നോട് ഇവിടെ വന്ന് നിങ്ങളെ ശവസംസ്കാരത്തിന് ക്ഷണിക്കാൻ പറഞ്ഞത്.
1: അതെയോ? തീർച്ചയായും ഞാൻ വരാം, വരാൻ ശ്രമിക്കും.
0: ശരി, ഞാൻ പോവട്ടെ.
1: ഇത്ര പെട്ടെന്നോ? ഇരിക്കൂ. ആ അമ്മ, ഇതാണ് സോണിയ. ഇന്നലെ എന്റെ കൺമുന്നിൽ വെച്ച് വണ്ടി കയറി മരിച്ച നിർഭാഗ്യവാനായ മർമലാഡോവിന്റെ മകൾ. ഇവളെക്കുറിച്ചാണ് സ്വല്പം മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്നത്.
2: ഓ സോണിയ, ഞാൻ നിക്കോവിന്റെ അമ്മ. ഇവിടെ വന്നിരിക്കും മോളെ.
3: ഞാൻ നിക്കോവിന്റെ അനിയത്തി ഡോണിയ.
1: ഞാൻ സോണിയോട് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. ഇന്നലെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? പോലീസുകാര് ബുദ്ധിമുട്ടിച്ചൊന്നുമില്ലല്ലോ?
0: എന്തിന്?
1: മൃതദേഹം ഇത്ര നേരം അവിടെ വെക്കുന്നതിന്. ഇപ്പോ ചൂടുകാലമാണ്, ബോഡിയിൽ നിന്ന് നാറ്റം വമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ സെമിത്തേരിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ.
0: അടക്കത്തിന് വരണം. ഇന്നലെ നിങ്ങൾ ചെയ്തതെന്ന സഹായത്തിന് വളരെയേറെ നന്ദിയുണ്ട്.
1: മെലിഞ്ഞു കൂർത്ത മൂക്കും തിളങ്ങുന്ന നീല കണ്ണുകളും സോണിയ, നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു.
0: എന്താണ് ആലോചിക്കുന്നത്?
1: ഇത്രയും ചെറിയ സംഖ്യ കൊണ്ടെങ്ങനെയാണ് സോണിയയുടെ അമ്മ സംസ്കാര ചടങ്ങുകൾ ഒരുക്കുന്നത്? ഒരു സദ്യ നടത്തുകയും ചെയ്യുന്നു, എങ്ങനെയാണ്?
0: ഏറ്റവും കുറഞ്ഞ സാധാരണ ശവപ്പെട്ടിയായിരിക്കും. അതുപോലെ ചടങ്ങുകളും വളരെ ലളിതമായിട്ടായിരിക്കും. ആ തുകയ്ക്കുള്ളിൽ എല്ലാം നിർത്തും.
1: സോണിയ, നീ എന്താണ് ഈ മുറിയിലേക്ക് ഇങ്ങനെ നോക്കുന്നത്? എന്റെ അമ്മ ഇപ്പോൾ തന്നെ എന്റെ മുറിയെ പറ്റി പറഞ്ഞതേയുള്ളൂ. ഇതൊരു ശവക്കല്ലറ പോലുണ്ടെന്ന്.
0: ഇന്നലെ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം ഞങ്ങൾക്ക് തന്നുവല്ലേ?
2: മോനെ, നമുക്ക് ഭക്ഷണം കഴിക്കാം, വരൂ.
1: നിങ്ങൾ പോയിക്കോളൂ, എനിക്ക് മറ്റു ചില കാര്യങ്ങളുണ്ട്. സോണിയ, നമുക്ക് പിന്നെ കാണാം.

0: ഹോ, ഇപ്പൊ എന്തൊരു സമാധാനം! അവിടെ വേർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു.
1: ആ കൊച്ചിനെ കണ്ടപ്പോൾ പാവം തോന്നുന്നു.
0: അമ്മ, ഞാൻ വീണ്ടും പറയാ, ചേട്ടൻ ഇപ്പോഴും തീരെ സുഖമില്ല. ഒരുപക്ഷെ നമ്മളെ കുറിച്ചോർത്ത് ഉത്കണ്ഠയും വിഷമവും ഒക്കെ ആയിരിക്കും.
1: ഡോണിയ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അവന്റെ തനി സ്വരൂപമാണ് നീ. ഇന്ന് വൈകുന്നേരം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ എന്റെ ഹൃദയം പെടയുന്നു.
0: അതോർത്ത് അമ്മ വിഷമിക്കരുത്. സംഭവിക്കേണ്ടത് എന്തായാലും സംഭവിക്കും.
1: നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മോളൊന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ലൂഷ്യൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയാലോ? എന്റെ ഭയം അതാണ്.
0: അയാൾ അങ്ങനെ ചെയ്ത വാക്കിന് വിലയില്ലാത്തവനാവും. എനിക്ക് പേടിയില്ല.
1: നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്നത് നന്നായി. അവർക്ക് തമ്മിൽ എന്തെങ്കിലും പറയാൻ കാണും.
0: എന്തിനാ അമ്മ ഇവളെ ഭയപ്പെടുന്നേ? സോണിയ പാവം പെണ്ണല്ലേ?
1: എന്റെ മനസ്സിലും പാവം പെണ്ണ് തന്നെ. എങ്കിലും അവൾ കയറി വന്ന ഉടനെ എനിക്ക് തോന്നി എല്ലാത്തിനും മുഖ്യ കാരണക്കാരി അവളാണെന്ന്.
0: അവൾ ഒന്നിന്റെയും കാരണക്കാരിയല്ല, അതെല്ലാം തോന്നലാ. ചേട്ടൻ അവളെ പരിചയപ്പെട്ടത് തന്നെ ഇന്നലെ വൈകുന്നേരമാ.
1: എങ്കിലും ഒറ്റ ദിവസം കൊണ്ട് എന്തൊരടുപ്പമാണ്. ഹാ, നമുക്ക് കാണാം. നീ ശ്രദ്ധിച്ചായിരുന്നോ അവൻ അവളെ പരിചയപ്പെടുത്തിയത്? എന്തൊരു സ്വാതന്ത്ര്യമെടുത്താണ് അവനെല്ലാം ഉറപ്പിച്ചതുപോലെ.
0: സോണിയ കണ്ടിട്ട് നല്ല കുട്ടിയാ. അവൾക്ക് നമ്മളെ പേടിയായിരുന്നു. അമ്മ ശ്രദ്ധിച്ചില്ലേ ഇരിക്കാൻ പറഞ്ഞപ്പോ അവൾ പേടിച്ചത്?
1: ഇവളെപ്പറ്റിയല്ലേ ലൂഷിന്റെ കത്തിൽ ചീത്തയായി പറഞ്ഞിരിക്കുന്നത്. തള്ളയും മോളും കൂടെ എന്റെ മോനെ വശത്താക്കിയെന്ന്.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 29-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന് വി ദക്ഷിണാമൂർത്തി പാടിയ കൃതികൾ കേൾക്കാം. എം ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം. ശ്രീ പത്മനാഭം ഭജേഹം എന്ന് തുടങ്ങുന്ന സമുദ്രപ്രിയരാഗത്തിലുള്ള സ്വന്തം കൃതിയാണ് ആദ്യം. രൂപകതാളം.

0: സ്വരസാഗരത്തിൽ ഇതുവരെ പാടിയത് വി ദക്ഷിണാമൂർത്തി, എം ചന്ദ്രശേഖരൻ വയലിൻ, മധുരൈ ശ്രീനിവാസൻ മൃദംഗം. സ്വരസാഗരം സമാപിക്കുന്നു. റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: റീഗൽ ജുവലേഴ്സ്, ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജുവലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: അറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മുതൽ 10 വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരം ഗിണി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 0487-232-3571, മറ്റൊരു നമ്പർ 0487-232-3572. എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മുതൽ 10 വരെ ഗാനതരം ഗിണി, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. വിളിക്കേണ്ട നമ്പറുകൾ ആവർത്തിക്കാം: 0487-232-3571, മറ്റൊരു നമ്പർ 0487-232-3572. അറിയിപ്പ് കഴിഞ്ഞു.
5: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
6: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
5: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
6: ഗാന്ധിമാർഗം.
5: അറിവിന്റെ അക്ഷയഖനി,
6: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
5: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
6: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
5: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
6: വിദ്യാഭ്യാസ രംഗം,
5: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
6: വിദ്യാഭ്യാസ രംഗം.
5: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
6: കേൾക്കാം ആകാശവാണി.

0: തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമയം 3 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്. 476.2 മീറ്ററിൽ മീഡിയം വേവ്, 630 കിലോ ഹിറ്റ്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 മെഗാ ഹിറ്റ്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.1 മെഗാ ഹിറ്റ്സ്. ചലച്ചിത്ര ഗാനങ്ങൾ. ദേവരാഗം എന്ന ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ, ചിത്ര, ബി അരുന്ധതി, കീരവാണി, പി ജയചന്ദ്രൻ, സുജാത മോഹൻ, സിന്ധു എന്നിവർ പാടിയ ഏതാനും ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം MM കീരവാണി.

ദേവരാഗം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി മേഘമൽഹാർ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. ആദ്യം ആദർശ് എസ് വി നായർ എഴുതി, ദാമോദർ നാരായൺ ഈണം പകർന്ന് നജീം അർഷാദ് പാടിയത്.

മേഘമൽ ഹാർ എന്ന ചിത്രത്തിൽ ആദർശ് എസ്വി നായർ എഴുതി ദാമോദർ നാരായൺ ഈണം പകർന്ന് നജീം അർഷാദ് പാടിയ ഗാനമാണ് കേട്ടത്. ഇനി ഒ എൻ വി കുറുപ്പ് എഴുതി രമേശ് നാരായൺ ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.

ആകാശവാണി തൃശൂർ FM 101.1 MHz ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ മൻ ഇഷ്ക് ഈ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതകൾ ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.5 മെഗാഹെർട്സിൽ അല്പസമയത്തിനകം അടുത്ത പരിപാടി.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം:
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
2: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മുല്ലനേഴിയുടെ വരികളും ജി ദേവരാജന്റെ സംഗീതവും യേശുദാസ് പാടിയത് ചിത്രം വെള്ളം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി അല്പസമയത്തിനകം അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ.

0: സമയം 5 മണി കഴിഞ്ഞ 15 മിനിറ്റ് 2 സെക്കൻഡ്.
1: ആകാശവാണി തൃശൂർ. ലേവിന്യാസം.
2: ഇന്നത്തെ ലേവിന്യാസത്തിൽ

0: ലേവിന്യാസത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ട്രിച്ചി ശങ്കരൻ മൃദംഗത്തിൽ അവതരിപ്പിച്ച തനിയാവർത്തനം.
1: സമയം 5 മണി കഴിഞ്ഞ് 25 മിനിറ്റും 45 സെക്കൻഡ്.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
2: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
5: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
4: അക്ഷരകേരളം.
5: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
4: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
5: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
4: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
5: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
5: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.

സമയം 5:30 ആകാശവാണി തൃശൂർ തൊഴിലവസര വാർത്തകൾ. തൃശൂർ കോർപ്പറേഷന്റെ പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഭാഗമായി അയന്തൂൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിലേക്ക് പ്രൈമറി തലം താൽക്കാലിക

0: ഭാഗമായി കമ്മ്യൂണിറ്റി നഴ്സുമാരെ നിയമിക്കുന്നതിനായി അഭിമുഖം നടത്തും. ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്ന് ചുരുങ്ങിയത് 1.5 വർഷത്തെ ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് ANM അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് പാസ്സായിരിക്കണം. കൂടാതെ ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്ന് 3 മാസത്തെ BCCPA കോഴ്സ് അല്ലെങ്കിൽ 3 മാസത്തെ CCCPA കോഴ്സ് പാസ്സായിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 29 ഉച്ചയ്ക്ക് 2 മണിക്ക് ഉള്ളൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ വിദ്യാഭ്യാസ യോഗ്യതകൾ, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്ന സെൽ സർട്ടിഫിക്കറ്റുകൾ, സർട്ടിഫിക്കറ്റുകളുടെ ഒരു ശരിപകർപ്പ് എന്നിവ സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി പ്രവൃത്തി ദിവസങ്ങളിൽ ഉള്ളൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം ഓഫീസുമായി ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വനശാസ്ത്ര കോളേജിൽ ബേസിക് ആൻഡ് അലൈഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനത്തോടൊപ്പം നൽകിയിരിക്കുന്ന മാതൃകയിൽ ഈ മാസം 28 ഡീൻ ഫോറസ്ട്രി @KAU.IN എന്ന ഇമെയിൽ മുഖേന അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അഭിമുഖം 3 ജൂൺ വെള്ളാനിക്കരയുള്ള വനശാസ്ത്ര കോളേജിൽ നടക്കും. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487243804 ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487243804. രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ 59 ദിവസത്തേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ 1 ദിവസം 750 രൂപ നിരക്കിൽ 1 മാസത്തിൽ ഏറ്റവും കൂടുതൽ 20,250 രൂപ ക്യാമ്പ് ഫോളോവർ വിവിധ വിഭാഗം തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. നിയമനത്തിനുള്ള M-Panel ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി ഈ മാസം 29 രാവിലെ 10:30 അഭിമുഖം നടത്തും. ഉദ്യോഗാർത്ഥികൾ ഫോട്ടോ, പരിചയ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിൻ്റെയും ബാങ്ക് പാസ്ബുക്കിൻ്റെയും പകർപ്പ് എന്നിവ സഹിതം കേരള പോലീസ് അക്കാദമിയിൽ നിശ്ചിത ഫോറത്തിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487232870. ജില്ലയിൽ ആരോഗ്യവകുപ്പിൽ കാഷ്വാലിറ്റി, മെഡിക്കൽ ഓഫീസർ, അസിസ്റ്റന്റ് സർജൻ, സിവിൽ സർജൻ എന്നീ തസ്തികകളിൽ അഡ്ഹോക്ക് വ്യവസ്ഥയിൽ നിയമനം നടത്തും. താല്പര്യമുള്ളവർ 2 രാവിലെ 10 TCMC സർട്ടിഫിക്കറ്റ്, ബിരുദ, MBBS സർട്ടിഫിക്കറ്റ്, വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ആധാർ, ഇലക്ഷൻ ഐ ഡി കാർഡ് എന്നിവ സഹിതം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൊഴിലവസര വാർത്തകൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ:
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
1: പ്രയോജകർ: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം: മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ:
7: തിങ്കൾ, ബുധൻ, ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
8: കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, പ്രിയപ്പെട്ട നാട്ടുകാരെ, KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് കണ്ടില്ലെന്ന് നടിക്കരുത്. ഉടൻ KYC അപ്ഡേറ്റ് ചെയ്യൂ. ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BCയുടെ അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിൻ്റെ സത്യവാങ്മൂലം നൽകൂ. അഥവാ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ ഹാജരാക്കൂ. നിങ്ങളുടെ അക്കൗണ്ട് സജീവമായി നിലനിർത്തി ബാങ്കിംഗ് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തൂ. നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
9: RBI പറയുന്നു:
10: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
11: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം: പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
12: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
13: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
14: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
13: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി.

0: റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
2: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
4: ചേച്ചി, ഇത് കണ്ടോ?
5: നിക്ഷേപിക്കൂ,
6: നിക്ഷേപത്തിന് പലിശ ലഭിക്കും. അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
5: ഓ, ഐ നോ.
6: RBI പറയുന്നു,
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

സമയം 5:40 ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ അറിയിപ്പുകളെ തുടർന്ന് ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി 6:00. പദ്ധതികൾ ജനതന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി, സമഗ്ര ശിക്ഷാ അഭിയാൻ. 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുദ്രം ചിന്താവിഷ്.

ക്ഷിപണ പ്രക്ഷിപണം ആറേരുപേന സംസ്കൃതത്തിൽ വാർത്തകൾ അറുമുപേന പ്രാദേശിക വാർത്തകൾ അറുനാൽപ്പതിന് ചലച്ചിത്രഗാനങ്ങൾ അറുപതിന് വയലും വീടും വിരിപ്പ് നെൽകൃഷി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ സുരേന്ദ്രൻ എമ്മുമായി അഭിമുഖം തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ 7:25 മലയാളത്തിൽ വാർത്തകൾ 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം 8:00 സാഹിത്യരംഗം സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗുണ്ട ചരിതം കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കഥ ഉള്ളടക്കങ്ങൾ 8:30 പദ്ധതികൾ ജനനിർമ്മിക്കുക കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി പി എം സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫോർമേഷൻ 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ 8:40 സേവന വാർത്തകൾ 8:45 ഹിന്ദിയിലും തുടർന്ന് 9:00 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ 9:15 വിദ്യാഭ്യാസ രംഗം 5:30 അബാക്കസ് ട്രെയിനറായ സുരഭി സുമേഷുമായി 5:00 അർജുനൻ നടത്തുന്ന അഭിമുഖം ആദ്യ ഭാഗം 9:30 കഥാപ്രസംഗം ആലഞ്ചേരി വി കെ ശ്രീകുമാരൻ സഹ അവതരിപ്പിക്കുന്ന കഥ സൂര്യമാനസം 10:00 കഥകളി പദങ്ങൾ 10:30 ചലച്ചിത്രങ്ങൾ 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിപക്ഷ 11:10 കാലാവസ്ഥ നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്ന കുറ്റിപ്പുഴ രവി 6:00 ഉഷമലേറി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ 6:15 പ്രഭാതവന്ദനം മുരുകഭക്തി ഗാനങ്ങൾ കെ എസ് ചിത്ര പാടിയത് 6:35 ഐവേഷനായ ഹോസ്പിറ്റൽ വിളംബരം ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ 6:40 ഇന്ന് ചോദ്യം 6:45 പ്രാദേശിക വാർത്തകൾ 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ 7:00 പുലരിപ്പുകൾ സൈമർദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ 7:05 ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം 7:10 മൃദുല ഫോണിച്ചർ വേൾഡ് ജീവിതപാഠം 7:15 അറിയിച്ചൊല്ലി സിക്കണ്ടവര റോഡ് തൃശൂർ കാവേഞ്ചിലി തിരുനെല്ലൂർ കരുണാകരന്റെ നമ്മുടെ ഗാനം എന്ന കവിതാലാപനം സി വി ജിഷാമേരി 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ 7:25 മലയാളത്തിൽ വാർത്തകൾ 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം 7:40 തൊഴിലവസര വാർത്തകൾ 7:45 8:45 10:15 വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങൾ രാവിലെ 7:50 ദൃശ്യമേക്കർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം 8:00 ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ 8:30 എ എച്ച് എം എസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം ചുമ കാരണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും ഡോക്ടർ സന്ദീപ് കെ ജോസ് സംസാരിക്കുന്നു 9:00 ഗാനതരംഗിണി തത്സമയ ഫോണിൻ ചലിത്രഗാന പരിപാടി 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി 10:25 റീഗ ജ്വല്ലേഴ്സ് സിക്കണ്ടവാര റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില 10:30 കാലാവസ്ഥ ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ 12:10 പുരാണ പാരായണം വി സദാശിവശാസ്ത്രി അവതരിപ്പിച്ചത് 12:30 പ്രാദേശിക വാർത്തകൾ 12:40 പ്രകാശധാര 12:50 മലയാളത്തിൽ വാർത്തകൾ 1:00 പ്രിയഗീതം 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ 2:15 തുടർനാടകം ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 30-ാം ഭാഗം നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ സംവിധാനം പി എം ബിജു 2:00 യു ശ്രീനിവാസൻ മാന്റലിനിൽ വായിച്ച കൃതികൾ കണ്ഠദേവി അളഗിരി സ്വാമി വയലിൻ തൃശൂർ ആർ മോഹനൻ മൃതകം 3:00 കാലാവസ്ഥ വൈകിട്ട് 5:00 ഹിന്ദി പാഠം 5:15 കൊങ്ങിണി ഗാനങ്ങൾ 5:30 ഉള്ളവസര വാർത്തകൾ 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം 6:20 സംസ്കൃതത്തിലെ വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ 6:40 വാർത്താ വീക്ഷണം 6:50 വയലും വീടും രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ 7:25 മലയാളത്തിൽ വാർത്തകൾ 7:35 തൊഴിലാളി മണ്ഡലം 8:00 ചിത്രീകരണം 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ 8:40 സേവന വാർത്തകൾ 8:45 ഹിന്ദിയിലും തുടർന്ന് 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ 9:15 വിദ്യാഭ്യാസ രംഗം 9:30 സംഗീത കച്ചേരി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ 11:00 സുഭാഷിതം 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ 11:10 കാലാവസ്ഥ എഫ് എം പ്രക്ഷേപണത്തിൽ രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം 11:30 ഡോക്ടറോട് ചോദിക്കാം ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ അറിയിപ്പുകളാണ് കേട്ടത് ഇനി കാലാവസ്ഥ കേരളത്തിലും ലക്ഷദ്വീപിലും മഴയ്ക്കോ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കോ സാധ്യതയെന്നും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും തീരപ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്.

0: സമയം 5 മണി കഴിഞ്ഞ 45 മിനിറ്റ് 3 സെക്കൻഡ്. ആകാശവാണി തൃശൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപമുള്ള പാടത്തിലാണ് ഇന്ന് ഞാറ്റുവേല. നീണ്ടുകിടക്കുന്ന പാടത്ത് ഒരു വയോധികൻ തൂമ്പയുമായി നിലമൊരുക്കുകയാണ്. ഞാറ്റുവേലകൾ നോക്കി കൃഷിയിറക്കിയ നമ്മുടെ തലമുതിർന്ന കർഷകരുടെ ചുവടുപിടിച്ച് കൃഷിയിടത്തിൽ പൊന്നു വിളയിക്കുന്ന കർഷകൻ

0: ഇദ്ദേഹം അടുത്ത വിരിപ്പ് കൃഷിക്ക് തയ്യാറെടുക്കുകയാണ്. തികച്ചും പ്രകൃതിദത്തമായ പുന്നെല്ലിന്റെ ചോറുണ്ണാൻ കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപം രാമപുരം ചൂരവേലിൽ ശ്രീ മധുസൂദനൻ ഒരു പരമ്പരാഗത കർഷകനാണ്. പലേക്കർ കൃഷിയിൽ ആകൃഷ്ടനായ ഇദ്ദേഹം സീറോ ബജറ്റ് ഫാമിംഗ് ആണ് അനുവർത്തിച്ചു പോരുന്നത്. മധുസൂദനൻ ചേട്ടന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇദ്ദേഹം വിളയിക്കുന്ന തനി നാടൻ നെല്ല് പുഴുങ്ങി അരിയാക്കി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക കൂടി ചെയ്യുകയാണ്. ശ്രീ മധുസൂദനൻ ചേട്ടന്റെ ചിട്ടയായ പലേക്കർ മോഡൽ നെൽകൃഷി വിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം.
1: പല രീതിയിൽ കൂടിയുള്ള കൃഷികൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. എല്ലാം ചെന്ന് എത്തുന്നത് രാസവളത്തിലും രാസകീടനാശിനിയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ശരിയായ രീതിയിൽ കൂടിയുള്ള വിളവ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഞാൻ മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് തൊട്ട് മുമ്പിൽ ചെയ്ത് മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിച്ച് നെൽകൃഷി ചെയ്തതാണ്. പക്ഷേ അവസാനം വരുമ്പോൾ നെല്ലിന് കൂടുതൽ ഒരു പുഷ്ടിമ നെൽച്ചെടിക്ക് നല്ല വളർച്ച നമുക്ക് അനുഭവപ്പെടണമെങ്കിലും വളർച്ച ഉണ്ടാകണമെങ്കിലും യൂറിയ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിലൂടെയാണ് ഈ നാടനം വിത്തുകളും നാടൻ രീതിയിൽ കൂടിയുള്ള കൃഷി സമ്പ്രദായം എവിടെയുണ്ട് എന്നുള്ളതിൻ്റെ അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ യാദൃശ്യമായിട്ടാണ് റേഡിയോയിലൂടെ വയലും വീടും പരിപാടിയിൽ പ്രകൃതി കൃഷി അഥവാ സുഭാഷ് പാലേക്കർ മോഡലിലുള്ള കൃഷിയെക്കുറിച്ച് അറിയാനിടയായത്. അതിനെ പിന്തുടർന്ന് അതിൻ്റെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൃഷിയിലെ സമ്പ്രദായത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ സാഹചര്യം. ഈ കൃഷിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഞാറ്റുവേല ബന്ധിതമായിട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നോ രണ്ടോ വേനൽമഴ കിട്ടുന്ന ആ ഒരു സമയത്ത് നെല്ലിൻ്റെ കൃഷി ആരംഭിക്കേണ്ട ഒരു സമയമാണ്. അത് മേടമാസത്തോടനുബന്ധിച്ച് നെൽകൃഷി ആരംഭം കുറിക്കുന്നതായിട്ടുള്ള ചടങ്ങുകളെല്ലാം പണ്ട് മുതൽ ഉള്ളതായിട്ടിങ്ങനെ പറയുന്നുണ്ട്. ഈ സമയത്ത് മഴയുണ്ടെങ്കിലും ഇല്ലെങ്കിലും നെൽകൃഷി ചെയ്യേണ്ട പാടം ഉഴുത് അത് ശരിയാക്കിയെടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പാടം ഉഴുത് ശരിയാക്കുമ്പോൾ വെള്ളമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വിളയേ ഉള്ളൂ. വെള്ളത്തിലും വളർത്താം, പൊടിയിലും വളർത്താം, കരയ്ക്കും വളർത്താം. അതുകൊണ്ടാണ് ഈ കരനെല്ല് എന്നൊക്കെയുള്ളത് പറയുന്നത്. മേടമെന്ന് പറയുമ്പം അശ്വതി ഞാറ്റുവേലയുടെ തുടക്കമാണ്. അശ്വതിയിൽ പണി ആരംഭിച്ചു കഴിഞ്ഞു, അത് എല്ലാം പൂട്ടി പരണി ഞാറ്റുവേല വേഗം കഴിഞ്ഞു ഒന്നാം കൃഷി അതായത് വിരിപ്പ് കൃഷി ആരംഭിക്കേണ്ട ഒരു സമയമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടുതൽ മഴ പെയ്ത് പാടത്തിൽ വെള്ളമായി കഴിഞ്ഞാൽ അത് അന്ന് അടിച്ച് വിതയ്ക്കുക എന്ന് പറയാം, വെള്ളത്തിൽ വിതയ്ക്കാം. ഇനി വെള്ളം നമുക്ക് ലഭ്യമല്ലെങ്കിൽ ഉണക്ക് കൂടുന്ന സാഹചര്യമാണെങ്കിൽ പൊടി വിതയ്ക്കാനായിട്ട് പറ്റുന്നതാണ്. അതിനാണ് ഞുരിയിടൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ട്

0: ഇരിക്കുന്നത്. ഈ പാടം ഇപ്പോൾ മഴ പെയ്തെങ്കിലും ചെറിയ തണുപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇത് ഈ അടുത്ത ദിവസം വിത്ത് വെള്ളത്തിലിട്ട് അധികം കാല് നീളാതെ അങ്ങനെയുള്ള നെൽവിത്ത് ചാണകപ്പൊടിയുമായിട്ട് മിക്സ് ചെയ്ത് ഒരടി അകലത്തിൽ കുഴിച്ചിടുന്ന ചെറിയ ഒരു കോല് കൊണ്ട് തോണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കാരണം മണ്ണിൻ്റെ പൊടി ഇത് തന്നെ കാലുകൊണ്ട് തട്ടിയിടുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ഞുരിയിടൽ എന്നുള്ളത് പറയുന്നത്. കാള ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ചെയ്തിരുന്നെങ്കിലും ഇപ്പോൾ ടില്ലർ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതുവരെ ഉള്ള പാടമെല്ലാം പൂട്ടി പൊടിയാക്കിയിട്ടിരിക്കുകയാണ്. 13.5 ദിവസത്തിനുള്ളിൽ വിരിപ്പ് കൃഷിക്കുള്ള കൃഷി ഇറക്കേണ്ട സമയമാണ്. അതിനപ്പുറം നീങ്ങിയാൽ ഇത് 120 ദിവസം കൊണ്ട് വിളവെടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ഇനി രണ്ടാം കൃഷി മുണ്ടകം കൃഷിക്കുള്ള സമയം നീണ്ടുപോകും. അപ്പോൾ അത് ഉണക്കാകും, അത് രണ്ടാം കൃഷിയുടെ വിളവിനെ ബാധിക്കും. കാർത്തിക ഞാറ്റുവേലയിൽ നമ്മൾ കൃഷി ചെയ്താൽ ഊണമാകുമ്പോഴേക്കും അത് കൊയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കാലവർഷ സമയത്ത് നെല്ല് മുളച്ച് വന്നു കഴിഞ്ഞാൽ കാലവർഷ ടൈമിൽ ഉണ്ടാകുന്ന അന്തരീക്ഷത്തിലെ ഉള്ള മഴവെള്ളത്തിലുള്ള കൂടുതൽ നൈട്രജൻ ഉണ്ടാകും. ആ നൈട്രജൻ തുല്യമായിട്ട് വീതിച്ച് എല്ലായിടത്തും എത്തുകയും എല്ലാ ചെടിയും തഴച്ച് വളരുന്ന ഒരു സാഹചര്യമുണ്ടാകും. നല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു വളവും കൊടുക്കാതെ റോഡ് സൈഡിൽ കൂടെയുള്ള പുല്ല് വളർന്നു നിൽക്കുന്നത് എൻ്റെ കാരണങ്ങളിലൊന്നാണ്. ആ രീതിയിലൂടെ നെൽകൃഷി ചെയ്യുക എന്നാണ്, അതാണ് സുഭാഷ് പാലേക്കറിൻ്റെ ഒരു മോഡൽ, അതാണ് ഞാൻ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ഞാറ്റുവേലയെ അടിസ്ഥാനമാക്കി വിത്ത് സംരക്ഷിക്കുന്നതും നടീലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിൽ തുടർന്നുള്ള കൃഷി രീതികൾ എങ്ങനെയാണ്?
0: സീറോ ബഡ്ജറ്റിൽ അതിന് അടിവളമായിട്ട് ഘനജീവാമൃതം, നാടൻ പശുവിൻ്റെ ചാണകം, എനിക്കൊരു വെച്ചുവർ പശുവുണ്ട്, അതിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ച് ഒരു 100 കിലോ ചാണകപ്പൊടിയും 10-20 ലിറ്ററോളം വരുന്ന മൂത്രം അതിനകത്ത് മിക്സാക്കി ഒരു 2 കിലോ ഉഴുന്നിൻ്റെ പൊടിയും ചേർത്ത് ഒരു 48 മണിക്കൂർ ഇട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വളവാണ് ഘനജീവാമൃതം എന്നാണ് പറയുന്നത്. ഇത് 1 ഏക്കറിന് 100 കിലോ എന്ന കണക്കിൽ അടിവളമായിട്ട് ഇത് കൊടുക്കാറുണ്ട്. ഈ വളം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഞുരിയിടലിന് ഈ ഒരു വളമാണ് ഉപയോഗിക്കുന്നത്. പിന്നീടൊരു വിതച്ച ഒരു 15 ദിവസം കഴിയുമ്പോൾ ജീവാമൃതം 1 ഏക്കറിന് ഒരു 200 ലിറ്റർ മതി. ആ 200 ലിറ്ററിന് ഒരു 10 കിലോ ചാണകം, പച്ചച്ചാണകം, ഒരു 5 ലിറ്റർ മൂത്രം, പിന്നെ ഒരു 2 കിലോ ശർക്കര അല്ലെങ്കിൽ പഴം, ഒരു 2 കിലോ ഉഴുന്നിൻ്റെ പൊടി, ഇതെല്ലാം കൂടെ കൂടി ഒരു 200 ലിറ്റർ വെള്ളമൊഴിച്ച് 48 മണിക്കൂർ ദിവസം 3 പ്രാവശ്യം കാലത്ത് വെച്ചേക്കും വൈകിട്ടും ഇളക്കി 48 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അത് ശരിയായ രീതിയിലൂടെയുള്ള സൂക്ഷ്മാണുക്കളുടെ അംശം അതിനകത്ത് നല്ലപോലെ വളർന്നു വരും. അത് ഒരു 10 ഇരട്ടി വെള്ളം ചേർത്ത് നെല്ലിന് 45 ദിവസം കൂടുമ്പോൾ 15 ദിവസം, പിന്നെ ഒരു 15 ദിവസം, പിന്നെ ജ്വാരം 2 പ്രാവശ്യം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നെല്ല് കണ്ടമാനം വളർന്നു പോകും, വളച്ച് കൂടുതലാകും. ഇതാണ് ഇതിൻ്റെ വളമായിട്ട് ചെയ്യുന്നത്.
1: ഇപ്പോൾ അങ്ങേക്ക് 1 ഏക്കറിലാണ് നെൽകൃഷി ഉള്ളത്. 1 ഏക്കറിലെ നെൽകൃഷി നമുക്ക് പരമാവധി എത്ര വിളവാണ് ലഭിക്കുന്നത്?
0: ഇവിടുത്തെ ഒരു കണക്ക് അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഏക്കറിന് 1 ടണ്ണിനപ്പുറമുള്ള ഒരു വിളവ് ഇവിടെ മറ്റ് കൃഷിക്കായാലും 1.5 ടണ്ണ് വരെയൊക്കെ ഉള്ള വിളവ് മറ്റ് ഹൈബ്രിഡ് വിത്ത് കൃഷി ചെയ്യുന്നവർക്കും ഒക്കെ ഉണ്ടാകാറുള്ളൂ. ഒരു പാടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് 1 ടണ്ണ് മുകളിലുള്ള വിളവ് കിട്ടാറുണ്ട്. ഹൈബ്രിഡായിട്ടുള്ള ഒരു വിത്തുകൾ ഉപയോഗിക്കാറില്ല.
1: പ്രധാനമായും ഉപയോഗിക്കുന്ന ഏത് വിത്താണ്?
0: 2 രീതികളുണ്ട്. പൊക്കം കുറഞ്ഞ ഇനങ്ങളുണ്ട്. ഇപ്പോൾ 1ാം വിളയ്ക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന തവളക്കണ്ണൻ എന്നുള്ളതാണ്. 2ാമത് കൊടുകണ്ണി. തവളക്കണ്ണൻ എന്ന് പറയുമ്പോൾ അത് 4 അടി വരെ ഉയരം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ കൊടുകണ്ണി 3 അടി, കുഞ്ഞുഞ്ഞ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മൂപ്പ് കുറഞ്ഞ് അതൊരു 1.5-2 അടി വരെ വരികയുള്ളൂ.
1: അങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങൾ പരീക്ഷിച്ചാണ് കൃഷി ചെയ്യുന്നത് അല്ലേ?
0: വ്യത്യസ്തമായ ഇനങ്ങളെല്ലാം കൃഷി ചെയ്യുമ്പോഴും ഇതിൻ്റെ എല്ലാം വിളവ് എടുക്കുന്ന കാലം ഒരേ സമയം പോരും. അത് കണക്കുകൂട്ടിയാണ് വിത്തുകൾ ഇത് ചെയ്യുന്നത്. പിന്നീട് മുണ്ടകൻ എന്ന് പറയുന്ന ഒരു വിത്തുണ്ട്.
1: അങ്ങനൊരു വ്യത്യസ്തനായ കർഷകനാണ്. കൃഷിയിൽ മാത്രമല്ല ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക ഇനം നെല്ല് അത് അരിയാക്കി മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളൊരു പ്രധാന ദൗത്യം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ശുദ്ധമായി ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് അത് അരിയാക്കി വിപണിയിലെത്തിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ കൂടെ ഒന്ന് പങ്കുവയ്ക്കാമോ?
0: കൃഷി ചെയ്തെടുക്കുന്ന നെല്ല് നെല്ലായിട്ട് കൊടുക്കാറില്ല, അത് അരിയാക്കിയാണ്. ഈ അരി ഉപയോഗിക്കുന്ന കുറേ കുടുംബങ്ങൾ, മരുന്ന് പോലെ ഉപയോഗിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്, അവർക്ക് ഇത് കൊടുക്കുന്നു. ഒരു 50% തവിടോടുകൂടി നെല്ലിൽ കുത്തിയാണ് ഇത് മിക്കവാറും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ചിലർക്ക് അത് 70% തവിട് ആവശ്യമായിട്ട് കുത്തി കൊടുക്കാറുണ്ട്. മാർക്കറ്റിൽ കൊടുക്കാറില്ല ഇതുവരെ. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് തിരുവനന്തപുരം സൺഡേ മാർക്കറ്റ്, കരകുളം സൺഡേ മാർക്കറ്റിൽ അവർ

0: ഇത് എൻ്റെ അരി ആവശ്യപ്പെട്ട് ഇവിടെ കുറച്ച് അരി എത്തിച്ച് കൊടുക്കാറുണ്ട്. കുറേ കസ്റ്റമർ ഇതിന് വന്നിട്ടുണ്ട്. സൺഡേ മാർക്കറ്റ് ഇതിന് വലിയ ഒരു പ്രോത്സാഹനമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
1: നമുക്ക് 1 ഏക്കറിൽ നിന്ന് 1 ടൺ നെല്ലാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ 1 ടൺ നെല്ല് അരിയാക്കുമ്പോൾ നമുക്ക് എത്ര കിലോ അരിയാണ് ലഭിക്കുന്നത്?
0: 700 കിലോ അരിയാണ് സാധാരണഗതിയിലുള്ള. ഇത് 70% അരിയാണ് കിട്ടുന്നത്. മനുഷ്യാധ്വാനമാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിന് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ വില ഇതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്.
1: നമുക്കിപ്പോൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന അരിക്ക് 1 കിലോയ്ക്ക് എത്ര രൂപയാണ് ലഭിക്കുന്നത്?
0: ഇപ്പോൾ 100 രൂപ. അതോടൊപ്പം മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന രക്തശാലി പോലെയുള്ള ചില നെല്ലുകളും ഈ ഇതിനിടയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിന് 1 കിലോയ്ക്ക് 200-250 രൂപയുടെ വില കിട്ടും. അന്നേരം മറ്റുള്ളതിനെ അപേക്ഷിച്ച് താരതമ്യം ചെയ്യുമ്പം വിളവ് കുറവാണ്. മറ്റുള്ളതിനേക്കാൾ 30% മാത്രമേ ഇതിന് കിട്ടുകയുള്ളൂ.
1: ഈ അരി നമുക്ക് എത്ര നാൾ കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും?
0: ഒറിജിനൽ തവിടോട് കൂടി ആയതുകൊണ്ട് ഇതിന് 3 മാസത്തിനപ്പുറം ഇതൊന്നും ഇരിക്കത്തില്ല. അരിയായിട്ട് എരി കഴിക്കാൻ ബുദ്ധിമുട്ടാണ്.
1: ഈ ഞാറ്റുവേല പരിപാടി കേരളം മുഴുവനുള്ള ശ്രോതാക്കൾക്ക് കേൾക്കുന്ന ഒരു കാർഷിക പരിപാടിയാണ്. താങ്കളുടെ ഈ അഭിമുഖം കേട്ടിട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഈ അരി വേണമെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുന്നതിനും അതിനെ അങ്ങേ ബന്ധപ്പെടാനുള്ള ഒരു അങ്ങയുടെ ഫോൺ നമ്പറോട് ഒന്ന് പറയാമോ?
0: എൻ്റെ ഫോൺ നമ്പർ 730-613-52-16. 730-613-52-16. മധുസൂദനൻ, ചൂരവേലിൽ, രാമപുരം ബിവോ, കോട്ടയം ജില്ല. ഇപ്പോൾ ഇത് ആവശ്യപ്പെടുന്നവർക്ക് 3 മാധ്യമത്തിലൂടെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. 1, പോസ്റ്റ് ഓഫീസിൻ്റെ പാഴ്സൽ മേഖലയിലൂടെ ഉപയോഗിക്കാം. 2, കൊറിയർ സർവീസ് രീതി കൂടെ ചെയ്യാം. പിന്നെ പാഴ്സൽ സർവീസ്, ഇപ്പോൾ KSRTC തുടങ്ങിയിരിക്കുന്ന പുതിയ ഒരു പാഴ്സൽ സർവീസ് സംവിധാനമുണ്ട്. ഇതിലൂടെയൊക്കെയാണ് ഇപ്പോൾ ആരാവശ്യപ്പെട്ട് കഴിഞ്ഞാലും അതാത് സ്ഥലത്തുള്ള അവർക്ക് ലഭ്യമായ രീതി അനുസരിച്ചുള്ള അതനുസരിച്ച് അവിടെ എത്തിക്കാൻ പറ്റും.
1: ഞാറ്റുവേല ശ്രോതാക്കൾക്ക് വേണ്ടി അങ്ങയുടെ ഈ വ്യത്യസ്തമായ നെൽകൃഷിയുടെ വിശേഷങ്ങളും നെല്ല് അരിയാക്കി അത് വിപണനം ചെയ്യുന്ന കാര്യങ്ങളും ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
0: നന്ദി.
2: കോട്ടയം ജില്ലയിലെ പാലയ്ക്ക് സമീപമുള്ള ശ്രീ മധുസൂദനൻ ചേട്ടന്റെ വിലാസവും ഫോൺ നമ്പരുമൊക്കെ ശ്രദ്ധിച്ചല്ലോ. ശുദ്ധമായ തവിടോടുകൂടിയ തനി നാടൻ ചോറുണ്ണാൻ നമുക്ക് ഇദ്ദേഹത്തെ വിളിക്കാം അല്ലേ? ഈ വാർദ്ധക്യത്തിലും വയലിൽ വിശ്രമമില്ലാതെ വിയർപ്പൊഴുക്കുന്ന വിലപ്പെട്ട കർഷകരെ നമുക്ക് ആദരിക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: സ്പോൺസേഡ് പരിപാടിയാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. തിരുവനന്തപുരം റിലേ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
1: പ്രീ പ്രൈമറി മുതൽ 12-ാം ക്ലാസ് വരെ തുല്യമായി വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുൻപ് നിലവിലുണ്ടായിരുന്ന സർവശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നീ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് 2018-ലാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ നിലവിൽ വന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലുള്ള പഠനാന്തരീക്ഷമുള്ള ക്ലാസ് മുറികൾ, വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പശ്ചാത്തലം, ഭാഷാ ബഹുസ്വരത, വിദ്യാർത്ഥികളുടെ വൈവിധ്യമുള്ള കഴിവുകൾ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ട് പഠനത്തിൽ കുട്ടികളുടെ സജീവ പങ്കാളിത്തത്തോടെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 11.6 ലക്ഷം സ്കൂളുകൾ, 15.6 കോടി വിദ്യാർത്ഥികൾ, എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളിലെ 57 ലക്ഷം അധ്യാപകർ എന്നിവർ ഈ പദ്ധതിക്ക് കീഴിൽ ഉൾപ്പെടുന്നു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി അധ്യാപകർ, അധ്യാപകരെ പരിശീലിപ്പിക്കുന്നവർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, കമ്മ്യൂണിറ്റി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ, SERTകൾ, ഡയറ്റ്, ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺസ്, ക്ലസ്റ്റർ റിസോഴ്സ് പേഴ്സൺസ്, സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ സ്കൂളുകളിലെ പഠനാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഇതിനു കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഇവയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ശുപാർശകൾ നടപ്പിലാക്കുവാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും പിന്തുണ നൽകുക, കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ലഭ്യമാക്കണമെന്ന് അനുശാസിക്കുന്ന 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകുക, കുട്ടികളുടെ ആദ്യഘട്ടത്തിലുള്ള വിദ്യാഭ്യാസത്തിനും പരിരക്ഷയ്ക്കും ഊന്നൽ നൽകുക, സാക്ഷരതയ്ക്ക് പ്രാധാന്യം നൽകുക, വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനുതകുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന സമഗ്രമായ ക്രിയാശീലതയിലധിഷ്ഠിതമായ പാഠ്യപദ്ധതിക്കും പ്രബോധന പദ്ധതിക്കും പ്രാധാന്യം നൽകുക, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കുക, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കുന്ന സാമൂഹികവും ലിംഗപരവുമായ അന്തരങ്ങൾ കുറയ്ക്കുക, അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന നോഡൽ ഏജൻസികളായ SERT, ഡയറ്റ് എന്നിവയെ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ഉദ്ദേശലക്ഷ്യങ്ങൾ. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ സമഗ്ര ശിക്ഷാ അഭിയാനിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ഇനി പറയുന്നവയാണ്. പ്രീ പ്രൈമറി തലത്തിൽ അംഗനവാടി ജീവനക്കാരെ പരിശീലിപ്പിക്കുവാൻ മാസ്റ്റർ ട്രെയിനേഴ്സിന് പരിശീലനം നൽകൽ, പഠന സാമഗ്രികൾക്ക് ഒരു കുട്ടിക്ക് 500 രൂപ നിരക്കിൽ ധനസഹായത്തോടെ സർക്കാർ സ്കൂളുകളിലെ പ്രീ പ്രൈമറി വിഭാഗങ്ങളിൽ നാടൻ കളിപ്പാട്ടങ്ങൾ, കളികൾ, കളി അധിഷ്ഠിത പഠനം എന്നിവ പ്രോത്സാഹിപ്പിക്കൽ, നാഷണൽ മിഷൻ ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി പ്രകാരം കുട്ടികളിൽ വായന, എഴുത്ത്, അക്കങ്ങൾ എന്നിവയിൽ പ്രാവീണ്യം ഉണ്ടാക്കുന്നതിനുള്ള ശ്രമങ്ങൾ, എലിമെന്ററി തലത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് എലിമെന്ററി സ്കൂളുകൾക്ക് ധനസഹായം നൽകുന്നു, സെക്കൻഡറി തലത്തിൽ പുതിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നതോടൊപ്പം വർഷത്തിൽ 6,000 രൂപ നിരക്കിൽ യാത്രാസഹായം, 16-ഉം 19-ഉം ഇടയിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരായ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡറി സീനിയർ സെക്കൻഡറി പഠനം പൂർത്തിയാക്കുവാൻ 2,000 രൂപയുടെ ധനസഹായവും പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നു. പദ്ധതിയുടെ ഗുണനിലവാരം ഉറപ്പാക്കൽ. എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് ഏർപ്പെടുത്തും. പുതിയ SERTകൾ സ്ഥാപിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. എല്ലാ കസ്തൂർബാ ഗാന്ധി ബാലികാ വിദ്യാലയങ്ങളും 12-ാം ക്ലാസ് വരെ ഉയർത്തുവാനും പദ്ധതി ലക്ഷ്യമിടുന്നു. പദ്ധതി അനുസരിച്ച് പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലുകൾക്ക് വർഷം 40 ലക്ഷം രൂപയുടെ ഗ്രാന്റിന് അർഹതയുണ്ട്. പെൺകുട്ടികൾക്ക് 3 മാസത്തെ സ്വയം രക്ഷാ പരിശീലനവും സമഗ്ര ശിക്ഷാ അഭിയാനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇവയ്ക്കെല്ലാം പുറമെ ICT ലാബുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവയ്ക്കും സഹായം നൽകുന്നു. ഭാഷാധ്യാപകരെ നിയമിക്കുവാനും സ്കൂളുകൾക്ക് സോഷ്യൽ ഓഡിറ്റ് ഏർപ്പെടുത്തുവാനും പദ്ധതിയിൽ വ്യവസ്ഥകളുണ്ട്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ സൈറ മുജ്തബ.

പാലക്കാട് ജില്ലയുടെ പുതിയ കളക്ടറായി കെ സുധീർ ചുമതലയേറ്റു. 2017 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ സുധീർ നിലവിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടറാണ്. ജില്ലയിൽ മാലിന്യ നിർമാർജ്ജനം, പട്ടയം, നെല്ല് സംഭരണം തുടങ്ങിയവ മുൻഗണനാ വിഷയങ്ങളായിരിക്കുമെന്ന് ജില്ലാ കളക്ടറായി ചുമതലയേറ്റ കെ സുധീർ പറഞ്ഞു. ജില്ലയിൽ പൂർത്തീകരിക്കാനുള്ള പ്രധാന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുന്നതോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന് മുന്നോടിയായി 31 മുതൽ 26 വരെ ജില്ലയിൽ വിപുലമായ കോപ്ട നിയമ ബോധവൽക്കരണവും പരിശോധനാ പ്രവർത്തനങ്ങളും ശക്തമാക്കും. പൊതുസ്ഥലങ്ങളിലെ പുകവലി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്തെ പുകയില വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കൽ എന്നിവ കണ്ടെത്തിയാൽ നിയമപ്രകാരം പിഴ ഈടാക്കും. ജില്ലാ തദ്ദേശ സ്ഥാപന തലങ്ങളിലും വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. ഭാരത സെൻസസ് 2027 ഭാഗമായി ജില്ലയിലെ ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം നൽകി. 3 ദിവസങ്ങളിലായി 3 ബാച്ചുകൾക്കാണ് പരിശീലനം നൽകിയത്.

0: നിയമപ്രകാരം പിഴ ഈടാക്കും. ജില്ലാ തദ്ദേശ സ്ഥാപന തലങ്ങളിലും വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. ഭാരത സെൻസസ് 2027 ഭാഗമായി ജില്ലയിലെ ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം നൽകി. 3 ദിവസങ്ങളിലായി 3 ബാച്ചുകൾക്കാണ് പരിശീലനം നൽകിയത്. സെൻസസ് ആശയങ്ങൾ, ഷെഡ്യൂളുകൾ, ഫീൽഡ് നടപടിക്രമങ്ങൾ എന്നിവയുടെ സമഗ്രമായ പരിചയപ്പെടുത്തലാണ് പരിശീലന ക്ലാസുകളിൽ പ്രതിപാദിച്ചത്. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാറുന്ന സെൻസസ് നടപടികളുടെ ഭാഗമായി വിവരശേഖരണം, വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് വഴിയുള്ള വിവരശേഖരണം എന്നിവയിൽ ട്രെയിനർമാർക്ക് പ്രത്യേക പരിശീലനം നൽകി. സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും സമയബന്ധിതമായി പാഠപുസ്തകങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് അറിയിച്ചു. നിലവിൽ ജില്ലയിൽ 23,08,392 പുസ്തകങ്ങൾ വിതരണം ചെയ്തു. ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾക്ക് 21,36,159 പുസ്തകങ്ങളും അൺ എയ്ഡഡ് സ്കൂളുകൾക്ക് 172,233 പുസ്തകങ്ങളുമാണ് വിതരണം ചെയ്തത്. ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള അവധിക്കാല ത്രിദിന സഹവാസ ക്യാമ്പ് മുണ്ടൂർ IRTC നടന്നു. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വനിതാ ശിശു വികസന ഓഫീസ്, ശിശു സംരക്ഷണ ഓഫീസ്, ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടന്ന ക്യാമ്പിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രഗത്ഭരായ വ്യക്തികൾ ക്ലാസുകൾ നയിച്ചു. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളുടെ നവീകരണത്തിനായി ജില്ലാ പഞ്ചായത്ത് തുക അനുവദിച്ചതായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വിവിധ സ്കൂളുകളുടെ നവീകരണത്തിനായി 20,000 രൂപ വീതമാണ് അനുവദിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതികളെല്ലാം അന്തിമഘട്ടത്തിലാണ്. ജില്ലാ ഹോമിയോ ആശുപത്രി കെട്ടിടം നിലവിലുള്ള കെട്ടിടത്തിൽ നിന്നും മാറ്റുന്നതിനുള്ള നടപടികളും ജില്ലാ ആശുപത്രിയിലെ അടിയന്തര സ്വഭാവമുള്ള അറ്റകുറ്റപ്പണികളും പുരോഗമിക്കുകയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ജില്ലയിൽ പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന പാലക്കാട് താലൂക്ക് തല പരിശോധനയുടെ 2ാം ദിവസം 120 വാഹനങ്ങൾ പരിശോധിക്കുകയും കൃത്യത ഉറപ്പുവരുത്തിയ 102 വാഹനങ്ങൾക്ക് സുരക്ഷാ സ്റ്റിക്കർ പതിച്ചു നൽകുകയും ചെയ്തു. പരിശോധനയ്ക്ക് ഹാജരായ വാഹനങ്ങളുടെ ജീവനക്കാർക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണവും നൽകി. മഴക്കാലത്തോടനുബന്ധിച്ച പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രതിരോധ മുന്നൊരുക്കങ്ങൾ, മന്ത്രിരോഗ നിവാരണ യജ്ഞം, ദേശീയ പുകയില നിയന്ത്രണ പരിപാടി എന്നിവ സംബന്ധിച്ച് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്ത അകത്തേത്തറ, പുതുപ്പരിയാരം, കുമരംപുത്തൂർ ഭാഗങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ യോഗം നിർദ്ദേശം നൽകി. ദേശീയ മന്ത്രിരോഗ നിവാരണ യജ്ഞം ജില്ലയിൽ June 10 വരെ നടക്കും. ദേശീയ പുകയില നിയന്ത്രണ പരിപാടി പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും യോഗം തീരുമാനിച്ചു. ജില്ലയിലെ അട്ടപ്പാടി, അഗളി, ഷോളയൂർ പഞ്ചായത്തുകളിലെ അംഗണവാടി പ്രവർത്തകർക്കും ST പ്രൊമോട്ടർമാർക്കുമായി ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസ്സിന് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം മുരുകേഷ് ചെറുനാലി നേതൃത്വം നൽകി. ഭക്ഷ്യഭദ്രതാ നിയമം അടിസ്ഥാനമാക്കി വനിതാ ശിശു വികസന വകുപ്പിന്റെ പരിധിയിൽ വരുന്ന പദ്ധതികളുടെ നിർവഹണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കമ്മീഷൻ ക്ലാസ് സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലയുടെ ജലസംരക്ഷണ പദ്ധതിയായ നീർധാരയുടെ അവലോകന യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്നു. കഴിഞ്ഞ 1 വർഷമായി ജില്ലയിൽ നടപ്പാക്കിയ ജലസംരക്ഷണ പദ്ധതികൾ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചെന്ന് യോഗം വിലയിരുത്തി. വിവിധ ഡിപ്പാർട്ട്മെന്റുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഈ പ്രാധാന്യം മനസ്സിലാക്കി വരും വർഷങ്ങളിൽ കൂടുതൽ ജലസംരക്ഷണ പദ്ധതികൾ നടപ്പിലാക്കണമെന്ന് ജില്ലാ കളക്ടർ യോഗത്തിൽ നിർദ്ദേശം നൽകി.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: സമയം 6:15. ആകാശവാണി തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സ്ത്രീകൾക്ക് ജോലിസ്ഥലത്തെ ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ചോദ്യം ആവർത്തിക്കാം: സ്ത്രീകൾക്ക് ജോലിസ്ഥലത്ത് ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഷീ ബോക്സ്, സെക്ഷൽ ഹാരാസ്മെൻ്റ് ഇലക്ട്രോണിക് ബോക്സ്. പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ സംഘടിത മേഖലയിലോ അസംഘടിത മേഖലയിലോ ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും അവരുടെ തൊഴിൽ നില പരിഗണിക്കാതെ ഒരു സിംഗിൾ വിൻഡോ ആക്സസ് നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമമാണ് ഷീ ബോക്സ്.

0: ഇന്നത്തെ ചോദ്യമുദ്രം ചിന്താ വിഷയം ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, സ്ത്രീകൾക്ക് ജോലിസ്ഥലത്ത് ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഷീ ബോക്സ്, സെക്ഷൽ ഹരാസ്മെന്റ് ഇലക്ട്രോണിക് ബോക്സ്. പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ സംഘടിത മേഖലയിലോ അസംഘടിത മേഖലയിലോ ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും അവരുടെ തൊഴിൽ നില പരിഗണിക്കാതെ ഒരു സിംഗിൾ വിൻഡോ ആക്സസ് നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമമാണ് ഷീ ബോക്സ്. ഇനി ചിന്താ വിഷയം, പരിമിതമായ നിരാശകളെ നമുക്ക് സ്വീകരിക്കാം, എന്നാൽ അനന്തമായ പ്രതീക്ഷ ഒരിക്കലും കൈവിടരുത്. മാർട്ടിൻ ലൂഥർ കിംഗ് ജൂനിയർ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ ചോദ്യമുദ്രം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
2: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.
1: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
0: ഇന്ന് രാത്രി 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. പുസ്തക പരിചയം, ബാബു എബ്രഹാം എഴുതിയ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നത് ലാവണ്യ മുല്ലശ്ശേരി. തുടർന്ന് മാതൃഭാഷ, പ്രീത വിജയ് എഴുതിയ കവിത, ആലാപനം സൂര്യമേനോൻ. ഇന്ന് രാത്രി 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ

0: സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും നയതന്ത്ര ശ്രമങ്ങൾക്കുമുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. ഇൻഡോ പസഫിക് മേഖലയിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിന് നൂതനാശയങ്ങളുടെയും പുത്തൻ സാങ്കേതിക വിദ്യകളുടെയും സാധ്യതകൾ ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. PM-SREE പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള ചില പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും അറിയിച്ചിട്ടുണ്ട്. അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. നാഷണൽ ഹൈവേയിൽ 25% തുക ലാൻഡ് അക്വിസിഷന് വേണ്ടി 5,580 കോടി രൂപ കേരളമാണ് നൽകിയത്. അത് NHAI ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ കടമെടുപ്പിന്റെ പരിധിയിൽ നിന്നും ആ തുക ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വൈറ്റ് പേപ്പർ ഇറക്കിയതിനു ശേഷം അതിന്റെ വിശദാംശങ്ങൾ കൂടി ഗവൺമെന്റിനെ ധരിപ്പിക്കും. അപ്പൊ പരമാവധി സംസ്ഥാനത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കും.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 86.89% വിജയം നേടി പെൺകുട്ടികൾ ബഹുദൂരം മുന്നിലാണ്. പരീക്ഷയിൽ മുഴുവൻ മാർക്ക് ലഭിച്ച 60 വിദ്യാർത്ഥികളിൽ 50 പേരും പെൺകുട്ടികളാണ്. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. 84.64% ഇടുക്കി ജില്ല ഏറ്റവും ഉയർന്ന വിജയശതമാനം രേഖപ്പെടുത്തി. 76 സ്കൂളുകൾ 100% വിജയം കൈവരിച്ചു. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും തുടക്കം ജനകീയ ശുചീകരണ ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് സംസ്ഥാന ആരോഗ്യവകുപ്പ്. മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി ശനിയാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കും. അഴിമതി തുടച്ചുനീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ കീഴിൽ അഴിമതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ജനങ്ങൾക്ക് വിജിലൻസിനെ നേരിട്ടറിയിക്കാം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപയുടെ സമ്മാനവും മന്ത്രി പ്രഖ്യാപിച്ചു. സൈബർ കുറ്റകൃത്യങ്ങളും പദ്ധതിയുടെ പരിധിയിൽ വരുമെന്ന് മന്ത്രി വ്യക്തമാക്കി.
2: ഒരു പുതിയ പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. കേരളത്തിലെ അഴിമതി നിരോധനം പൂർണ്ണമായും നടപ്പാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് പ്രോജക്റ്റ് സീറോ. കേരളത്തെ പരിപൂർണമായും അഴിമതി വിമുക്തമാക്കുക, അഴിമതി കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതല്ല, ഘട്ടംഘട്ടമായ പ്രവർത്തനങ്ങളിലൂടെ പൂർണ്ണമായും അഴിമതിയില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പ്രോജക്റ്റ് സീറോ എന്ന പദ്ധതി നടപ്പാക്കുന്നത്.
0: സംസ്ഥാനത്തെ പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി P. K. ബഷീർ. സ്പോൺസർ ചെയ്യുന്നവർക്ക് പരസ്യം

0: നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി മാർഗരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് എഞ്ചിനീയർമാർ, സ്ഥാപന മേധാവിമാർ എന്നിവരുമായി ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ വ്യാഴാഴ്ച സ്പ്രിംഗ് ടേം പാസിംഗ് ഔട്ട് പരേഡ് നടക്കും. ചടങ്ങിൽ ദക്ഷിണ നാവിക കമാൻഡ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. സീഷെൽസ്, ടാൻസാനിയ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരും പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ. നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ നാളെ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. സംസ്ഥാനത്ത് കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗപ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കൊല്ലത്ത് ആഴക്കടൽ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നു. പര്യവേഷണത്തിനായി കിണർ കുഴിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: കൊല്ലത്തിനും കരുനാഗപ്പള്ളിക്കും ഇടയിൽ ഉൾക്കടലിലാണ് എണ്ണ പര്യവേഷണം. പര്യവേഷണത്തിനുള്ള കിണർ അഥവാ എക്സ്പ്ലോറേറ്ററി വെല്ലിന്റെ ഡ്രില്ലിംഗ് ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 3.5 കിലോമീറ്റർ ആഴത്തിൽ ഡ്രില്ലിംഗ് പൂർത്തിയായി. 6 കിലോമീറ്റർ താഴ്ചയാണ് ലക്ഷ്യം. പാറയായതിനാൽ ഡ്രില്ലിംഗ് സാവധാനമാണ് പുരോഗമിക്കുന്നത്. 3800 മീറ്റർ താഴ്ചയിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയിൽ എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും സ്വഭാവവും അളവും സംബന്ധിച്ച സൂചനകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് പര്യവേഷണം. കൊച്ചി തുറമുഖത്ത് നിന്നാണ് പര്യവേഷണത്തിനായി ജീവനക്കാരെയും സഹായ സാമഗ്രികളും എത്തിക്കുന്നത്.
0: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്ന് 12 വർഷം പൂർത്തിയായി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. ഏറ്റവും ഉയർന്ന വിജയശതമാനം ഇടുക്കി ജില്ലയിൽ. അഴിമതി തുടച്ചു നീക്കാൻ പ്രോജക്ട് സീറോ പദ്ധതിയുമായി വിജിലൻസ്. അഴിമതിയുടെ ദൃശ്യങ്ങൾ പകർത്തി നൽകുന്നവർക്ക് 5,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഒരുമയുടെ പുണ്യസംഗമത്തിന് സാക്ഷിയായി അറഫ. ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയത് 1.25 ലക്ഷം തീർത്ഥാടകർ. സംസ്ഥാനത്ത് മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: സമയം 6:45 ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. രാജലക്ഷ്മി പാടിയത്, റഫീഖ് അഹമ്മദിന്റെ രചനയ്ക്ക്, ഗോപി സുന്ദറിന്റെ സംഗീതം, ചിത്രം ചാർലി.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി അല്പസമയത്തിനകം അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ.

0: വയനം വേണം.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നമ്മൾ ജീവിതത്തോട് ചേർത്ത് നിർത്തേണ്ടത് നല്ല മുഖങ്ങളുള്ളവരെയല്ല, നല്ല മനസ്സുള്ളവരെയാണ്. സമ്പത്തിനേക്കാൾ മനുഷ്യത്വത്തിനും സൗന്ദര്യത്തെക്കാൾ സ്വഭാവത്തിനുമാണ് മൂല്യം നൽകേണ്ടത്. അറിവിനേക്കാൾ ഉപരി തിരിച്ചറിവുള്ളവരായി മാറാൻ നമുക്ക് ശ്രമിക്കാം. കാരണം ഇവ രണ്ടും സംഗമിക്കുന്നിടത്താണ് ഒരു മനുഷ്യന്റെ മഹത്വം തെളിയുന്നത്.

0: വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. വിരിപ്പ് കൃഷി, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രക്കുമിൾ ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. അതികഠിനമായ ഒരു വേനലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കണക്കുകൾ നോക്കുമ്പോൾ ഇടക്കാലത്തൊന്നും ഇത്രയും ചൂട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനിയൊരു മഴക്കാലത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കർഷകർ വളരെ പ്രതീക്ഷയോടെയാണ് മഴക്കാലത്തെ നോക്കിക്കാണുന്നത്. ആശങ്കകൾ ഇല്ലാതില്ല. വേനലാകാറായപ്പോൾ വേനലിൽ നിന്ന് കൃഷിയെ സംരക്ഷിക്കാനും കാലാവസ്ഥയ്ക്കനുസരിച്ച് കൃഷി ചെയ്യാനുമൊക്കെ കർഷകർ ധാരാളം മുൻകരുതലുകൾ എടുത്തു. മഴക്കാലത്തും വേണം അത്തരം മുൻകരുതലുകൾ. അതിനുള്ള തയ്യാറെടുപ്പുകളിലാവും നമ്മുടെ കർഷക സുഹൃത്തുക്കൾ. മഴക്കാലം കഴിഞ്ഞാൽ ഓണം വേഗമിങ്ങെത്തും. ഓണത്തിനെ കൂടി കരുതിയാവും കൃഷി ഇറക്കുന്നത്. ഇതിപ്പോൾ വിരിപ്പ് കൃഷിയുടെ കാലം കൂടിയാണ്. ഇടവ മാസത്തിൽ, അതായത് ഏപ്രിൽ മെയ് മാസത്തിൽ തുടങ്ങി ചിങ്ങം കന്നിയോടെ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബറോടെ വിളവെടുക്കുന്നതാണ് വിരിപ്പ് കൃഷി. വിരിപ്പ് കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ആലപ്പുഴ മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ലുഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ എം സുരേന്ദ്രനാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ സുരേന്ദ്രൻ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നന്ദി.
1: ഡോക്ടർ സുരേന്ദ്രൻ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിരിപ്പ് നെൽകൃഷിയെക്കുറിച്ചാണല്ലോ. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഈ നെൽ സീസൺ അല്ലെങ്കിൽ വിരിപ്പ് നെൽകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാമോ?
2: പൊതുവെ കേരളത്തിൽ രണ്ട് കൃഷിയാണ് ചെയ്യുന്നത്. വിരിപ്പ് കൃഷി, ഉണ്ടകൻ കൃഷി എന്നാണ് പറയുന്നത്. ഒന്നാം കൃഷി എന്ന് പറയുന്നത് വിരിപ്പ് കൃഷിയാ, കാലവർഷത്തിൽ ചെയ്യുന്നതാണ് വിരിപ്പ് കൃഷി. രണ്ടാം കൃഷി എന്ന് പറയുന്നത് പുഞ്ചകൃഷിയാണ് നമ്മൾ പറയുന്നത്. അത് ഒക്ടോബർ നവംബർ തുടങ്ങി മാർച്ച് വരെ നീണ്ടുപോകുന്നതാണ്. അപ്പം വിരിപ്പ് കൃഷിയാണ് ഇപ്പൊ തുടങ്ങാനിരിക്കുന്നത്. ഇപ്പൊ കാലവർഷ സമയത്ത് വിരിപ്പ് കൃഷിയാണ് തുടങ്ങുന്നത്.
1: അപ്പൊ ഇതിന് ഏറ്റവും ആദ്യം ഒരു ചോദ്യം മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാല്, ഈ വിരിപ്പ് നെൽകൃഷിക്ക് വേണ്ടി അനുയോജ്യമായ ഇനങ്ങൾ ഏതൊക്കെയാണ്?
2: അനുയോജ്യമായ എന്ന് പറയുമ്പോ ആദ്യം നമ്മൾ ഈ മഴക്കാലമായിട്ടാണല്ലോ ഈ വിരിപ്പ് എന്ന് പറയുമ്പോ, അതിന് നമ്മൾ സാധാരണ ശുപാർശ ചെയ്യുന്നത് മൂപ്പ് കുറഞ്ഞ വിത്തിനങ്ങളാണ് ഏറ്റവും നല്ലത്. ഈ മഴ സമയത്തുള്ള ഈ വെള്ളപ്പൊക്കമോ മറ്റ് ബുദ്ധിമുട്ടുകൾ കൊയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി മൂപ്പ് കുറഞ്ഞ വിത്തിനങ്ങൾ ഏതൊക്കെ ഉണ്ട്? കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയിട്ടുള്ള കുറേ വിത്തനങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ വിത്തനങ്ങളാണെങ്കിൽ പ്രത്യാശ, ശ്രേയസ്, അതുപോലത്തെ വിത്തുകളും പാലക്കാടിനെ പട്ടാമ്പി ഗവേഷണ കേന്ദ്രത്തിന് ഐശ്വര്യ, കാഞ്ചന, മട്ടത്രിവേണി, അതുപോലെ ജ്യോതി, പണ്ടത്തെ വെറൈറ്റിയിൽ ജ്യോതി, ഹർഷ, വർഷ, വൈശാഖ്, സ്വർണപ്രഭ, ജയ, ഇതുപോലത്തെ ഇനങ്ങളാണ് നമ്മൾ മൂപ്പ് കുറഞ്ഞ വിത്തനങ്ങൾ വിരിപ്പ് കൃഷിക്ക് നമുക്ക് ശുപാർശ ചെയ്യാം.
1: അപ്പൊ സാർ, ഈ മൂപ്പ് കുറഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ ആയിരിക്കും ഇത്?
2: മൂപ്പ് കുറഞ്ഞു നോക്കിയാൽ നമ്മൾ ഇതായിട്ട് പറയുവാണെങ്കിൽ 100-110 ദിവസം വരെ ഉള്ള വിത്തനങ്ങളെല്ലാം മൂപ്പ് കുറഞ്ഞ ഇതിലാണ് പറയുന്നത്. മധ്യകാല ഇനം എന്ന് പറയുമ്പോൾ 100 കഴിഞ്ഞ്, അതായത് 110 കഴിഞ്ഞ് 120 വരെ ഉള്ളതെല്ലാം മധ്യകാല ഇനങ്ങളാണ്. പിന്നെ മൂപ്പ് കൂടിയ ഇനങ്ങൾ 120 കടന്നാൽ അതെല്ലാം മൂപ്പ് കൂടിയ ഇനം.
1: വിരിപ്പ് നെൽകൃഷിക്ക് വേണ്ടി നമ്മൾ നില ഒരുക്കുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: വിരിപ്പ് കൃഷിക്ക് സാധാരണ നിലമൊരുക്കൽ എന്ന് പറയുമ്പോൾ കർഷകർക്ക് ഇപ്പൊ കൊയ്ത് കഴിഞ്ഞല്ലോ, ഇപ്പം പുഞ്ചകൃഷി കഴിഞ്ഞിട്ടാണ് എല്ലാ കർഷകരും ഇരിക്കുന്നത്. ഈ സമയങ്ങളിൽ അവരെല്ലാം വെള്ളം കയറ്റിയിട്ടുണ്ട് കുട്ടനാട്ടിൽ. പൊതുവേ കുട്ടനാട്ടിൽ നിന്ന് പറഞ്ഞാൽ വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനം ആയതുകൊണ്ട് ആ വെള്ളം വറ്റിച്ചിട്ടാണ് ഇവർ കൃഷി ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു ജനറലായിട്ട് പറയുവാണെങ്കിൽ കുട്ടനാടും പാലക്കാടും പ്രത്യേകിച്ചുള്ള ഏരിയയാണ്, രണ്ടും കൂടെ ചേർത്ത് തന്നെ പറയാം. കുട്ടനാടാണെങ്കിൽ കളക്കി കിളിപ്പിക്കണം, വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പാലക്കാടാണെങ്കിൽ ഇറിഗേഷൻ ആണ്, വെള്ളം നനച്ചു കൊടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ വെള്ളം കയറ്റി ഇറക്കുന്ന സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷെ രണ്ട് സ്ഥലത്തും വിരിപ്പ് കൃഷി ഉള്ളതാണ്. അപ്പം നിലം ഒരുക്കുന്നതെന്ന് പറയുമ്പം പാലക്കാടിൽ പറയുവാണെങ്കിൽ അവർ സാധാരണ പൊടി വരെയാണ് വിതയ്ക്കുന്നത്. അവിടെ വെള്ളത്തിന്റെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് നേരിട്ട് അവർ വിത വിതയ്ക്കും. മെയ് മാസം ജൂൺ തുടക്കത്തിന് മുമ്പായിട്ട് ഏക്കറിന് ഒരു 25-30 കിലോ വരെ വരെ പൊടിക്ക് തന്നെയും വിതയ്ക്കുന്നു, നേരിട്ട് വിതയ്ക്കുവാണ്.

0: പക്ഷെ കുട്ടനാടിനെ പറയുവാണെങ്കിൽ വെസ്റ്റീഡ് എന്ന് പറയും. വിത്തിനെ കിളിപ്പിച്ചിട്ട് വിതയ്ക്കുവാണ്. അപ്പൊ കുട്ടനാടിനെ സംബന്ധിച്ച് 40 കിലോ ആണ് നമ്മുടെ ശുപാരി. 40 ദിവസം 50 കിലോ വരെയാണ് ഒരു ഏക്കറിന് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഈ നിലം ഒരുക്കൽ എന്ന് പറയുമ്പോൾ, നിലം ഒരുക്കുമ്പം നമ്മുടെ സ്ഥലത്തില് വെള്ളം വറ്റിക്കുക, ആ വറ്റിച്ച് വെള്ളം വാർത്ത് കളഞ്ഞ് കുമ്മായ വസ്തുക്കൾ ചേർക്കണം. പൊതുവെ കേരളത്തില് മണ്ണെന്ന് പറയുമ്പോൾ പുളിരസമുള്ള മണ്ണാണ്. അപ്പൊ കുമ്മായ വസ്തു നിർബന്ധമായിട്ട് ആവശ്യമുള്ളതാണ്. ഒരുപാട് കച്ചിക്കുട്ടികൾ ഉള്ളതുകൊണ്ട് അത് നല്ലതുപോലെ ചെയ്യണമെങ്കിൽ 140 കിലോ ഏക്കറിന് നമ്മൾ ചേർത്ത് ആദ്യത്തെ ചാല് ഉഴണം. അത് കഴിയുമ്പം ഒരു 48 മണിക്കൂർ ശേഷം വെള്ളം കയറ്റി കഴുകി ഇറക്കണം. അത് കഴിഞ്ഞാലേ നമ്മൾ രണ്ടാമത്തെ ചാലിന് കൂടെ ജൈവവളമായ ഈ രാജകോസോ താല്പര്യമുള്ളവർ, ജൈവം കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെങ്കിൽ രാജകോസോ 90 കിലോ ഏക്കറിന് ചേർത്ത് രണ്ടാം ചാലും കൂടെ ഉഴുത് ലെവൽ ചെയ്തിട്ട് വെള്ളം കയറ്റി ഒരാഴ്ച ആദ്യം കളക്കി കിളിപ്പിക്കുന്നു. ഒരു സംവിധാനമുണ്ട് കുട്ടനാട്ടിൽ കളക്കി കിളിപ്പിക്കുന്ന വെച്ചാൽ ഉള്ള കളകളെല്ലാം കിളിച്ച് അത് നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലാണ് കർഷകർ ചെയ്യുന്നത്. അപ്പൊ ഒരു 10 തൊട്ട് 14 ദിവസം വരെ അങ്ങനെ തന്നെ ഉണങ്ങിക്കിടക്കും. അപ്പം ഈ കളകളുടെ വിത്തുകളെല്ലാം കിളിർത്ത് വരുമ്പം വീണ്ടും വെള്ളം കയറ്റി അതിനെല്ലാം നശിപ്പിക്കും. 15 ദിവസം കഴിയുമ്പം വെള്ളം കയറ്റി 1 മീറ്റർ പൊക്കത്തിൽ വെള്ളം നിർത്തി ഈ കളകളെല്ലാം നശിപ്പിച്ചിട്ട് വീണ്ടും വെള്ളം വറ്റിച്ചിട്ട് വേറെ ഒന്നും ചെയ്യാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40 തൊട്ട് 50 കിലോ വരെ വിത്തുകൾ തലേദിവസം വിത്ത് കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് വെള്ളത്തിലാണ് ഇത് ഒരു ആദ്യം മുക്കി വെച്ചിരിക്കുന്നത്. ഈ വിത്തുകളൊക്കെ 1 കിലോ വിത്തിന് 1 ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് മുക്കി വെക്കുന്നത്. അപ്പൊ അത് മുക്കി വെച്ചിട്ട് അടുത്ത ദിവസം 12 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് ഇവർ തടത്തി വെക്കും. തടത്തി വെക്കുക വെച്ചാൽ കിളിപ്പിക്കാൻ വേണ്ടി, ചെറുമേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ ആവി കൂടണമല്ലോ. അപ്പൊ ആവി കൂടണമെങ്കിൽ ഒരു പടുത വെച്ച് മൂടിയിടും, ചാക്കൽ പൊതിഞ്ഞ് മൂടിയിട്ടാൽ അടുത്ത ദിവസം 24 മണിക്കൂർ തൊട്ട് 36 മണിക്കൂർ ആകുമ്പോൾ ഇത് ജെർമിനേറ്റ് ആവും, ഈ വിത്തുകളെല്ലാം കിളിർക്കും. അതാണ് എടുത്ത് ഈ നമ്മുടെ ഇപ്പൊ വറ്റിച്ച പാടങ്ങളിൽ നേരിട്ട് വിതയ്ക്കുവാണ്. ഇവിടെ വിതയാണ് മെയിൻ, കുട്ടനാടിനെ സംബന്ധിച്ച് വിത തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത്. കാര്യം വെച്ചാൽ കൃഷിക്ക് ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ട്രാൻസ്പ്ലാന്റിങ് ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് താഴ്ച പ്രദേശമായതുകൊണ്ട് മെഷീൻ ഇറങ്ങാനും ബുദ്ധിമുട്ട്. പക്ഷെ പാലക്കാട് എന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്, അവര് നേരിട്ട് വിതയ്ക്കുന്നവരും ഉണ്ട്, അതേസമയത്ത് നടീലും അവിടെ നടക്കുന്നുണ്ട്. ഈ തൊഴിൽ കർമ്മസേന എന്ന് പറഞ്ഞ് കുറെ പേര് ഏക്കറിന് 6000 രൂപ വരെ അവർ തന്നെ ഞായറ് പാകിക്കും. ഒരു ഏക്കറിന് 8 സെന്റിന്റെ സ്ഥലത്തില് ഇത് ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ 25 ദിവസം 30 കിലോ വിതയ്ക്ക് അവർ ഞായറ് പാകി 15 ദിവസം കഴിഞ്ഞിട്ട് മെഷീൻ കൊണ്ട് അവർ നട്ടു കൊടുക്കും. ഈ കർഷകർക്ക് വേണ്ടി നട്ടു കൊടുക്കുന്ന സംവിധാനം ഉണ്ട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്.
1: അപ്പൊ അവിടെ പറിച്ചു നടുന്നുണ്ട്, ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട്.
0: ആ അവിടെ കൂടുതൽ പാലക്കാടിലെ കൂടുതൽ ട്രാൻസ്പ്ലാന്റിംഗ് ആണ് നടക്കുന്നത്, വിതയേക്കാട്ടിലും കൂടുതൽ ട്രാൻസ്പ്ലാന്റിംഗ്.
1: പിന്നെ സർ, ഈ നെൽകൃഷിയിൽ ഏറ്റവും വലിയൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കളനിയന്ത്രണമാണല്ലോ. അപ്പൊ ഇതിനുവേണ്ടി ഒരു പ്രിക്കോഷൻസ് ഒക്കെ ആദ്യം തന്നെ ഇത് നമുക്ക് ചെയ്യേണ്ടതിരിക്കുന്നല്ലേ?
0: അതെ അതെ, അതായത് നിലമുറുക്കലിന്റെ കൂടെ തന്നെ കള കംപ്ലീറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള നശിച്ചു കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാം. അല്ലെങ്കിൽ ഈ കളകളെല്ലാം നെല്ലിനെക്കാളും നേരത്തെ അത് ഹൈറ്റ് കൂടുതലായിട്ട് വളർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വിളവ് കുറയും. അതുകൊണ്ടാണ് ഈ കുട്ടനാട്ടിൽ കളർ കിളിർപ്പിക്കൽ എന്ന് പറയുന്ന സംവിധാനം, ഫീഡ്ബാക്ക് ടെക്നിക്. ഞാൻ പറഞ്ഞില്ലേ 15 ദിവസം വെള്ളം കയറ്റി നിർത്തുമ്പോൾ എല്ലാ കളയും കംപ്ലീറ്റ് പോകുമ്പോൾ മണ്ണിനെ അണക്കാതെ തന്നെ ഉടനെ തന്നെ വിതയ്ക്കുക. 40 കിലോ വിത്തിനും കൂടെ വിളയ്ക്കുമ്പോൾ ഒരു കളയും വരത്തില്ല. പിന്നെ നമ്മൾ കൂടുതൽ കളനാശിനി ഉപയോഗിക്കേണ്ടി വരത്തില്ല കുട്ടനാടിനെ സംബന്ധിച്ച്. മറ്റേ പൊടി വിതയാകുമ്പോൾ അതനുസരിച്ച് കളനാശിനി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. പാലക്കാട് ഭാഗത്തൊക്കെ പൊടി വിത എന്ന് പറയുമ്പോൾ അതിനെ പറ്റിയ കളനാശിനികളൊക്കെ ഉണ്ട്. പൊടി വിതയ്ക്ക് 10 or 15 ദിവസം കഴിഞ്ഞിട്ട് ബൂട്ടാക്കുളർ എന്ന് പറയുന്ന കളനാശിനികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചെയ്യേണ്ടി വരും അവിടെ.
1: അപ്പൊ സർ, ഈ നമ്മൾ ഈ വിത്ത് നമ്മൾ വിതയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അത് ജെർമിനേറ്റ് ചെയ്യാൻ വെക്കുന്നതിന്റെ മുന്നേ പരിചരണം വല്ലതും ചെയ്യാറുണ്ടോ? അതിന് റെക്കമെൻഡേഷൻ വല്ലതും ഉണ്ടോ?
0: ഉണ്ട്. തീർച്ചയായിട്ടും നല്ല ചോദ്യമായിരുന്നു. പരിചരണം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ വിത്ത് നല്ലതാണോ മോശമാണോ നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ പലതും കേരളത്തിലെ വിത്തുകളെല്ലാം കർഷകർ ഉണ്ടാക്കുന്നതല്ലോ, പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്നത്. NSC, കർണാടക സീഡ് കോർപ്പറേഷൻ, KSSTA പിന്നെ യൂണിവേഴ്സിറ്റിയിലും നിന്നൊക്കെയാണ് വിത്ത് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ വിത്തുകളിൽ അണുക്കൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൽ പതിരുമല്ലോ ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പം ആദ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പുവെള്ളത്തിലെ ശകലം വെള്ളം, അതായത് ഉപ്പുവെള്ളം കലക്കിയിട്ട് അതിനകത്ത് ഇതിടുക, ഇട്ടിട്ട് ഉടനെ തന്നെ ഒരു അരമണിക്കൂർ ആകുമ്പോൾ കഴുകുവാണെങ്കിൽ നമ്മൾ ഈ മോശപ്പെട്ട വിത്തുകളെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതെല്ലാം എടുത്ത് മാറ്റി കഴുകുക, നല്ല വെള്ളത്തിൽ കഴുകുക. കഴുകിക്കഴിഞ്ഞ് ഈ വെള്ളത്തിനെ നമുക്ക് വിത്ത് പരിചരണം ചെയ്യണം. പല രോഗങ്ങളും അണുക്കളെല്ലാം ഈ വിത്തിൽ കൂടെയാണ് പകരുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വിത്തിനകത്ത് കുമിൾ രോഗം ഉണ്ടെങ്കിൽ, അല്ല ബാക്ടീരിയൽ രോഗം അണുക്കൾ ഉണ്ടെങ്കിൽ അതിന് നശിപ്പിക്കാൻ വിത്ത്

0: പരിചരണം ചെയ്യാം. അതിന് നമുക്ക് ജൈവ നിയന്ത്രണ മാർഗങ്ങളും ഉണ്ട്, രാസനിയന്ത്രണ മാർഗങ്ങളും ഉണ്ട്. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മൾ വിതയ്ക്കുന്നത്. അതിൽ ഇപ്പൊ പ്രധാനമായിട്ട് പറയാം, ജൈവ നിയന്ത്രണം എന്ന് പറയുമ്പോൾ കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് തന്നെ സൂഡോമോണോസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്ന ജൈവ കുമിൾനാശിനി, ഇത് മിത്ര ബാക്ടീരിയമാണ്. ഇത് പൊടി രൂപത്തിലുണ്ട്, ലിക്വിഡ് രൂപത്തിലുണ്ട്. കൂടുതൽ പൊടി രൂപത്തിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്നത്. അത് 1 കിലോ വിത്തിന് 10 ഗ്രാം എന്ന തോതിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അതിനകത്ത് വേണം ഈ വിത്തിന് ചില ദിവസം ഇട്ട് വയ്ക്കാൻ. ഞാൻ പറഞ്ഞില്ലേ 12 to 14 മണിക്കൂർ വെള്ളത്തിൽ മുക്കി വെക്കണം. ആ സമയത്ത് ഈ വെള്ളത്തിലാണ് നമ്മൾ മുക്കി വെക്കേണ്ടത്. സൂഡോമോണസ് ഫ്ലൂറസൻസ് ലായനി ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ ഇടുമ്പം ഈ സൂഡോമോണസ് എന്ന് പറയുന്ന ജൈവ ബാക്ടീരിയ വിത്തിനകത്ത് കയറി അതിനകത്തുള്ള കുമിളുകൾ, ബ്ലാസ്റ്റ്, തുള്ളിക്കുത്തു രോഗം, പല രോഗാണുക്കൾ അതിനകത്തുണ്ടാകും, ബാക്ടീരിയ ഇലകരിച്ചിന്റെ അണുക്കളുണ്ടാകും. അതിനെല്ലാം നശിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് കടത്തിയെടുത്ത് വെച്ച് നമുക്ക് വിതയ്ക്കാൻ സാധിക്കും. അപ്പം ഇത് ജൈവ നിയന്ത്രണ മാർഗമാണ്. ഇത് തന്നെ പറ്റാതെ കർഷകർക്ക് ഇപ്പൊ ജൈവം ചിലപ്പം സൂഡോമോണസ് കിട്ടാൻ ലഭ്യത കുറവാണ്, അവർ താമസിക്കുന്ന ഏരിയയിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് രാസ കുമിൾനാശിനി വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് തെറ്റൊന്നുമില്ല, ഇത് ആദ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിന് ഈ ബാവിസ്റ്റീൻ എന്ന് പറഞ്ഞ് കിട്ടും, അതായത് കാർബൺ ഡസ്റ്റിംഗ് എന്ന് പറയും, കെമിക്കൽ നെയിം കാർബൺ ഡസ്റ്റിംഗ് ആണ്. അത് 1 കിലോ വിത്തിന് 2 ഗ്രാം മതി. നമ്മുടെ ജൈവ കുമിൾനാശിനി ആണെങ്കിൽ 10 ഗ്രാം വേണം, കാർബൺ ഡസ്റ്റിംഗ് ആണെങ്കിൽ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് 1 കിലോ വിത്തിനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്കൊരു വിത തൊട്ട് 30 ദിവസം വരെ രോഗാണുക്കൾ ഇതിനെ അടുക്കാതിരിക്കാൻ വേണ്ടി, അതിനകത്തുള്ള രോഗാണുക്കളെ കളയാൻ വേണ്ടിയാണ്
1: ഇത് ചെയ്യുന്നത്.
0: അതെ
1: സർ, വളപ്രയോഗത്തിനെ കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? അടിവളമായിട്ട് കുറച്ച് വളം നമ്മൾ കൊടുക്കാറുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെയും മേൽവളമായിട്ടും കൊടുക്കാറില്ലേ?
0: ഉണ്ട്. നമ്മൾ വളത്തിന് പറയുമ്പം ഇപ്പോൾ സാധാരണ വിതയ്ക്കുന്നവരാണെങ്കിൽ സാധാരണ നമ്മൾ അടിവളമൊന്നും കൊടുക്കാറില്ല. അടിവളം എന്ന് പറയുന്നത് 18-20 ദിവസം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ വളം ചെയ്യുന്നത്. രണ്ടാമത്തെ ടോപ്പ് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് 30-35 ആകുമ്പോൾ, അതായത് പിന്നെ മൂന്നാമത്തെ വളം അതിലൊന്ന് 15 ദിവസം, 15-20 ദിവസം, അത് 55 ദിവസം, 60 ദിവസം ആകുമ്പോഴാണ് മൂന്ന് വളമാണ് ചെയ്യേണ്ടത്. ഒരു നെൽകൃഷിക്ക് മൂപ്പ്, അതായത് മധ്യകാല ഇനത്തിന് മൂന്ന് വളവും ഷോർട്ട് ഡ്യൂറേഷൻ വെറൈറ്റിക്ക് 2 വളം ചെയ്താൽ മതി. നമുക്ക് ആദ്യത്തെ 2 വളം ചെയ്താൽ തന്നെ മതിയാവും. അങ്ങനെ ആകുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനോരത്ന ഷോർട്ട് ഡ്യൂറേഷൻ കുറെ വെറൈറ്റി പറഞ്ഞില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ തിരിച്ചു കൃഷിക്ക് ഷോർട്ട് ഡ്യൂറേഷൻ ആണോ ചെയ്യുന്നുണ്ടെങ്കിൽ 2 വളത്തിന്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ആകുമ്പോൾ 20 കഴിയുമ്പോൾ ഒരു വളവും 40-45 കഴിയുമ്പോൾ ഒരു വളവും കൂടെ ചെയ്താൽ നല്ലതാണ്. അതിന് നമ്മൾ NPK മേജർ ഫെർട്ടിലൈസർ ആണോ കൊടുക്കേണ്ടത്, യൂരിയ, ഫാക്ടംബോസ്, പൊട്ടാഷ്, അതിന്റെ റേഷ്യോ കണക്കാക്കി നമ്മൾ ഒരു ഏക്കറിന് വേണ്ട അളവിൽ നമ്മൾ ചെയ്യണം.
1: ഡോക്ടർ സുരേന്ദ്രൻ, പ്രധാന രോഗങ്ങളും കീടങ്ങളും ഒക്കെ ഏതൊക്കെയാണ് ഒരു ഷോർട്ടിൽ പറഞ്ഞാൽ? പിന്നെ ഇതിനുവേണ്ടി നമ്മൾ ഇപ്പോഴേ എന്തെങ്കിലും മുൻകരുതൽ ചെയ്യണോ?
0: ആ ചെയ്യണം കാര്യമായിട്ട്. അതായത് നമ്മൾ 8 ഗുണം 10 ഗുണം എന്ന് പറഞ്ഞതുപോലെ ആദ്യം വിത്തിൽ തന്നെ നമ്മൾ രോഗാണുക്കളെ നിയന്ത്രിക്കുവാണെങ്കിൽ പിന്നെ അത് താമസിച്ച് ഈ രോഗാണുക്കൾ കൂടാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വിത്ത് പരിചരണം സൂഡോമോണസോ അല്ലെങ്കിൽ കാർബൺ ഡസ്റ്റിംഗോ ഈ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നിയന്ത്രിക്കാൻ സാധിക്കും. അത് കഴിയുമ്പം സാധാരണ രോഗാണുക്കളെല്ലാം 40-45 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ പൊട്ടുമ്പോഴേ വരക്കും. കോള രോഗം, ബ്ലാസ്റ്റ് രോഗം, പുള്ളിക്കുത്തു രോഗം, ബാക്ടീരിയ ഇലകരിച്ചൽ. പ്രധാനമായിട്ട് ഇപ്പൊ പറയുവാണെങ്കിൽ വിരിപ്പൂർ കൃഷിക്ക് കൂടുതൽ വരാൻ സാധ്യത ഉള്ളത് ബാക്ടീരിയ ഇലകരിച്ചിലാണ്. അതായത് കാറ്റും മഴയും ഉണ്ടെങ്കിൽ ബാക്ടീരിയ ഇലകരിച്ചൽ രോഗം ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ മുൻകരുതലായിട്ട് ചെയ്യേണ്ടത് വിത്ത് പരിചരണമാണ് ഇപ്പൊ ചെയ്യുന്നത്. വിതയ്ക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം അതാണ്. പിന്നെ നിലമുറുക്കുന്ന സമയത്ത് വരമ്പുകളിൽ ഒരു കളയും പാടില്ല, കളകളെല്ലാം വൃത്തിയാക്കണം. പറമ്പിനകത്തും പറമ്പിനകത്തും ഉള്ള എല്ലാ കളകളും കീട അണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുന്നതാണ് നല്ലത്. ഈ മഴ എന്തെങ്കിലും കാരണവശത്താൽ കുറഞ്ഞു പോയാൽ, ഈ കുരിപ്പ് കൃഷിക്ക് സാധാരണ മഴ ഉള്ളതാണ്, അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഉണക്ക് വന്നു പോയാൽ ഇലയിൽ തേൻ കീടം കയറി ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ നോക്കണം. ഇലപ്പേന് വന്നു കഴിഞ്ഞാൽ ഇലപ്പേന് പോകുന്ന രീതിയിൽ വെള്ളം കയറ്റി കഴുകി ഇറക്കിവിടും. കണ്ടത്തിനൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇലപ്പേനത്തെ ഒരുവിധം നിയന്ത്രിക്കാം. ഇതൊക്കെ ഇനീഷ്യൽ സ്റ്റേജിലുള്ളവരുന്ന കീടമാണ്, രോഗങ്ങളാണ്. പക്ഷെ താമസിച്ച് ഒരുപാട് കീടങ്ങൾ വരാം. ഇപ്പം ഏറ്റവും കൂടുതൽ കീടങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ട് തണ്ടുതുറപ്പനാണ് വലിയ കാര്യമായിട്ട് സംഭവിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തണ്ടുതുറപ്പിന്റെ സമാധിയൊക്കെ നമ്മുടെ കണ്ടങ്ങളിൽ ഉണ്ട്, അവശിഷ്ടങ്ങളിൽ ഇപ്പോഴും അതിന്റെ പീപ്പിൾ കേസ് സമാധികളൊക്കെ കിടക്കും. അത് ഏത് സമയത്തും കറക്റ്റ് നമ്മൾ വിതച്ച് ഒരു 15-20 ദിവസം കഴിയുമ്പോഴായിരിക്കും അതിന്റെ ലാർവയെ പുറത്തോട്ട് വരുന്നത്. അപ്പം നമ്മൾ അഡൽട്ടായിട്ട് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് മുട്ടയിടും, പിന്നെ ലാർവയെ അഫക്ട് ചെയ്യുമ്പോൾ തണ്ടുതുറപ്പൻ വെങ്ങതരായിട്ടും മാറും. നമ്മുടെ കതിരെല്ലാം ബാധിക്കാൻ സാധ്യതയും തണ്ടുതുറപ്പിന്റെ

0: ആക്രമണം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കൂടുതൽ വളപ്രയോഗം ചെയ്തു പോയാൽ ഓല ചുരുക്കിയിട് കീടം വരാൻ സാധ്യതയുണ്ട്. പിന്നെ കതിര് വരുന്ന സമയങ്ങളിലൊക്കെ മുഞ്ഞ കയറി വരാൻ സാധ്യതയുണ്ട്. തിക്കത്തിൽ, അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെ കൂടുതൽ വിത വിതയ്ക്കുവാണെങ്കിൽ എയറേഷൻ കുറവായിരിക്കും. ടൈറ്റ് പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് മുഞ്ഞ കയറി പിടിക്കാൻ സാധ്യത, അതൊക്കെ താമസിച്ചാണ്, ഇപ്പൊ അല്ല, അതെല്ലാം ഒരുവിധം 60 ദിവസം കഴിയുമ്പോഴാണ് ഉണ്ടാകാൻ സാധ്യത ഉള്ളത്.
1: ഡോക്ടർ സുരേന്ദ്രൻ, താങ്കളുടെ റൈസ് റിസർച്ച് സെന്റർ മംഗോമിലുണ്ടല്ലോ, താങ്കൾ ഈ സമയത്ത് കർഷകർക്ക് പരിശീലനം അല്ലെങ്കിൽ അഡ്വൈസറീസ് ഇതൊക്കെ കൊടുക്കുന്നുണ്ടോ ഈ നെൽകൃഷിക്ക് വേണ്ടി?
0: ഉണ്ട്. നമ്മളിപ്പോ റെഗുലർ ആയിട്ട് നമ്മുടെ റൊട്ടീൻ വർക്ക് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അനുസരിച്ച് IMD വെദർ ഡേറ്റ അനുസരിച്ച് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ലോക്കൽ ചാനലുകളും അതേപോലെ പത്രങ്ങളിലും മാസ് മീഡിയയിലും എല്ലാത്തിലും കൊടുക്കുന്നു. അതേപോലെ നമ്മുടെ പ്രോഗ്രസീവ് ഫാർമേഴ്സിന്റെ മെയിൽ ID ഉണ്ട്, അഡ്രസ്സുകളുണ്ട്, അവർക്കെല്ലാം മെസ്സേജ് വിടാറുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇവർക്കെല്ലാം നമ്മൾ മുൻ തന്നെ നമുക്ക് പറയും, എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും അവർക്ക് ഇപ്പൊ വരയ്ക്കാൻ പറ്റിയ സമയമാണ്, മഴ എങ്ങനെ ഉണ്ട്, മഴ കുറഞ്ഞു കഴിഞ്ഞിട്ട് വരയ്ക്കണം, വളപ്രയോഗം ചെയ്യാനുള്ള പറ്റിയതാണെന്ന് നമ്മൾ ഇങ്ങനെ കാലാവസ്ഥയുടെ എല്ലാം അഡ്വൈസറി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഇവിടെ കുറെ ഡിസ്പ്ലേ സ്ഥാപിച്ചിട്ടുണ്ട്, മെയിൻ റോഡുകളിൽ ഡിസ്പ്ലേ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ അഡ്വൈസറി, കാലാവസ്ഥയുടെ അഡ്വൈസറികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ കൃഷി വകുപ്പിൽ നമ്മൾ എത്ര കർഷകരുമായിട്ട് ഇടപെട്ടെങ്കിലും കൂടുതൽ അടുപ്പമുള്ളത് കൃഷി ഓഫീസറാണ്. അപ്പൊ ഈ കൃഷി ഓഫീസർക്ക് ട്രെയിനിങ് കൊടുക്കണമല്ലോ. അപ്പൊ പ്രീ സീസൺ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എല്ലാ സീസണും തുടങ്ങുന്ന മുമ്പായി നമ്മൾ മെയ് ജൂണിൽ കൃഷി ഓഫീസർ, അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, ഇവർക്കെല്ലാം നമ്മൾ പ്രീ സീസൺ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. ഈ കൃഷിയിൽ എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നത്, വിത്ത് തൊട്ട് വിളവെടുക്കുന്നവരെ ഉള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ഉണ്ട്, അതെങ്ങനെ കൃഷി ചെയ്യണം, എങ്ങനെ നിയന്ത്രിക്കണം, എല്ലാം നമ്മൾ ട്രെയിനിങ് അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ കർഷകർക്ക് എല്ലാ മാസവും 2-ാമത്തെ ചൊവ്വാഴ്ച രാവിലെ 10:30 to 1 വരെ കർഷക ശാസ്ത്രജ്ഞർ മുഖാമുഖം നമ്മൾ നടത്തുന്നു. നേരെ സാമ്പിൾ കൊണ്ടുവരിക, അവർ അതായത് അസുഖം ബാധിച്ച ചെടിയോ മണ്ണോ സാമ്പിളുകളോ വെള്ളമോ കൊണ്ടുവരിക, എന്തെങ്കിലും ഉപ്പുണ്ടോ പുളിയോ ഉണ്ടോ എല്ലാം ടെസ്റ്റ് ചെയ്ത് നമുക്ക് അപ്പൊ തന്നെ പരിഹാര മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇങ്ങനെ പലതരത്തിലുള്ള എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, കൃഷി വകുപ്പിൽ നിന്ന് അവരെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ ബന്ധപ്പെടും, ഇങ്ങനെ ഒരു പ്രശ്നം രൂക്ഷമായി വരുന്നുണ്ട്, ഇപ്പൊ മുഞ്ഞയാണോ അല്ലെങ്കിൽ തണ്ടുപിറപ്പനാണോ, അപ്പൊ അതിനെ പറ്റിയ നമ്മൾ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ എൻഡോമോളജിസ്റ്റോ അതിനെ പറ്റിയ സയന്റിസ്റ്റിന് നമ്മൾ ഡെപ്യൂട്ടി, അപ്പൊ അവർ ഫീൽഡ് സന്ദർശനം നടത്തി മൾട്ടി ഡിസിപ്ലിനറി ഡയഗ്നോസ്റ്റിക് ടീം വിസിറ്റ്ന്നാ പറയും. നമ്മളത് നോക്കി ഓൺ ദ സ്പോട്ടിൽ റെക്കമെൻഡേഷൻ കൊടുക്കും, അവർക്കുള്ള റെക്കമെൻഡേഷൻ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും സബ്സിഡിയോ വല്ല കൃഷി വകുപ്പിന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള ശ്രമിക്കൽ ഉൾപ്പെടെ അവർ സഹായിക്കുന്നതാണ്. അതെല്ലാം നമ്മൾ ഉൾപ്പെട്ട് എല്ലാ എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസും ഇവിടെ ചെയ്യുന്നു കർഷകർക്ക്.
1: ഡോക്ടർ സുരേന്ദ്രൻ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ വിരിപ്പ് നെൽകൃഷിയെക്കുറിച്ച് ഒരു നല്ല ചർച്ച ചെയ്ത്, ഇത് സീസണാണ്, ഇപ്പം കർഷകർ ഇത് ചെയ്യാൻ പോകുന്നുണ്ട്, നല്ലൊരു ചർച്ചയായിരുന്നു. താങ്കളുടെ സമയം ഇത്രയും നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി സർ.
0: നന്ദി.
2: വിരിപ്പ് കൃഷി, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ച് ആലപ്പുഴ മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ M. സുരേന്ദ്രനുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ M. സുരേന്ദ്രന്റെ ഫോൺ നമ്പർ പറയാം, 9447 5659946.

0: ആഹാരം ഔഷധമായിരിക്കണം. ഔഷധങ്ങളെ തന്നെ ആഹാരമാക്കുന്ന ഇക്കാലത്ത് ആഹാരം ഔഷധമായിരിക്കണം എന്ന നിർബന്ധമുള്ള ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. മലയാളിയുടെ അത്തരത്തിലുള്ള ഏറ്റവും ലളിത ഭക്ഷണം കഞ്ഞിയായിരുന്നു. പലതരം കഞ്ഞികൾ നമുക്കുണ്ട്. അതിലാദ്യം ഓർക്കാവുന്നത് പഴങ്കഞ്ഞി തന്നെ. മരുന്ന് കഞ്ഞി, ശീവോതി കഞ്ഞി, ഇടിഞ്ഞിൽ കഞ്ഞി, കുറുന്തോട്ടി കഞ്ഞി, മഞ്ഞൾ കഞ്ഞി, തുളസിക്കഞ്ഞി, ഞവരക്കഞ്ഞി, ഗോതമ്പ് കഞ്ഞി, ഉലുവ കഞ്ഞി, നവധാന്യക്കഞ്ഞി, പച്ചരിക്കഞ്ഞി, കുത്തരിക്കഞ്ഞി തുടങ്ങി ഇപ്പോൾ എല്ലാവരും പറയുന്ന കർക്കിടക കഞ്ഞി വരെ നീളുന്നു നമ്മുടെ കഞ്ഞികൾ. കഞ്ഞി സാധാരണ ഭക്ഷണമായും ഔഷധമായും പ്രയോജനപ്പെടുത്തുന്നത് പോലെ തന്നെ ചില അനുഷ്ഠാനാത്മക സന്ദർഭങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഏകാദശി, തിരുവാതിര, പൗർണമി എന്നീ ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്ന ഹിന്ദു വിശ്വാസികൾ അരിക്കഞ്ഞിക്കു പകരം ഗോതമ്പ് കഞ്ഞി ഉപയോഗിക്കുമ്പോൾ, മുസ്ലിം വിശ്വാസികൾ നോമ്പുകാലത്ത് നോമ്പ് മുറിക്കലിനായി തരിക്കഞ്ഞി ഉപയോഗിക്കുന്നു. പൂരക്കാലത്ത് പൂരക്കഞ്ഞിയും ഉത്സവകാലത്ത് കാളമൂട്ടിൽ കഞ്ഞിയും കുതിരമൂട്ടിൽ കഞ്ഞിയും തുടങ്ങിയവ അനുഷ്ഠാന വിഭവങ്ങളാണ്. ഗർഭിണിയായ സ്ത്രീക്ക് 7 മാസം മുതൽ കുറുന്തോട്ടി കഞ്ഞി നൽകുന്നത് പതിവ് രീതിയായിരുന്നു.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്.

0: സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, പച്ചക്കറികളിൽ കുമിൾ മൂലമുണ്ടാകുന്ന വേരുചീയൽ തടയാൻ ഉപയോഗിക്കുന്ന മിത്രക്കുമിൾ ഏതാണ്? ഉത്തരം ട്രൈക്കോഡെർമ.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റും 3 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗ കീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിൽ സൗജന്യ ഓൺലൈൻ കോഴ്സിൻ്റെ പുതിയ ബാച്ച് June 3 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ ഓൺലൈനായി കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. June 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതില്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മേൽപ്പറഞ്ഞ ലിങ്കിൽ ലഭ്യമാണ്. ലിങ്ക് ഇതാണ്: CELKAU.IN/e-learning. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ. രജിസ്റ്റർ ചെയ്തവർക്ക് June 3 മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസ്സുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0477243856. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0487243856.

കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിലയ്ക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം പ്രവൃത്തി ദിവസങ്ങൾ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയും: 9188248481. ഫോൺ നമ്പർ ആവർത്തിക്കും: 9188248481. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയും: 8547070773. വിളിക്കേണ്ട സമയം പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ.

0: ഗ്രാമക്ഷേമ വാർത്തകളിൽ ഇനി കാർഷിക നിർദ്ദേശങ്ങൾ. ഒട്ടുമാവിൻ തൈകളുടെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്ന് ഉണങ്ങി കരിഞ്ഞു പോകുന്നതായി പലയിടങ്ങളിലും കണ്ടുവരുന്നുണ്ട്. കൊമ്പുണക്കം എന്ന ഈ രോഗത്തിന്റെയും രോഗഹേതു ഉരുക്കുമില്ലാണ്. ഉണക്ക് എവിടം വരെ ആയിട്ടുണ്ടോ അതിന് തൊട്ട് താഴെ വെച്ച് മൂർച്ചയുള്ള കത്തികൊണ്ട് കൊമ്പ് മുറിച്ചു മാറ്റണം. അതിനുശേഷം ബോർഡോ കുഴമ്പ് പുരട്ടുകയും 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെളിച്ചു കൊടുക്കുകയും ചെയ്യണം. ശ്രോതകൾ ഇതുവരെ കേട്ടത് ഗ്രാമക്ഷേമ വാർത്തകൾ.
1: ശനി ഒഴികെ എന്നും രാവിലെ 10:25
2: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
6: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1st ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക്

0: ആശംസകൾ അറിയിച്ചു. സർക്കാരിൻ്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. രാജ്യം അമൃതകാലത്തിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും, സർക്കാർ പദ്ധതികൾ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് ഉപരാഷ്ട്രപതി തൻ്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തു. ഭീകരവാദം എന്ന പൊതുഭീഷണിയെ സംയുക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
1: As democratic nations, we also devoted attention to countering the common threat of terrorism. There must be zero tolerance for terrorism, and nations subject to terrorist attacks have the right to defend themselves. A free and open Indo-Pacific has many dimensions and facets. Our meeting today took stock of the progress in many of them while encouraging exploration in others. In the coming days, the Indo-Pacific will become even more important to the world.
0: പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. സമുദ്രപാതകളിലെ തടസ്സങ്ങൾ ആഗോള ഇന്ധന ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുമെന്ന് വിലയിരുത്തിയ യോഗം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിയമവിരുദ്ധമായ ടോൾ പിരിവിനെയും അപലപിച്ചു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. വിതരണ ശൃംഖലകളെ കൂടുതൽ സുരക്ഷിതമാക്കാനും ധനസഹായം ലഭ്യമാക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഫലപ്രദമായ മാനേജ്മെന്റിനും ഇത് സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി ബി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു.
2: കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലമാണ്. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. പ്രോജക്റ്റുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്ന്, കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിന്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിൽ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ശ്രമവുമായി നമ്മൾ മുന്നോട്ട്.
0: 2017 തണ്ണീർത്തട നിയമങ്ങൾ പ്രകാരം തണ്ണീർത്തടങ്ങളുടെ നിർവചനത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വാദം കേട്ടത്. 2017 നിയമങ്ങൾ തണ്ണീർത്തടങ്ങൾക്ക് ലഭ്യമായ സംരക്ഷണത്തെ ദുർബലപ്പെടുത്തിയതായി ഹർജിയിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാകുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. ദേശീയ സുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ലോകമെമ്പാടും ശാരീരികക്ഷമത, മാനസികാരോഗ്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാധ്യമമായി

0: യോഗ മാറിയിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: യോഗ ഹമാരെ ദേശ് കേ സംസ്കൃതി ഭീ ഹൈ, ഹമാരി ജീവൻ ശൈലി ഭീ ഹൈ. ആജ് സേ സദിയോ പഹലെ യോഗ ഭാരത് സേ നിക്കൽ കേ സാരേ ദുനിയാ മേ ഗയാ ഹൈ. ഫിർ സേ യോഗാസന കി ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കർക്കേ ഉസ്കോ പുനഃ ഭാരത് മേ എക് ബഡാ കാര്യക്രമ കേ രൂപ മേ ആയോജിത് കരേംഗേ. ഭാരത് മേ കോമൺവെൽത്ത് കാ ജബ് ആയോജൻ കരാ ജായേഗാ തബ് ഉസ്മേ സ്വദേശീ ഗെയിംസ് യാ തോ ഭാരതീയ സ്പോർട്സ് കേ രൂപ മേ യോഗാസന കോ ഭീ സ്ഥാൻ ദിയാ ജായേഗാ.
0: ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ അതിർത്തി രക്ഷാസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു. രാജസ്ഥാനിലെ ബീക്കാനീർ സാഞ്ചു പോസ്റ്റിൽ BSFന്റെ പ്രഹരി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കാക്കുന്നതിനൊപ്പം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ BSFന് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതിർത്തി ഔട്ട്പോസ്റ്റുകളിൽ പുതുതായി നിർമ്മിച്ച 14 വനിതാ ബാരക്കുകളുടെ വെർച്വൽ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ സുഗമവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനങ്ങളുടെ ആവശ്യകത മന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും CBSEയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ധരംശാലയിൽ തുടക്കമായി. 1 ക്വാളിഫയറിൽ ടോസ് നേടിയ ഗുജറാത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്തോനേഷ്യൻ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധു ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിൽ കടന്നത്. പുരുഷ ഡബിൾസിൽ അമേരിക്കൻ ജോഡികളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം രണ്ടാം റൌണ്ടിൽ സ്ഥാനം ഉറപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് കോഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: സമയം 7 കഴിഞ്ഞ് 35 മിനിറ്റും 15 സെക്കൻഡ്.
3: അക്ഷര കേരളം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷരകേരളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. അക്ഷരകേരളത്തിൽ ഇന്നാദ്യം പുസ്തക പരിചയം. ബാബു എബ്രഹാം എഴുതിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്നത് ലാവണ്യ മുല്ലശ്ശേരി.
5: മനുഷ്യജീവിതം ചിലപ്പോൾ വക്കുപൊട്ടിയ ഒരു കൽഭരണി പോലെയാണ്. ദാരിദ്ര്യത്തിന്റെ കയ്പും അവഗണനയുടെ ഉപ്പും നിറഞ്ഞൊഴുകുന്ന ആ പാത്രത്തിലേക്ക് സ്നേഹത്തിന്റെയും അതിജീവനത്തിന്റെയും അദൃശ്യകരങ്ങൾ വന്നുചേരുമ്പോൾ അത് മുന്തിയ ഇനം വീഞ്ഞായി പരിണമിക്കുന്നു. ബാബു എബ്രഹാമിന്റെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന ആത്മകഥ വായിച്ചു തീർക്കുമ്പോൾ വായനക്കാരന്റെ ഉള്ളിൽ അവശേഷിക്കുന്നതും ഇതേ ബോധ്യമാണ്. ഇതൊരു കേവല സ്മരണാപുസ്തകമല്ല, മറിച്ച് പട്ടിണിയുടെയും പരിഹാസത്തിന്റെയും ചുരങ്ങൾ താണ്ടി പാരീസിലെ പ്രകാശ ഗോപുരങ്ങളിലേക്ക് പടവുകൾ കയറിയ ഒരു സാധാരണക്കാരന്റെ അസാധാരണമായ അതിജീവനഗാഥയാണ്. ഇടുക്കിയുടെ മലയോര മണ്ണിൽ നിന്ന് യൂറോപ്പിന്റെ

സാംസ്കാരിക ഹൃദയത്തിലേക്കുള്ള ഈ ദൂരം അളക്കേണ്ടത് കിലോമീറ്ററുകൾ കൊണ്ടല്ല, മറിച്ച് ആ വഴിയിൽ ഒഴുക്കിയ കണ്ണീരും വിയർപ്പും കൊണ്ടാണ്. ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ദർശനം ലളിതവും എന്നാൽ അതീവ ഗൗരവമേറിയതുമാണ്. വീണു പോകുമ്പോഴല്ല, വീണിടത്തുനിന്ന് എഴുന്നേൽക്കാതിരിക്കുമ്പോഴാണ് മനുഷ്യൻ പരാജയപ്പെടുന്നത്. പുസ്തകത്തിലെ ജീവിതകഥയുടെ കേന്ദ്രബിന്ദു ബാബുവിന്റെ അമ്മയായ മേരിയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കാൻ കഴിയാത്ത വേദനയിൽ മക്കളെയും ചേർത്തു പിടിച്ച് ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞ ആ അമ്മയുടെ ചിത്രം വായനക്കാരന്റെ കണ്ണു നിറയിക്കും. എന്നാൽ മരണത്തെയല്ല ജീവിതത്തെയാണ് തോൽപ്പിക്കേണ്ടതെന്ന തിരിച്ചറിവിൽ ആ പഴയ ചിന്തകളെല്ലാം ഉപേക്ഷിച്ച് മേരി തന്റെ മക്കൾക്കായി കരുത്തോടെ പോരാടാൻ തീരുമാനിച്ചു. ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചത് ബാബുവിനെയായിരുന്നു. പഠിക്കാനുള്ള മോഹം ബാബുവിനെ എത്തിച്ചത് അനാഥാലയത്തിന്റെ ഇരുളടഞ്ഞ ഇടനാഴികളിലേക്കാണ്. അവിടെ വിശപ്പിനേക്കാൾ ഭയാനകമായിരുന്നു മനുഷ്യൻ മനുഷ്യനോട് കാട്ടുന്ന ക്രൂരതകൾ. താൻ സംരക്ഷിക്കപ്പെടുമെന്ന് കരുതിയ ഇടത്തുനിന്ന് നേരിടേണ്ടി വന്ന ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ബാബുവിന്റെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവുകളായി മാറി. 12 വർഷത്തോളം ഭർത്താവില്ലാതെ 4 മക്കളെ പട്ടിണിക്കിടാതെ വളർത്താൻ ആ സ്ത്രീ നടത്തിയ പോരാട്ടങ്ങൾ സമാനതകളില്ലാത്തതാണ്. SSLC പരീക്ഷയിൽ 338 മാർക്ക് വാങ്ങി ജയിച്ച ബാബുവിനെ ലോകം മുഴുവൻ കുറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചത് ആ അമ്മയാണ്. പള്ളിക്കൂടത്തിൽ മാർക്ക് കിട്ടിയതുകൊണ്ടായില്ല, ജീവിതത്തിൽ ഫസ്റ്റ് ക്ലാസ് മേടിക്കുന്നതാണ് പ്രധാനമെന്ന അമ്മയുടെ വാക്കുകൾ ഈ പുസ്തകത്തിന്റെ ആത്മാവാണ്. കോളേജ് അഡ്മിഷന് പണമില്ലാതെ മടങ്ങേണ്ടി വന്നപ്പോഴും റേഡിയോ മെക്കാനിക് കോഴ്സ് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും ആ അമ്മ മകനെ തള്ളിപ്പറഞ്ഞില്ല, പകരം കൂടെ മണൽ വാരാൻ വിളിച്ച് അധ്വാനത്തിന്റെ വില മനസ്സിലാക്കി കൊടുത്തു. പുരുഷാധിപത്യം നിറഞ്ഞ തൊഴിലിടങ്ങളിൽ മുണ്ടുമടക്കി കുത്തി നിന്ന് സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോഴും തന്റെ മകൻ ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നടക്കണമെന്ന സ്വപ്നം അവർ ഉള്ളിൽ പേറി. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വർഷം മകനെ കൊണ്ട് കഠിനമായ കൂലിപ്പണി ചെയ്യിച്ച അമ്മയുടെ തീരുമാനത്തെ കന്യാസ്ത്രീകൾ പോലും ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നാൽ പണമുണ്ടാക്കാനുള്ള വിഷമവും ജീവിതത്തിന്റെ കഷ്ടപ്പാടും മനസ്സിലാക്കിയിട്ട് അവൻ കോളേജിൽ പോകട്ടെ എന്ന അമ്മയുടെ മറുപടി പ്രായോഗിക ജീവിതത്തെക്കാൾ വലിയൊരു സർവകലാശാല മറ്റൊന്നുമില്ലെന്ന തിരിച്ചറിവാണ്. ബാബുവിന്റെ കൗമാരകാലത്തെ ഏറ്റവും വലിയ മുറിവ് തന്റെ ഉള്ളിലെ നീറുന്ന ദാരിദ്ര്യവും അത് പുറം ലോകമറിയാതിരിക്കാൻ അദ്ദേഹം കാത്തുസൂക്ഷിച്ച ആത്മാഭിമാനവും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടമായിരുന്നു. വിശപ്പും അപകർഷതാബോധവും വേട്ടയാടുമ്പോഴും ഇംഗ്ലീഷ് ഭാഷയെ ഒരു ആയുധമാക്കി മാറ്റി പ്രതിസന്ധികളെ അതിജീവിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തിന്റെ അടയാളമാണ്. 1991 തുടക്കത്തിൽ 12 വർഷത്തെ അനാഥത്വത്തിന് അറുതി വരുത്തിക്കൊണ്ട് അപ്പൻ മടങ്ങിയെത്തുന്ന രംഗം വായനക്കാരന്റെ ഉള്ളുലയ്ക്കുന്നതാണ്. രോഗം ബാധിച്ച് വിരൂപനായ ആ മനുഷ്യനെ അപ്പൻ എന്ന് വിളിക്കാൻ ബാബു തയ്യാറാകുന്നില്ല. തന്തയില്ലാത്തവൻ എന്ന് തന്നെ വിളിച്ച് പരിഹസിച്ച ലോകത്തിനു മുന്നിൽ ഈ മനുഷ്യനെ എങ്ങനെ അംഗീകരിക്കും എന്ന ബാബുവിന്റെ ചോദ്യം ന്യായമായ ഒന്നായിരുന്നു. കൊച്ചിനെ സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ ഇനി പഴയതുപോലെ അടിക്കാനും തെറിവിളിക്കാനും പറ്റില്ല എന്ന് ഉറച്ച വ്യവസ്ഥകൾ വെക്കുന്ന അമ്മ തന്റെ ദാമ്പത്യത്തോട് പുലർത്തുന്ന വിശ്വസ്തത അത്ഭുതപ്പെടുത്തുന്നതാണ്. മക്കളുടെ എതിർപ്പുകൾക്ക് മുന്നിൽ അമ്മ നൽകുന്ന മറുപടി ലോകത്തിലെ എല്ലാ അമ്മമാരുടെയും സ്നേഹത്തിന്റെ പ്രഖ്യാപനമാണ്. കുടുംബം ഒരു താളം കണ്ടെത്തുമ്പോഴാണ് സഹോദരി ജെസ്സി തന്റെ സന്യാസമോഹം വെളിപ്പെടുത്തുന്നത്. ജെസ്സിയുടെ പാത പിന്തുടർന്ന് ബാബുവും വൈദികനാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഭക്തിയേക്കാളേറെ മലയോര ഗ്രാമങ്ങളിൽ വൈദികർക്ക് ലഭിക്കുന്ന സാമൂഹികമായ നിലയും വിലയുമാണ് ആ 16-കാരനെ ആകർഷിച്ചത്. സെമിനാരി ജീവിതം ഉപേക്ഷിച്ച് മടങ്ങിയെത്തുന്ന ബാബുവിനെ വരവേറ്റത് മദ്യപിച്ചാടുന്ന അപ്പനും അടികൊണ്ട് തളർന്ന അമ്മയുമാണ്. ദുർഗന്ധം വമിക്കുന്ന ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനല്ല, മറിച്ച് അതിനെ മാറ്റിയെടുക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. 1992 മുരിക്കാശ്ശേരി പാവനാത്മാ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നതോടെ ബാബുവിന്റെ ജീവിതം കഠിനമായ ഒരു ചിട്ടയിലേക്ക് മാറി. വെളുപ്പിന് 4:30 ഒറ്റയ്ക്ക് ഒരു ജീപ്പ് മണൽ വാരി കയറ്റി ആ കാശുണ്ടാക്കി വേണം അദ്ദേഹത്തിന് പഠിക്കാൻ പോകാൻ. 8 കിലോമീറ്റർ അകലെയുള്ള കോളേജിലേക്ക് നടന്നു പോകുന്ന ആ 16 കിലോമീറ്റർ യാത്ര അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ അളവുകോലായിരുന്നു. പണമില്ലാത്തതിനാൽ നടന്നേ തീരൂ എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ കൂടുതൽ കരുത്തനാക്കി. എന്നാൽ കലാലയ രാഷ്ട്രീയത്തിന്റെ ചതിക്കുഴികളിൽ വീഴാൻ തുടങ്ങിയ ബാബുവിനെ രക്ഷിച്ചത് സിസ്റ്റർ ആനി എന്ന അധ്യാപികയാണ്. മകന്റെ ഭാവി നശിക്കുമെന്ന് ഭയന്ന അമ്മ അധ്യാപകന്മാരുടെ മുന്നിൽ വെച്ച് ബാബുവിന്റെ കരണത്തടിക്കുന്നത് മറ്റൊരു അതിജീവന സമരമായിരുന്നു. "നീ മാത്രമാണ് ഞങ്ങളുടെ ഏക പ്രതീക്ഷ" എന്ന അമ്മയുടെ വാക്കുകൾ ബാബുവിനെ വീണ്ടും പഠനത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. ഡിഗ്രി പഠനത്തിനായി ചങ്ങനാശ്ശേരി SB കോളേജിലെ ഹോസ്റ്റലിൽ എത്തുമ്പോൾ ബാബുവിനെ വരവേൽക്കുന്നത് കാരുണ്യത്തിന് പകരം അവജ്ഞ നിറഞ്ഞ നോട്ടങ്ങളാണ്. നല്ല കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന ഹോസ്റ്റൽ എന്ന വാടനച്ചന്റെ പരാമർശം പണത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പേരിൽ മനുഷ്യരെ തരംതിരിക്കുന്ന സംവിധാനങ്ങൾക്കുള്ളിലെ ജീർണതയെ തുറന്നുകാട്ടുന്നു.

ഈ ആത്മകഥയുടെ മറ്റൊരു മനോഹരമായ തലം മനുഷ്യബന്ധങ്ങളിലെ വൈവിധ്യവും അത് ഒരു വ്യക്തിയുടെ വളർച്ചയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതുമാണ്. അത്തനേഷ്യസ് തിരുമേനിയുടെ കാരുണ്യവും സിസ്റ്റർ ആനിയുടെ കർക്കശമായ സ്നേഹവും ഇക്ബാൽ സാറിന്റെ മാനവികതയും ഒടുവിൽ കൊളയത്ത് എന്ന ഫ്രഞ്ച് അമ്മയുടെ അപാരമായ മാതൃത്വവും ഒരേ ചരടിൽ കോർത്ത മുത്തുകൾ പോലെ ബാബുവിന്റെ ജീവിതത്തെ മനോഹരമാക്കുന്നു. 1995-96 കാലഘട്ടം ബാബുവിന്റെ കുടുംബത്തിൽ വലിയ മാറ്റങ്ങളുടേതായിരുന്നു. ജെസ്സി സന്യാസിനിയായി ഇറ്റലിയിലേക്ക് പറന്നു. ലാലിയുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. എന്നാൽ ആ സന്തോഷങ്ങൾക്കിടയിലും അപ്പന്റെ മദ്യപാനം ഒരു കരിനിഴലായി തുടർന്നു. ലാലിയുടെ വിവാഹത്തിന് സ്ത്രീധനമായി നൽകാൻ 1.5 പവൻ സ്വർണത്തിന്റെ കുറവുണ്ടായപ്പോൾ സ്വന്തം സഹോദരന്റെ പരിഹാസത്തിന് മുന്നിൽ നിസ്സഹായയായി നിൽക്കേണ്ടി വന്ന മേരി എന്ന അമ്മയുടെ ചിത്രം വേദനിപ്പിക്കുന്നതാണ്. അവിടെയാണ് നാം മാനവികതയുടെ ഉന്നത രൂപങ്ങളെ കാണുന്നത്. ബാബുവിന്റെ പഠനത്തിനും ലാലിയുടെ വിവാഹത്തിനുമായി സഹായിച്ച അത്തനേഷ്യസ് തിരുമേനിയെ വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ ബാബു ആഗ്രഹിച്ചില്ല. ഈ സന്ദർഭത്തിലാണ് മൂന്നാറിലെ വർഗീസ് ജേക്കബ് അച്ഛനും അദ്ദേഹത്തിന്റെ ഭാര്യയും അവതാര പുരുഷന്മാരാകുന്നത്. സ്വന്തം വള ഊരി നൽകി ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തിയ ആ കൊച്ചമ്മയുടെ മുഖം ബാബുവിന്റെ മനസ്സിൽ ദൈവത്തിന്റെ മുഖമായി പതിഞ്ഞു. ബാബു ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെയും ആനന്ദിന്റെയും മാധവിക്കുട്ടിയുടെയും എഴുത്തുകളുടെ ലഹരിയിൽ കഴിയുമ്പോഴാണ് ഇടുത്തി പോലെ ആ വാർത്ത വരുന്നത്. തന്റെ മക്കളുടെ പഠനവും വിവാഹവും മുടങ്ങുമെന്ന ഭയത്താൽ സ്വന്തം ശരീരത്തിലെ ക്യാൻസർ എന്ന മഹാമാരിയെ 2 വർഷത്തോളം ഒളിപ്പിച്ചു വെച്ച മേരിയുടെ ത്യാഗം വിവരിക്കാൻ വാക്കുകളില്ല. ക്യാൻസർ 4ാം സ്റ്റേജിലാണെന്ന തിരിച്ചറിവിലും ബാബുവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് ആ അമ്മ തന്നെയാണ്. ബാബു തന്റെ ഉപരിപഠനത്തിനായി ഡൽഹിയിലെ ജാമിയ മിലിയ സർവകലാശാലയിലേക്ക് പോകുമ്പോഴും അമ്മയുടെ രോഗാവസ്ഥ അദ്ദേഹത്തെ വേട്ടയാടി. എങ്കിലും പഠനത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്തില്ല. ഡൽഹിയിലെ കൊടും തണുപ്പിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ അലയുമ്പോഴും അമ്മയുടെ മുഖം അദ്ദേഹത്തിന് കരുത്തായി. ഡൽഹിയിലെ പഠനകാലത്ത് പ്രൊഫസർ ഹുസൈനെ പോലുള്ളവരിൽ നിന്ന് അവജ്ഞയും അവഹേളനങ്ങളും നേരിടേണ്ടി വരുമ്പോഴും ഇക്ബാൽ സാറിനെ പോലുള്ളവരുടെ പിന്തുണ ബാബുവിന് വലിയ ആശ്വാസമായി. ഫ്രാൻസിലേക്ക് ഗവേഷണത്തിനായി പോകാനുള്ള അവസരം ലഭിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി. അവിടെ വെച്ച് കൊളയത്ത് എന്ന ഫ്രഞ്ച് അമ്മയെ ബാബു കണ്ടെത്തുന്നു. നിറത്തിനും ഭാഷയ്ക്കും അപ്പുറം മനുഷ്യനെ സ്നേഹിക്കുന്ന കൊളയത്ത് ബാബുവിനെ മറ്റൊരു ജന്മം നൽകുകയായിരുന്നു. തന്റെ സ്വന്തം അമ്മ മരണത്തോട് മല്ലിടുമ്പോൾ തിരികെ നാട്ടിലെത്താൻ വിമാന ടിക്കറ്റുമായി നിൽക്കുന്ന കൊളയത്ത് വിശ്വമാനവികതയുടെ പ്രകാശമായി മാറുന്നു. ഹൈറേഞ്ചിലെ കുന്നിൻ പുറങ്ങളിൽ നിന്ന് ലൂർദിലെ മരച്ചുവടുകളിലേക്ക് പടർന്ന ആ സ്നേഹബന്ധം ജാതിക്കും മതത്തിനും വർണ്ണത്തിനുമപ്പുറം മനുഷ്യത്വമാണ് പരമപ്രധാനമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 2000 ഫെബ്രുവരി 15 ആ പ്രകാശം അണയുമ്പോൾ ബാബു എന്ന യുവാവ് തനിച്ചായിരുന്നില്ല. മറിച്ച് ലോകത്തെ അഭിമുഖീകരിക്കാൻ കരുത്തുള്ള ഒരു മനുഷ്യനായി അദ്ദേഹം മാറിയിരുന്നു. മരിക്കുന്നതിന് തലേന്ന് പോലും അപ്പന്റെ ഭാവി സുരക്ഷിതമാക്കാൻ മക്കളോട് നിർദ്ദേശിക്കുന്ന അമ്മയുടെ കരുതൽ അപാരമാണ്. അമ്മയുടെ വേർപാടിന് ശേഷം അപ്പനും ബാബുവും തമ്മിലുള്ള ആത്മബന്ധം ദൃഢമാകുന്നതും അപ്പൻ മകനെ ലക്ഷ്യത്തിലേക്ക് യാത്രയാക്കുന്നതും ഹൃദയസ്പർശിയാണ്. അപ്പൻ തന്റെ മദ്യപാനം ഉപേക്ഷിച്ച് മകന്റെ ഭാവിക്കായി പ്രാർത്ഥിക്കുന്നതും അദ്ദേഹത്തെ എത്രയും വേഗം വിദേശത്തേക്ക് അയക്കാൻ സഹോദരിമാരോട് ആവശ്യപ്പെടുന്നതും ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾക്കിടയിലെ സുന്ദരമായ നിമിഷങ്ങളാണ്. എന്റെ ജീവിതം ഒരു കൃതജ്ഞതാബലിയാണ് എന്ന് ബാബു പറയുമ്പോൾ അവിടെ പരാതികളില്ല. പകരം കടന്നുപോന്ന കനൽ വഴികളോട് നന്ദി മാത്രമേ ഉള്ളൂ. ഈ ആത്മകഥയിലെ ഏറ്റവും മനോഹരമായ ബിംബം ചങ്ങാടമാണ്. പ്രളയം വരുമ്പോൾ പേടിച്ച് നിലവിളിക്കാതെ ഒഴുകി വരുന്ന മരക്കഷ്ണങ്ങൾ കാട്ടുവള്ളികൾ കൊണ്ട് കൂട്ടിക്കെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കി കരപറ്റണം എന്ന അമ്മയുടെ ഉപദേശം ഏതൊരു പ്രതിസന്ധിയിലും തളരാത്ത മനസ്സിനെ ഉടമയാകാൻ ബാബുവിനെ സഹായിച്ചു. അതിനേക്കാൾ ഉപരിയായി താൻ സുരക്ഷിതനായി കഴിയുമ്പോൾ ആ ചങ്ങാടം മറ്റൊരാൾക്ക് വേണ്ടി വെള്ളത്തിലേക്ക് തള്ളിവിടണം എന്ന ചിന്ത മാനവികതയുടെ ഉന്നതമായ പാഠമാണ്. ബാബു എബ്രഹാം തന്റെ ചങ്ങാടം ഇപ്പോൾ വായനക്കാർക്ക് വേണ്ടി വെള്ളത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. അതിൽ കയറി സുരക്ഷിതമായ തീരത്തേക്ക് നമുക്കും യാത്ര ചെയ്യാം. തികഞ്ഞ സത്യസന്ധതയാണ് ഈ പുസ്തകത്തിന്റെ കരുത്ത്. തന്റെ പരാജയങ്ങളെയും വഴികേടുകളെയും അപകർഷതാബോധത്തെയുമെല്ലാം ബാബു ഒളിച്ചുവെക്കാതെ തുറന്നെഴുതുന്നു. അതുകൊണ്ട് തന്നെ വായനക്കാരന് ഈ ജീവിതത്തോട് വേഗത്തിൽ താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നു. ഒരു ചലച്ചിത്രം കാണുന്ന വേഗതയിൽ വായനക്കാരനെ തന്റെ ജീവിതത്തിലൂടെ കൊണ്ടുപോവാൻ എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട്. ഹൈറേഞ്ചിന്റെ വശ്യതയും അവിടുത്തെ ജീവിതത്തിന്റെ പരുക്കൻ ഭാവങ്ങളും പുസ്തകത്തിലുടനീളം നിഴലിക്കുന്നു. ബാബുവിന്റെ ജീവിതം പാരീസിലെത്തിയ ശേഷവും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ഭാഷ പഠിക്കാനും ജോലി കണ്ടെത്താനും നടത്തിയ ശ്രമങ്ങൾ ഇന്നും ആ നാട്ടിൽ പോയി പച്ചപിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പാഠമാണ്. തന്റെ ഗവേഷണത്തിന് മാർക്ക് കുറച്ച ഹുസൈൻ പ്രൊഫസറെ പോലുള്ളവർ തന്റെ വഴി തടയാൻ ശ്രമിച്ചുവെങ്കിലും ഇക്ബാൽ സാർ പറഞ്ഞതുപോലെ നിന്റെ

0: മത്സരം നിന്നോട് തന്നെയാണ് എന്ന ബോധം ബാബുവിനെ ഉന്നതിയിലേക്ക് എത്തിച്ചു. 100 വെറും 47 മാർക്കിട്ട് തോൽപ്പിക്കാൻ ശ്രമിച്ച പ്രൊഫസർക്ക് മുന്നിൽ പാരീസ് സർവകലാശാലയിൽ സ്കോളർഷിപ്പോടെ അഡ്മിഷൻ വാങ്ങിയാണ് ബാബു പ്രതികാരം ചെയ്യുന്നത്. വിജയമാണ് ഏറ്റവും വലിയ പ്രതികാരമെന്ന് ബാബു ലോകത്തെ പഠിപ്പിച്ചു. അവസാനമായി, ഈ പുസ്തകം ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല, മറിച്ച് കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും കഥയാണ്. കമ്പിളിക്കണ്ടത്തെ കൽഭരണിയിൽ ആരൊക്കെയോ കോരി നിറച്ച വെള്ളം പഴക്കമുള്ള മുന്തിയ ഇനം വീഞ്ഞായി മാറിയിരിക്കുന്നു. ആ വീഞ്ഞിന്റെ ലഹരി സഹനത്തിന്റേതാണ്, അതിജീവനത്തിന്റേതാണ്, എല്ലാറ്റിലും ഉപരി സ്നേഹത്തിന്റേതാണ്. ബാബു എബ്രഹാം തന്റെ ജീവിതത്തിലൂടെ നൽകുന്ന സന്ദേശം ഇതാണ്. ലക്ഷ്യങ്ങൾ തീവ്രമാണെങ്കിൽ അതിലേക്കുള്ള യാത്രയിൽ ദൈവം മനുഷ്യരുടെ രൂപത്തിൽ നമുക്ക് മുന്നിലെത്തും.
1: പുസ്തക പരിചയമാണ് ഇതുവരെ കേട്ടത്. ബാബു എബ്രഹാം എഴുതിയ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിയത് ലാവണ്യ മുല്ലശ്ശേരി. അക്ഷരകേരളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം. പ്രീത വിജയ് ചേലക്കര എഴുതിയ കവിത മാതൃഭാഷ. ആലപിക്കുന്നത് സൂര്യ മേനോൻ.

0: പ്രീത വിജയ് ചേലക്കര എഴുതിയ മാതൃഭാഷ എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആലപിച്ചത് സൂര്യ മേനോൻ.
1: അക്ഷര കേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: അക്ഷര കേരളം.
3: സമയം 7:50 ആകാശവാണി തൃശൂർ.
4: റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി.
5: റൈറ്റ് ട്രാക്കിൽ ഇന്ന് വീണ്ടും നടത്തുന്ന നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ട രീതികളെക്കുറിച്ചും പാരാമെഡിക്കൽ കോഴ്സുകളെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സംസാരിക്കുന്നത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ. ആദ്യം വീണ്ടും നടത്തുന്ന നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ട രീതികൾ.
6: മാറ്റിവെച്ച നീറ്റ് പരീക്ഷ June 21 വീണ്ടും നടത്താൻ പോവുകയാണ്. ഒരർത്ഥത്തിൽ വിദ്യാർത്ഥികൾ കോച്ചിങ് കേന്ദ്രങ്ങളിൽ നിന്ന് ഹോസ്റ്റൽ ഉപേക്ഷിച്ച് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അവർ വീണ്ടും കോച്ചിങ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. ഇനി കഴിഞ്ഞ പരീക്ഷയെ പോലെ തന്നെ ആകുമോ ഈ പരീക്ഷ എന്നൊരാശങ്ക വിദ്യാർത്ഥികളിലുണ്ട്. ഈ ഒരർത്ഥത്തിലാണ്

0: നീറ്റിന്റെ രണ്ടാമത്തെ പരീക്ഷ നടത്തുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വളരെ അനാസ്ഥയോടുകൂടിയാണ് ഈ പരീക്ഷ നടത്തുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പരീക്ഷയിലെ നടത്തിപ്പിനെ കുറിച്ചും ചോദ്യപേപ്പറിലെ ചോർച്ചയും വലിയ വാർത്തയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നാണ് ഇത്തവണ ചോദ്യം ചോർന്നത്. ചോദ്യം തയ്യാറാക്കിയവർ തന്നെ കേരളത്തിലെ കോച്ചിംഗ് കേന്ദ്രങ്ങൾക്ക് പരീക്ഷാ ചോദ്യങ്ങൾ കൈമാറി എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. ഈ ഒരു കോണ്ടെക്സ്റ്റ് വിലയിരുത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾ ഇതൊരു ചാലഞ്ച്, ഒരു വെല്ലുവിളിയായി എടുക്കണം, നന്നായി തയ്യാറെടുക്കണം. ഞാൻ ഇതിനു മുമ്പ് എഴുതിയ നീറ്റിനേക്കാളും നന്നായി പരീക്ഷ എഴുതാൻ തയ്യാറാകും എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകണം. നീറ്റ് പരീക്ഷയ്ക്ക് മൊത്തം 150 ചോദ്യങ്ങളാണ് ഉണ്ടാകുക, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്ന്. അതിൽ ബയോളജിയിൽ നിന്ന് സുവോളജി, ബോട്ടണി എന്നിവയിൽ നിന്നായി 45 വീതം ചോദ്യങ്ങൾ ഉണ്ടാകും. ഒരു ചോദ്യത്തിന് 4 മാർക്ക് വീതം, മൊത്തം 720 മാർക്കാണ് നീറ്റിനുള്ളത്. നീറ്റിന്റെ വിജയം തീരുമാനിക്കുന്നത് ബയോളജിയാണ്. കാരണം മറ്റൊന്നുമല്ല, ബയോളജിയിലെ ചോദ്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ഫിസിക്സിലെയും മാത്തമാറ്റിക്സിലെയും കെമിസ്ട്രിയിലെയും ചോദ്യങ്ങൾക്ക് അല്പം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ ആലോചിച്ച് സമയമെടുത്ത് ഉത്തരം എഴുതേണ്ടി വരും. ബയോളജിയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും. നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായി ഉത്തരം എഴുതാനും പറ്റും. അത് തന്നെയാണ് പറയുന്നത്, ബയോളജിയാണ് നീറ്റിലെ വിജയം തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത്. ആദ്യം തന്നെ പറ്റുമെങ്കിൽ ബയോളജിയിലെ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ബയോളജിയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയ ശേഷം തുടർന്ന് കെമിസ്ട്രി, ഫിസിക്സ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. മാത്തമാറ്റിക്സ് നീറ്റിനില്ല, മാത്തമാറ്റിക്സ് ചോദ്യങ്ങൾ എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് മാത്രമേ ഉള്ളൂ. അതിനാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്ന് 45 വീതം ചോദ്യങ്ങൾ, സുവോളജി, ബോട്ടണിയിൽ നിന്ന് 45 വീതം ചോദ്യങ്ങൾ, അങ്ങനെ 150 ചോദ്യങ്ങളാണ് നീറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടാകുക. ഇത് പ്രത്യേകം വിലയിരുത്തണം. ഇതിനു മുമ്പ് ഞാൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞത് എഞ്ചിനീയറിംഗിനെ ഉദ്ദേശിച്ചു മാത്രമാണ്. ബയോളജിയിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നന്നായി വായിച്ചാൽ മതി, ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ബയോളജി ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക, തുടർന്ന് കെമിസ്ട്രിയും അറ്റംപ്റ്റ് ചെയ്യുക, കെമിസ്ട്രിയും പിന്നീട് ഫിസിക്സും. ഫിസിക്സിലെ വളരെ ബുദ്ധിമുട്ടുന്ന പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അതിനു വേണ്ടി സമയം കളയേണ്ട, കുറേ സമയം അതിനുവേണ്ടി ആലോചിച്ചിരുന്ന സമയം കളഞ്ഞാൽ ഒരുപക്ഷെ ബയോളജിക്ക് ചോദ്യം എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാകും. ചില ചോദ്യങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ചോയ്സിന്റെ എണ്ണം ഈ വർഷവും കുറച്ചിട്ടുണ്ട്. ആ ചോയ്സ് ഉള്ള ചോദ്യങ്ങളുടെ എണ്ണവും നോക്കേണ്ടതാണ്. നീറ്റ് പരീക്ഷയ്ക്ക് കറക്റ്റ് സമയത്ത് എത്തണം, ഹോൾ ടിക്കറ്റിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കണം, ഡ്രസ് കോഡ് വളരെ നിർബന്ധമാണ്, അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പ് ആവശ്യമാണ്. പരീക്ഷാ കേന്ദ്രത്തിൽ 1 മണിക്കൂർ മുമ്പെങ്കിലും എത്താൻ ശ്രമിക്കണം. പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് സഹപാഠികളുമായി ചോദ്യം ചർച്ച ചെയ്യുന്നതും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതും ഒഴിവാക്കണം. വളരെ ഏകാഗ്രതയോടെ, വളരെ കമ്മിറ്റ്മെന്റോടുകൂടി പരീക്ഷ എഴുതാനായിരിക്കണം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളും തയ്യാറാകേണ്ടത്. എല്ലാ കാര്യവും നമ്മുടെ കയ്യിലല്ല. പലപ്പോഴും ഈ ചോദ്യപേപ്പർ ചോർച്ച വരുന്നത് തന്നെ നമ്മൾ ആരും അറിഞ്ഞോ? നമ്മൾ അറിയാതെ രാജസ്ഥാനിൽ നിന്നും കേരളത്തിലേക്ക് ചോദ്യങ്ങൾ വന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഞെട്ടിപ്പിക്കുന്നതാണ്. 140 ചോദ്യങ്ങളാണ് ചോർന്നത്, അവിടെ നടത്തിയ മോഡൽ പരീക്ഷയുടെ ചോദ്യങ്ങൾ. 140 ചോദ്യങ്ങൾക്ക് ഒരു ചോദ്യത്തിന് 4 മാർക്ക് വെച്ചാൽ തന്നെ ഏതാണ്ട് 560 മാർക്കോളം വരും. ഇനി ആ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചോ അതുണ്ടാക്കുന്ന അങ്കലാപ്പിനെ കുറിച്ചോ ഒന്നും നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. വളരെ പോസിറ്റീവ് ചിന്താഗതിയോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ പരീക്ഷ എഴുതണം. ഞാൻ പരീക്ഷ എഴുതും, നമ്മൾ നേടും എന്നതായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത്. ചില കോച്ചിങ് കേന്ദ്രങ്ങളെ കുറിച്ചുള്ള പരസ്യങ്ങൾ കാണാറുണ്ട്. ആ പരസ്യങ്ങളിൽ പ്രശസ്ത സിനിമാ നടന്മാരും നടിമാരും നമ്മൾ നേടും എന്നുള്ള വാക്കുകൾ പറയാറുണ്ട്. ആ നമ്മൾ നേടും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ തയ്യാറായി കഴിഞ്ഞാൽ നീറ്റിൽ നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ്. മികച്ച മാർക്ക് നേടി രാജ്യത്തെ മികച്ച മെഡിക്കൽ കോളേജുകളിലോ ഡെന്റൽ കോളേജുകളിലോ കാർഷിക വെറ്റിനറി കോളേജുകളിലോ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാം. അതിനുള്ളൊരു തയ്യാറെടുപ്പാകട്ടെ. ജൂൺ 21 നടക്കുന്ന നീറ്റ് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഹോൾ ടിക്കറ്റിലും ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പഴയ ഹോൾ ടിക്കറ്റ് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പരീക്ഷാ കേന്ദ്രത്തിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ആലോചിക്കണം. പലപ്പോഴും നീറ്റ് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം, ചില ഡ്രസ്സുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. ആ നിബന്ധനകൾ പരമാവധി പാലിക്കാൻ രക്ഷിതാക്കളും പരീക്ഷാ സൂപ്പർവൈസർമാർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ വിദ്യാർത്ഥികളും തയ്യാറാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
1: റൈറ്റ് ട്രാക്കിൽ ഇനി പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ.
0: ഇപ്പൊ പ്ലസ് ടുവിന് ബയോളജി പഠിച്ച വിദ്യാർത്ഥികൾ സാധാരണ ചോദിക്കാറുണ്ട്, എനിക്ക് MBBS കോഴ്സിനോട് താല്പര്യമില്ല, നീറ്റ് എഴുതാനും താല്പര്യമില്ല, മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടുന്ന ഏതെങ്കിലും

0: കോഴ്സുകളുണ്ട്, നിരവധി കോഴ്സുകളുണ്ട്, നിരവധി പാരാമെഡിക്കൽ കോഴ്സുകളാണ്. പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ. 4 വർഷത്തെ ഫിസിയോതെറാപ്പി, ബി എസ് സി നഴ്സിംഗ്, ഒപ്റ്റോമെട്രി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, ഒക്കുപേഷണൽ തെറാപ്പി തുടങ്ങി നിരവധി കോഴ്സുകളുണ്ട്. ഇത്തരം കോഴ്സുകൾക്ക് പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നേടാം. ഫിസിയോതെറാപ്പിക്ക് ഒരുപാട് സാധ്യതകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാർമസി കോഴ്സുകൾക്കും പഠിക്കാം, പക്ഷേ ഫാർമസി കോഴ്സിന് സെലക്ഷൻ ലഭിക്കണമെങ്കിൽ സംസ്ഥാന പ്രവേശന പരീക്ഷ കമ്മീഷൻ നടത്തുന്ന എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് തുല്യമായ ഫാർമസി എൻട്രൻസ് ടെസ്റ്റ് എഴുതേണ്ടതുണ്ട്. ഇതും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഫാർമസി കോഴ്സിന് അടുത്ത കാലത്തായിട്ട് വലിയ സാധ്യത വന്നുകൊണ്ടിരിക്കുകയാണ്. ബയോഫാർമ ഏറെ സാധ്യതയുള്ള മേഖലയായി കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ വിശദീകരിച്ചിരുന്നു. ബയോഫാർമ പൂർത്തിയാക്കിയവർക്ക് ഗവേഷണത്തിന് വിദേശ രാജ്യങ്ങളിലും ഒരുപാട് അവസരങ്ങളുണ്ട്. ബയോഫാർമ, ബയോ ഇൻഫോർമാറ്റിക്സ് ഇത്തരം കോഴ്സുകളോടൊപ്പം തന്നെ ടെക്നോളജി രംഗത്ത് ബയോടെക്നോളജിക്കും പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കോഴ്സുകൾക്ക് സാധ്യതയുള്ള വിദ്യാർത്ഥികൾ രാജ്യത്തു നിന്നും ബിരുദം പൂർത്തിയാക്കി വിദേശ രാജ്യങ്ങളിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കാം. അവിടെയും അവസരങ്ങളുണ്ട്. വിദ്യാർത്ഥികൾ ഒരു കോഴ്സിന് മാത്രം ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ ഏതെങ്കിലും സാധ്യതയുള്ള കോഴ്സുകൾ ഉണ്ടെങ്കിൽ അത്തരം കോഴ്സുകൾക്ക് കൂടി ചേരുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഇത് രക്ഷിതാക്കളും ഏറെ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്ലസ് ടു മാർക്ക് വിലയിരുത്തിയാണ് അഡ്മിഷൻ വരുന്നത്. പ്ലസ് ടു മാർക്കിന്റെ വിലയിരുത്തുമ്പോൾ പ്രത്യേക പ്രവേശന പരീക്ഷ ഇല്ല എന്ന് തന്നെയാണ് അഡ്മിഷൻ വളരെ എളുപ്പത്തിലാക്കുന്നത്. ബി എസ് സി നഴ്സിംഗിന് കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ നീറ്റ് പരീക്ഷ സ്കോർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില കോളേജുകളിൽ സി എം സി വെല്ലൂരായാലും എഫ് എം സിയിലും അതുപോലെ ജിപ്മറിലൊക്കെ നീറ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെയുള്ള അഡ്മിഷൻ പ്രക്രിയയുമുണ്ട്. അപ്പോൾ ഇതും വിലയിരുത്തിക്കൊണ്ട് നന്നായി പഠിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണം. പൂനെയിലുള്ള ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിലെ ബി എസ് സി നഴ്സിംഗിന് നീറ്റ് പരീക്ഷ സ്കോറാണ് മാനദണ്ഡം. അപ്പോൾ പാരാമെഡിക്കൽ കോഴ്സസ് ഒരുപാടുണ്ട്. ഈ പാരാമെഡിക്കൽ കോഴ്സസിന് ചേരാൻ വിദ്യാർത്ഥികളും തയ്യാറാകുന്നു. കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് തൊഴിലവസരങ്ങളും ഏറെയുണ്ട്. ഈ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ അഡ്മിഷൻ മാനദണ്ഡങ്ങളും അതിന്റെ പാത്ത് വേ, ഞാൻ ഏത് കോഴ്സ് പഠിച്ചാൽ എവിടത്തേക്ക് എത്താൻ പറ്റും, അതിനെയാണ് പാത്ത് വേ എന്ന് പറയുന്നത്. ആ പാത്ത് വേ മനസ്സിലാക്കി തയ്യാറെടുക്കണമെന്നാണ് എനിക്ക് വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറയാനുള്ളത്.
1: പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളാണ് ഇതുവരെ കേട്ടത്. സംസാരിച്ചത് എഡ്യൂക്കേഷൻ കരിയർ കൺസൾട്ടന്റ് ഡോക്ടർ ടി പി സേതുമാധവൻ. റൈറ്റ് ട്രാക്ക്. വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിലേക്കൊരു വഴികാട്ടി. നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.

0: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യരംഗത്തിൽ സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ, കാവാലം ബാലചന്ദ്രൻ, രാജൻ കൈലാസ് എന്നിവർ എഴുതി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാഹിത്യരംഗത്തിൽ ആദ്യം സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, ഗുണ്ടാചരിതം.
1: കഥയല്ലെന്ന് പറഞ്ഞാൽ പിന്നെന്താ ജീവിതമാണോന്നും, ജീവിതമാണോന്ന് ചോദിച്ചാൽ ജീവിതമില്ലാത്തടത്ത് കഥയുണ്ടാവുമോ എന്നും മറു ചോദ്യം വരും. അതുകൊണ്ട് കഥയും ജീവിതവും രണ്ടല്ലാത്തിടം എന്നു തന്നെ പറയണം. ഇനി കഥാപാത്രങ്ങളുടെ പേരുകൾ. പലയിടത്തും പേരുകൾ ഉപയോഗിച്ചുകൂടെന്നാണ്, പകരം വിശേഷണങ്ങളോ സർവനാമങ്ങളോ ഉപയോഗിച്ചുകൊള്ളണം. അവൻ, അവൾ, ഇര, ഗുണ്ട എന്നിങ്ങനെ. ഇനി അഥവാ ഒരു പേര് വേണമെങ്കിൽ തന്നെ യഥാർത്ഥ പേര്

ഉപയോഗിച്ചുകൂടാ. ഒരു ഗുണ്ടയെക്കുറിച്ച് കഥ പറയുന്നതിന് മുമ്പ് കഥാപാത്രമായി നിന്ന് ഇത്രയുമൊക്കെ ആമുഖമായി ചിന്തിച്ചു സുജ. എങ്കിലും ഗുണ്ടകളെ ഇപ്പോഴും പേടിയാണ് സുജയ്ക്ക്. പണ്ടുമതേ, അടുത്തു പരിചയമുള്ള ഒരാളുടെ ഗുണ്ടാ പരിണാമം കണ്ടിട്ട് പോലും അതിനൊരു മാറ്റവുമില്ല എന്നതാണ് നേര്. ഈ പ്രസ്തുത ഗുണ്ട അവൾക്ക് ഒരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഗുണ്ട എന്ന പദം പോലും പേടിപ്പെടുത്തുന്നതാണ്. എടി സുജയ്, നമ്മുടെ കോമളൻ മരിച്ചു. പെട്ടെന്നൊരു വയ്യായിക വന്നതാ, അത്ര തന്നെ. മറുവശത്ത് കോൾ കട്ടായിട്ടും ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് കുറച്ചു നേരം കൂടി അവൾ അങ്ങനെ തന്നെ നിന്നു. കേട്ട വാർത്തയിൽ കുറച്ച് ചെവിയിൽ തങ്ങിയതിൻ്റെ ബാക്കി പുറത്തേക്ക് കൂടി തെറിച്ചു വീണു കിടന്നു. അടക്കം ഇന്ന് ഉച്ച കഴിഞ്ഞു തന്നെ കാണും, ആരെ കാത്തു വയ്ക്കാനാ? നീ വരുന്നില്ലേ എന്നമ്മ ചോദിച്ചില്ല. എങ്കിലും അങ്ങനെ മറുപടി പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യം മനസ്സിലെങ്കിലും ചോദിച്ചിരിക്കണം. 40 വയസ്സ് മരിക്കാനുള്ള പ്രായമാണോ? അല്ലെങ്കിൽ മരണത്തിനേതാണ് പ്രായമല്ലേ? 8-9 മാസത്തിൻ്റെ മൂപ്പുണ്ടാകും അവന്, അതോ 1 വയസ്സോ? സുജിക്ക് കഷ്ടിച്ച് പിടിച്ചെഴുന്നേക്കാൾ പ്രായമായപ്പോൾ അവൻ നല്ല പോലെ ഓടി നടക്കുമായിരുന്നു അത്രേ. അമ്മ അവൾക്ക് ചോറ് വാരി കൊടുക്കുമ്പോൾ അവൻ്റെ വായിലേക്കും വച്ചു കൊടുക്കും. 2-3 വായ ഉണ്ട് കഴിയുമ്പോൾ പാത്രത്തിൽ ചോറിട്ട് ഇങ്ങി തന്നേക്കാൻ പറഞ്ഞ് അവൻ പാത്രം കയ്യിൽ വാങ്ങിക്കും. അവൻ്റെ അമ്മ കറ്റം മെതിക്കാനും മറ്റും പോകുമ്പോൾ അവനെ സുജിയുടെ വീട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് പോകുന്നതാണ്. ഒരു കൈകൊണ്ട് അരയിൽ നിന്ന് ഊർന്നു പോകുന്ന വള്ളിനിക്കർ പിടിച്ചു കയറ്റി മറു കൈകൊണ്ട് ഒലിക്കുന്ന മൂക്കും തുടച്ച് നടക്കുന്ന ഒരു ചെക്കൻ 7-8 മക്കളിൽ ഇളയവനാണ്. കൃത്യമായ ഇടവേളകളിൽ മക്കളെ സൃഷ്ടിക്കുക എന്ന ധർമ്മം അണുവിട തെറ്റാതെ നിർവഹിച്ചു പോരുന്നതല്ലാതെ അവരെങ്ങനെ പുലരും എന്നൊരിക്കലും ചിന്തിക്കാത്ത ഒരപ്പൻ്റെ മകനായി ജനിച്ചു എന്ന സ്വയമറിയാ പാപം ജനനത്തിലേ പേറിയവൻ. അത്രയും വയറുകൾ പോറ്റാൻ പ്രസവിച്ചു കിടക്കുന്ന ചുരുങ്ങിയ ദിവസങ്ങളിലല്ലാത്തപ്പോഴെല്ലാം എന്തെങ്കിലും പണികൾക്ക് പോകുന്ന ഒരമ്മയും. ഇതെല്ലാമാണെങ്കിലും മക്കൾക്ക് ആനന്ദി, ചന്ദനവല്ലി, നീലാംബരൻ, മനോഹരൻ, കോമളാങ്കൻ ഇത്യാദി സുന്ദരമായ പേരുകളിടുന്നതിൽ ഒരു ഉറവും വരുത്തിയില്ല. കോമളാങ്കനാണ് വിളി സൗകര്യാർത്ഥം കോമളനായി ലോപിച്ചത്. ആ മക്കളിൽ മിക്കവരും, പ്രത്യേകിച്ച് ഇവൻ, അവളുടെ വീട്ടിലും പരിസരത്തും ഉണ്ടാവും. ആച്ചമ്മ എന്ന് പ്രായഭേദമന്യേ എല്ലാവരും വിളിച്ചു പോകുന്ന സുജയുടെ അമ്മ ആര് വിശന്നു വന്നാലും ഉള്ളതെന്തും എടുത്തു കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് ധൈര്യമായിട്ട് കയറിച്ചല്ല. പോക്കറ്റിന് കനമുണ്ടോ എന്ന് നോക്കാതെ വിശക്കുന്നവനും ഞെരുങ്ങുന്നവനും കൊടുക്കുന്നവനായിരുന്നു അവളുടെ അച്ഛനും. പത്തായത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമുള്ളതല്ല, വിശക്കുന്ന വയറുകൾക്കെല്ലാം വേണ്ടിയിട്ടാണേ പറയൂ. എല്ലാ നേരവും കീരിയും പാമ്പും പോലെ ആയിരുന്നാലും ആ സ്വഭാവത്തിൽ മാത്രം 100% ചേർച്ചയായിരുന്നു അച്ഛനും അമ്മയും തമ്മിൽ. സ്കൂളിൽ സുജയുടെ ക്ലാസ്സിലായിരുന്നു കോമളൻ. അവളുടെ മാത്രമല്ല, അനിയത്തിമാർ സുമ, രമ്യ എന്നീ 2 പേരുടെ കൂടെയും. 4-ാം ക്ലാസ്സിൽ ഹാജർ കുറവായിട്ട് പറഞ്ഞു വിട്ടും വീണ്ടും ചേർത്തും തോറ്റും ഒക്കെയായി 4-5 കൊല്ലം പഠിക്കേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. ഉച്ചക്കത്തെ ഉപ്പുമാവ് ഒഴിച്ചാൽ സ്കൂളിൽ അവനെ ആകർഷിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. കളിയാക്കുകയോ എതിർത്ത് പറയുകയോ ചെയ്യുന്ന സഹപാഠികൾക്ക് അടിയുറപ്പ്. എന്തായാലും 4-ാം ക്ലാസ്സോടുകൂടി അവൻ സംഭവബഹുലമായ വിദ്യാഭ്യാസ ജീവിതം അവസാനിപ്പിച്ച് ബൃഹത്തായ ജീവിത തുറസിലേക്ക് ഇറങ്ങി. ഇഷ്ടംപോലെ ആഞ്ഞിലിച്ചൊക്കെ തിന്നിട്ടുള്ളത് അക്കാലത്താണല്ലോ എന്ന് അടുത്തയിടെ കടയിൽ വെക്കാൻ വെച്ചിരിക്കുന്നത് കണ്ട് കൊതി കയറി വാങ്ങിയപ്പോൾ സുജ ഓർത്തിരുന്നു. എത്ര വലിയ ആഞ്ഞിലിയുടെ മുകളിലും വലിഞ്ഞു കയറി പഴുത്തതും കേടില്ലാത്തതുമായ ചക്ക പറിക്കാൻ അവനെ കഴിഞ്ഞേ ഉള്ളൂ. ആഞ്ഞിലിച്ചക്ക മാത്രമല്ല, നാട്ടുമാവിൽ കയറി കുലകുലയായി കായ്ക്കുന്ന കണ്ണിമാങ്ങയും മാമ്പഴക്കാലമായാൽ പഴുത്ത മാങ്ങയും എല്ലാം നീർകടി ഉള്ളാതെ അവിടെ പോയിരുന്ന് തിന്നുവണ്ണേ. ഉരുണ്ടു വീഴാതെ മുമ്പേ കയറി നടക്ക്. പ്രായം കൊണ്ടാണോ ശരീരവലിപ്പം കൊണ്ടാണോ എന്നറിയില്ല, കൂട്ടത്തിൽ ആജ്ഞാശക്തിയുള്ള ഒച്ച എപ്പോഴും അവനായിരുന്നു. ഹൈസ്കൂൾ കാലമായപ്പോഴേക്ക് സുജയെ ടൗണിലെ സ്കൂളിൽ ചേർത്തു. ലൈൻ ബസ്സിൽ പോയി വരണം. അത് കഴിഞ്ഞ് പിന്നെ കോളേജ്, ഹോസ്റ്റൽ, വെളിപ്പെട്ടതും വെളിപ്പെടാത്തതുമായ ഹ്രസ്വകാല പ്രണയങ്ങൾ എന്നിങ്ങനെ വെയിലും മഴയും മാറി മാറി കൊല്ലങ്ങൾ പോകവേ കോമളനെ അവൾ തീരെ കാണാതായി. അവധികളിൽ വീട്ടിൽ വരുമ്പോഴെങ്ങാൻ വല്ല വിശേഷങ്ങളും കേട്ടാലായി. അരയ്ക്കാൻ തേങ്ങയില്ലാതെ വരുമ്പോൾ, ചക്ക വിളയുമ്പോൾ, മാങ്ങ പറിക്കാറാകുമ്പോൾ ഒക്കെ കോമളനെ കാണുന്നില്ലല്ലോ എന്ന് അവളുടെ അമ്മ ആത്മകഥപ്പെട്ടു. അവൻ സ്വയം ഏറ്റെടുത്ത മേഖലകളായിരുന്നു അതെല്ലാം. പഠിപ്പൊക്കെ പണ്ടേ വിട്ട് ആൾ ചില്ലറ പണികൾക്ക് പോവുകയോ ഇടയ്ക്ക് നാട്ടിൽ നിന്ന് തന്നെ കാണാതാകുകയോ ഒക്കെ ചെയ്യുമത്രേ. കള്ളും കളവും മുതൽ പൊങ്ങുതടി പോലെ ഒഴുകി നടക്കുന്ന മനുഷ്യജന്മങ്ങൾക്ക് ചെന്നു ചേരാവുന്ന എല്ലാത്തിലും എത്തിപ്പറ്റുന്ന ജീവിതം. എന്നാലും ഇടയ്ക്കെല്ലാം അച്ഛമ്മ ഇച്ചിരി ചോറിഞ്ഞു തന്നേ എന്ന് പറഞ്ഞ് മിന്നായം പോലെ കയറി വരും. തലേന്നത്തെ മീൻചട്ടി തിരക്കിയുള്ള വരവാണ്. അതിലേക്ക് 2 തവി ചോറ് തന്നെത്താൻ കോരിയിട്ടിളക്കി നിമിഷ നേരം കൊണ്ട് വാരി വലിച്ചു തിന്നും.
അതില്ലെങ്കിൽ മാത്രമേ

ആഹാരങ്ങളും സ്ഥാനമുള്ളൂ. അവിടെ ഇരുന്ന് സമാധാനത്തിൽ കഴിച്ചേച്ച് പോടാ എന്ന് അമ്മ പറയും. എവിടെ കേൾക്കാൻ? കോളേജിൽ പഠിക്കുന്ന കാലത്താണ് സുജയുടെ വീട്ടിൽ ഫോൺ കണക്ഷൻ കിട്ടിയത്. പിന്നെ വീട്ടിലെയും ഇടയ്ക്ക് നാട്ടിലെയും വിശേഷങ്ങൾ അറിയുന്നത് വിളികളിലാണ്. അത്തരമുള്ള വിളിയിലാണ് ഒരു ദിവസം അമ്മ അവൻ്റെ കല്യാണ വിശേഷം പറയുന്നത്. കേട്ടപാടെ 10-20 വയസ്സിലെ കെട്ടാൻ ഇവനിതെന്തിൻ്റെ കേടാ എന്നൊന്ന് ഞെട്ടി. വലിയ വലിയ ഞെട്ടലുകൾ പുറകെ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തോ തല്ലുകേസിൽ ഒളിച്ചു താമസിക്കാൻ പോയിടത്തു നിന്ന് അവനേക്കാൾ 10-15 വയസ്സ് കൂടുതലുള്ള ഒരു പെണ്ണിനെയും കൊണ്ട് പോകുന്നതാണ്. അതും ഒരുത്തൻ്റെ മക്കളില്ലാത്ത ഭാര്യ. ആ സ്ത്രീയുടെ പേരിലായിരുന്നു ഞെട്ടലിൻ്റെ പാരമ്യത. പൊന്നപ്പൻ പൊന്നമ്മ, തങ്കപ്പൻ തങ്കമ്മ, ഓമനക്കുട്ടൻ ഓമന എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും റെയർ കോമ്പിനേഷൻസ് ഒരിടത്തും കേട്ടിട്ടില്ല. കോമളാങ്കൻ കോമളാങ്കി. ഇനി ഈ പേര് കണ്ടോണ്ടാണോ എന്തോ രണ്ടുപേരും ചേർന്നത്. വിശ്വാസം വരാതെ അമ്മയോട് വീണ്ടും വീണ്ടും എടുത്തു ചോദിച്ചു. നേരടി ചുമ്മാതെ പറഞ്ഞതല്ല. എന്നാലും എൻ്റെ മേ, ഇത്രയും പ്രായവ്യത്യാസമുള്ള ഒരുത്തി എന്ന് പറയുമ്പം ചേടാ, അവനല്ലേ കൊണ്ടു നടക്കുന്നത്. അവന് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ കാണുന്നവർക്ക് എന്താ ചെയ്തം? ചില മനുഷ്യർ ശരിയാണോ തെറ്റാണോ എന്ന് കിള്ളി കിഴിച്ച് ചിന്തിക്കാതെ ഉള്ളത്രയും കാലം അങ്ങ് ജീവിക്കും. മറ്റു ചിലർ ശരി വരാൻ കാത്ത് കാത്ത് ജീവിതകാലം ചുമ്മാ തീർക്കും. അത്ര തന്നെ, അമ്മയ്ക്കെല്ലാം കൂളാണ്. ഏകാന്ത സ്വതന്ത്രകാലത്തിന് അന്ത്യം കുറിച്ച് കല്യാണം കഴിച്ചു വിട്ടതോടെ സുജയും തീരെ തിരക്കിലായി. ഭർത്താവിന് 2-3 ജില്ലയ്ക്കപ്പുറം ജോലി, കുട്ടികളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൂടിയായപ്പോൾ വീട്ടിലേക്കുള്ള വരവും വിളികൾ തന്നെയും കുറഞ്ഞു. അതിനിടയിൽ അച്ഛനും മരിച്ചു പോയിരുന്നു. അനിയത്തിമാരും ഉദ്യോഗവും കല്യാണവും ഒക്കെയായി ഓരോ ഇടങ്ങളിലായപ്പോൾ അമ്മ ഫലത്തിൽ തനിച്ചായി. ഇടയ്ക്കൊക്കെ നേരമുണ്ടാക്കി ഒന്ന് ഓടി വരും അമ്മയെ കാണാൻ. അതേ പറ്റൂ, അമ്മയ്ക്ക് ജീവിച്ചു പഴകിയ നാട്ടുപുറം വിട്ട് മക്കളുടെ കൂടെ പോയി നിൽപ്പൊന്നും ശരിയാവില്ല. കള്ളോ കളവോ കൊട്ടേഷനോ ഗുണ്ടായസമോ എന്തായാലും സ്വന്തം പ്രവർത്തന മേഖല വിപുലപ്പെടുത്തി കോമളൻ അക്കാലത്ത് അവൻ്റെ വീടിനടുത്ത് സ്ഥലം വാങ്ങി വീട് വെച്ചിരുന്നു. ഒരു ഗുണവുമില്ലാതെ നടന്ന അവൻ്റെ അപ്പൻ എന്നീ നാട് വിട്ടുപോയി. അമ്മയും മരിച്ചു. സഹോദരങ്ങളെന്ന് പറയുന്നവർ അവരവരുടെ പാട് നോക്കി പല വഴിക്കും ചിതറിപ്പോയി. അല്ലെങ്കിലും പറന്നുയരാനും പറന്നിറങ്ങാനും ഒരു ചില്ലയില്ലാത്ത ആകാശങ്ങളെല്ലാം ചിതറലുകളുടേതാണല്ലോ. അതിന് സ്വാതന്ത്ര്യത്തിൻ്റെ ഭംഗിയുണ്ടാവില്ല. ഒരു പെണ്ണും ആണുമായി 2 മക്കളായിരുന്നു കോമളന്. അത്ര പ്രായവ്യത്യാസമുണ്ടായിട്ടും നാട്ടുകാരുടെ കണ്ണിൽ കാഴ്ചയിൽ ഒരു ചേർച്ചയും ഇല്ലാഞ്ഞിട്ടും കൊണ്ടുവന്ന പെണ്ണിനെയും ഉണ്ടായ മക്കളെയും ഒന്നിനും ഒരു കുറവും വരുത്താതെയാണ് കോമളൻ നോക്കിയിരുന്നത്. ആ സ്ത്രീക്ക് നാട്ടുകാർ അതും ഇതും പറയുന്നത് കേൾക്കാൻ പുറത്തു പോകേണ്ടി വന്നില്ല. വല്ലപ്പോഴും സുജയുടെ അമ്മ അതിലെ പോകുമ്പോൾ കണ്ടു മിണ്ടും. ആ ചുറ്റുവട്ടത്ത് അവളോട് മിണ്ടുന്നത് അവർ മാത്രമായിരുന്നു. എന്തോ ലക്ഷണം കെട്ടവൾ എന്ന വെറുപ്പോടെയാണ് ആ സ്ത്രീയെ നല്ലവരെന്ന് നടിക്കുന്ന അയൽവക്ക പെണ്ണുങ്ങൾ പോലും കണ്ടിരുന്നത്. അവൻ പഠിച്ചിട്ടില്ലെങ്കിലും മക്കളെ മുന്തിയ സ്കൂളിലൊക്കെ വിട്ട് തന്നെ പഠിപ്പിച്ചു. ഇടയ്ക്കൊക്കെ ഓരോ കേസിൽ ആൾ അകത്താകുകയും പിന്നെ പുറത്തു വരികയും ചെയ്യുമെങ്കിലും വീട്ടുകാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരുത്തിയില്ല. സുജ അവളുടെ വീട്ടിൽ വന്ന ഒരു ദിവസം അവൻ എന്തോ കഴിച്ചിട്ട് അടുക്കള മുറ്റത്തു നിന്ന് കയ്യും കഴുകി മുൻവശത്തേക്ക് വരുമ്പോഴാണ് തിണയിലിരിക്കുന്ന സുജയെ കാണുന്നത്. അവൾ വന്നിട്ട് കുറച്ചു നേരമായിരുന്നു. അവൾ അവിടെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞില്ല. ഒത്തിരി കാലത്തിന് ശേഷമാണ് തമ്മിൽ കാണുന്നത്. അറിയുന്നവനെങ്കിലും പെട്ടെന്ന് ഒരധികായനെ മുന്നിൽ കണ്ടപ്പോൾ സ്വാഭാവികമായുള്ള ഗുണ്ടാഭീതിയാണ് അവൾക്ക് ഉള്ളിൽ തോന്നിയത്. നീ ഒറ്റയ്ക്കാന്നോടി വന്നത്? നിന്റെ കെട്ടിയവനും പിള്ളേരും ഒന്നും വന്നില്ലേ? ഇല്ല. ഇന്ന് തന്നെ പോകുമോ? നിന്റെ അമ്മയുടെ കൂടെ ഒരു ദിവസം നിൽക്കാൻ നിങ്ങൾക്ക് ആർക്കും നേരമില്ലല്ലയോ. അത് പിന്നെ പിള്ളേരൊക്കെ. ആ, എന്നാൽ നിന്ന് കറങ്ങി നേരം വൈകിക്കാതെ വല്ലതും തിന്നേച്ച് സന്ധ്യയ്ക്ക് മുന്നേ പോകാൻ നോക്ക്. അച്ഛമ്മോ ഇവളാണ്ട് ആകെ ക്ഷീണിച്ച് കരുവാളിച്ചിരിക്കുന്നു. വല്ലതും ചൊവിനെ നേരം ഉണ്ടാക്കി കൊടുക്ക്. എന്നിട്ട് നേരത്തെ കാലത്ത് പറഞ്ഞുവിട്. പിള്ളേർ വരുമ്പോഴേക്കും അങ്ങ് ചെല്ലണ്ടായോ? അമ്മ ഒരു സ്റ്റീൽ പ്ലേറ്റും മറ്റേ കയ്യിൽ ഒരടപ്പ് പാത്രവുമായി വന്നു. പ്ലേറ്റിലെ 2 കൊഴിക്കട്ട അവളുടെ മുമ്പിൽ വെച്ചു. മുറ്റം കിടന്ന് അവനെ തിരിച്ചു വിളിച്ച് അടപ്പ് പാത്രം കൊടുത്തു. ഇന്നടാ ഇതൂടെ കൊണ്ടുപോ, പിള്ളേർക്ക് കൊടുത്തേക്ക്. ആ കൊച്ചുങ്ങൾക്കും കൊഴിക്കട്ട വലിയ ഇഷ്ടമാടി. അമ്മ പറഞ്ഞത് കേട്ടിട്ടും അവളൊന്നും മിണ്ടിയില്ല. വേറെ ഉപകാരങ്ങളൊന്നുമില്ലെങ്കിലും ചുറ്റുപാടുമുള്ള ബന്ധുജനങ്ങൾ വല്ലപ്പോഴും കാണുന്ന ഇത്തിരി നേരത്തോ അതല്ലെങ്കിൽ ഫോൺ വിളിച്ചോ അവനെക്കുറിച്ചുള്ള ഭീതി വളർത്താൻ നല്ലപോലെ സഹായിക്കാറുള്ളത് വെച്ച് പിന്നെ പറഞ്ഞു. എൻ്റെ അമ്മ രാത്രിയിലൊക്കെ അവനീ പറമ്പിൽ കൂടെ നടക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഓർത്തിട്ട് തന്നെ പേടിയാവുക. ആയുധങ്ങളും കള്ളവാറ്റും എന്ന് വേണ്ട, ഇല്ലാത്ത തരികിടെ ഒന്നുമില്ല. വല്ലതും കൊണ്ട് പാത്തു വെച്ചിട്ട് പിടിച്ചാൽ നിങ്ങൾ ഈ വയസ്സാം കാലത്ത് പോലീസും കോടതിയും കയറേണ്ടി വരും. മറുപടിയില്ല. അമ്മ അമ്മയോടാ പറയുന്നത്? ടി വി വെച്ച് ഏത് നേരം കാണുന്നുണ്ടല്ലോ. കൊട്ടേഷനും ഗുണ്ടാപ്പണിയും കൊണ്ടു നടക്കുന്നവനൊക്കെ കണ്ണും കാതുമില്ല. പ്രായം ചെന്നവരെ വരെ പീഡിപ്പിക്കുന്ന കാലമാ. വല്ലവരുടെയും കൈയും കാലും കൂലിക്ക് വെട്ടുന്നവനാണ് വീട്ടിൽ കൂടെ കയറി ഇറങ്ങി നടക്കുന്നത്. അമ്മയ്ക്കൊന്നും പറയാനില്ലേ?
ആ അതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഒരു കതകോ ജനലോ അടയ്ക്കാൻ മറന്നാലും കുഴപ്പമില്ല.

ഇല്ലല്ലോ, വലിയ കള്ളൻ ഉണ്ടത്ത് ചെറിയ കള്ളന്മാരൊന്നും വരത്തില്ല. തോറ്റു. അവൻ മരിച്ചതിന് കൃത്യം 2 ആഴ്ച മുമ്പായിരുന്നു അത്. കൊടുക്കൽ വാങ്ങലുകൾ പലപ്പോഴായി വാങ്ങിക്കൂട്ടിയിട്ടുള്ള ആന്തരിക ക്ഷതങ്ങൾ ഒരുപക്ഷെ ഒരതിവേഗ മരണത്തിലേക്കുള്ള ദൂരം കുറച്ചിരിക്കാം. കഥ അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ. പിന്നീടെന്നോ അറിഞ്ഞു അവൻ്റെ ഭാര്യയും മക്കളും അവിടുന്ന് വിറ്റുപെറുക്കിപ്പോയെന്ന്. അവൻ എന്ന ഭയം ഇല്ലാതായപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും അവൾക്കും മക്കൾക്കും സ്വൈര്യം കൊടുക്കാതായി. ജീവിതമാർഗം അടയുകയും ചെയ്തു. പോരാത്തതിന് ആ സ്ത്രീക്ക് പലതരം അസുഖങ്ങളും. കൗമാരം കടക്കാനായ മകളെയും അതിനിളയ മകനെയും കൊണ്ട് ഒറ്റയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ വയ്യാതെ കിട്ടിയ വിലയ്ക്ക് വീടും വിറ്റ് കിഴക്കോട്ടെങ്ങോ പോയി. മരിച്ചവർ അവശേഷിപ്പിച്ചു പോകുന്ന ജീവിതം ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചു തീർക്കാതെ പറ്റില്ലല്ലോ. വർഷങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു. അമ്മയ്ക്ക് പലവിധ വയ്യായികകൾ മാറി മാറി വരുന്നുണ്ടായിരുന്നു. എന്നാലും തോറ്റു കൊടുക്കാത്തൊരു മനസ്സായിരുന്നു ബലം. അത് ഉള്ളിലിരുന്ന് ഓരോ തവണയും ശരീരത്തെ വലിച്ചുയർത്തിയെടുത്ത് നടത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ചെല്ലുമ്പോഴുണ്ട് മുറ്റത്തൊരു സ്റ്റൈലൻ ആട്ടിൻ കൂടും. അതിൻ്റെ മുന്നിൽ നിന്ന് ഇടം വല നോക്കാതെ പ്ലാവിലെ കടിച്ചു തിന്നുന്ന ഒരു കുഞ്ഞനാടും. പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്നതാണ്.

0: കയറി വരുന്നുണ്ടായിരുന്നു. എന്നാലും തോറ്റു കൊടുക്കാത്തൊരു മനസ്സായിരുന്നു ബലം. അത് ഉള്ളിലിരുന്ന് ഓരോ തവണയും ശരീരത്തെ വലിച്ചുയർത്തിയെടുത്ത് നടത്തിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ചെല്ലുമ്പോഴുണ്ട് മുറ്റത്തൊരു സ്റ്റൈലൻ ആട്ടിൻ കൂടും. മതിന്റെ മുന്നിൽ നിന്ന് ഇടംവല നോക്കാതെ പ്ലാവിലെ കടിച്ചു തിന്നുന്ന ഒരു കുഞ്ഞനാടും. പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്നതാണ്. നിരന്തരമുള്ള ശ്വാസമുട്ടൽ കൊണ്ട് പൊറുതി മുട്ടി വയ്യാതായപ്പോൾ മൃഗപരിപാലനം നിർത്തിക്കൊള്ളണമെന്ന് ഡോക്ടർ കർശനമായി പറഞ്ഞതിൽ പിന്നെയാണ് അതൊക്കെ നിർത്തിയത്. പിന്നെ ദീർഘകാലമായി ഇല്ലായിരുന്നു. ഇതെവിടുന്ന അമ്മേ? ഓ, അതോ, കഴിഞ്ഞ ആഴ്ച റോഡിൽ ഗ്യാസ് വണ്ടി വരുന്നത് നോക്കി നിൽക്കുമ്പോഴാണ് ആ പുള്ളിഷാജി ഇതിനെയും കൊണ്ട് വരുന്നത് കണ്ടത്. എങ്ങോട്ടാടാന്ന് ചോദിച്ചപ്പോൾ ചന്തയിലോട്ട് ആ മുട്ടം കുട്ടിയെ നിർത്തിയിട്ടെന്തിനാന്ന്. ഈ പൊടിക്കൊച്ചിൻ്റെ പൊന്നും കൊടുത്ത മുഖത്തോട്ട് നോക്കി നിനക്കെങ്ങനെയാടാ മഹാബാബി കൊല്ലാൻ കൊടുക്കാൻ തോന്നിയെന്ന് ചോദിച്ച് ഞാനതിനെ കൈ ചുരുട്ടി പിടിച്ചിരുന്ന കാശും കൊടുത്ത് ഇങ്ങനെ മേടിച്ചു. അവൻ കാശോർത്തല്ലേ വിൽക്കാൻ പോയത്. അപ്പം ഗ്യാസ് എടുത്തില്ലയോ? അത് കാശുള്ളപ്പോൾ പിന്നെ എന്തെങ്കിലും എടുക്കാമല്ലോ. അയ്യത്ത് ഇഷ്ടം പോലെ കമ്പും കോലും ഒക്കെ കിടക്കുമല്ലേ. അല്ലല്ലേ, ഇവിടെ ഇപ്പോൾ പൊതു കെട്ടിപ്പോകാൻ ആരാ? ഈ കൂടോ? കുറച്ച് പട്ടികയാണ് അഞ്ചാ റോഡും പോരെ. തെക്കുവശത്തെ ഷെഡ് ഇന്നാളത്തെ കാറ്റത്ത് വീണായിരുന്നു. നിങ്ങളൊന്നും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിൻ്റെ സാധനങ്ങൾ ഈ മുറ്റത്തും പരിസരത്തും കിടക്കുമല്ലയോ. സുജ പിന്നെ ഒന്നും ചോദിച്ചില്ല. ഈ വയ്യാത്ത കാലത്ത് ഇതിൻ്റെ വല്ല ആവശ്യവുമുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. കോമളാങ്കി എവിടേക്കോ വീട്ടുപണിയും തയ്യൽ പണിയും ഒക്കെ ചെയ്ത് പിള്ളേരെ വളർത്തിയെന്നും പെങ്കുച്ചി നേഴ്സിംഗ് പഠിച്ച് എവിടെയോ പ്രാക്ടീസിന് കയറിയെന്നും പയ്യനൊരു കടയിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയതിൽ പിന്നെ വയ്യാത്ത കോമളാങ്കിയെ പണിക്ക് വിടാതെ നോക്കുന്നുണ്ടെന്നും ഒക്കെ ഇടയ്ക്ക് അമ്മ പറഞ്ഞറിഞ്ഞു. അമ്മയെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത്. പരിസ്ഥിതി വാരാഘോഷത്തിൻ്റെ ഭാഗമായി മോൾക്ക് പിറ്റേന്ന് സ്കൂളിൽ നടാൻ രണ്ട് മരത്തൈകൾ കൊണ്ടുപോകാനാണ് രാവിലെ തന്നെ സുജ പോകുന്നത്. തൈകൾ എടുത്തൊരു കവറിലാക്കി വെച്ചേക്കാൻ അമ്മയോട് തലേന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അമ്മ ധൃതിയിൽ ചായ വെക്കുകയായിരുന്നു. ഒപ്പം മജന്തയിൽ ചെറിയ പച്ച ബോർഡറുള്ള സാരി വാരി വലിച്ചുടുക്കുകയും ഇന്നലെ വിളിക്കുമ്പോൾ കാലുവേദന സഹിക്കാതെ തൈലം തേച്ച് ചൂടും വെച്ചിരുന്നയാളാണ്. ആഹാ, നീ വന്നോ? എന്നാ ഒരു ചായ കൂടെ വെക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ചായ കൂടി പാലൊഴിച്ചു. ഇതെവിടെ പോകാൻ ഒരുങ്ങോ അമ്മേ? ഈ സാരി ഏതാ, പുതിയതാണോ? കോമളൻ്റെ മോടെ കല്യാണത്തിന് പോവാ. കഴിഞ്ഞ ഓണത്തിന് രമ്യ അയച്ചു തന്ന സാരിയാ. അവക്കെവിടാ വരാൻ നേരം? ഒരു സാരി അയച്ച് ഓണം വരെ വെച്ചു. എവിടെയാ കല്യാണം? കട്ടപ്പനയിലോ? അല്ലടി, കല്യാണം നങ്ങയാൾക്കുളങ്ങര വെച്ചാ. അമ്മ എങ്ങനെ പോകും? തന്നെയാണോ പോകുന്നത്? പിന്നല്ലാതെ, അവിടം വരെ പോയാൽ പോരെ. ഇവിടെ നിന്നും ആരെയും വിളിച്ചിട്ടില്ല. അല്ലേ തന്നെ ആരെ വിളിക്കാനാ? അവൻ്റെ മോനൊരു വണ്ടി ഇടപാട് ചെയ്തിട്ടുണ്ട്, അതിപ്പം വരും. തൈകൾ തേയെടുത്ത് കവറിലാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ഉച്ച കഴിഞ്ഞ് പോയാൽ പോരെ. അതല്ല, ഇപ്പം വരുന്നെങ്കിൽ വാ, കവലയിലോട്ട് വിടാം. ചില മനുഷ്യർ ശരിയാണോ തെറ്റാണോ എന്ന് കിള്ളിക്കിഴിച്ച് ചിന്തിക്കാതെ ഉള്ള അത്രയും കാലം ജീവിക്കും. ചിലർ ശരി വരാൻ കാത്തു കാത്ത് ജീവിതകാലം ചുമ്മാ തീർക്കും. ഒരു പേരയുടെയും മാവിൻ്റെയും തൈകൾ വെടിപ്പായി ഒരുക്കി വെച്ച കവർ കയ്യിലെടുക്കുമ്പോൾ സുജ ഓർത്തത് അതാണ്. ഒരാളുടെ മരണം കൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല. മരണം ഒരു കോമ മാത്രമാണ്, ഫുൾ സ്റ്റോപ്പ് അല്ല. കാർ വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടു. മജന്തയും പച്ചയും നിറത്തിൽ ഇലകളുള്ള ആകാശത്തോളം വളർന്ന ഒരു ചെടി കണക്കെ അമ്മ മുമ്പേ നടന്നു. സുജ പിന്നാലെ.
1: ഗുണ്ടാചരിതം സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യരംഗത്തിൽ അടുത്തതായി കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഉള്ളനക്കങ്ങൾ.

മനസ്സിൻ്റെ കീറ്റിലെ കുമ്പിളിൽ അഞ്ചാറു പൂക്കളുമിറുത്തിട്ടു സന്ധ്യയും ചായുന്നുവോ. പോക്കുവയിൽ തിളക്കത്തിൽ ഉച്ചിപ്പൂവുള്ള കിളിയുടെ പാട്ടൊരു ഞാറ്റുവേലയും ചുറ്റി

പി കുളിരുറന്നരുണിമവാർന്ന സുപ്രഭാതം ആ കിളിയുടെ പാട്ടിലവൾ കൊണ്ടുവന്നോ. എല്ലാം വിറ്റുമുടിച്ച കൗമാരത്തിൻ്റെ കാരണവർ എങ്ങുമെത്താതെ പോയൊരൻ പെങ്ങൾ സ്വപ്നങ്ങൾ ദുർനിലാവിൻ്റെ ദൂരസ്മൃതി സ്പന്ദം ചിലപ്പോൾ ഉള്ളിലാളുന്ന മാതൃസ്പർശം ആ കിളിയുടെ പാട്ടിലവൾ

നറുനിലാവിൻ സ്നിഗ്ധ പക്ഷ്മങ്ങൾ തുറന്നെത്തുമിത്തിരി സ്വപ്നങ്ങൾ പിച്ചവച്ചൂടുവഴി താണ്ടിയ ബാല്യം ഒരു പിച്ചിപ്പൂവിൻ മനസ്സിലെ സുഗന്ധം വട്ടയിലക്കുമ്പിളിൽ അമ്പലക്കിണർ വെള്ളം തൃസാവിൻ നിലത്തുമ്പിലെ മഞ്ഞിൻ രാത്രി സ്പർശം.

ജലം പിളർന്നൂറിയ രക്തം മണക്കുമീ രാത്രി മൗനത്തിന് അകലെയൊരു പൈതലിൻ നിലവിളിയുടെ പൂരകം.

അകരവും മഞ്ഞുരാത്രിയും കാറ്റിലൂറും അമ്മ മൊഴികളും താരാട്ടും തുളസിത്തറയുടെ ഓരത്തെ തൊഴുകൈക്കുമ്പിൾ സ്വപ്നവും നാട്ടുമാവിൻ ചുവട്ടിലെ കാറ്റ്

പുകയുന്നു ഇരുളിൽ നിന്നാരോ വീണ്ടും കരയുന്നു ആരുടെയോ ദീർഘനിശ്വാസത്തിലൻ ജാലകച്ചില്ലു.

ചാറ്റലോ ശിശിര ഭലാഗമത്തിൽ പാടിത്തളർന്ന കുയിൽ പേടയോ ഒറ്റമുണ്ടുടുത്തു വന്നെത്തിയ ശുദ്ധ പൗർണമിയോ പാടവരമ്പത്തെ പച്ചപ്പിൽ നിന്നും സ്വയം പ്രാ

0: പിഴയുന്നുവോ? മിച്ചമീദാഹമേ സത്യം ദുഃഖതീർത്ഥ സ്നാനമേ സത്യം.
1: ഉള്ളനക്കങ്ങൾ കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്. അടുത്തതായി രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് പുഴവഴി.
2: പുഴയൊഴുകുന്നു പല കൈവഴികൾ പുഴയാവുന്നു, പുഴയൊഴുകുന്നു പല കൈവഴികൾ പുഴയാവുന്നു. കരയും കരയത്തഴുകി ഉഴഞ്ഞും തരുനിര കരിയാതൊന്നു തലോടി, പുഞ്ചിരി വീണ്ടുമുണർത്തി പൂങ്കുല കൊണ്ടു നിറച്ചും പുഴ കവിയുന്നു. പുഴയൊരു സാന്ത്വന വഴിയാകുന്നു, കുളിരാകുന്നു. കരയും കരയത്തഴുകിയുഴിഞ്ഞും തരുനിര കരിയാതൊന്നു തലോടി, പുഞ്ചിരി വീണ്ടുമുണർത്തി പൂങ്കുല കൊണ്ടു നിറച്ചും പുഴ കവിയുന്നു. പുഴയൊരു സാന്ത്വന വഴിയാകുന്നു, കുളിരാകുന്നു. പുഴയുലയുന്നു ചെമ്മൺ മലയടിവാരങ്ങളിലൂടലറിപ്പഞ്ഞു തിരിഞ്ഞു മറിഞ്ഞും മണ്ണിൻ ചോരപുരണ്ടു തിരണ്ടും പുഴ അരിശത്തിൻ നലമാലകളായാകക്കുതറി മരങ്ങളെയാകയിളക്കി പിഴുതുകുടഞ്ഞും കലികയറുന്നു പാവം വീണ്ടും കരകരയുന്നു. പുഴയുലയുന്നു ചെമ്മൺ മലയടിവാരങ്ങളിലൂടലറിപ്പാഞ്ഞു തിരിഞ്ഞു മറിഞ്ഞും മണ്ണിൻ ചോരപുരണ്ടു തിരണ്ടും പുഴ അരിശത്തിൻ നലമാലകളായാകക്കുതറി മരങ്ങളെയാകയിളക്കി പിഴുതുകുടഞ്ഞും കലികയറുന്നു പാവം വീണ്ടും കരകവിയുന്നു, പാവം വീണ്ടും കരകവിയുന്നു. പുഴയിപ്പോൾ അവൾ ആകെ നിരന്നു നിറഞ്ഞൊഴുകുന്നു, പുഴയവളിപ്പോൾ ആകെ നിരന്നു നിറഞ്ഞൊഴുകുന്നു. ആകമദാലസ അലസവിലാസിത, ആകമദാലസയലസവിലാസിത, കാമുകനാം കടൽ അവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം. കാമുകനാം കടൽ അവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം. നുരയും പാൽച്ചിരിയൊന്നു മറച്ചതിമന്ദം മധുമൃദുതാളം പതിയെ പൊതിയേ കടലവളാകും. കാമുകനാം കടൽ അവളെ കണ്ടു തിരക്കൈ പൊക്കി വിളിക്കും നേരം. നുരയും പാൽച്ചിരി ഒന്നു മറച്ചതിമന്ദം മധുമൃദുതാളം പതിയെ പൊതിയേ കടലവളാകും, കടലവളാകും. പുഴയൊരു ജന്മം ഒഴുകിത്തീരും, പുഴയൊരു ജന്മം ഒഴുകിത്തീരും. കടലിൻ കാമക്കടവിൽ തെല്ലുമറഞ്ഞൊരു കാമുകിയാകും, കടലിൻ കാമക്കടവിൽ തെല്ലുമറഞ്ഞൊരു കാമുകിയാകും. കാടും മലയും താണ്ടി വരുന്നവൾ പ്രണയക്കടലിൽ ജീവിതമുക്തി അണഞ്ഞേ പോകും. കാടും മലയും താണ്ടി വരുന്നവൾ പ്രണയക്കടലിൽ ജീവിതമുക്തി അണഞ്ഞേ പോകും.

0: പുഴജന്മത്തിൻ പൊരുളെപ്പോഴും കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി. പുഴജന്മത്തിൻ പൊരുളെപ്പോഴും കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി. കടലിൽ അലിഞ്ഞു മരിക്കാനല്ലി.
1: പുഴവഴി രാജൻ കൈലാസ് എഴുതി അവതരിപ്പിച്ച കവിതയാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്.
1: സമയം 8:28 മിനിറ്റും 48 സെക്കൻഡും.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പിഎം സേതു പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം.
1: ഐടിഐകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ഐടിഐസ് പിഎം സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ഐടിഐകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ഐടിഐകൾ പ്രവർത്തിക്കും. ഹബ് ഐടിഐകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലങ്ങൾ സമീപത്തെ സ്പോക്ക് ഐടിഐകൾക്കും ലഭിക്കും. ഐടിഐകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും. പിഎം സേതു പദ്ധതിയിലൂടെ ഐടിഐ വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളിലും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്.

0: രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ITIകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ITI കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, AI, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ITIകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. PM-SETU പദ്ധതിയുടെ പ്രധാന സവിശേഷത ചില വലിയ ITIകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ITI പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യമുള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ITIകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു ആഗോള സ്കിൽ ഹബാക്കി മാറ്റുന്ന പദ്ധതിയാണ് PM-SETU.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് PM-SETU പദ്ധതിയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് നയതന്ത്ര ശ്രമങ്ങൾക്കുള്ള പിന്തുണ ആവർത്തിച്ച് ക്വാഡ് രാജ്യങ്ങൾ. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന് ക്വാഡ് വിദേശകാര്യമന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിലൂടെയും ചെങ്കടലിലൂടെയും ആഗോള വാണിജ്യ കപ്പലുകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയണമെന്നും വിദേശകാര്യമന്ത്രിമാർ വ്യക്തമാക്കി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പി എം ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം നാളെ ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ എസ് എഫ് ഐയുടെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ കെ എസ് യു ആക്രമണം ഉണ്ടായെന്നാരോപിച്ച് എസ് എഫ് ഐ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പൊതുജനങ്ങൾക്ക് ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശിക്കാൻ അവസരം. മെയ് 31 വരെയാണ് സന്ദർശനത്തിന് അനുമതിയുള്ളത്. അണക്കെട്ടുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ജോലികൾക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ കാൽനടയായി മാത്രമേ സന്ദർശനം അനുവദിക്കൂ. ബക്രീദിന് മുന്നോടിയായി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുത്തു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി തീർത്ഥാടകർ ഒത്തുകൂടി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം

0: പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. കണ്ണൂരിൽ ഒരു മാസക്കാലം നീളുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. അക്കരെ കൊട്ടിയൂരിലേക്ക് ബാവലിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച 60 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള സ്റ്റീൽ പാലം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഉത്സവത്തോടനുബന്ധിച്ച് ഈ മാസം 28 മുതൽ അടുത്ത മാസം 24 വരെ പാൽചുരം റോഡിൽ ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം. 30,561 പേർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടി. സേ പരീക്ഷ അടുത്ത മാസം 29 മുതൽ ജൂലൈ 3 വരെ നടക്കുമെന്ന് പരീക്ഷാഫലം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി എ എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സ്പെഷ്യൽ സ്കൂളിൽ 85.67% വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 72.49% വിജയം. നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും CBSEയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. പോസ്റ്റൽ വകുപ്പ് ആധുനികവൽക്കരിക്കുന്നതിന്റെയും കൂടുതൽ ഉപഭോക്തൃ സൌഹൃദമാക്കുന്നതിന്റെയും ഭാഗമായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് കേരള പോസ്റ്റൽ സർക്കിൾ. ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ പാഴ്സലുകൾ നിശ്ചിത പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് തങ്ങളുടെ സൌകര്യാർത്ഥം നേരിട്ട് കൈപ്പറ്റാവുന്ന പാഴ്സൽ പിക്കപ്പ്, നിശ്ചിത നഗരങ്ങൾക്കിടയിൽ ഒരേ ദിവസം തപാലുകൾ വിതരണം ചെയ്യുന്ന ക്യാപിറ്റൽ എക്സ്പ്രസ്, ചെടികളും തൈകളും ഫ്രഷായി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഗ്രീൻ എക്സ്പ്രസ് തുടങ്ങിയവയാണ് പുതുതായി നടപ്പാക്കുന്ന പദ്ധതികളെന്ന് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ കേരള പോസ്റ്റൽ സർക്കിൾ പി എൻ രഞ്ജിത് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി ജൂൺ 1 എത്തുന്ന കാലവർഷം ഇത്തവണ മെയ് 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8 മണി കഴിഞ്ഞ 40 മിനിറ്റും 17 സെക്കൻഡും. ആകാശവാണി തൃശൂർ, സേവന വാർത്തകൾ. സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജിൽ ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് +2 അഥവാ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കും. പ്രോഗ്രാമിൽ മികവ് പുലർത്തുന്നവർക്ക് തൊഴിൽ ഉറപ്പുവരുത്താനുള്ള സേവനങ്ങൾ എയർപോർട്ട് മാനേജ്മെന്റ് രംഗത്ത് ഏജൻസികളുടെ സഹകരണത്തോടെ നടത്തും. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപം പ്രവർത്തിക്കുന്ന SRC ഓഫീസിൽ നിന്നും app.srcc.in/registerൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷകൾ ജൂലൈ 20 വരെ സ്വീകരിക്കും. വെബ്സൈറ്റ് വിലാസം www.srcc.in. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0471257471. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0471257471. ഇന്ത്യൻ നേവിയിലെ വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായി പ്രശ്നപരിഹാര അദാലത്തും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. ഈ മാസം 29 രാവിലെ 11 മണി മുതൽ തൃശൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. INS വെണ്ടുരുത്തിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ബോധവൽക്കരണ ക്ലാസ് നയിക്കുക. ഇന്ത്യൻ നേവിയിലെ എല്ലാ വിമുക്ത ഭടന്മാരും അവരുടെ ആശ്രിതരും പങ്കെടുക്കണമെന്ന് സൈനിക ക്ഷേമ ഓഫീസർ അറിയിച്ചു. സർക്കാർ സ്ഥാപനമായ IHRD വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ സയൻസ് ഗ്രൂപ്പിലേക്ക് +1 പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും www.ihrd.ac.in എന്ന വെബ്സൈറ്റിൽ നിന്നും പ്രിന്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓഫീസിൽ നിന്നും നേരിട്ട് വാങ്ങുകയോ ചെയ്യാം. അപേക്ഷാ ഫീസ് 115 രൂപ, SC ST 60 രൂപ. താൽപ്പര്യമുള്ളവർ പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ June 6 5 മണിക്ക് മുൻപായി ലഭ്യമാക്കുക. പ്രവേശനം ഏകജാലകം വഴിയല്ലാത്തതിനാൽ അപേക്ഷ

മരടീം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഫീസിൽ നേരിട്ട് തന്നെ എത്തിക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയാം, 9496217535. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9496217535. കുട്ടനല്ലൂർ ശ്രീ സി അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിൽ 2021-22 അധ്യയന വർഷം വരെ അഡ്മിഷൻ നേടിയവരിൽ കോഷൻ ഡെപ്പോസിറ്റ് തുക കൈപ്പറ്റാത്ത വിദ്യാർത്ഥികൾ ആവശ്യമായ രേഖകൾ സഹിതം ഈ മാസം 31-ന് മുൻപായി കോളേജിൽ എത്തിച്ചേർന്ന തുക കൈപ്പറ്റണം. കൈപ്പറ്റാത്തവരുടെ തുക ഇനിയൊരു അറിയിപ്പ് കൂടാതെ സർക്കാരിലേക്ക് മുതൽ കൂട്ടുമെന്നും കോളേജ് പ്രിൻസിപ്പൽ അറിയിച്ചു. പാലക്കാട് വ്യാവസായിക ട്രിബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബിൾ സെബാസ്റ്റ്യൻ ഈ മാസം 29-ന് മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിൽ തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. ഇതിൽ അബാക്കസ് ട്രെയിനറായ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം ആദ്യ ഭാഗം ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം പരിപാടിയിൽ. കഥാപ്രസംഗം ആലഞ്ചേരി വി കെ ശ്രീകുമാറും സംഘം അവതരിപ്പിക്കുന്നു. കഥ സൂര്യമാനസം. ഇന്ന് രാത്രി 9:30 കഥാപ്രസംഗം ആലഞ്ചേരി വി കെ ശ്രീകുമാറും സംഘവും അവതരിപ്പിച്ചത്.

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. കേൾക്കുമ്പോൾ ഇതൊരു സിനിമ ഡയലോഗ് ആണെങ്കിലും കണക്കിന്റെ കളികളും കണക്കിലെ കൗശലങ്ങളും ഏറെ രസം നിറഞ്ഞതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ അബാക്കസ് ട്രെയിനിങ്ങിനെ പറ്റി കേട്ടാലോ? അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തുന്ന അഭിമുഖം.
2: നമസ്കാരം മാഡം, പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: നമസ്കാരം.
2: ആദ്യം തന്നെ ഈ അബാക്കസ് എന്ന് പറയുന്ന ഒരു പഠനമാർഗം എന്താണ് എന്ന് നമ്മുടെ ശ്രോതാക്കൾക്കായി ലളിതമായി ഒന്ന് വിശദീകരിക്കാമോ?
3: ഓക്കെ. ചൈനയിലും ബാക്ഡോണിയയിലും കണക്കുകൾ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അബാക്കസ്. ഇത് മണികൾ ഉപയോഗിച്ചാണ് കുട്ടികൾ ചെയ്യുന്നത്. അബാക്കസ് പഠനം കുട്ടികളുടെ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൂടിയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
2: ടീച്ചർ, ഇപ്പോ ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണ് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത്?
3: ഞാൻ പ്രീ കെജി മുതലുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്.
2: കുട്ടികളുടെ പഠനത്തിലെ ഇത് കുട്ടികൾക്ക് എത്രത്തോളം സഹായകമാകുന്നുണ്ട്?
3: ഇത് കുട്ടികളുടെ ഏകാഗ്രത, ഓർമ്മശക്തി, കണക്കുകൾ വേഗം ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ലോജിക്കൽ തിങ്ക്, ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ പഠനത്തിൽ കൂടുതൽ താല്പര്യവും സ്വതന്ത്രമായ ചിന്താശേഷിയും വളരാൻ സഹായിക്കുന്നു.
2: ഈ അബാക്കസ് പഠിക്കാനായിട്ട് പല പ്രായത്തിലുള്ള കുട്ടികൾ വരാറുണ്ടല്ലോ, അപ്പോൾ ഈ അബാക്കസ് പഠിക്കാനായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായ പ്രായം ഏതാണെന്നാണ്?
3: അത് നമുക്ക് 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് നമ്മൾ അബാക്കസ് പ്രാക്ടീസ് ചെയ്യുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് കാലഘട്ടമാണ് 3 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കാലഘട്ടം. ആ സമയത്ത് എന്ത് പഠിച്ചാലും കുട്ടികളുടെ ബ്രെയിൻ തന്നെ സ്റ്റോറേജ് ചെയ്യാനുള്ളൊരു ചിന്താശേഷി അബാക്കസിലൂടെ സാധിക്കുന്നുണ്ട്.
2: 3 വയസ്സ് മുതലുള്ള കുട്ടികൾ ഇത് പഠിക്കുന്നുണ്ട്. ഇപ്പോ ഒരു 5 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സായിട്ടുള്ള കുട്ടി ഈ ഒരു കോഴ്സിന്റെ ആദ്യ ക്ലാസ് മുതൽ പഠിക്കുമ്പോൾ അങ്ങനെയും വരാറില്ലേ കുട്ടികൾ? അപ്പൊ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്ന രീതി?
3: നമ്മൾ ആദ്യം തന്നെ അവരെ ടൂൾ എന്താണെന്നും അതിലെ ബീഡ്സുകൾ ഓരോന്നും പരിചയപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിൽ വൺസ് ടെൻസ് എന്നായിട്ടാണ് നമ്മൾ അവരെ പഠിപ്പിക്കുക. ആദ്യം വൺസ്, പിന്നെ ടെൻസ്. 1 to 9 വരെയുള്ള ബീഡ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 9 വരെയുള്ള ബീഡ്സുകൾ ഉപയോഗിച്ചാണ് എല്ലാ കണക്കുകളും ഇവർ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത്

0: എത്തുമ്പോൾ തന്നെ അവരെ ബ്രെയിനിൽ കൂടുതൽ ഡെവലപ്മെന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളിലും അവരെ ഒന്നും കൂടിയും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഇപ്പൊ ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലെ അബാക്കസിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നാണ് തോന്നുന്നത്?
0: ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറുകളും വേഗത്തിലാണ് അവരുടെ ചിന്താശേഷി വളരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അബാക്കസ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാനും ആയിട്ടാണ് സാധിക്കുന്നത്.
1: ഇപ്പോ ഇന്നത്തെ കുട്ടികള് ഈ മൊബൈലിന് അഡിക്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണല്ലോ, അപ്പോ അതിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് കൂടുതൽ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ വായനയിലേക്കൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് ഈ അബാക്കസിന്റെ പഠനം കൊണ്ട് സാധിക്കും?
0: ശരിക്കും ശരിക്കും അത് സഹായിക്കുന്ന അവർ കൂടുതൽ ഈ മാത്സ് ചെയ്യാനായിട്ട് ടൂൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ ഫുള്ളും ഈ ടൂളിലായിരിക്കും. ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ പേരൻസ് അബാക്കസിന് നമ്മൾ ചൂസ് ചെയ്യുന്നത്.
1: ഈ കുട്ടികള് അബാക്കസ് പഠിച്ചതിന് ശേഷം കാണുന്ന മാറ്റം അവരിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ കാണുന്നത്?
0: മാത്സ് മാത്രമല്ല നമ്മൾ അബാക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാ സബ്ജക്റ്റിലും മുന്നിൽ നിൽക്കാനായിട്ടാണ് നോക്കുന്നത്. ഈ അബാക്കസ് ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഓരോ കണക്കുകൾ ചെയ്യുമ്പോഴും അത് സ്പീഡായിട്ടാണ് വരുന്നത്. ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങളിൽ സ്ലോ ആയാലും പിന്നെ ഒരു 2-3 weeks കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ല സ്പീഡായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞല്ലോ 3 വയസ്സ് മുതലാണ് ഇത് പഠിക്കുന്നത്, പ്രാരംഭകാലം എന്ന് പറയുന്നത് 3 വയസ്സ് മുതലാണ്. ഇപ്പൊ ഈ 3 വയസ്സിലെ തൊട്ട് പഠിക്കുന്നതാണോ അതല്ല ഇതിലെ ഇപ്പൊ ഒരു UP സെക്ഷൻ ആകുമ്പോ അല്ലെങ്കിൽ ഹൈസ്കൂൾ സെക്ഷൻ അപ്പോ ഇത് പഠിച്ചാൽ മതി എന്നാണോ, എന്താണ് ടീച്ചറുടെ അഭിപ്രായം?
0: എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മള് KG മുതല് ഇത് മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ അവരൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കും നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് കാണുന്നത്. പിന്നെ അവർക്ക് ഭാവിയിലുള്ള എല്ലാ എക്സാമുകളും നല്ല കംഫർട്ടായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ PSC പോലുള്ള എക്സാം സ്പീഡിലേതാണ്, അതേപോലെ തന്നെ സ്കൂളിലായാലും എക്സാമുകൾ നല്ല സ്പീഡിൽ ചെയ്യാനായിട്ടാണ് പറ്റുന്നത്.
1: മാതാപിതാക്കൾ കുട്ടികൾക്കായിട്ട് ഈ അബാക്കസ് പരിശീലനം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: നല്ലൊരു ട്രെയിനറെ കണ്ടുപിടിക്കണം ആദ്യം തന്നെ. പിന്നെ അവർ ചെയ്യുന്ന രീതികള്, കുട്ടികളെ എങ്ങനെയാണോ അബാക്കസിൽ ശ്രദ്ധ കൊണ്ടുവരേണ്ടത്, ഓരോ ആക്ടിവിറ്റീസ് അതേപോലെ എക്സാം പോലുള്ള രീതികള്, അതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മൾ നല്ല ട്രെയിനിങ് ആയിട്ട് കൊണ്ടുപോകേണ്ടതാണ്.
1: അബാക്കസ് പഠനം കുട്ടികളുടെ ഒരു സ്കൂൾ പഠനത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
0: അബാക്കസ് പഠനത്തിലൂടെ എല്ലാ സബ്ജക്റ്റുകളിലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കുട്ടികളുടെ എല്ലാ സബ്ജക്റ്റുകളെയും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനും അവർക്ക് അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും, നമ്മുടെ അബാക്കസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ കുട്ടികൾക്ക് സ്പീഡാണ്, സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്.
1: അബാക്കസ് ട്രെയിനറായിട്ട് താങ്കള് എത്ര വർഷമായി ഈ ഒരു ഒരു ട്രെയിനറായിട്ട് ജോലി ചെയ്തു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് സ്റ്റേജിൽ ആദ്യം കയറുമ്പോൾ അവർക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അബാക്കസിലൂടെ കുട്ടികൾ ചെയ്യുമ്പോൾ അവരെ ആ പേടി പോവുകയും അവർ അതിൽ പെർഫോം ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്ക് അതിലൊരു സന്തോഷം ഉണ്ടാകുന്നത് തന്നെ.
1: ടീച്ചർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള കുട്ടികൾക്ക് ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് പങ്കുവെക്കാം.
0: ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ എല്ലാവരും തന്നെ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന കുട്ടികളാണ്. സെക്കൻഡ് റാങ്കുകാരുണ്ട്. ഇപ്പൊ സ്റ്റേറ്റ് ലെവൽ എക്സാമിന് പോയിട്ട് അവർക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. ഇനിയിപ്പോ നാഷണൽ ലെവൽ കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. എന്നാലും ഒരു കുട്ടി 2 മിനിറ്റ് കൊണ്ട് എക്സാം ചെയ്തിട്ടുണ്ട്. റിസൾട്ട് വന്നാൽ അറിയാം ചാമ്പ്യൻ ആണോ എന്താന്നുള്ളത്.
1: നല്ല വിജയം തന്നെ ഉണ്ടാകട്ടെ, ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഈ അബാക്കസ് പഠനം വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ചിലർ കരുതുന്നുണ്ട്, അപ്പൊ അതേ കുറിച്ച് ഒന്ന് പറയാമോ?
0: ഒരിക്കലും അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സംഭവമല്ല ഇത്. എന്താ പറയാ, നല്ല സിമ്പിൾ ആയിട്ട് ബീറ്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യണ കാരണം തന്നെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. മാത്സിനോട് താല്പര്യമില്ലാത്ത കുട്ടികൾക്ക് വരെ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു മേഖലയല്ല, നല്ലൊരു സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് മാത്സും അതേപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകളും പഠിക്കാനായിട്ടുള്ളൊരു സിസ്റ്റം കൂടിയായിട്ടാണ്.
1: ഈ ഒരു അബാക്കസ് പരിശീലനത്തിലെ ഗെയിമുകളോ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ആക്ടിവിറ്റികളോ എന്തെങ്കിലും ഉൾപ്പെടുത്താറുണ്ടോ?
0: നമ്മുടെ കയ്യിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് ടെസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. 1 മുതൽ 0 വരെ ഏതിലാണ് നമ്മൾ ടൈം ഇട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് വരുന്നത്. അവരാ സ്പീഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴേക്കും എത്ര നമ്പേഴ്സ് അവർ എഴുതി എന്നുള്ളത് ഒരു മത്സരമായിട്ടാണ്. അതിൽ തന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ കുറെ ആക്ടിവിറ്റീസുകളുണ്ട്. അപ്പൊ ഓരോ ആക്ടിവിറ്റികൾ ചെയ്യുമ്പോഴും അവർ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ അബാക്കസിനെ കൊണ്ടുപോകുന്നത് തന്നെ.
1: ഇതിന്റെ മത്സരങ്ങളിലൊക്കെ ജസ്റ്റ് അതിന്റെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിമിഷ നേരം കൊണ്ടാണ് കുട്ടികൾ ഇതെല്ലാം എടുത്ത് എഴുതുന്നതൊക്കെ. അത് വളരെ നമുക്ക് വളരെ അത്ഭുതമായിട്ടൊക്കെ തോന്നാം, കാരണം ഇത്രയും സ്പീഡിലെ, എന്നാൽ ഇതിലെ ആരാണ് മുൻപന്തിയിലെത്തുക എന്ന് നമുക്ക് കാഴ്ചക്കാർക്ക് വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
0: തീർച്ചയായും
1: കുട്ടികളിൽ ശ്രദ്ധ കൂടുതൽ കൊണ്ടുവരുന്നതിനൊക്കെ ഈ അബാക്കസ് ഒരു സഹായകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കുട്ടികൾക്ക് ആത്മവിശ്വാസം വളരുന്നതിനും അബാക്കസ് സഹായിക്കുന്നുണ്ടല്ലോ, അതേക്കുറിച്ച് കൂടെ ഒന്ന് പറയാം.

0: അബാക്കസ് പരിശീലനത്തിൽ മണികൾ കൊണ്ടാണ് അവർ കണക്കുകൾ പഠിക്കുന്നത്. ഇത് ബ്രെയിനിന്റെ ഇരുവശങ്ങളുടെ പ്രവർത്തനവും സജീവമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ശ്രദ്ധ, കേൾവിശക്തി, ഓർമ്മശക്തി എന്നിവ ഗണ്യമായി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നുണ്ട്.
1: ഈ മത്സരങ്ങളിലും അതുപോലെ തന്നെ ഈ പരീക്ഷകളിലൊക്കെ കുട്ടികളുടെ ഒരു പ്രകടനം എങ്ങനെയാണ് മെച്ചപ്പെട്ട് കാണുന്നത്?
0: നമ്മളെങ്ങനെയാന്ന് വെച്ചാൽ സ്പീഡാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇവർ സ്പീഡിൽ എഴുതുമ്പോൾ തന്നെ അവർക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, എനിക്കത് ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് സാധിക്കും. നമ്മളിപ്പോ ഇങ്ങനെ കാൽക്കുലേറ്ററിനായിട്ടും മൊബൈലിനേക്കാളും വേഗത്തിലായിരിക്കും ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടായിരിക്കുക. ഈ അബാക്കസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു
1: ഗുണം. ഓക്കെ, ഈ മാതാപിതാക്കൾ ഈ ഒരു അബാക്കസ് പഠന രംഗത്തേക്ക് കുട്ടികൾ വരുന്നതില് പിന്തുണ നൽകേണ്ടത് എങ്ങനെയാണെന്ന് തോന്നുന്നത്?
0: ഫുൾ സപ്പോർട്ടീവ് ആവുക. പിന്നെ നമ്മൾ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അബാക്കസ് ക്ലാസ് ഒരു മണിക്കൂറാണ് ഒരു കുട്ടിക്ക് മാക്സിമം നമ്മൾ എടുത്തു കൊടുക്കുന്നത്. ഡെയിലി പ്രാക്ടീസ് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരണം. പേരൻസ് അതിന് നല്ല സപ്പോർട്ടീവ് ആയാൽ മാത്രമേ ആ കുട്ടിക്ക് വിജയം ഉണ്ടാവൂ. ടീച്ചേഴ്സിന്റെ കൂടെ പേരൻസും കൂടി നിന്ന് പ്രാക്ടീസും കാര്യങ്ങളും കൊടുത്ത് അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരണം.
1: അബാക്കസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ടീച്ചർ നൽകുന്ന ഒരു സന്ദേശം എന്താണ്?
0: അബാക്കസ് ഇപ്പൊ പറയാൻ ബീഡ്സുകൾ വെച്ച് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. നമ്മുടെ കുട്ടികൾ അത് മനസ്സിൽ ബീഡ്സുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് പഠിക്കണം തന്നെ. അവർക്ക് അതുകൊണ്ട് തന്നെ മൈൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ ഏതൊരു കണക്ക് കൊടുത്താലും അവർക്ക് അത് മൈൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ആണ് കൂട്ടുന്നത്. ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടായി തന്നെ അവർക്ക് എന്തിനേയും നേരിടാനും ഫേസ് ചെയ്യാനായിട്ടുള്ളൊരു മനഃശക്തി ഉണ്ടായിരിക്കും. അബാക്കസ് എന്നുകൊണ്ട് നമ്മൾ ഇതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്, കുട്ടികളുടെ ഏകാഗ്രത, ചിന്താശക്തി എല്ലാം വർദ്ധിപ്പിക്കുക എന്നൊരു ഇത്.
1: ടീച്ചർ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒരുപാട് കുട്ടികൾ നല്ല വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തില് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു കുട്ടിയുടെ മത്സര പരീക്ഷയിലുള്ള ഒരു വിജയം എന്നതിലുപരിയായിട്ട്
0: ഞാൻ എന്റെ മക്കളെ പോലെയാണ് അവരെ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുന്നതും പരിശീലനവും കൊടുക്കുന്നതും. അതിലവര് നല്ലൊരു റാങ്ക് വാങ്ങുമ്പോൾ നമുക്കൊരു മനസ്സിന് നല്ല സന്തോഷവും കാര്യങ്ങളാണ്. എന്റെ കുട്ടി ഫസ്റ്റ് റാങ്ക് ആണ് എന്ന് നമുക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ നല്ലൊരു സന്തോഷവും കാര്യങ്ങളാണ് ഉള്ളത്.
1: പിന്നെ ആദ്യം പഠിക്കാനായിട്ട് വരുന്ന ആ കുട്ടിയിലെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു അബാക്കസ് ക്ലാസ്സിന് വന്ന് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ കണ്ടിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: എല്ലാ പേരൻസും പറയണത് കണക്കിൽ ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയി, ഫുൾ മാർക്ക് വാങ്ങിച്ചു തുടങ്ങി എന്നൊക്കെയാണ് എല്ലാ പേരൻസും പറയണത്. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റുകളിലൊക്കെ അവർക്ക് മാർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്, സ്പീഡായിട്ട് നോട്ട്സ് എഴുതുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം കാര്യങ്ങളാണ് തോന്നുന്നത്.
1: ഇപ്പൊ ഈ കുട്ടികളിലെ ശ്രദ്ധ കൂടുതൽ ആവുന്നതിന് ഈ ഒരു അബാക്കസ് പഠനം സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ കുട്ടികൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യവും ഇതുകൊണ്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ കൂടുതൽ താല്പര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട്, ഏത് വിഷയമോ ആയിക്കോട്ടെ, അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ?
0: അതായത് അവർക്ക് ഏതൊരു സബ്ജക്റ്റും പഠിച്ച് മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂളും കാര്യങ്ങളും വെച്ച് ചെയ്യുമ്പോൾ തന്നെ സാധിക്കുന്നുണ്ട്. 1, 2, 3, 4 അങ്ങനെ ഓരോ ബീഡ്സും അവർക്ക് മൈൻഡിൽ കണ്ടിട്ട് ചെയ്യാനായിട്ടുള്ള ശക്തി കഴിവും ഇതിലുണ്ടാക്കുന്നുണ്ട്. ഓരോ ബീഡ്സ് യൂസ് ചെയ്യുമ്പോഴും അവരുടെ മൈൻഡ് അത്രയും മെമ്മറിഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ ഈ ഓരോ ബീഡ്സ് ചെയ്യുമ്പോഴും മൈൻഡിൽ കണക്ക് കൂട്ടി എത്ര വലിയ ഡിജിറ്റൽ കൊടുത്താലും അവർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനുള്ളൊരു ചിന്താശക്തി ഉണ്ടാക്കുന്നുണ്ട്.
1: ഓക്കെ, ഈ കലാരംഗത്ത് ഒരു മികവ് വരുന്നതിനായിട്ട് ഈ അബാക്കസ് പഠനം സഹായിക്കുമോ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു?
0: സഹായിക്കുന്നുണ്ട്. ഇതിലും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു
1: മാനസിക നിലയിലേക്ക്
0: അവരെത്തുന്നുണ്ടല്ലോ.
1: ഓക്കെ ഓക്കെ, കുട്ടികളുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് അബാക്കസ് പഠനത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
0: ഇവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓർത്ത് വെക്കാനായിട്ടുള്ള കുറെ കഴിവുകൾ നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. പല എക്സാമുകൾക്ക് പോകുമ്പോഴുള്ള ടെൻഷനുകള്, അതേപോലെ സ്റ്റേജ് കയറുമ്പോഴുള്ള ടെൻഷനുകള്, അതൊക്കെ ഈ സംഭവം വെച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത് തന്നെ.
1: പിന്നെ ഇപ്പോ ഈ കുട്ടികളിലെ ഇപ്പോ ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ കുറച്ച് അക്രമവാസന അല്ലെ, കുറച്ച് ഹൈപ്പർ ആണ് പൊതുവെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കുറച്ചൊരു ശാന്തതയിലേക്ക്, ഒരു സമാധാനത്തിലേക്കൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവരെ ഇതെല്ലാം
0: സഹായിക്കുന്നുണ്ട്. കൂടുതൽ ഹൈപ്പറായ കുട്ടികളാണ് കൊണ്ട് ചേർത്തത് തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി അത് ചെയ്ത് വരുമ്പോ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരികയും പിന്നീട് അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ പാരന്റ്സ് ഹാപ്പി ആവുന്നുണ്ട്, കുട്ടികളും ഹാപ്പി ആവുന്നുണ്ട്, അവർക്ക് എല്ലാതും ഫേസ് ചെയ്യാനുള്ളൊരു കഴിവും കൂടിയാണ് ഉണ്ടാക്കുന്നത്
1: അല്ലെ. ഇപ്പൊ ക്ലാസ്സുകൾ ടീച്ചർ ഓൺലൈൻ ആയിട്ടാണോ അതോ ഓഫ്ലൈൻ ആയിട്ടാണോ എങ്ങനെയാ ചെയ്യുന്നത്?
0: ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്.
1: അപ്പൊ ഈ ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നതും ഓഫ്ലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നതും തമ്മിൽ എന്താ ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്?
0: സെയിം ഇത് തന്നെയാണ്. പക്ഷെ ഓൺലൈൻ ക്ലാസ് എങ്ങനെയാ വെച്ചാൽ ആദ്യത്തെ 2-3 ദിവസം നമ്മൾ പേരൻസ് ഒപ്പിരുന്നാലാണ് അവർക്ക് എന്താന്നുള്ളത്. എന്താ വെച്ചാൽ കുട്ടികളെ മനസ്സിലാക്കി എടുക്കണല്ലോ എന്താണ് ടൂള്, എന്താണ് ബീഡ്സ്, അതിലെ വൺസ് ഏതാ, ടെൻസ് ഏതാ.

0: എന്നൊക്കെ. അപ്പൊ നമ്മളത് പേരൻസിനെ പറഞ്ഞു കൊടുത്തിട്ട് അവരിലൂടെ അവരത് ഇപ്പൊ നമുക്ക് ഇംഗ്ലണ്ടിലെ കുട്ടികളുണ്ട്, അവരുടെ പേരൻസ് അവരുടെ ഒപ്പം ഇരുന്നിട്ട് അത് മനസ്സിലാക്കി കൊടുക്കും ആയിട്ടൊരാഴ്ച. അത് കഴിഞ്ഞ് പിന്നെ അവർ ഓക്കെ ആയിട്ട് നോർമലി നമ്മുടെ പിള്ളേരുടെ കൂടെ ഇരുന്നിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും അവര് ആക്റ്റീവായിട്ട് വന്നോളൂ.
1: ഒരു ബാച്ചില് സാധാരണ എത്ര കുട്ടികളാണ് ഉണ്ടാവാറുള്ളത്?
0: നമുക്കൊരു ബാച്ചിൽ 100 കുട്ടികളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 100 കുട്ടികൾ കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം.
1: ചിലപ്പോ
0: കുറച്ച് കുട്ടികളായിരിക്കും.
1: മാക്സിമം നമുക്ക് 100
0: കുട്ടികൾ.
2: അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖമാണ് വിദ്യാഭ്യാസ രംഗത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
4: സമയം 9:28 മിനിറ്റ്43 സെക്കൻഡ്.

0: ആകാശവാണി
1: കഥാപ്രസംഗം ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിക്കുന്നു. കഥ സൂര്യമാനസം.
2: അഭിവാദനങ്ങൾ. മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിൽ നിന്നും ഒരു കഥാംശം കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഈ കഥയ്ക്ക് ഞങ്ങളൊരു പേര് കൊടുക്കുന്നു, സൂര്യമാനസം.

നർമ്മദാ നദിയുടെ തീരത്ത് പവിത്രവും പരിശുദ്ധിയും വിളക്കെടുത്തു നിൽക്കുന്ന കാനന്റെ പശ്ചാത്തലത്തിൽ അതാ ഒരു ചെറിയ ആശ്രമം കാണുന്നു. ആ ആശ്രമമുറ്റത്ത് പൂച്ചെടികളിൽ ചിത്രശലഭങ്ങൾ പാറി നടക്കുന്നു. ഈ സമയം ആ ആശ്രമമുറ്റത്തേക്ക് താമസവേഷത്തിൽ ഒരാൾ നടന്നു വരികയാണ്. പേര് പരശുരാമൻ. നദിയിൽ നിന്നും കുളിച്ചു കയറി വരികയാണ് അദ്ദേഹം. അദ്ദേഹം ആശ്രമമുറ്റത്തേക്ക് കാലു വയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അദ്ദേഹം ചെറുപ്പക്കാരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അടിമുടിയൊന്ന് നോക്കി. സുന്ദരനും ആരോഗ്യവാനുമായ ഒരു യുവാവ്. പൂടുവിലിട്ട ചെറുപ്പക്കാരൻ്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ ജ്വലിച്ചു നിന്നു. പരശുരാമൻ ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? എന്നെക്കൊണ്ട് നിനക്കെന്താണ് ആവശ്യം? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു,

പരശുരാമന് ആ ബ്രാഹ്മണ യുവാവിനോട് എന്തെന്നില്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി. അടുത്ത ദിവസം തന്നെ പഠനവും ആരംഭിച്ചു. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോവുകയാണ്. ദിവ്യങ്ങളായ പല അസ്ത്രങ്ങളും ആ അസ്ത്രങ്ങളെ അഭിമന്ത്രിക്കാനുള്ള ഉത്തമ മാർഗങ്ങളുമെല്ലാം തന്നെ പരശുരാമൻ ശിഷ്യനെ പഠിപ്പിച്ചു. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അസ്ത്രവിദ്യയിൽ അതീവ സമർത്ഥനായി തീർന്നു ശിഷ്യൻ. ഇനി വേണമെങ്കിൽ ഗുരുകുലത്തിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങാം എന്നവസ്ഥയിലായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ സമയം പരശുരാമൻ വിശ്രമിക്കുന്നതിനായി ആ വരാന്തയിൽ ശിഷ്യന്റെ മടിയിൽ തലയും ചായച്ചു കിടന്നു. കിടന്നൽപ്പം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം തല റുക്കത്തിലാണ്ടുപോയി. ഈ സമയം വണ്ടിന്റെ രൂപത്തിലുള്ള ക്ഷുദ്രജീവി എവിടെ നിന്നോ പറന്നവിടെ എത്തി. അത് ശിഷ്യന്റെ തുടയിലിരുന്ന് മാംസം തുളച്ചു തുടങ്ങി. തുളച്ച് തുളച്ച് അത് അകത്തേക്ക് കടക്കുകയാണ്. ശിഷ്യൻ വേദന കടിച്ചമർത്തിയിരിക്കുന്നു. കാലം നനങ്ങിയാൽ തന്റെ ഗുരുവിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുമോ എന്ന ഭയം. അതുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒന്ന് ചലിക്കുക പോലും ചെയ്യാതെ കഠിനമായ പ്രാണവേദന കടിച്ചമർത്തി.

0: ഈ സമയം ഗുരുവിന്റെ ശരീരത്തിൽ നനവുതെട്ടി അദ്ദേഹം ഞെട്ടിയുണർന്നു. ആശ്രമം വരാന്ത മുഴുക്ക ചോര പരന്നൊഴുകുന്നു. അസഹ്യമായ പ്രാണവേദന കടിച്ചമർത്തിയിരിക്കുകയാണ് ശിഷ്യൻ ആ ചോര കുതിർന്ന കാലുകളുമായി. അദ്ദേഹം ശിഷ്യന്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. അതീവ കോപത്തോടെ ഞെട്ടിയെഴുന്നേറ്റു. ഏ ദുഷ്ടാത്മാവേ, സത്യം പറയൂ, നീ ആരാണെന്ന്? തീർച്ചയായും നീ ഒരു ബ്രാഹ്മണനല്ല. ഇത്രയും കഠിനവും രക്തമംഗലവുമായ വേദന കടിച്ചമർത്തിയിരിക്കാൻ ഒരു ബ്രാഹ്മണനും സാധ്യമല്ല. നീ എന്തിനിങ്ങനെ അഭിനയിച്ചു? സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്റെ തപശക്തിയിൽ നിന്ന് ഞാൻ ഇപ്പോൾ തന്നെ ചുട്ടുകരിക്കും. ശിഷ്യൻ എഴുന്നേറ്റ് ഗുരുനാഥന്റെ കാലുകളിൽ വീണ് കരഞ്ഞു പറഞ്ഞു,
1: എനിക്ക് മാപ്പ് തരണം. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ഒരു ബ്രാഹ്മണനല്ല. എന്റെ പേര് കർണൻ. ഹസ്തിനപുരിയിലെ അശ്വപാലകനായ അധിരഥന്റെ പുത്രനാണ് ഞാൻ. എനിക്ക് അർജുനുമായി യുദ്ധം ചെയ്യണം. ദ്രോണ ശിഷ്യനായ പാർത്ഥനെ ജയിക്കണമെങ്കിൽ അതീവ ശക്തിയുള്ള ദിവ്യാസ്ത്രങ്ങൾ വേണം. അത് നേടുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങയോട് കള്ളം പറഞ്ഞത്. എന്റെ ഈ അപരാധം പുറത്ത് അങ്ങനയ്ക്ക് മാപ്പ് നൽകണം. ഇല്ല, നിനക്ക് മാപ്പില്ല. എന്തിനു വേണ്ടിയാണോ നീ എന്നിൽ നിന്നും വിദ്യ അഭ്യസിച്ചത്, ആ വിദ്യ നിനക്ക് ഉതകാതെ പോകട്ടെ. ശക്തനായ ശത്രുവുമായി നീ പൊരുതുമ്പോൾ ആ നിർണായക ഘട്ടത്തിൽ നീ എന്നിൽ നിന്നും പഠിച്ച വിദ്യ മറന്നു പോകട്ടെ. ഞാൻ ശപിക്കുന്നു. കോപിഷ്ഠനായ പരശുരാമൻ ആശ്രമത്തിനുള്ളിലേക്ക് പോയി. അതാ ദുഃഖിതനായ കർണൻ ആ കാട്ടുപാതയിലൂടെ നടന്നകലുന്നു.

പ്രിയമുള്ളവരെ, ഇനി നമ്മൾ കർണനെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഗംഗാനദിക്കരയിൽ ഒരു നട്ടുച്ച നേരത്ത് സൂര്യ നമസ്കാരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കർണൻ. ഈ സമയം ചുട്ടുപൊള്ളുന്ന ആ മണൽപ്പരപ്പിലൂടെ വൃദ്ധയായ ഒരു സ്ത്രീ നടന്നു വരുന്നു. അത് മറ്റാരുമല്ല, രാജമാതാവായ കുന്തിദേവി.

ഗംഗയുടെ തീരം പറ്റി നിന്ന് സൂര്യദേവന് മധ്യാഹ്ന ജലപൂജ നടത്തുന്ന കർണനെ ഒരു നീണ്ട നിമിഷം കുന്തി ദേവി നോക്കി നിന്നു. അവർക്ക് തലകറങ്ങുന്നത് പോലെ തോന്നി. ഇന്ന് കുന്തി വാർദ്ധക്യത്തിന്റെ ചുളിവുകൾ വീണ ശരീരത്തിന്റെ ഉടമയാണ്. അന്ന് ഇതായിരുന്നില്ല അവസ്ഥ. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവങ്ങൾ ഇന്നലത്തെ പോലെ ഹൃദയത്തിൽ മിന്നിത്തെളിയുന്നു. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ കൗമാരക്കാരായ കൂട്ടുകാരികളുമൊത്ത് കളിച്ചു രസിച്ചു കിടന്ന കാലം അവൾ ഓർത്തുപോവുകയാണ്. കുന്തി എന്ന പെൺകുട്ടിയുടെ കുട്ടിക്കാലത്തെ കഥയാണത്. ഈ പെൺകുട്ടിയുടെ യഥാർത്ഥ പേര് കുന്തി എന്നായിരുന്നില്ല, പൃഥ എന്നായിരുന്നു. യാദവ രാജാവായിരുന്ന ശൂരസേനന് 10 മക്കളായിരുന്നു, 5 ആണും 5 പെണ്ണും. അതിൽ മൂത്തത് വസുദേവർ, അതായത് ശ്രീകൃഷ്ണന്റെ പിതാവ്. വസുദേവരുടെ സഹോദരിയാണ് പൃഥ. ശൂരസേനന്റെ ബന്ധുവും സാമന്ത രാജാവുമായിരുന്നു കുന്തി ഭോജൻ. അദ്ദേഹത്തിന് സന്താനങ്ങളില്ലായിരുന്നു. അദ്ദേഹം പൃഥ എന്ന പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തി. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ മകളായി വളർന്നതുകൊണ്ട് കുന്തി എന്ന പേര് കിട്ടി. കുന്തിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ആ സംഭവം നടക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭവം. കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ ഒരു ദിവസം ദുർവാസാവ് മഹർഷി വന്നു. വളരെ വ്യത്യസ്തനായ ഒരു സന്യാസിയാണ് ഈ ദുർവാസാവ്. സന്യാസിമാർ ധാരാളമുണ്ട്, പുരാണത്തിലുണ്ട്, ചരിത്രത്തിലുണ്ട്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലൊരു സന്യാസി വേറെ കാണില്ല. എപ്പോഴാ സന്തോഷം വരുന്നത്, എപ്പോഴാ കോപം വരുന്നത് ഒന്നും പറയാൻ കഴിയില്ല. കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ ആളും തരവും നോക്കാറില്ല, തൊട്ട കൈക്ക് കാച്ചു, അതാണ് സ്വഭാവം. അങ്ങനെയുള്ള ദുർവാസാവ് മഹർഷിയാണ് കുന്തി ഭോജന്റെ കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നത്. ഒറ്റയ്ക്കല്ല, 100 ശിഷ്യന്മാരുമുണ്ട് കൂട്ടത്തിൽ. അദ്ദേഹം പറഞ്ഞു, എടോ കുന്തി ഭോജ, നാമും നമ്മുടെ ശിഷ്യന്മാരും കുറച്ചു നാൾ ഇവിടെ കഴിഞ്ഞുകൂടാനാ വന്നിരിക്കുന്നത്. നമുക്ക് അഹിതമായി ഒന്നും ഉണ്ടാകരുത്. ഇല്ല സ്വാമികളെ, അങ്ങനൊന്നും ഉണ്ടാകില്ല. നാം എത്ര നാൾ ഇവിടെ ഉണ്ടാകും എന്ന് മുൻകൂട്ടി പറയാൻ കഴിയില്ല. എത്ര നാളായാലും നമ്മുടെ പൂജാതി കർമ്മങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല. അയ്യോ, ഒരു തടസ്സവും ഉണ്ടാകില്ലേ, എല്ലാ അടിയും ഭംഗിയായി നോക്കിക്കൊള്ളാം. മറുത്തൊന്നും പറയാൻ കഴിയില്ല, കാരണം ആളിൻ്റെ സ്വഭാവം കുന്തി ഭോജന് നല്ലവണ്ണം അറിയാം. ബുദ്ധിമാനായ കുന്തി ഭോജൻ സന്യാസിയെ പരിചരിക്കാൻ കുന്തിയെയാണ് ഏർപ്പാടാക്കിയത്. എന്തെങ്കിലും അപാകത വന്നാലും കൊച്ചു പെണ്ണല്ലേ എന്ന് കരുതി സ്വാമി ക്ഷമിക്കുമല്ലോ. നാളുകൾ കടന്നു.

യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ 180 നാളുകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. കുന്തിയുടെ പരിചരണത്തിന് മറ്റ് ഭംഗങ്ങളൊന്നും ഉണ്ടായില്ല. പൂജയ്ക്കുള്ള പുഷ്പങ്ങളും ജലവുമെല്ലാം കുന്തി കൃത്യമായി സ്വാമിക്ക് എത്തിച്ചു കൊടുത്തു. ദുർവാസാവിനും സന്തോഷമായി. അദ്ദേഹവും ശിഷ്യന്മാരും കൊട്ടാരം വിട്ടുപോകാൻ തീരുമാനിച്ചു. അദ്ദേഹം കുന്തിയെ വിളിച്ചു, മോളെ ഇങ്ങ അടുത്തു വരൂ, നിന്റെ ഈശ്വരഭക്തിയും ഗുരുപരിചരണങ്ങളുമെല്ലാം നമുക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. നാം നിന്നിൽ സംപ്രീതനായിരിക്കുന്നു. നിനക്കെന്ത് വരമാണ് ആവശ്യം ചോദിച്ചോളൂ. കുന്തിക്കൊന്നും മനസ്സിലായില്ല, എന്ത് പറയണമെന്നും അവൾക്കറിയില്ല. മാമുനി വീണ്ടും പറഞ്ഞു, മോളെ നിനക്ക് നാം 5 മന്ത്രങ്ങൾ ഉപദേശിച്ചു തരുന്നു, സന്താന സൗഭാഗ്യ മന്ത്രങ്ങൾ. ഈ മന്ത്രങ്ങൾ ആരെ വിചാരിച്ചു നീ ഉരുവിടുന്നുവോ അവർ നിന്റെ മുമ്പിൽ പ്രത്യക്ഷരാകും. അത് മാനവനോ വാനവനോ ഗന്ധർവനോ ആരുമായിക്കൊള്ളട്ടെ, അവരിൽ നിന്നും നിനക്ക് ഉത്തമന്മാരായ പുത്രന്മാരെ ലഭിക്കും. ദുർവാസാവിൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷമുള്ളതായ സന്ദർഭങ്ങളില്ല. സാധാരണക്കാരായവരെ പോലും ശപിക്കുന്നതാണ് പതിവ്. ഇതങ്ങനെയല്ല, സന്താന സൗഭാഗ്യ മന്ത്രങ്ങളാണ് പെണ്ണിന് സമ്മാനിച്ചിരിക്കുന്നത്. മന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തിട്ട് സന്യാസിയും ശിഷ്യന്മാരും ആ കൊട്ടാരം വിട്ടുപോയി. ദുർവാസാവ് മറഞ്ഞു കഴിഞ്ഞിട്ടും കുന്തിക്ക് ഒരേ ഒരു ചിന്ത, എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? മന്ത്രം ജപിച്ചാൽ ആര് വരുമെന്നാ സ്വാമി പറഞ്ഞത്? ഒരെത്തുംപടിയും കിട്ടുന്നില്ല. കുന്തി അന്തപുരത്തിൻ്റെ ഒരൊഴിഞ്ഞ മുറിയിൽ കയറി കഥകടച്ചു, ചിന്തിച്ചു. മന്ത്രം പറഞ്ഞ് ആരെയാണ് വരുത്തേണ്ടത്? ഈ സമയം ജനൽപ്പാളികൾക്കിടയിലൂടെ സൂര്യപ്രകാശം മുറിക്കുള്ളിലേക്ക് കയറി വന്നു. അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ സൂര്യൻ ഉദിച്ച് ആകാശത്തിലേക്ക് ഉയർന്നു വരുന്നു. കുന്തി സൂര്യനെ തന്നെ സൂക്ഷിച്ച് നോക്കി നിന്നു.

0: ആയിരം അശ്വങ്ങൾ തെളിക്കുന്ന പ്രകാശരഥത്തിൽ കർമ്മസാക്ഷിയായ സൂര്യൻ കുന്തിഭോജന്റെ കൊട്ടാരത്തിലെത്തി. ജ്യോതിർകുംഭം പോലെ മിന്നിത്തിളങ്ങുന്ന സൂര്യനെ കണ്ട് കുന്തി ഞെട്ടിപ്പോയി.
1: അങ്ങ് ആരാണ്?
0: ഞാൻ സൂര്യൻ. നീ ക്ഷണിച്ചതുകൊണ്ട് വന്നതാണ്.
1: അയ്യോ, എന്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. ദയവായി മടങ്ങിപ്പോകൂ.
0: കുന്തി, ദുർവാസാവിന്റെ തപോബലത്തിന്റെ ചരടിൽ കുരുങ്ങിക്കിടക്കുന്നവനാണ് ഞാൻ. എനിക്കിവിടെ വരാതിരിക്കാൻ കഴിയില്ല. ഞാനൊരു കർമ്മത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. അത് പൂർത്തീകരിക്കാൻ എന്നെ അനുവദിക്കൂ.
1: പ്രപഞ്ചത്തിൻ്റെ ആകെ പ്രകാശം പരത്തുന്ന ആദിത്യദേവ, ഇങ്ങനൊന്നും വരുമെന്ന് കരുതി മന്ത്രം ഉരുവിട്ടതല്ല ഞാൻ. എനിക്കെന്തോ പേടിയാകുന്നു. ദയവായി മടങ്ങിപ്പോകൂ.
0: കുന്തി, പേടിക്കാതിരിക്കൂ. ഇത് വിധിയുടെ നിയോഗമാണ്. ഓരോരോ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ സംഭവിക്കണമെന്ന് പ്രകൃതി നിയമങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കും അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നതല്ല. ഈ നിയോഗവും നന്മയ്ക്കാണെന്ന് കരുതിയാൽ മതി.

യൗവനത്തിലേക്ക് കാലുകുത്താൻ ഒരുങ്ങി നിൽക്കുന്ന കുന്തി ആലസ്യത്തിൽ മയങ്ങിപ്പോയി. പിന്നെ കണ്ണു തുറന്ന കുന്തി അഴിഞ്ഞുളഞ്ഞ തലമുടി പിന്നിലേക്ക് ഒതുക്കി ആദിത്യദേവന്റെ അരികിൽ പറ്റിച്ചേർന്നു നിന്നു. സൂര്യൻ കുന്തിയെ അനുഗ്രഹിച്ചു, അവൾക്കെല്ലാ നന്മകളും ആശംസിച്ചു. പുറപ്പെടാൻ തുടങ്ങുമ്പോൾ കുന്തി പറഞ്ഞു, ദേവാ, എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ജനിക്കുന്ന അങ്ങയുടെ പുത്രന് അങ്ങയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചു കിടക്കുന്ന കവചവും വെട്ടിത്തിളങ്ങുന്ന കുണ്ഡലങ്ങളും ഉണ്ടായിരിക്കുവാൻ അനുഗ്രഹിച്ചാലും അങ്ങനെ തന്നെയാകട്ടെ കുന്തിയെ. ജന്മനാൽ നിന്റെ മകന് ലഭിക്കുന്ന കവചകുണ്ഡലങ്ങൾ അവൻ്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം അവൻ്റെ ഒരാപത്തും സംഭവിക്കുന്നതല്ല, ആർക്കും അവനെ വധിക്കുവാൻ കഴിയുന്നതുമല്ല. ഇങ്ങനെ വരവും നൽകിയിട്ട് സൂര്യൻ വന്നതുപോലെ മടങ്ങിപ്പോകുന്നു.

0: അന്നത്തെ സൂര്യസംഗമത്തിന് ശേഷം കുന്തിക്ക് പഴയതുപോലുള്ള ഉത്സാഹമോ കളിതമാശയോ ഒന്നുമില്ല. മാസങ്ങൾ കടന്നുപോയപ്പോൾ കുന്തിയാകെ ധർമ്മസങ്കടത്തിലായി. ലോകത്ത് എന്തൊക്കെ ഒളിച്ചു വെച്ചാലും ഗർഭം ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല. എങ്കിലും കുന്തി പരമാവധി അത് ഒളിച്ചു വെച്ചു. കൊട്ടാരത്തിൽ ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടാതെയും കൂട്ടുകാരോട് കൂടുതൽ അടുക്കാതെയും അവൾ നാളുകൾ തള്ളി നീക്കി. ഒടുവിൽ അന്തപുരത്തിൻ്റെ ഒരു ഇരുൾമൂടിയ മുറിയിൽ കുന്തി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. എന്ത് ചെയ്യണമെന്നറിയാതെ ആ കൊച്ചു പെണ്ണ് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു. ഈ സമയം ആത്മാർത്ഥതയുള്ള ഒരു പരിചാരിക കുന്തിയെ സഹായിക്കാനെത്തി. അവൾ പറഞ്ഞു, തമ്പുരാട്ടി വിഷമിക്കണ്ട, ആരുമറിയാതെ നമുക്ക് ഇതിനെ നശിപ്പിച്ചു കളയാം.
1: എന്ത്, ഞാൻ നൊന്ത് പ്രസവിച്ച ഈ പിഞ്ചുവമനയെ നശിപ്പിക്കാനോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല.
0: തമ്പുരാട്ടി, ഞാൻ പറയുന്നത് ദയവായി ശാന്തമായി കേൾക്കൂ. ഈ കുഞ്ഞിനെ ഈ കൊട്ടാരത്തിൽ വളർത്താൻ കഴിയുമോ?

സത്യവും ഞാൻ പറഞ്ഞു വേണോ തമ്പുരാട്ടി മനസ്സിലാക്കാൻ? അതുകൊണ്ട് ഈ കുഞ്ഞിനെ നശിപ്പിക്കണോ? ഞാൻ സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല. തമ്പുരാട്ടി, ഇതിനെ കൊല്ലണമെന്നല്ല പറയുന്നത്, നമുക്കിതിനെ ഒരു പെട്ടിക്കുള്ളിലാക്കി ഈ പുഴയിലൊഴുക്കാം. ആരെങ്കിലും എടുത്ത് വളർത്തിക്കൊള്ളും. വിശ്വസ്തയായ തോഴി വളരെ നേരം പറഞ്ഞു പറഞ്ഞ് കുന്തിയെ കൊണ്ടൊരു വിധം സമ്മതിപ്പിച്ചു. രാത്രി

രാജകൊട്ടാരത്തിനകത്ത് തിരക്കിട്ട ഗൂഢപദ്ധതിയിൽ ആവിഷ്കരിക്കപ്പെടുകയാണ്. അകത്ത് വെള്ളം കയറാത്തൊരു പേടകം തയ്യാറായി കഴിഞ്ഞു. അതിൽ മാർദ്ദവമേറിയ പട്ടുതുണികൾ വിരിച്ച് മെത്തമാതിരിയാക്കി കൈകാലിട്ടടിക്കുന്ന പിഞ്ചോമനയെ അതിനുള്ളിൽ കിടത്തി. പരിചാരിക അത് താങ്ങി തോളിൽ വെച്ച് മുംബൈ നടന്നു. കണ്ണീരൊഴുകുന്ന മിഴിയും വിമ്മിപ്പൊട്ടുന്ന മനസ്സുമായി കുന്തി പിറകെ നടന്നു. നേരം രാത്രിയാണെങ്കിലും അരണ്ട നിലാവെളിച്ചമുണ്ട്. ഹിരഞ്ജതി നദിയുടെ പോഷക നദിയായ അശ്വനദി ആ കൊട്ടാരത്തിനടുത്തുകൂടിയാണ് ഒഴുകുന്നത്. അവരാ നദീതീരത്തേക്ക് നടന്നു. കുന്തി പേടകം തുറന്ന് താൻ പ്രസവിച്ച പിഞ്ചോമന പൈതലിന്റെ കവിളത്തും നെറ്റിയിലും തെരുതരയെ ഉമ്മ വച്ചു. ആ പേടകം നദിയിലേക്ക് സമർപ്പിച്ചു. കുന്തി കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. താൻ എന്നും പൂജിക്കുന്ന കുലദൈവങ്ങളെ, വനദേവതമാരെ, ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പോകുന്ന എന്റെ കടിഞ്ഞുൽ പുത്രനെ കാത്തുകൊള്ളേണേ. അവന് ആപത്തും വരുത്താതെ അവന്റെ മുമ്പോട്ടുള്ള ഗതിയെ നയിച്ചു കൊള്ളേണമേ. കവിളിൽ കൂടി ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർച്ചാലുകളുമായി കുന്തി ആ പുഴവക്കത്ത് തന്നെ നോക്കി നിന്നു.

സ്നേഹമുള്ളവരെ, അന്ന് ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പോയ കുഞ്ഞ് വളർന്നു വലുതായി യുവാവായിരിക്കുന്നു. കണ്ടാ തിരിച്ചറിയില്ലാതെ നിൽക്കുന്നു. അപ്പോഴേക്കും സൂര്യ നമസ്കാരവും കഴിഞ്ഞ് കർണൻ ആ മണൽത്തിട്ടയിലേക്ക് കയറി വന്നു. മുഖമുയർത്തി നോക്കുമ്പോൾ തൊട്ടടുത്തായി വൃദ്ധയായ ഒരു സ്ത്രീ നിൽക്കുന്നു. ശരീരം കൃശമെങ്കിലും പ്രൗഢമായ ക്ഷത്രിയ തേജസ് ആ മുഖത്ത് ജ്വലിച്ചു നിന്നു. കർണൻ പറഞ്ഞു, "ദേവി, അധിരഥപുത്രനും രാധേയനുമായ ഈ കർണൻ്റെ നമസ്കാരം. ദേവി എന്തിനാണ് ഇവിടെ വന്നത്? ഈ കൊടും വെയിലിൽ വാർദ്ധക്യത്തിൻ്റെ അവശതയും മറന്ന് ഈ കർണനെ കാണാൻ വന്നതിൻ്റെ കാരണം പറയൂ." കുന്തി വിങ്ങി പൊട്ടിപ്പറഞ്ഞു, "മോനെ കർണ, നീ രാധേയനല്ല, കൗന്ദയനാണ് മോനെ, കൗന്ദയൻ. നിന്നെ പ്രസവിച്ച ഈ പാപിയായ കുന്തിയാണ് നിന്നുടെ അമ്മ. സൂര്യദേവനാണ് നിന്റെ അച്ഛൻ." "അറിയാം അമ്മേ. അമ്മ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വന്നു എന്ന് എനിക്കറിയാം. എന്നെ പാണ്ഡവപക്ഷത്തേക്ക് ക്ഷണിക്കാനല്ലേ?" "ഇല്ലമ്മേ, ഞാൻ വരില്ല. ദുര്യോധനെ വിട്ട് ഞാനൊരിക്കലും വരില്ലമ്മേ. എന്നെ ഞാനാക്കിയ ദുര്യോധനെ വിട്ട് ഞാനൊരിക്കലും എങ്ങോട്ടും വരില്ല. ഉണ്ട ചോറിന് നന്ദിയോട് കാണിക്കുന്നവരല്ലേ കർണൻ. പിന്നെ അമ്മ ഇപ്പം പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തെ പുത്രനാണെന്ന്. ഇത് തുറന്നു പറയാൻ അമ്മയ്ക്ക് എത്രയോ അവസരങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ആ ദിവസം, ആയുധ പന്തയം നടന്ന ആ ദിവസം? അന്ന് കൃപാചാര്യർ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, 'രാജകുമാരനോട് മത്സരിക്കാൻ നീ ആര്? നിന്റെ മാതാപിതാക്കൾ ആര്? നിന്റെ ജാതി ഏത്? മതം ഏത്? നിന്റെ ഗോത്രം ഏത്?' അന്ന് അപമാന ഭാരത്താൽ വില്ല് നിലത്തെറിഞ്ഞ് ഞാൻ നിന്നപ്പോ അമ്മയ്ക്ക് എഴുന്നേറ്റ് വിളിച്ചു പറയാമായിരുന്നില്ലേ അവൻ എന്റെ മകനാണെന്ന്, കർണൻ ഈ കുന്തി പ്രസവിച്ച മകനാണെന്ന്. അമ്മ അന്ന്

അങ്ങനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അഭിമാനത്തിന് എത്രമാത്രം തിളക്കമായിരുന്നു എന്നെ. അന്ന് അവിടെ വെച്ച് മരിച്ചുപോയി അമ്മയുടെ മകൻ കർണൻ. അമ്മേ, ഞാൻ ഒന്ന് പറയാം, അമ്മയുടെ മക്കളിൽ വെച്ച് അർജുനനൊഴികെ ഞാൻ മറ്റാരെയും മതിക്കില്ല. അവസരങ്ങൾ ഉണ്ടായാൽ പോലും, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അർജുനൻ, എന്തൊക്കെ ആയാലും അമ്മയ്ക്ക് 5 മക്കൾ തന്നെ ഉണ്ടാകും.

അപ്പൊ എന്റെ പരിശ്രമം വിജയിക്കില്ലെന്ന് കണ്ട കുന്തിദേവി അതീവ ദുഃഖത്തോടെ അവിടെ നിന്നും മടങ്ങിപ്പോയി. സ്നേഹമുള്ളവരെ, മഹാഭാരത യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. 16 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 17-ാമത്തെ ദിവസമാണ്. അതാ ആ കുരുക്ഷേത്ര ഭൂമിയുടെ ഒരു വശത്ത് അർജുനനും മറുവശത്ത് കർണനും. അശ്വഹൃദയ വിശാരദനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന തേരിൽ അർജുനനും അത്രയും തന്നെ പ്രാഗൽഭ്യമുള്ള ശല്യർ തെളിക്കുന്ന തേരിൽ കർണനും. രണ്ടുപേരും അതിഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സാധാരണ അസ്ത്രങ്ങൾക്ക് പുറമെ അവർ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങി. തീജ്വാലകൾ ഉയർത്തി പാഞ്ഞു വന്ന അർജുനന്റെ ആത്മേയാസ്ത്രത്തെ കർണൻ വരുണാസ്ത്രം കൊണ്ട് നിഷ്പ്രഭമാക്കി കളഞ്ഞു. അർജുനന്റെ ഗാന്ധീവത്തിന്റെയും കർണന്റെ വിജയമെന്ന വില്ലിന്റെയും ജ്ഞാനൊലികൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. ബ്രഹ്മാസ്ത്രം നാഗാസ്ത്രം പരസ്പരം പ്രയോഗിച്ചു. തുല്യശക്തികളായ രണ്ട് വില്ലാളികളുടെ ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. ഇതിനിടയിൽ കർണന്റെ തേർചക്രം ആ മണ്ണിൽ താണുപോയി. അതും ഒരു ബ്രാഹ്മണന്റെ ശാപമായിരുന്നു. കർണൻ തേരിൽ നിന്നും ഇറങ്ങി ആ തേർചക്രം ഉയർത്തുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു, അർജുന, ഞാൻ ഈ തേർചക്രം ഉയർത്തുന്നവരെ യുദ്ധം നിർത്തിവെക്കൂ. നിരായുധനായി മണ്ണിൽ നിൽക്കുന്ന എന്നെ ഇപ്പോൾ നേരിടുന്നത് നീതിയല്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, നീതിയെക്കുറിച്ച് പറയുവാൻ യാതൊരു അവകാശവും കർണനില്ല. നിനക്കോർമ്മയില്ലേ, അന്ന് പൊതുസഭയിൽ വെച്ച് ദുശാസനൻ ദ്രൗപദിയുടെ ഉടുതുണി പിടിച്ചഴിച്ചപ്പോൾ അതിനെതിരെ ഒന്നും മിണ്ടാതെ നോക്കി നിന്നവനാണ് ഈ കർണൻ. കൗമാരം മാറാത്ത നിന്റെ മകൻ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിലിട്ട് പട്ടിയെ കൊല്ലും പോലെ തല്ലി കൊന്നപ്പോൾ അതിന് കൂട്ടുനിന്നവനാണ് ഈ കർണൻ. അങ്ങനെയുള്ള ഈ കർണനെ കൊല്ലുവാൻ ഇനി ഒരു നിമിഷം വൈകിക്കരുത്. ഇത് കേട്ട അർജുനൻ തന്റെ അഞ്ജലിക എന്ന ദിവ്യാസ്ത്രം അഭിമന്ത്രിച്ചുകൊണ്ട് കർണന്റെ നേർക്കയച്ചു. കർണൻ എന്തു ചെയ്യണമെന്നറിയാതെ തന്റെ ബുദ്ധിയിൽ യാതൊന്നും തന്നെ കടന്നു വരാതെ നിസ്സഹായനായി നോക്കി.

തോന്നാതെ അന്നേരം നിശ്ചലം നിന്നുപോയി കർണൻ. ശാപഗ്രസ്തനായ കർണന് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. പാർത്ഥന്റെ ഉന്നം പിഴച്ചതുമില്ല. ആകാശത്ത് നിന്നും നട്ടുച്ച നേരത്ത് സൂര്യൻ പൊട്ടി നിലത്ത് വീഴുന്ന പോലെ വില്ലാളിയായ കർണൻ ശിരസറ്റ് നിലത്ത് വീണു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന കർണന്റെ പിതാവായ സൂര്യൻ വിണ്ണിൽ വിളറി വെളുത്തു നിന്നു. അദ്ദേഹം ചിന്തിച്ചു, ധർമ്മം അതിനെന്താവില്ല. ധർമ്മയുദ്ധം എന്നും പറഞ്ഞു തുടങ്ങിയിട്ട് അധർമ്മത്തിലൂടെ വഞ്ചനയിലൂടെ ആർക്കും യുദ്ധം ജയിച്ചാൽ മതിയെന്നായി. സ്നേഹമുള്ളവരെ, അന്ന് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് നടന്ന ഈ പ്രക്രിയ ഇന്നും ലോകത്തെല്ലായിടത്തും നടന്നു വരികയാണ്. അധികാരം ഉറപ്പിക്കുവാൻ വേണ്ടി ആർക്കും എന്തും ചെയ്യാൻ ഒരു മടിയുമില്ല. എല്ലാത്തിനും മാപ്പുസാക്ഷിയായ ആ സൂര്യമാനസം അന്ന് വിതുമ്പുകയായിരുന്നു, വിങ്ങിപ്പൊട്ടുകയായിരുന്നു. പക്ഷേ സൂര്യൻ എന്നും കർമ്മസാക്ഷിയായി നിലനിൽക്കുന്നു.

0: പ്രിയമുള്ളവരെ, ഈ എളിയ കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.
1: സൂര്യമാനസം, ആലഞ്ചേരി വി കെ ശ്രീകുമാർ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. പങ്കെടുത്തവർ നന്ദകുമാർ പുനലൂർ, മോനി പുനലൂർ, ജോയ് പുനലൂർ, മുരളി ആലഞ്ചേരി, അനീസ് ആലഞ്ചേരി.

നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ രവി. 6:15 പ്രഭാതവന്ദനം. ഇതിൽ മുരുകഭക്തി ഗാനങ്ങൾ. കെ എസ് ചിത്ര പാടിയത്. നാളെ രാവിലെ 6:15 പ്രഭാതവന്ദനത്തിൽ. ആകാശവാണി തൃശൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി. തിരുവനന്തപുരം റിലേ.

ആകാശവാണി കഥകളി പദങ്ങൾ കലാമണ്ഡലം കൃഷ്ണൻകുട്ടിയും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് പരിമണം മധു, ചെണ്ട കലാമണ്ഡലം ആനന്ദൻ, മദ്ദളം ശ്രീകണ്ഠേശ്വരം മോഹനചന്ദ്രൻ. മണ്ഡവപ്പള്ളി ഇട്ടിരാരിശമേനോൻ എഴുതിയ രുക്മാംഗത ചരിതമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. സാകേതാധിപനായ രുക്മാംഗത മഹാരാജാവിന്റെ ഏകാദശി വ്രതം മുടക്കുവാനായി ദേവന്മാരുടെ നിർദ്ദേശപ്രകാരം ബ്രഹ്മാവ് മോഹിനി എന്ന ദേവസ്ത്രീയെ രാജാവിന്റെ അടുക്കിലേക്ക് അയക്കുന്നു. ഉദ്യാനത്തിൽ വച്ച് അവർ കണ്ടുമുട്ടുകയും മോഹിനിയിൽ ആകൃഷ്ടനായ രാജാവ് അവളെ രണ്ടാം ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ കാമകേളികളിൽ മുഴുകി ജീവിക്കുന്നു. സന്തോഷവാനായി മോഹിനിയുമൊത്തു ജീവിക്കുന്ന രുക്മാംഗത മഹാരാജാവ് തന്റെ ഏകാദശി വ്രതം മുടക്കുന്നില്ല. എന്നാൽ മോഹിനിയുടെ ഉദ്ദേശം വ്രതഭംഗമായതുകൊണ്ട് തന്നെ ഒരിക്കൽ രാജാവ് ഏകാദശി വ്രതം നോൽക്കുന്നതിനിടയിൽ മോഹിനി രുക്മാംഗത മഹാരാജാവിനെ കാമകേളികൾക്കായി ക്ഷണിക്കുന്നു. എന്നാൽ താനിപ്പോൾ അതിന് തയ്യാറല്ല എന്നും വ്രതം കഴിഞ്ഞതിനു ശേഷം മോഹിനിയുടെ അടുത്തേക്ക് എത്താമെന്നും രാജാവ് വാക്കു നൽകുന്നു. എന്നാൽ മോഹിനി തനിക്ക് നൽകിയ വാക്ക് രാജാവ് തെറ്റിച്ചുവെന്നും സത്യഭംഗം വരുത്തിയതിനാൽ രാജാവിന് ഏകാദശി വ്രതം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്നും മകനെ ബലി നൽകിയാൽ മാത്രമേ രാജാവിന് ഏകാദശി വ്രതം പൂർത്തിയാവുകയുള്ളൂ എന്നും മോഹിനി അറിയിക്കുന്നു. രാജാവ് മോഹിനിയുടെ ശാഠ്യത്തിൽ നിർബന്ധിതനാവുകയും മകനെ അമ്മയുടെ മടിയിൽ വച്ച് ബലി നൽകാൻ തീരുമാനിക്കുമ്പോൾ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് രാജാവിന് മോക്ഷം നൽകുന്നതാണ് കഥാസന്ദർഭം. രുക്മാംഗത മഹാരാജാവ് മോഹിനിയെ കണ്ടുമുട്ടുന്നത് മുതൽ രാജാവിന്റെ വിശേഷങ്ങൾ ബ്രാഹ്മണന്മാർ പങ്കുവയ്ക്കുന്നതുവരെയുള്ള ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആനന്ദഭൈരവി, യദുകുല കാംബോജി, കാംബോജി, ധന്യാസി, ഷഹാന, മധ്യമാവതി എന്നീ രാഗങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.

മഹാരാജാവ് കാമകേളികൾ മുഴുകുന്നുവെങ്കിലും തന്റെ ഏകാദശി വ്രതം മുടക്കുന്നില്ല എന്ന് ബ്രാഹ്മണർ പരസ്പരം സംസാരിക്കുന്നിടത്ത് മണ്ഡപപ്പള്ളി ഇട്ടിരാരുഷമേനോം രചിച്ച രുക്മാംഗതചരിതം കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാമണ്ഡലം കൃഷ്ണൻകുട്ടി, പരിമണം മധു, ചെണ്ട കലാമണ്ഡലം ആനന്ദൻ, മദ്ദളം ശ്രീകണ്ഠേശ്വരം മോഹനചന്ദ്രൻ.

നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് കുറ്റിപ്പുഴ രവി. 6:15 പ്രഭാതവന്ദനം. ഇതിൽ മുരുകഭക്തിഗാനങ്ങൾ. കെ ചിത്ര പാടിയത്. നാളെ രാവിലെ 6:15 പ്രഭാതവന്ദനത്തിൽ.

സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 6 സെക്കൻഡ്. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രീകുമാരൻ തമ്പിയുടെ വരികളിൽ ജിദേവരാജൻ്റെ സംഗീതം. യേശുദാസ് പാടിയത് ചിത്രം ചതുർവേദം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ചിത്രപാടിയ ഗാനമാണ്. കൈതപ്രത്തിൻ്റെ രചനയ്ക്ക് കൈതപ്രം വിശ്വനാഥിൻ്റെ സംഗീതം. ചിത്രം കണ്ണകി.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ, അല്പസമയത്തിനകം അടുത്ത പരിപാടി. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. 2026 മെയ് 15 മുതൽ 20 വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലായി നടത്തിയ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ അഭിമാനകരമായ നയതന്ത്ര മുന്നേറ്റങ്ങൾക്ക് പുതിയ ഊർജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലായി നടത്തിയ സന്ദർശനം ആഗോള രാഷ്ട്രീയ വേദിയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ സുദൃഢമാക്കിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ സാമ്പത്തിക തളർച്ചയും പശ്ചിമേഷ്യൻ പ്രതിസന്ധികളും റഷ്യ യുക്രൈൻ യുദ്ധവും സൃഷ്ടിച്ച വെല്ലുവിളികൾക്കിടയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. ഊർജ സുരക്ഷ ഉറപ്പാക്കുക, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടർ, ഹരിത ഊർജം തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നിവയായിരുന്നു സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പശ്ചിമേഷ്യൻ മേഖലയെയും യൂറോപ്പിനെയും ഒരേ നൂലിൽ കോർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ ഈ നയതന്ത്ര നീക്കം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. മെയ് 15 സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഗൾഫ് മേഖലയിലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ UAE ആണ് ശ്രീ മോദി ആദ്യം സന്ദർശിച്ചത്. അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രിക്ക് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഊഷ്മള സ്വീകരണം നൽകി. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി UAEക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്നും വ്യക്തമാക്കി.
2: पूरे विश्व पर दिखाई दे रहा है. भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी का प्राथमिकता दी है. होर्मुज को फ्री, ओपन और सेफ बनाए रखना, ये हमारी सबसे बड़ी प्राथमिकता है.
1: പശ്ചിമേഷ്യയിലെ നിലവിലെ അസ്ഥിരതകൾക്കിടയിലും പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിന് ഇന്ത്യയും UAEയും ധാരണയായി. പെട്രോളിയം കരുതൽ ശേഖരം, LPG എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. ഇന്ത്യയിൽ 5 ബില്യൺ US ഡോളറിന്റെ നിക്ഷേപത്തിന് UAE സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. കൂടാതെ UAEയിലുള്ള 45 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമത്തെക്കുറിച്ചും ചർച്ചകൾ നടന്നു. മെയ് 15 മുതൽ 17 വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി യൂറോപ്പിലെ പ്രമുഖ സാമ്പത്തിക ശക്തിയായ നെതർലൻഡ്സ് സന്ദർശിച്ചു. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രിക്ക് രാജകീയ സ്വീകരണമാണ് ലഭിച്ചത്. ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബെറൻസൺ പ്രധാനമന്ത്രിയെ നേരിട്ടെത്തി സ്വീകരിച്ചു. തുടർന്ന് നെതർലൻഡ്സിന്റെ ഭരണസിരാ കേന്ദ്രമായ ഹേഗ് നഗരം സന്ദർശിച്ച ശ്രീ മോദി ആംസ്റ്റർഡാമിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്തു. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും

0: വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ഊർജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങി നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും ഇത്തരം വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല വലിയ ഒരു ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായാണ് ഇന്ത്യ വളരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
1: 21വീ സദി കാ ഭാരത് അവസരോ കി ഭൂമി ഹൈ. ഭാരത് ടെക്നോളജി ഡ്രിവൻ ബി ഹൈ ഓർ ഹ്യൂമാനിറ്റി ഡ്രിവൻ ബി ഹൈ. ഭാരത് ജിത്ന ആൻഷ്യന്റ് ഹൈ ഉത്നാ ഹി മോഡൻ ബൻ റഹാ ഹൈ ഓർ വികസിത് ഭാരത് കി ജർണി മേ ഭാഗീദാരി കാ ബി ഹൈ. मैं नेदरलैंड्स में भारतीय समुदाय के सभी साथियों से कहूंगा, आप भारत में ज्यादा से ज्यादा सहयोग बढ़ाएं. इससे भारत का सामर्थ्य भी बढ़ेगा और आपके इन्वेस्टमेंट पर रिटर्न भी ज्यादा मिलेगा.
0: തുടർന്ന് ഹേഗിൽ വില്യം അലക്സാണ്ടർ രാജാവുമായും മാക്സിമ രാജ്ഞിയുമായും നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് എറ്റനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയുമായി ചിപ്പ് നിർമ്മാണ സാങ്കേതിക വിദ്യയിലും കാലാവസ്ഥാ വ്യതിയാന പ്രതിരോധത്തിലും കൈകോർക്കാൻ നെതർലൻഡ്സ് സന്നദ്ധരാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റോബ് എറ്റൻ അറിയിച്ചു. പരിസ്ഥിതി സൌഹൃദമായ ഗ്രീൻ ഹൈഡ്രജൻ ഉൽപാദനത്തിലും പ്രളയ നിയന്ത്രണവും ശുദ്ധജല സംരക്ഷണവും ഉൾപ്പെടുന്ന തന്ത്രപരമായ ജല പങ്കാളിത്തത്തിലും ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടിക്കാഴ്ചയിൽ ധാരണയായി. പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. യാത്രയുടെ 3-ാം ഘട്ടത്തിൽ മെയ് 17-18 തീയതികളിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക സന്ദർശനം സ്വീഡനിലേക്കായിരുന്നു. ഇന്ത്യയോടുള്ള ആദര സൂചകമായി സ്വീഡിഷ് വ്യോമസേനയുടെ ഗ്രിപ്പൻ യുദ്ധവിമാനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനത്തിന് അകമ്പടി സേവിച്ചത് ശ്രദ്ധേയമായ നയതന്ത്ര കാഴ്ചയായിരുന്നു. സ്വീഡനിലെത്തിയ പ്രധാനമന്ത്രി ഗോഥൻബർഗിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്വീഡനും തമ്മിലെ ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുന്നത് സംബന്ധിച്ചും വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. തുടർന്ന് സ്വീഡിഷ് സിഇഒമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി വ്യവസായികളെ ക്ഷണിച്ചു. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പര്യടനത്തിന്റെ 4-ാം ഘട്ടത്തിൽ മെയ് 18-ന് നോർവെ തലസ്ഥാനമായ ഓസ്ലോയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനമിറങ്ങിയത്. നീണ്ട 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവെ സന്ദർശിച്ചത്. ഓസ്ലോയിൽ നോർവെ പ്രധാനമന്ത്രി യോനസ് ഗഹർസ്റ്റോറുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇന്ത്യ നോർവെ ഉഭയകക്ഷി വ്യാപാരത്തിലും നിക്ഷേപത്തിലും അഭൂതപൂർവമായ വളർച്ചയാണ് ഉണ്ടായതെന്ന് പ്രധാനമന്ത്രി ഓസ്ലോയിൽ നടന്ന ഇന്ത്യ നോർവെ ബിസിനസ് ഉച്ചകോടിയിൽ പറഞ്ഞു. നീലസമ്പദ് വ്യവസ്ഥ, കപ്പൽ നിർമ്മാണം, ഹരിത പരിവർത്തനം, പുനരുപയോഗ ഊർജം, നിർണായക ധാതുക്കൾ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തണമെന്ന് പ്രധാനമന്ത്രി നോർവീജിയൻ വ്യവസായങ്ങളോട് ആഹ്വാനം ചെയ്തു.
1: आज प्रधानमंत्री जी और मैंने भारत नॉर्वे संबंधों को एक ग्रीन स्ट्रेटेजिक पार्टनरशिप के रूप में एलिवेट किया है. इस स्ट्रेटेजिक पार्टनरशिप से नॉर्वे की कंपनीज को क्रिटिकल मिनरल्स, AI, साइबर, स्पेस और डिफेंस जैसे क्षेत्रों में भी पूरा पूरा समर्थन मिलेगा. इन सभी क्षेत्रों में मैं आपको भारत को एक इनोवेशन और मैन्युफैक्चरिंग बेस बनाने के लिए इन्वाइट करता हूँ.
0: നോർഡിക് രാജ്യങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ഹരിത ഊർജ മേഖലയിലെ സഹകരണത്തിന് ഇതൊരു പുതിയ തുടക്കമാണെന്ന് നോർവീജിയൻ പ്രധാനമന്ത്രി യോനസ് ഗഹർസ്റ്റോർ വ്യക്തമാക്കി. നോർവെ സന്ദർശനത്തിനിടെ കിങ് ഹരാൾഡ് 5-ാമനുമായും സോഞ്ച രാജ്ഞിയുമായും ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നോർവെയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റും ശ്രീ മോദി ഏറ്റുവാങ്ങി. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. സാങ്കേതിക വിദ്യ, പുനരുപയോഗ ഊർജം, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ടായിരുന്നു ഉച്ചകോടി.

0: ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ വർദ്ധിച്ചുവരുന്ന സഹകരണത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചർച്ചകളാണ് ഉച്ചകോടിയിൽ നടന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലൻഡ് പ്രധാനമന്ത്രിമാരുമായും ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ജനാധിപത്യം, നിയമവാഴ്ച, ബഹുസ്വരത എന്നിവയിലൂന്നിയുള്ള ശക്തമായ അടിത്തറയാണ് ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ളതെന്നും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 4 ഇരട്ടിയായി വർദ്ധിച്ചതായും വിദേശകാര്യ സെക്രട്ടറി സിബി ജോർജ് പറഞ്ഞു.
1: ഇന്ത്യാസ് റിലേഷൻഷിപ്പ് ടുഡേ വിത്ത് ദി നോർഡിക് കൺട്രീസ് ഹാസ് ബീൻ സീയിങ് ആൻ അപ്വേർഡ് ട്രജക്ടറി. Over 700 Nordic companies operate in India, and around 150 Indian companies have a presence in the Nordic region. The third India-Nordic summit held today has imparted a strategic dimension to the India-Nordic relationship. The Prime Ministers underlined that they are meeting at a time of global geopolitical flux and rapid economic and technological transformation, and agreed on the need to deepen our partnership for mutual benefit and also to cooperate in addressing global challenges.
0: പര്യടനത്തിന്റെ അവസാന പാദത്തിൽ മെയ് 19 ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഇറ്റാലിയൻ സർക്കാർ ഊഷ്മളമായ സ്വീകരണമാണ് ഒരുക്കിയത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി അദ്ദേഹം പ്രതിനിധിതല ചർച്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി ശ്രീ മോദി പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക രൂപരേഖ സൈനിക സാമഗ്രികളുടെ സംയുക്ത വികസനത്തിനും ഉൽപാദനത്തിനും വഴിയൊരുക്കിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
2: ഹമാരി സേനാവോ കെ സാത്ത് സാത്ത് ദോനോ ദേശോ കെ രക്ഷാ ഉദ്യോഗോ കെ ബീച്ച് ഭീ സഹയോഗ് ബഡ് റഹാ ഹൈ. ഹമാരെ ഡിഫൻസ് ഇൻഡസ്ട്രിയൽ റോഡ് മാപ് സേ കോ ഡെവലപ്മെന്റ് ഓർ കോ പ്രൊഡക്ഷൻ കാ മാർഗ് പ്രശസ്ത ഹുവാ ഹൈ. മരിടൈം പവേഴ്സ് കെ രൂപ് മേ ഭാരത് ഓർ ഇറ്റലി കെ ബീച്ച് കണക്ടിവിറ്റി കെ ക്ഷേത്ര മേ കരീബീ സഹയോഗ് സ്വാഭാവിക് ഹൈ. ഹം മിൽക്കർ shipping, ports, modernization, logistics or blue economy par kaam karenge.
0: ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുക, വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ബഹുമാനത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമാണെന്ന് ജോർജിയ മെലോണി പറഞ്ഞു. വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് സെർജോ മാറ്ററെല്ലയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ഇറ്റലിയുമായി 15 കരാറുകളിലും ഒപ്പുവച്ചു. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
2: ഭാരത് ഓർ ഇറ്റലി ഏകമത് ഹൈ കി ആതങ്ക്വാദ് മാനവതാ കെ ലിയെ ഗംഭീർ ചുനൌതി. ടെറർ ഫൈനാൻസിംഗ് കെ ഖിലാഫ് ഹമാരി സാജാ പെഹൽ നെ പൂരെ വിശ്വ കെ സാമനെ ഏക് മഹത്വപൂർണ ഉദാഹരണം പ്രസ്തുത് കിയാ ഹൈ. ഭാരത് ഓർ ഇറ്റലി നെ യ സ്പഷ്ട സന്ദേശ് ദിയാ ഹൈ कि रिस्पॉन्सिबल डेमोक्रेसी केवल आतंकवाद की निंदा नहीं करती बल्कि उसके फाइनेंशियल नेटवर्क को तोड़ने के लिए भी ठोस कदम भी उठाती है. भारत का मत स्पष्ट है कि सभी समस्याओं का समाधान डायलॉग और डिप्लोमेसी के माध्यम से होना चाहिए.
0: ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി പ്രഖ്യാപിച്ചു. ഈ 5 രാഷ്ട്രങ്ങളിലേക്കുമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പര്യടനം ലോകവേദിയിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് കൈവന്ന വലിയ അംഗീകാരത്തിന്റെ സാക്ഷ്യപത്രമായി മാറി. ഇന്ത്യ ഇന്ന് ലോകത്തിന് ഒരു കേവല വിപണി മാത്രമല്ല, മറിച്ച് പ്രതിസന്ധികളിൽ ഉറച്ചു വിശ്വസിക്കാവുന്ന വിശ്വബന്ധു ആണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു. UAE ഊർജ്ജ സുരക്ഷാ കരാറുകൾ മുതൽ വടക്കൻ യൂറോപ്പിലെയും ഇറ്റലിയിലെയും അത്യാധുനിക സാങ്കേതിക പ്രതിരോധ പങ്കാളിത്തങ്ങൾ വരെ നീളുന്ന നേട്ടങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ഭദ്രമാക്കും. വൻ ശക്തികൾക്കിടയിൽ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സന്തുലിതമായ നയതന്ത്രം കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ സന്ദർശനം. പ്രധാനമന്ത്രി

0: നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തിയ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജെ നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം ബിന്ദു വിനോദ്.
1: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മഴയ്ക്കു ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കു സാധ്യതയെന്നും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെ തീരപ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. സമയം 11 മണി കഴിഞ്ഞ് 14:19. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിലും FM 101.1 MHz ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.

0: നരേന്ദ്രമോദി 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തിയ സന്ദർശനത്തെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജെ നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം ബിന്ദു വിനോദ്.
1: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിലും ലക്ഷദ്വീപിലും മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യതയെന്നും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെ തീരപ്രദേശങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാനിടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. സമയം 11 മണി കഴിഞ്ഞ് 14:19. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിലും FM 101.1 MHz ൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.